ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 7, കൊല്ലവർഷം 1202, ചിങ്ങം 13, 2026 ഓഗസ്റ്റ് 29, ശനിയാഴ്ച. സമയം 5:53. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം, സുപ്രഭാതം.

0: കരാറിലാവും വലിയ ആപത്തു വന്നേക്കും എന്ന് നാം ചിന്തിക്കാറില്ല. ഒരു സൗകര്യപ്രദമായ ഭക്ഷണശാലയിൽ ആണ് നാം. വീട്ടിലും വ്യത്യസ്ത വിഭവങ്ങൾ കഴിക്കുന്നു. ഇവിടെയൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാലിന്യമുണ്ട്, വിഷമയമാണ് എന്നും മറ്റും ചിന്തിച്ച് ഭക്ഷണം ഉപേക്ഷിക്കാറില്ല. വഴിയാത്രക്കാരനായ നാം വലിയ വാഹനം വന്ന് തട്ടിത്തെറിപ്പിക്കും, അപകടപ്പെടുത്തും എന്നും സംശയിക്കാറില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നാം നാളെ ശ്വാസഗതി ഇല്ലാതാവും എന്നും കരുതാറില്ല. ഇതുവരെ പറഞ്ഞതിൻ്റെ താൽപ്പര്യം, നാം ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനം ചില വിശ്വാസങ്ങളാണ്. വിശ്വസിച്ച് നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ബന്ധുജനങ്ങളിൽ വിശ്വാസം, സമൂഹത്തിൽ വിശ്വാസം, സംഘടനയിൽ പരസ്പര വിശ്വാസം, ഈശ്വരനിൽ വിശ്വാസം, അങ്ങനെ പരസ്പരം അറിഞ്ഞ് ചില കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് മനുഷ്യൻ. ഇവിടെ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ വിശ്വാസയുക്തനാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയും, സംശയാത്മാവിനശ്യതി, സംശയം വച്ച് പുലർത്തുന്നവൻ പരാജയപ്പെടും. അങ്ങനെയെങ്കിൽ കണ്ണുമടച്ച് എല്ലാത്തിനെയും അങ്ങ് വിശ്വസിച്ചാൽ എന്താ? ഒരിക്കലും അങ്ങനെയല്ല. നന്നായി പരീക്ഷിച്ച് അനുഭവത്തിലൂടെ വിശ്വസിച്ചേ പറ്റൂ. വിശ്വാസയോഗ്യമല്ലാത്തവർ ഉണ്ടാവും. 100% വിശ്വസിച്ചേ ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കൂ, പെരുമാറൂ എന്ന് കരുതിക്കൂടാ. എല്ലാത്തിനെയും എല്ലാവരെയും സംശയത്തോടെ കാണാൻ തുടങ്ങിയാൽ പൊതു ഇടങ്ങളിൽ കഴിഞ്ഞുകൂടാനാവില്ല. സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രസിദ്ധമായ പാട്ടുണ്ട്, വിശ്വാസത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും ഉദ്ഘോഷിക്കുന്നതിനായി. നാം ഒരിക്കലും മറ്റൊരാളിൽ വിശ്വാസം പരിധി വിട്ട് ചെയ്യാതെ സ്വയം നമ്മളിൽ വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ പെരുമാറലാണ് വേണ്ടത്. ഓഫീസിൽ, വിദ്യാലയത്തിൽ, കുടുംബത്തിൽ എന്ന് വേണ്ട, മറ്റെല്ലായിടത്തും എല്ലാവർക്കും വിശ്വാസമുണ്ടാവുന്ന രീതിയിൽ ഓരോരുത്തരും പെരുമാറണം. അതാണ് വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള പോംവഴി. ഇന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവർ സുലഭമാണെന്ന് പറയാനാവില്ല. അത്തരം വാർത്തകളാണ് വീണ്ടും വീണ്ടും കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ വലിയ ആശങ്കയും ദുഃഖവും നാം അനുഭവിക്കുന്നുണ്ട്. എന്നിലേൽപ്പിച്ച ജോലി നിർമ്മല മനസ്സോടെ, വഞ്ചനയൊന്നും കൂടാതെ, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരായാൽ വിശ്വാസമെന്ന പദം അന്വർത്ഥത കൈവരിക്കും. പുഴയരികിൽ നിൽക്കുന്ന യജമാനൻ തൻ്റെ ഭൃത്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പുഴയങ്ങോട്ട് വറ്റുകയും അക്കരെ കെട്ടിയിട്ടിരിക്കുന്ന നായയുടെ ചങ്ങല പൊട്ടുകയും ചെയ്താൽ എന്താ ചെയ്യാന്ന്? അവിശ്വാസം ചിലപ്പോൾ ഭയത്തിൽ നിന്നുണ്ടാവാം. എല്ലാം വിശ്വാസമല്ലേ എന്ന പൊതുമാനദണ്ഡത്തെ ഉൾക്കൊള്ളാം. മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന തിരിച്ചറിവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:00.
4: ആകാശവാണി FM വാർത്തകൾ.
3: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയുമായി നരേന്ദ്രമോദി ചർച്ച നടത്തും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 1545 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. തിരുവനന്തപുരത്തെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ആഘോഷം ഇന്ന്. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഉച്ചകഴിഞ്ഞ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നലെ അടച്ചു. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് തുറക്കും. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരം

0: താരങ്ങൾക്ക് ഇന്നലെ ദുബായിൽ തുടക്കമായി, നാളെ തായ്ലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കൾ, ഇനി അറിയിപ്പുകളാണ്. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ പരിവർത്തന പുല്ലരി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, 7 മണിക്ക് മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ, 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, RCR കായം എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണിയിൽ നാഷണൽ റാലി ചാമ്പ്യൻ വിശാഖ് ബാലചന്ദ്രൻ പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യമുദ്രം, ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 ആസ്റ്റർ മിഡ് സിറ്റി FM ഹെൽത്ത് ലൈനിൽ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭിയിൽ ഡോക്ടർ പ്രദീപ് കുമാർ, സുനിൽകുമാർ KR എന്നിവരുടെ കവിതകൾ, സാബു സെബാസ്റ്റിൻ്റെ കഥ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ, 10:00 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 10:55 നാട്ടുവിശേഷം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 11:00 ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാരയിൽ എന്താണ് റൂട്ട് കനാൽ ചികിത്സ, ഡോക്ടർ സൗമ്യ എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ മണി, 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. സമകാലികം, വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനോട്ടിയും മേജർ അപ്പുച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, ഇനി 6:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹിയിലെ.
4: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will embark on a 4-day visit to Uzbekistan and Kyrgyz Republic beginning today. On the first leg of his 2-day visit, he will reach Uzbekistan today. He will visit Tashkent at the invitation of the President of Uzbekistan, Mr. Shavkat Mirziyoyev. This will be Mr. Modi's 4th visit to Uzbekistan. The Prime Minister's office in a statement said that during his visit, he will hold delegation-level talks with President Mirziyoyev to further strengthen the strategic partnership between India and Uzbekistan. Our correspondent has the details.
5: During the visit, both leaders will have discussions on the entire gamut of issues of bilateral importance in Tashkent. India is among top 10 trade partners of Uzbekistan with bilateral trade of around $1 billion which is the result of the manifold increase of the trade in last few years. Medical, mining and defense are few of the important sectors in which there is a lot of potential for cooperation. India has long standing and wide ranging cooperation with Uzbekistan in the field of defense. A joint working group on defense was established in 2019. India and Uzbekistan regularly participate in joint military exercises, DOSLIC, and the 7th

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം സതീഷ് വിനോദ്, ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: പി ലീല ആലപിച്ച ഗാനം, വരികൾ PS നമ്പീശൻ, സംഗീതം GS ശ്രീകൃഷ്ണൻ.

പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ കേൾക്കാം. എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഹിന്ദി അധ്യാപകർക്കുമായി നാളികേര വികസന ബോർഡ് ഹിന്ദി കവിതാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. നാരിയൽ കി ഖൂബിയ, നാളികേരത്തിന്റെ ഗുണങ്ങൾ എന്നതാണ് വിഷയം. സ്കൂൾ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ എൻട്രികൾ അടുത്ത മാസം 20 വൈകിട്ട് കൊച്ചി നാളികേര വികസന ബോർഡ് ഓഫീസിൽ ലഭിക്കണം. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842736265, 04842736266. നമ്പറുകൾ ആവർത്തിക്കാം: 04842736265, 04842736266. സംസ്ഥാനത്ത് ഈ മഴക്കാലത്തുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 നീട്ടി. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും അടുത്ത മാസം 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. പോർട്ടൽ AIMS. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് അടുത്ത മാസം 15 ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിൽ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. www.celkau.in. ഒക്ടോബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com എന്ന ഇമെയിൽ വഴിയോ 04782 8547837256 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. ഇമെയിൽ ഐ celkau@gmail.com. നമ്പറുകൾ 04782 8547 8547 8372 56. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാം. വീടിന് കുറഞ്ഞത് 8 കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 31 വൈകുന്നേരം 5 മത്സ്യഭവനുകളിൽ സമർപ്പിക്കണം. അപേക്ഷ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി 04772251103 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 04772251103. ശ്രോതകൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,500 രൂപ, കൊപ്ര ക്വിൻ്റലിന് 16,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, റബ്ബർ RSS 4 27,500 രൂപ, RSS 5 27,100 രൂപ. സമയം 6:32:12. പ്രധാന പത്രവാർത്തകൾ. US പ്രതിരോധ വകുപ്പിനു വേണ്ടി ഇന്ത്യയിൽ ആയുധം നിർമ്മിക്കും.

0: നിർമ്മിക്കാനുള്ള വ്യാജ കരാർ കാട്ടി 700 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ VPVV കമ്പനി ചെയർമാൻ കൊല്ലം കഴ്സൺ റോഡിൽ വെങ്കിട്ട വെങ്കിട്ട് ഉൾപ്പെടെ 3 പ്രതികളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂർ സ്പെഷ്യാലിറ്റി ചികിത്സ ഉറപ്പാക്കാൻ നടപടിയുമായി ആരോഗ്യവകുപ്പ്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുറഞ്ഞത് 320 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ പൗരത്വമുള്ള 100 ഇന്ത്യൻ വംശജരെയും കാണാതായിട്ടുണ്ട്. കരസേനയ്ക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് ടാങ്ക് വേധ ജാവലിൻ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രതിഫലനമാണ് കരാറെന്ന് ഇക്കാര്യം അറിയിച്ച് ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ പറഞ്ഞു. കായികം. ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനാവുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കി ആർ പ്രജ്ഞാനന്ദ. വാശിയേറിയ ഫൈനലിൽ അമേരിക്കയുടെ നിലവിലെ ജേതാവായ ഫാബിയോ കരുവാനെയാണ് കീഴടക്കിയത്. ശ്രോതകൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 നിന്നുള്ള പ്രഭാത പരിപാടികൾ.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ പരിവർത്തന പുലരി എന്ന കവിത കേൾക്കാം കാവ്യധാരയിൽ ഇന്ന്.

0: കാവ്യധരയിൽ ശ്രോതാക്കൾ കേട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ പരിവർത്തന പുലരി എന്ന കവിത. ആലാപനം ജി ശ്രീറാം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30
6: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
10: കൊച്ചി
9: FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
11: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
9: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
12: മൻ കി ബാത്.
13: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു
12: ഞായറാഴ്ച രാവിലെ 11:00.
13: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
12: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
13: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8:00.
12: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
13: ഞായറാഴ്ച രാവിലെ 11:00.
14: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരത്തിൽ സ്റ്റെം സെൽ ദാനവും മാറ്റിവെക്കലും. ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി അഭിമുഖം. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ. 9:00 ന്യൂസ് അറ്റ് 9. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലെ നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളുമായി ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം. 6:55 ഒപ്പമുണ്ടായിരിക്കുക. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പൊ ചെയ്യാ?
2: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
1: അതെന്താ ആലീസെ നീ അങ്ങനെ പറഞ്ഞത്?
2: നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും.
1: വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
3: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. രാവിലെ 7:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകും. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഓണം പേജൻട്രി തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപിലെ അഗത്തിയിൽ കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഔട്ട്റീച്ച് പരിപാടിയിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. സാമ്പത്തിക പുരോഗതി വേഗത്തിലാക്കാനും സാങ്കേതികമായി കരുത്തുറ്റ രാഷ്ട്രമായി ഉയരാനും ഇന്ത്യയ്ക്ക് നിർമ്മിത ബുദ്ധി വലിയ അവസരമാണ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജ്ഞാനി അർത്ഥ AI മോഡലും ഏജന്റിക് AI പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി എല്ലാവർക്കും ലഭ്യവും താങ്ങാനാവുന്നതുമാക്കി സമൂഹത്തിന് മൊത്തത്തിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സാങ്കേതിക മേഖലയിൽ രാജ്യം വലിയ മാറ്റങ്ങൾ

0: വിധേയമായിട്ടുണ്ടെന്നും ഈ മാറ്റത്തിന്റെ വേഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും സി പി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കന്തിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4ാം ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലെ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് മിർസിയോയേവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്യുന്ന നേതാക്കൾ ഭാവിയിലെ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകും. വികസിത് ഭാരത് 2047, ഉസ്ബെക്കിസ്ഥാൻ 2030 എന്നീ വികസന കാഴ്ചപ്പാടുകൾ സംബന്ധിച്ച ആശയങ്ങളും അവർ പങ്കുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരവും വാണിജ്യപരവുമായ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന് സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ മറ്റന്നാൾ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ 26ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ മുൻഗണനകൾ വ്യക്തമാക്കും. ഉച്ചകോടിക്കിടയിൽ SCO നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. മധ്യേഷ്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്ന 6ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും നരേന്ദ്രമോദി പങ്കെടുക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 137ാം പതിപ്പാണിത്. രാജ്യത്ത് പഞ്ചസാര ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാരയുടെ മൊത്തവിലയിൽ 20% കുറവുണ്ടായതായും ചില്ലറ വിപണിയിലെ വില കുറഞ്ഞു തുടങ്ങിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പഞ്ചസാരയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. UGC നെറ്റ് പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. 84 വിഷയങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിച്ചത്. 4000-ലധികം ഉദ്യോഗാർത്ഥികൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് യോഗ്യത നേടി. പരീക്ഷ നടന്ന് 2 മാസത്തിന് ശേഷമാണ് NTA പരീക്ഷാഫലവും ഉത്തരസൂചികയും പുറത്തുവിട്ടത്. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മിന്നൽ പ്രളയം ബാധിച്ച നേപ്പാളിന് ഇന്ത്യ മാനുഷിക സഹായം വർദ്ധിപ്പിച്ചു. 10 ടൺ സഹായ സാമഗ്രികളുമായി 3ാമത്തെ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. പോർട്ടബിൾ ജനറേറ്ററുകൾ, ഡിഗ്നിറ്റി കിറ്റുകൾ, ഭക്ഷണപ്പൊതികൾ, വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഗുളികകൾ എന്നിവ സഹായത്തിൽ ഉൾപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ SJയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ടണൽ രക്ഷാപ്രവർത്തക സംഘം എന്നിവരും വിമാനത്തിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിൽ തുടരുന്ന ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ജയശങ്കർ അറിയിച്ചു. അതിനിടെ തെക്കു പടിഞ്ഞാറൻ ചൈനയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് ടിബറ്റിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന ആശങ്കയിൽ 800-ലധികം ആളുകളെ അധികൃതർ മാറ്റി താമസിപ്പിച്ചു. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ ബന്ധപ്പെടാനാകാതെ കുടുംബാംഗങ്ങൾ. പൊന്നാനി തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23ന് കൈലാസ തീർത്ഥയാത്രയ്ക്കായി കുടുംബം നേപ്പാളിലേക്ക് പുറപ്പെട്ടത്. മാനസ സരോവരിലെ ഹോട്ടലിലായിരുന്നു താമസം. പ്രളയബാധിത മേഖലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പ്രളയമുണ്ടായ റസുവ എന്ന സ്ഥലത്ത് വച്ചാണ് 4-അംഗ സംഘം അവസാനമായി കുടുംബവുമായി ബന്ധപ്പെട്ടത്. ഇവരെ കണ്ടെത്താൻ ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത RG കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 4 ആഴ്ച സമയം വേണമെന്ന CBIയുടെ ആവശ്യം കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി ഉത്തരവിട്ടു. ടൂറിസം മേഖലയ്ക്ക് ഒക്ടോബറോടെ വ്യവസായ പദവി നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മേഖലയുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചും ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായുമാണ് പദവി നൽകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പദവി നൽകുന്നതിന് കരട് നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട്. മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സര രംഗത്തുള്ളത്. വൈകിട്ട് ബിനി ജംഗ്ഷനിൽ മന്ത്രി ഒ.ജെ. ജനീഷ് പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്യും. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾ

0: ൾക്കും ഉച്ചകഴിഞ്ഞ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രിട്ടാതി ജലോത്സവം നാളെ പമ്പാനദിയിൽ നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. ജലോത്സവത്തിന് എത്തിച്ചേരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൌണ്ടുകൾ ക്രമീകരിച്ചതായി ആറന്മുള പോലീസ് അറിയിച്ചു. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്നലെ ദുബായിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ തായ്ലന്റ് ഹോങ്കോങ്ങിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. നാളെ തായ്ലന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇന്ത്യയും പാകിസ്ഥാനും ഹോങ്കോങ്ങിനും തായ്ലന്റിനുമൊപ്പം ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുക. FIH വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് അർജന്റീന നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:30 ആസ്റ്റൽവീനിലാണ് മത്സരം. FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ആതിഥേയരായ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. ബെൽഫിയസ് ഹോക്കി അരീനയിൽ 4-3 ബെൽജിയത്തിന്റെ ജയം. പരാജയത്തോടെ ഇന്ത്യ ലോകകപ്പിൽ 8th ഫിനിഷ് ചെയ്തു. കൊല്ലം കന്നേറ്റിക്കായലിൽ നടന്ന 86th ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ പുണ്യാളൻ നിരണം ചുണ്ടൻ ചാമ്പ്യന്മാരായി. നടുവിലപ്പറമ്പൻ 2nd സെന്റ് പയസ് 10th 3rd എത്തി. SI ചമഞ്ഞ് MDMA വിൽപ്പന നടത്തിയ ഫറൂഖ് സ്വദേശി റോജിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് ചമഞ്ഞ് പണം അപഹരിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളിൽ നിന്നും വ്യാജ പോലീസ് ഐ ഡി കാർഡുകളും എയർ പിസ്റ്റൾ, ഹാൻഡ് കഫ്, യൂണിഫോമിലുള്ള നിരവധി ഫോട്ടോകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. സർവകക്ഷി നേതൃത്വത്തിൽ ഗൂഡല്ലൂരിലെ പന്തല്ലൂർ താലൂക്കിൽ നടത്തിയ 48 ബന്ദ് അവസാനിച്ചു. വ്യാഴം രാവിലെ 6 ആരംഭിച്ച ബന്ദ് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ഗൂഡല്ലൂരിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലുക, കടുവയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരത്തുക ഉയർത്തി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബന്ദ്. സംരംഭകർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായി 1 കോഴിക്കോട്ട് സീകോൺ എന്ന പേരിൽ ബിസിനസ് സമ്മിറ്റ് സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി VD സതീശൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ 55:08. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി ആരംഭിക്കുന്നു.

0: നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളുമായി എഫ് എം ഡയറി സ്നേഹത്തോടെ സ്വാഗതം. അറിവും ആനന്ദവും പങ്കുവയ്ക്കാം. ചിന്താശകലം. നിങ്ങൾ എത്ര പതിയെ പോകുന്നു എന്നത് പ്രശ്നമല്ല, നിങ്ങൾ യാത്ര അവസാനിപ്പിക്കരുത് എന്നതാണ് പ്രധാനം. കൺഫ്യൂഷ്യസ്. നിങ്ങൾ എത്ര പതിയെ പോകുന്നു എന്നത് പ്രശ്നമല്ല, നിങ്ങൾ യാത്ര അവസാനിപ്പിക്കരുത് എന്നതാണ് പ്രധാനം. കൺഫ്യൂഷ്യസിന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം. കേരളത്തിലെ ഏത് ഭക്ഷ്യവിളയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീകനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ? കേരളത്തിലെ ഏത് ഭക്ഷ്യവിളയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീകനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ? ഉത്തരം പതിവ് പോലെ പങ്കിടാം 8:30 തൊട്ടുമുൻപ് എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്.
1: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത.

0: സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
1: 1550.
2: നാട്ടുവിശേഷം. മൂലമ്പള്ളി പള്ളിയിൽ നാളെ വരെ വിശുദ്ധ അഗസ്തീനോസിന്റെയും വിശുദ്ധ മോണിക്കയുടെയും ഇടവക മധ്യസ്ഥ തിരുനാൾ. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ രാഗലയ മ്യൂസിക് അവതരിപ്പിക്കുന്ന ഗാനമേള ഇന്ന് വൈകിട്ട് 6 മണിക്ക് ക്ലിൻ്റ് ആർട്ട് ഗാലറിയിൽ ആതിര ഹരികുമാറിന്റെ ചിത്രപ്രദർശനം. ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
5: ഓഗസ്റ്റ് 29, 30 തീയതികളിൽ നൈറ്റ് ഷോപ്പിംഗ് ചെയ്താലോ?
6: എവിടെ?
5: ഇടപ്പള്ളി മറീൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ നോൺ സ്റ്റോപ്പ് 48 hour sale.
7: കിടിലൻ EMI ഓഫറുകളും 30 കോടിയുടെ മൈജി ഓണം മാസോണം സമ്മാനങ്ങളും
5: ഇന്നും നാളെയും മാത്രം.
2: വൈദ്യുതി അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ചിറ്റൂർ ഫെറി, എടേക്കുന്നം, ചിറ്റൂർ അമ്പലം, ചിറ്റൂർ പള്ളി, പിഴല, മൂലമ്പള്ളി എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായോ പൂർണ്ണമായോ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
8: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0491 250 57 91, 0491 250 57 91. സമയം 7:10.
10: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
11: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
12: പുരക്ഷേപണം. സാമാന്യത്തിൽ നിന്ന് സവിശേഷത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഷാപ്രവർത്തനമാണ് പുരക്ഷേപണമെന്ന് പറയാം. കാവ്യകലയുടെ അടിസ്ഥാനവുമാണിത്. നിത്യജീവിതത്തിലെ ഭാഷാവ്യവഹാരങ്ങളിൽ സാമാന്യ ഭാഷയ്ക്കാണ് പ്രാമാണ്യമെങ്കിലും കവിതയിൽ ഭാഷ പ്രയോഗസജ്ജമാകുന്നത് പുരക്ഷേപണത്തിലൂടെയാണ്. വർണ്ണവൈചിത്ര്യമാണ് അതിനുള്ള ഒരു മാർഗം. യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം എന്ന് കുഞ്ഞുണ്ണിമാഷ് എഴുതുമ്പോൾ ആത്മീയ കച്ചവടത്തെയാണ് അവിടെ വിമർശിക്കുന്നതെങ്കിലും അവിടത്തെ ശബ്ദ സംവിധാനവും അതോടൊപ്പം ശ്രദ്ധേയമാകുന്നു. രാപ്പകലില്ലൊരു വിശ്രാന്തി, വിള കാപ്പതിനെന്തൊരു ശുഷ്കാന്തി എന്ന് ഇടശ്ശേരി എഴുതുമ്പോഴും സാമാന്യ വ്യവഹാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ശില്പഭംഗിയാണ് ആകർഷകമാകുന്നത്. ആവർത്തനമാണ് മറ്റൊരു പുരക്ഷേപണ മാർഗം. ഇല്ല ഇല്ല ഇല്ലായ്മകളുടെ പല്ലവി കേട്ടുമടുത്തു. കടമനിട്ടയുടെ കാട്ടാളനിലെ വരിയാണിത്. ഇവിടെ ഇല്ല എന്ന ആവർത്തനം കേവലം താളപൂർത്തിക്ക് മാത്രമുള്ളതല്ല, വനശോഷണത്തിന്റെ തീവ്രത ധ്വനിപ്പിക്കാൻ ആ ആവർത്തനം സഹായകമാകുന്നു. സമയമായി സമയമായി എന്ന് ഇടശ്ശേരിയും നേരം പോയി എന്ന് വിനയചന്ദ്രനും ആവർത്തിക്കുമ്പോൾ അവിടെ കാലപ്രയാണത്തിൻ്റെ അനുഭവമാണ് ആവിഷ്കൃതമാകുന്നത്. കാവ്യശീർഷകങ്ങളിലും പുരക്ഷേപണകലയുടെ പ്രവർത്തനം കാണാം. എസ് ജോസഫിൻ്റെ ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു. സുധീഷ് കോട്ടേമ്പ്രത്തിൻ്റെ ശരീരസമേതം മറൈൻ ഡ്രൈവിൽ സെബാസ്റ്റ്യൻ്റെ ഇരുട്ടു പിഴിഞ്ഞ് തുടങ്ങിയവയൊക്കെ ഉദാഹരണമാണ്. ഇവിടെയെല്ലാം സാമാന്യ

0: ഈ വ്യവഹാരം അപ്രസക്തമാണ്. പഴയകാല ഗ്രന്ഥനാമങ്ങളിലും സാമാന്യത്തിൽ നിന്ന് സവിശേഷ ചാരുത സൃഷ്ടിക്കുന്ന സമീപനം കാണാം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല, അരനാഴിക നേരം തുടങ്ങി പാറപ്പുറത്തിൻ്റെ നോവൽ ശീർഷകങ്ങളും എം ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവും മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണവും എല്ലാം ഉദാഹരണങ്ങളാണ്. പഴഞ്ചൊല്ലുകളിലും പുരക്ഷേപണ ഘടകങ്ങളുണ്ട്. അടുക്കു പറയുന്നവൻ അഞ്ഞാഴി, മുട്ടം വെട്ടുന്നവന് മുന്നാഴി, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം, സമ്പത്തുകാലത്തു തൈപത്തു വെച്ചാൽ ആപത്തുകാലത്തു കാപത്തു തിന്നാം തുടങ്ങിയ ചൊല്ലുകളിൽ വർണ്ണങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതോടൊപ്പം തന്നെ അർത്ഥഗരിമയും സംരക്ഷിച്ചിട്ടുണ്ട്. പുരക്ഷേപണ കലയുടെ സ്വഭാവം ചിലപ്പോൾ സാമാന്യ വ്യവഹാരത്തിലും കടന്നുവരാം. ക്രിസ്ത്യൻ മിഷണറിമാർ താഴ്ത്തപ്പെട്ട സമുദായത്തിനിടയിൽ പ്രവർത്തിച്ചത് സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നു. ക്രിസ്ത്യൻ ശവസംസ്കാര ചടങ്ങിന് ശേഷം നൽകുന്ന ലഘു ചായ സൽക്കാരത്തെ പരാമർശിച്ചുകൊണ്ട് ചത്തവൻ്റെ വായിൽ മണ്ണും ജീവിച്ചിരിക്കുന്നവൻ്റെ വായിൽ ബണ്ണും എന്ന് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞതിലും പുരക്ഷേപണ കലയുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ടാ സമയെടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ ജി തന്നെ പോവാം.
3: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: ഉപഭോക്താക്കൾ അറിയാൻ.
8: സ്വന്തം ജീവനോപാധിക്കായി ചെയ്യുന്ന തൊഴിൽ വാണിജ്യാവശ്യമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ഉപഭോക്തൃ കോടതി. തന്റെ ജീവനോപാധിക്കായി എറണാകുളം TD Road പ്രവർത്തിക്കുന്ന ഐശ്വര്യ എന്റർപ്രൈസ് പ്രൊപ്രൈറ്റർ മിഥുൻ കെവിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് PPG PR 1750B2 ഉത്തരവ് പ്രകാരം സീലന്റ് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു പർച്ചേസ് ഓർഡർ ലഭിച്ചു. അതുപ്രകാരം മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തിക്കുന്ന റൈഡൻ ഗ്രൂപ്പ് കമ്പനിക്ക് ഈ റോ മെറ്റീരിയലായ സീലന്റ് 15 ദിവസത്തിനുള്ളിൽ എത്തിച്ചു നൽകാമെന്ന വാഗ്ദാനത്തിൽ കമ്പനിക്ക് പരാതിക്കാരൻ മിഥുൻ 125,000 രൂപ അഡ്വാൻസായി നൽകി. എന്നാൽ എതിർകക്ഷിയായ റൈഡൻ ഗ്രൂപ്പ് കമ്പനി വാഗ്ദാനം ചെയ്ത സമയത്തിനുള്ളിൽ സീലന്റ് വിതരണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ ഡെലിവറി തീയതി അറിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. കൃത്യസമയത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനിക്ക് പർച്ചേസ് ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങൾ നൽകിയില്ലെങ്കിൽ തനിക്ക് ലഭിച്ച ഓർഡർ കൊച്ചിൻ ഷിപ്പ്യാർഡ് റദ്ദാക്കുമെന്നും തന്റെ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഷിപ്പ്യാർഡ് പർച്ചേസ് ഓർഡർ പ്രകാരം അറിയിച്ചിരുന്നു. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനായി പരാതിക്കാരൻ മറ്റൊരു റോ മെറ്റീരിയൽ വിതരണ കമ്പനിയിൽ നിന്നും ഉയർന്ന തുകയ്ക്ക് ഓർഡർ പ്രകാരമുള്ള സീലന്റ് വരുത്തിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. ഏകദേശം 62,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയും ചെയ്തു. കേസിലെ എതിർകക്ഷിയായ റൈഡൻ ഗ്രൂപ്പ് കമ്പനി ഓർഡർ പ്രകാരമുള്ള സീലന്റ് വിതരണം ചെയ്യുകയോ അഡ്വാൻസ് തുകയായ 125,000 രൂപ തിരികെ നൽകുകയോ ചെയ്തില്ല. ഇത് പരാതിക്കാരന് സാമ്പത്തിക നഷ്ടത്തിനും മാനസിക വിഷമത്തിനും കാരണമാക്കി. കടുത്ത മനോവിഷമത്തിലായ പരാതിക്കാരൻ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി മുൻപാകെ പരാതി സമർപ്പിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ലഭിച്ച പർച്ചേസ് ഓർഡർ അനുസരിച്ച് സീലന്റ് 15 ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യാമെന്ന എതിർകക്ഷിയുടെ കൊട്ടേഷനിലും ഉറപ്പിലും വിശ്വസിച്ചാണ് 125,000 രൂപ അഡ്വാൻസ് നൽകിയതെന്നും വാഗ്ദാനം ചെയ്ത സമയത്തിനുള്ളിൽ സാധനങ്ങൾ വിതരണം ചെയ്യാനോ കൃത്യമായ തീയതി അറിയിക്കും.

ക്യാനോ എതിർകക്ഷി പരാജയപ്പെട്ടു എന്നും കോടതിയിൽ പരാതിക്കാരൻ സമർത്ഥിച്ചു. ജില്ലാ ഉപഭോക്തൃ കോടതി എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചു. എതിർകക്ഷി കോടതിയിൽ ഹാജരായി. എന്നാൽ നോട്ടീസ് ലഭിച്ച് ഹാജരായിട്ടും 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ രേഖാമൂലമുള്ള മറുപടി അഥവാ റിട്ടേൺ വേർഷൻ ഫയൽ ചെയ്യുന്നതിൽ എതിർകക്ഷി റൈഡൻ ഗ്രൂപ്പ് കമ്പനി പരാജയപ്പെട്ടു. അതുകൊണ്ട് കോടതി എതിർകക്ഷിയെ എക്സ് പാർട്ടി ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. പരാതിക്കാരൻ ഹാജരാക്കിയ രേഖകൾ എക്സിബിറ്റ് A1 മുതൽ A6 വരെയുള്ള രേഖകളിലൂടെ പരാതിക്കാരൻ തന്റെ വാദങ്ങൾ തെളിയിക്കുകയും ചെയ്തു. പിന്നീട് എതിർകക്ഷി ഒരു ഇന്റർലോക്യൂട്ടറി അപേക്ഷയിലൂടെ പരാതിയുടെ നിലനിൽപ്പിനെ, അതായത് പരാതിയുടെ മെയിന്റനബിലിറ്റിയെ ചോദ്യം ചെയ്തു. പരാതിക്കാരൻ ഉന്നയിക്കുന്ന ഇടപാട് ഒരു വാണിജ്യാവശ്യത്തിനായുള്ളതാണെന്ന്, അതായത് കമേഴ്ഷ്യൽ പർപ്പസിനുള്ളതാണെന്ന് സമ്മതിച്ചിട്ടുള്ളതിനാൽ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 2(7) പ്രകാരം പരാതിക്കാരൻ ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ എന്ന നിർവചനത്തിൽ വരില്ല എന്ന പ്രധാനവാദം കോടതിയിൽ എതിർകക്ഷി ഉന്നയിച്ചു. പരാതിക്കാരൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കരാറുകാരനാണെന്നും ഐശ്വര്യ എന്റർപ്രൈസ് വഴി 10-ലധികം ജീവനക്കാരെയും സ്വന്തമായി വർക്ക്ഷോപ്പും വെച്ച് ബിസിനസ് നടത്തുന്ന ആളായതിനാൽ ഉപഭോക്തൃ കോടതിയുടെ അധികാര പരിധി ഉപയോഗിക്കാൻ കഴിയില്ലെന്നും കോടതിയിൽ അവർ വാദമുന്നയിച്ചു. എന്നാൽ സ്വയം തൊഴിൽ വഴി തന്റെ ജീവനോപാധി കണ്ടെത്തുന്നതിനായി സ്ഥാപിച്ച ഏക ഉടമസ്ഥതയിലുള്ള, അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലുള്ള സ്ഥാപനമാണ് ഐശ്വര്യ എന്റർപ്രൈസസ് എന്ന് പരാതിക്കാരൻ കോടതിയിൽ പറഞ്ഞു. കേസ് നടപടികൾ നീട്ടിക്കൊണ്ടുപോകുന്നതിന് മാത്രമാണ് എതിർകക്ഷി ഇന്റർലോക്യൂട്ടറി അപേക്ഷ ഫയൽ ചെയ്തിട്ടുള്ളതെന്നും രേഖാമൂലമുള്ള മറുപടി ഫയൽ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുമൂലമാണ് ഇങ്ങനെ വാദിക്കുന്നതെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 2(7) വകുപ്പ് പ്രകാരം പുനർവിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന വ്യക്തിയെ ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വകുപ്പിനോട് ചേർത്തുള്ള എക്സ്പ്ലനേഷൻ പ്രകാരം ഒരു വ്യക്തി സ്വയം തൊഴിൽ വഴി തന്റെ ജീവനോപാധിക്കായി മാത്രം സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുന്നത് വാണിജ്യാവശ്യം എന്ന നിർവചനത്തിൽ ഉൾപ്പെടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ എല്ലാ വാണിജ്യ ഇടപാടുകളും സ്വയമേവ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. ഇടപാടിന്റെ പ്രധാന ലക്ഷ്യം വൻകിട വാണിജ്യ പ്രവർത്തനമായിരുന്നോ അതോ വാങ്ങിയ ആൾക്ക് സ്വയം തൊഴിൽ വഴി ജീവനോപാധി കണ്ടെത്താനുള്ളതായിരുന്നോ എന്നാണ് പ്രധാനമായി പരിശോധിക്കേണ്ടത് എന്ന് കോടതി പറഞ്ഞു. പരാതിക്കാരന് 10-ലധികം ജീവനക്കാരുണ്ടെന്നോ വർക്ക്ഷോപ്പ് ഉണ്ടെന്നോ ഉള്ളതിന് തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നും ഇതെല്ലാം വെറും ആരോപണം മാത്രമാണെന്നും കോടതി വിലയിരുത്തി. മറിച്ച് പരാതിക്കാരന്റെ സ്ഥാപനത്തിന്റെ ഏക ഉടമ അദ്ദേഹമാണെന്നതിന് തെളിവ് ഹാജരാക്കിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. സീലന്റ് വിതരണം ചെയ്യുന്നതിനുള്ള ക്വട്ടേഷൻ നൽകിയതിനെ തുടർന്ന് പരാതിക്കാരനിൽ നിന്ന് എതിർകക്ഷി 125,000 രൂപ അഡ്വാൻസ് വാങ്ങിയെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധനങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതും അഡ്വാൻസ് തുക തിരികെ നൽകാൻ വിസമ്മതിച്ചതുമാണ് തർക്കവിഷയം. അഡ്വാൻസ് തുക വാങ്ങിയ ശേഷം പറഞ്ഞ സമയത്ത് സാധനം നൽകാതിരിക്കുകയും കൃത്യമായ തീയതി അറിയിക്കാതിരിക്കുകയും ചെയ്ത എതിർകക്ഷിയുടെ നടപടി കരാർ ലംഘനമാണെന്ന് കോടതി വിലയിരുത്തി. ഇത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 2(11) വകുപ്പ് പ്രകാരമുള്ള സേവന വീഴ്ച എന്നതിൽ കൃത്യമായി ഉൾപ്പെടുന്നുണ്ട് എന്നും കോടതി വിലയിരുത്തി. കൂടാതെ കൃത്യമായി സാധനം നൽകാൻ സാധിക്കില്ലെന്നിരിക്കെ അത് വിതരണം ചെയ്യാമെന്ന് ഉറപ്പ് നൽകി വലിയൊരു തുക അഡ്വാൻസ് വാങ്ങിയ എതിർകക്ഷിയുടെ രീതി അനുചിത വ്യാപാര തന്ത്രമാണ്. ഈ തത്വങ്ങൾ മുൻനിർത്തി എതിർകക്ഷി സേവനത്തിൽ വീഴ്ച വരുത്തിയെന്നും അനുചിത വ്യാപാര രീതി കാട്ടിയെന്നും പരാതിക്കാരൻ വിജയകരമായി തെളിയിച്ചതായി കോടതി വിലയിരുത്തി. അതനുസരിച്ച് ഉപഭോക്തൃ പരാതി ഭാഗികമായി അനുവദിച്ച് ഉത്തരവാകുന്നു. പരാതിക്കാരൻ നൽകിയ അഡ്വാൻസ് തുകയായ 125,000 രൂപ തിരികെ നൽകണമെന്നും ബദൽ വിതരണക്കാരനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് പരാതിക്കാരനുണ്ടായ അധിക ചെലവിലേക്ക് 62,000 രൂപ എതിർകക്ഷി പരാതിക്കാരന് നൽകണമെന്നും കേസ് നടത്തിപ്പിനായി 10,000 രൂപയും ഉത്തരവ് ലഭിച്ച് 45 ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്നും ഡി ബി ബിനു അധ്യക്ഷനും
വി രാമചന്ദ്രൻ, ടി എൻ ശ്രീവിദ്യ

0: എന്നിവരടങ്ങുന്നതുമായ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി ഉത്തരവിടുകയും ചെയ്തു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
5: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
6: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ശ്രീകുമാരൻ തമ്പി കഥാതിരക്കഥ സംവിധാനം നിർവഹിച്ച് 1976 പുറത്തിറങ്ങിയ ചിത്രമാണ് മോഹിനിയാട്ടം. അടൂർ ഫാസി, ലക്ഷ്മി, ടിആർ ഓമന, MG സോമൻ, വിധുബാല എന്നിവർ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പാടിയത് PJ ജയചന്ദ്രൻ.

0: ശ്രോതാക്കൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: ഈ ഫാറ്റ് ലിവർ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിലൊന്നാണ്. വളരെ സിമ്പിളാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് ലിവറിൽ ഒരു അമിതമായ അളവിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന കണ്ടീഷനാണ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ അഡൾട്ട് പോപ്പുലേഷനിൽ 30 വയസ്സ് കഴിഞ്ഞവരിൽ 30% പേർക്കെങ്കിലും ഈ ഫാറ്റ് ലിവർ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. സപ്പോസ് ഇത് ഫാറ്റ് ലിവർ മാത്രമായിട്ട് ഇരിക്കത്തുള്ളെങ്കിൽ ഇതിന് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അതിൽ ഇമേജിംഗ് ഫൈൻഡിങ് മാത്രമാണ്. സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യമില്ലല്ലോ. ഇതിൻ്റെ പ്രാധാന്യം തന്നെ ഇതിലൊരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസ് കുറേ സമയം കൊണ്ട് 5-10 ഇയേഴ്സ് സമയം കൊണ്ട്

0: അത് പ്രോഗ്രസ് ചെയ്യുന്നുള്ളതാണ്, അത് ഫൈബ്രോസിലേക്ക് പോകും. നമ്മളിതിന് മൂന്ന് സ്റ്റേജാണ് ഫാറ്റ് ലിവറിന് സാധാരണ പറയുന്നത്. ഒന്ന് സിമ്പിൾ ഫാറ്റ് ലിവർ, രണ്ടാമത്തത് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, ഇപ്പം അതിനെ മാഷ് എന്നാണ് പറയുന്നത്. അതായത് ലിവറിൻ്റെ ഉള്ളിൽ ഒരു പരിധിയിൽ കവിഞ്ഞ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടിൽ വരിക, ആ അവസ്ഥ. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് സിറോസിലേക്ക് പോകും. അതായത് മദ്യം കഴിക്കാത്തവരിൽ ഈ ഇത്രയും ടോക്സിക് എക്സ്പോഷർ ഉള്ള ലോകത്ത് മനുഷ്യർ ജീവിച്ചിരിക്കുന്നത് ഈ ലിവറിൻ്റെ ഡിടോക്സിഫൈയിങ് കപ്പാസിറ്റി കൊണ്ടാണ്. ലിവർ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക, നമ്മൾ അധികം ജീവിച്ചിരിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈ ലിവറിന് പക്ഷേ ഒരു ലിമിറ്റുണ്ട്. ലിവർ വലിയൊരു ഓർഗനാണ്, ഈ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗനാണ്, അതുകൊണ്ടാണ് ലാർജസ്റ്റ് ആക്കിയിരിക്കുന്നത്. കാരണം അതിന് ഒത്തിരി മെറ്റബോളിക് ഫാക്ടറി എന്നാണ് പറയുന്നത്, അനവധിയായ ഫംഗ്ഷൻസാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളിതിനെ പീഡിപ്പിക്കാൻ തുടങ്ങിയാൽ അത് അതിനെ കൈവിട്ടു പോകുന്നു. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ്. പക്ഷേ ഇത് ലൈഫ് സ്റ്റൈൽ മാത്രം മതിയെന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ സ്റ്റേജും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അനുസരിച്ചിരിക്കും. ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ശാസ്ത്രീയമായിട്ട് ചെയ്യാന്നുള്ളു. സ്പെഷ്യലി ഒരു 30 ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു എക്സ്പെർട്ട് കൺസൾട്ടേഷനോടുകൂടി ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഒരു പ്രൊഫൈൽ, നമ്മളുടെ ഒരു ബോഡിയുടെയും ഡിസീസിൻ്റെയും ഒരു പ്രൊഫൈൽ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ചിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുക, എത്ര നാൾ കഴിയുമ്പോൾ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് വരാണ്ടിരിക്കാൻ ചെയ്യേണ്ടത്, ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കൃത്യമായ ഡയറ്ററി ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ ആൽക്കഹോൾ അതിൻ്റെ ലിമിറ്റിൽ നിർത്തുക. സ്മാർട്ട് ഡ്രിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഒട്ടും കഴിച്ചില്ലെങ്കിൽ അത്ര നല്ലതാണ്, പക്ഷേ നമ്മുടെ ഭക്ഷണ രീതി, അതും ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് പലതും ആകാം. ആൻഡ് എക്സസൈസ് പാറ്റേൺ, എക്സസൈസിന് മൾട്ടി ലാറ്ററൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു വെറും എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയുക അങ്ങനെയുള്ള മാത്രമല്ല, എല്ലാവിധമായ ബോഡി ഫംഗ്ഷൻസിനും നമ്മൾ വെൽ ഡിസൈൻഡ് അല്ലെങ്കിൽ വെൽ തോട്ട് ഔട്ട് എക്സസൈസ് പാറ്റേൺ ആണെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഇതാണ്. നമുക്ക് ഡയറ്ററി ഡിസിപ്ലിൻ, നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അമിതമായ സ്ട്രെസ് എടുക്കാണ്ടിരിക്കുക. ഈ സ്ട്രെസ് ഇല്ലാതെ ഹ്യൂമൻ ലൈഫ് ഇല്ലെന്നുള്ള ഒരു ഫാക്ടറാണ്. കാരണം എല്ലാം നമുക്ക് പുരോഗതി വേണമെങ്കിൽ, നമുക്ക് മീൻസ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു ലെവൽ ഓഫ് സ്ട്രെസ് ഉണ്ടല്ലോ ഹ്യൂമനിൽ. പക്ഷേ അമിതമായിട്ട് എടുത്താൽ അതൊരു പ്രോബ്ലമായി മാറും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ചീഫ് കൺസൾട്ടന്റ് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോണി സിറിയക്.
2: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
3: അങ്ങനെ ഇക്കൊല്ലാത്ത ഓണവും കഴിഞ്ഞു പോയി. ബാബു, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
4: നമുക്കൊക്കെ എന്തോ ഓണം, ഓണമൊക്കെ സജിക്കല്ലേ.
5: അതെന്താ, ബാബു മലയാളി അല്ലേ, ഓണം എല്ലാ മലയാളികൾക്കും ഉള്ളതല്ലേ.
6: ഓണത്തിന്റെ മുഴുവൻ ആഘോഷങ്ങളും അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേ.
4: നേരാണ് സജി, ഈ ഓണം എന്നും പറഞ്ഞ് നടത്തുന്ന കാട്ടിക്കൂട്ടലുകൾ ഉണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് പറ്റണില്ല.
3: ബാബുവിന് പറ്റുന്നത് പിന്നെ എന്താ സദ്യയോ? അതിനാർക്കും എതിർപ്പില്ലല്ലോ.
6: അതിനും എതിർപ്പ് കാണും, ഓണത്തിന് വെജിറ്റേറിയൻ സദ്യ അല്ലേ.
5: അതൊക്കെ ഓരോ പ്രദേശത്തും ഓരോ പോലെയല്ലേ.
3: സദ്യ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഇലയിൽ വിളമ്പുന്ന വെജിറ്റേറിയൻ സാപ്പാടല്ലേ. അല്ല, ഇത്തവണ നമ്മൾ നടത്തിയ സദ്യക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ സജി.
6: കുറ്റമൊക്കെ ഉണ്ട്, നാരങ്ങ കറി അത്ര ശരിയായില്ല, ഉപ്പ് ജാസ്തിയായിരുന്നു, പിന്നെ പായസത്തിന് മധുരവും കൂടിപ്പോയി.
4: എന്നിട്ട് ഇലയിൽ ബാക്കിയൊന്നും കണ്ടില്ലല്ല, പായസവും 200-300 പ്രാവശ്യം മേടിച്ച് കഴിക്കണുണ്ടായിരുന്നു.
5: അല്ല, അപ്പൊ ബാബുവിന്റെ കണ്ണ് അടുത്ത ഇലയിലായിരുന്നോ?
4: അതെന്ത് വർത്തമാനമാണ് ചേച്ചി, നമ്മളല്ലേ വിളമ്പിയത്.
3: ആ സദ്യ ആയാലും ഇതാ കുഴപ്പന്നേ, എന്തെങ്കിലുമൊക്കെ കുറ്റം എല്ലാവരും പറയും.
5: അതിപ്പോ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെയാ, എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ എല്ലാവരും പറയും. ഇപ്പൊ സജി കണ്ടില്ലേ,
6: ഇതാപ്പ നന്നായി വെറുതെ ഇരുന്ന എന്റെ വായിൽ കോലിട്ട് കുത്തി ഇങ്ങനെ പറയിപ്പിച്ചിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായി അല്ലേ.
4: ആരെങ്കിലും ചോദിക്കാൻ കാത്തിരുന്ന പോലെയല്ലേ സജി നീ ചാടി കുറ്റങ്ങൾ പറഞ്ഞത്.
3: അത് ലോക സ്വഭാവമല്ലേ സജി, വിട്ടിയായതുകൊണ്ട്,
6: സാറേ
3: അല്ല ശുദ്ധനായതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. മറ്റുള്ളവർ ഞാൻ കേൾക്കാതെ എന്തൊക്കെ പറയുന്നുണ്ടാവും.
5: ഇതൊക്കെ ആര് ചെയ്താലും പറയാൻ ആളുകൾ കാണും, സുഗുണം കാര്യങ്ങൾ നോക്കിക്കൊണ്ടൊന്നും അല്ല.
4: അല്ല വേറെ ആരും അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ.
6: അല്ല നല്ലതും പറഞ്ഞു കേട്ടില്ല കേട്ടോ, സത്യം പറയണല്ലോ.
3: ആ എന്നാ നന്നായി എന്ന് വേണം കരുതാൻ. വല്ലതും ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ആദ്യം ചാടി പറഞ്ഞേനെ.
5: ഇതിപ്പോ സദ്യയുടെ മാത്രം കാര്യമല്ലെന്നേ, എല്ലാം അങ്ങനെ തന്നെയല്ലേ. അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നല്ലതായിരുന്നു എന്ന് സ്വയം അങ്ങ് വിചാരിച്ചോണം.
4: ആ അത് ശരിയാണ്, നമ്മൾ മലയാളികൾക്ക് ആളുകളെ അഭിനന്ദിക്കാനോ ആളുകളോട് നന്ദി പറയാനോ ഒക്കെ നല്ല മടിയാണ്.
6: അതെ, നമ്മൾ പണം അടയ്ക്കുമ്പോഴേ 1000 രൂപ കിട്ടി നന്ദിയുണ്ടേ എന്ന് കേൾക്കണ പോലെ സദ്യ ഉണ്ടു നന്ദിയുണ്ടേ എന്ന് പറയാൻ പറ്റുമോ?

0: ഈ ബാബുചേട്ടന്റെ ഒരു കാര്യം.
1: നന്ദിയുണ്ടേ എന്ന് വേണ്ടെങ്കിൽ താങ്ക് യു എന്നോ താങ്ക്സ് എന്നൊക്കെ പറയാമല്ലോ.
2: ഇതൊന്നും പറഞ്ഞില്ലേലും ഒരു സ്മരണ ഉണ്ടായാൽ മതിയായിരുന്നു. എല്ലാവരും കൂടി വളരെ കഷ്ടപ്പെട്ടിട്ടാ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നെങ്കിലും വിചാരിക്കണ്ടേ?
3: എന്ത് സ്മരണ, അങ്ങനെ ഇപ്പൊ ആർക്കോ ആരോടും ഒന്നും ഒരു താല്പര്യവും ഇല്ലെന്നേ.
0: അക്കാര്യത്തിലെങ്കിലും മനുഷ്യരെല്ലാം ഒരുപോലെ ആയില്ലേ ചേട്ടാ? അതാ എന്റെ സംശയം.
1: സജി, നിന്റെ സംശയം ഒക്കെ അവിടെ നിക്കട്ടെ. നീ ഓണക്കളിയിൽ എന്തോ സമ്മാനം അടിച്ചെന്നാരോ പറഞ്ഞു കേട്ടല്ലോ.
2: വല്ല തീറ്റ മത്സരവും ആയിരിക്കും.
3: ഏ, അത് തീറ്റയായിരുന്നില്ല, കുടിയായിരുന്നു.
1: എന്തായിരുന്നു എന്തായിരുന്നു മത്സരം സജി?
0: അതെ, സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കണം. സ്റ്റോപ്പ് എന്ന് കൈ കാണിക്കുമ്പോൾ വായിലെ ജ്യൂസ് ഇറക്കാനും പാടില്ല, സ്ട്രോയിൽ നിന്ന് താഴെ വരാനും പാടില്ല.
2: അതെങ്ങനെ പറ്റും സജി? പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാ
3: ഇതെന്താണ് മ്യൂസിക്കൽ ചെയർ? സ്റ്റോപ്പ് പറഞ്ഞ് കസേര എടുത്തു മാറ്റുന്ന പോലെ പെട്ടെന്ന് നിർത്താൻ.
1: സജി, ലോകത്ത് ആരും കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മത്സരം.
0: സാറേ, നമ്മുടെ നാട്ടിൽ കസേര കളിയേക്കാൾ വലിയ കളിയുണ്ടോ? അതിനുള്ളൊരു പരിശീലനമല്ല ഇതൊക്കെ?
2: എന്നാൽ ഇത് വല്ലാത്തൊരു മത്സരം തന്നെ സജി.
3: ചേച്ചി, മത്സരത്തിന്റെ പേരിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് പൊറുക്കണമെന്നല്ല, ഇവരെ വെറുതെ വിടല്ലേ എന്ന് വേണം പറയാൻ.
0: അതെന്താ ചേട്ടാ?
1: പിന്നല്ലാതെ ഈ ഓണാഘോഷവും സ്വാതന്ത്ര്യദിനാഘോഷവും എന്നൊക്കെ പറഞ്ഞ് എന്തും കാണിക്കാമെന്ന് ആരും വിചാരിക്കരുത്.
2: ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല സജി. ഉപ്പ് തിന്നവൻ കുറേ വെള്ളം കുടിക്കേണ്ടി വരും. സൂക്ഷിച്ചോ.
4: ശബ്ദം നൽകിയവർ MV ശശികുമാർ, പ്രീതി ജോസഫ്, വിനോദ് കുരിയപ്പള്ളി, മാർട്ടിൻ കുമ്പളങ്ങി. രചന MV ശശികുമാർ.
5: കോതമംഗലം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഒന്നാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് വരുന്ന തിങ്കളാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. രജിസ്ട്രേഷൻ സമയം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ 10:30 വരെ. വിശദ വിവരങ്ങൾക്ക് www.polyadmission.org സന്ദർശിക്കുക. നമ്പർ 9898558686. 9895586886. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം. 7:35 അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം.
6: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ൽ എത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രണയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ആരോഗ്യം, ഖനനം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കാനുള്ള സാധ്യതകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ചർച്ചയാകും. താഷ്കെന്റിലെ ശാസ്ത്രി സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡർ സ്മിത പന്ത്. ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാവസായിക സഹകരണം അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു.
7: रिलेशनशिप ऑलरेडी बहुत अपवर्ड ट्रैजेक्टरी में है. 2011 में स्ट्रेटेजिक पार्टनरशिप फोर्ज हुई थी. उसके बाद 2015 में प्रधानमंत्री जी का पहला दौरा हुआ था. 2026 तक बहुत सारे एरियाज में

0: വൈകുന്നേരം കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ടണൽ രക്ഷാപ്രവർത്തനത്തിനായുള്ള പ്രത്യേക സംഘം എന്നിവരടങ്ങുന്ന 11 അംഗ സംഘവും വിമാനത്തിലുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരുമായി വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. തൃശൂലി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരും ഉൾപ്പെടെയുള്ളവരെയാണ് രക്ഷപ്പെടുത്തിയത്. 320 ഇന്ത്യക്കാരുമായി ഇനിയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 149 പേർ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് സുരക്ഷിതമായി എത്തിയതായും മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് പ്രദേശത്തുള്ള ഏകദേശം 400 ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരാണെന്നും അവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രളയത്തിൽ അകപ്പെട്ടവരെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി നേപ്പാളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടി. അനുമതി ലഭിച്ചാൽ ഒരു മന്ത്രി, MLA, IG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘത്തെ കാഠ്മണ്ഡുവിലേക്ക് അയക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള 37 പേരെയാണ് നേപ്പാളിൽ കാണാതായത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ൽ എത്തി. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും കേന്ദ്ര ധനമന്ത്രി ചർച്ച നടത്തും. 3 ദിവസത്തെ കാനഡ സന്ദർശനം പൂർത്തിയാക്കിയാണ് ധനമന്ത്രി അമേരിക്കയിലെത്തിയത്. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അടുത്തിടെ പഞ്ചസാരയുടെ അടിസ്ഥാന വിലയിൽ ഏകദേശം 20% കുറവുണ്ടായതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. Leo 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷിക ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരിക്കും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലികളി ആഘോഷം ഇന്ന് തൃശൂരിൽ നടക്കും. പുലികളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും

0: സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് ഇന്നലെ തുടക്കമായി. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ഏഖണ്ഡ ഖേൽ കെ മൈതാൻമേ എന്ന പരിപാടി സംഘടിപ്പിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. ഇന്നലെ ഹംഗറിയിൽ നടന്ന മത്സരത്തിൽ ഹംഗേറിയൻ താരം ബാലസ് ഫർക്കാസിനെ 3-0 പരാജയപ്പെടുത്തിയാണ് സെന്തിൽകുമാറിന്റെ കിരീട നേട്ടം. FIH ഹോക്കി വനിതാ ലോകകപ്പിൽ 5th നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് ഹോക്കി ഇന്ത്യ 50,00,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. 3-1 ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരങ്ങൾ 5th നേടിയത്. ഈ സീസണിൽ ചൈന, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ടീമുകളുമായി സമനിലയിലെത്തിയ താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. UGC നെറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 84 വിഷയങ്ങളിൽ നടന്ന പരീക്ഷയിൽ 4,000 ഉദ്യോഗാർത്ഥികൾ JRFന് അർഹരായി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടകം, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579 ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 കഴിഞ്ഞ് 35:18. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം
2: മറ്റേതൊരു തൊഴിൽ മേഖലയെക്കാളും ഏറെ പ്രത്യേകതകളുള്ളതും ഏറ്റവും അധികം അപകടകരവുമായ തൊഴിലിടമാണ് മത്സ്യബന്ധന മേഖല. കാറ്റൊന്നു മാറി വീശിയാൽ ജോലിക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാം. മരണപ്പെടുന്നവരുടെ മൃതദേഹം പോലും കിട്ടാത്ത അവസ്ഥ. അന്നന്നത്തെ അന്നത്തിനായി കടലിൽ പോകുന്നവരുടെ ജീവനും ജീവിതോപാധികളും നഷ്ടപ്പെടുന്നത് ഇന്ന് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഇന്നത്തെ സാങ്കേതിക ജീവിത നിലവാരത്തിനൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരവും ഉയർത്തപ്പെടേണ്ടതല്ലേ? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. ചെറുവഞ്ചിയിൽ കടലിലും പുഴയിലും മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് കേൾക്കാം.
3: എന്റെ പേര് സക്കരിയ, ചെറുവഞ്ചി മത്സ്യത്തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിരുന്നു ഇവിടെ 3 ദിവസം. അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ വള്ളങ്ങളൊക്കെ കുറച്ചൊക്കെ വിളിച്ച് കയറ്റി, പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്ന വഞ്ചികൾ ചിലരൊക്കെ ഈ അരിയത്തൊക്കെ ഉള്ള പണികളാണ് നോക്കിയിരുന്നത്. അകലേക്കുള്ള പണികളൊന്നും നോക്കിയിരുന്നില്ല. കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെട്ടായിരുന്നു കടലിലെ. ഈ മൂരി വലിച്ചിൽ എന്നാണ് അതിന് പറയണത്. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിരിക്കുള്ളത്. അങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിരുന്നു. പിന്നെ അത് മാത്രമല്ല, 2-3 ദിവസം പോകാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും പിന്നെ ഈ കാലാവസ്ഥയുടെ ഇത് അറിയിപ്പ് വരും. അങ്ങനെ അറിയിപ്പ് വരുമ്പോ നമ്മളത് പിന്നെ പോകില്ല. കടല് ഇടവിട്ട് കൂടുതലും കുറഞ്ഞതായിട്ടൊക്കെ നിക്കണത്. പിന്നെ ഈ മാസത്തിൽ ഇച്ചിരി കുറവ് കാണിക്കും. അങ്ങനെയാണ് നമ്മള് മനസ്സിലാക്കണത്. ചിങ്ങമാസത്തിൽ ഒരു ഇച്ചിരി ചിങ്ങപ്പദം എന്നൊക്കെ പറഞ്ഞൊരു പദം വരും. അപ്പൊ ഇവിടുത്തെ ചെറുവഞ്ചികൾക്കും തള്ളാൻ പറ്റും, മറ്റുള്ള വഞ്ചികൾക്കൊക്കെ പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. പിന്നെ വള്ളങ്ങൾക്കൊക്കെ പോകാൻ പറ്റും. പണിയുണ്ടെങ്കിൽ എല്ലാവരും അടുക്കളയൊക്കെ നല്ലവണ്ണം പുകയും ഇതൊക്കെ ചെയ്യുള്ളൂ. കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മളെ ഈ പഴയകാല കാലാവസ്ഥ അല്ല. അതിൽ നിന്നിട്ട് വ്യത്യാസം വന്നുകൊണ്ട് ന്യൂനമർദ്ദം എന്ന് പറഞ്ഞുകൊണ്ടൊരു അറിയിപ്പ് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ബംഗാളിൽ രൂപം കൊണ്ടിട്ടായിട്ടും അല്ലെങ്കിൽ ഈ ലക്ഷദ്വീപ് ഭാഗത്ത് രൂപം കൊണ്ടിട്ടായിട്ടും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ രൂപം കൊണ്ടിട്ടായിട്ടും ഒക്കെ ഇങ്ങനെ ബംഗാളാണ് നമുക്ക് കൂടുതലായിട്ടും ഈ രൂപം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അതിന്റെ കാലാവസ്ഥ ഇപ്പൊ ഈ പ്രാവശ്യം കടൽ തീരപ്രദേശങ്ങളിലല്ല അത് ബാധിച്ചത്, ശരിക്കും ബാധിച്ചത് മലമ്പ്രദേശങ്ങളിലേക്കാണ് ആ അറിയിപ്പിന്റെ ഭാഗമായിട്ട്. പിന്നെ അതിന് ചെറിയ കടലിളക്കവും കാറ്റും മഴയൊക്കെ ഈ തീരങ്ങളും ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായെങ്കിലും കൂടുതലായിട്ട് ബാധിച്ചത് ഈ പ്രാവശ്യം മലപ്രദേശങ്ങളിലേക്കാണ്.
2: അപകട സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്?

0: സുരക്ഷ എന്ന് പറയുന്നത് ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ് ഒക്കെ നമ്മൾ വഞ്ചിയിൽ കരുതിയിട്ടുണ്ട്, കരുതുന്നുണ്ട്. അതാണ് സുരക്ഷക്കായിട്ട് നമുക്ക് ആണുള്ളത്. പിന്നെ മഴക്കാറും കാറ്റുള്ള സമയങ്ങളിൽ ഈ കാറ് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാർ വെച്ച് കഴിഞ്ഞാൽ കാറ്റിന് പോകുന്ന പല സമയങ്ങളും ഉണ്ട്. അതായത് കാറ് വെച്ച് കഴിഞ്ഞാൽ കാറ്റെന്നുള്ളൊരു അനുഭവം ഉള്ള സമയത്ത് നമ്മളത് കാറ് വെച്ച് കഴിയുമ്പോൾ തന്നെ വലയെടുത്ത് പോരുന്ന സംവിധാനമാണ്. വള്ളങ്ങളാണെങ്കിൽ പോലും അടിച്ചു കഴിഞ്ഞാൽ ആ വല എങ്ങനെയെങ്കിലും വലിച്ചു കയറ്റിയിട്ട് വള്ളങ്ങളും തീരത്തേക്ക് അടുക്കാനായിട്ടുള്ള സംവിധാനം നോക്കും. സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഇപ്പൊ അറിയിപ്പുകളുണ്ട്, ഫോണൊക്കെ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും എക്കോ സൗണ്ടറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അപ്പാപ്പ ഉള്ള അറിയിപ്പുകൾ എല്ലാവർക്കും എത്തപ്പെടാറുണ്ട്. പാകം വളർന്നിട്ടുള്ള ആഴം ആണ് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ 9 ഭാഗത്തിൽ നിന്നൊക്കെയാണ് കുറച്ച് മീനൊക്കെ കിട്ടിയത്. വള്ളങ്ങൾ, ചെറിയ കുറച്ച് വള്ളങ്ങളും കിട്ടി. ഇവിടുന്ന് പോണ മൂടി വെട്ടി ഇന്ത്യൻ വെച്ച് പോണ മൂടി വെട്ടികൾക്കും കിട്ടി കുറച്ചാളെ. കുറച്ച് ഭാഗം ഈ മണിമ്പം കുറച്ച് കരയായിട്ടും കിട്ടി, കുറച്ച് 9 ഭാഗത്തിൽ പോയിട്ടും കിട്ടി. മത്സ്യം നമ്മുടെ ഇവിടുത്തെ അനുഭവം ഉണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ മേഖല ബന്ധപ്പെട്ടു.
1: പുഴയിലും തോടിലും മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരുടെ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കും?
0: കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ പുഴയിലെ പണിക്കാർ അധികം റിസ്ക് എടുത്ത് പണിയാറില്ല. കാരണം മല ഒഴിച്ചുള്ള പണികളും അതുപോലെ തന്നെ ഈ ഇട്ടേച്ച് പോരുന്നവർക്കൊക്കെ സുഖമാണ്. അത് വല ഇപ്പൊ വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ഒക്കെ എടുക്കുള്ളൂ. തെരി വെക്കുന്നത് പോലെ അത് പിടിച്ച് അതിൽ പിണയുന്ന സമയം വരെയൊക്കെ ഇട്ടിട്ടൊക്കെ പോരുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ പുഴയിലെ സംവിധാനങ്ങൾ. പോകുന്നതൊക്കെ ലൈഫ് ജാക്കറ്റും ഇതൊക്കെ തന്നെ കരുതിയിട്ടാണ്. ഈ ഇഷ്ടക്ക് പണിയെടുക്കുന്ന ആളാണെങ്കിലും രണ്ടാൾ കൂടി പണിയെടുക്കണം. പുഴയിലെ പണിക്കാരെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് എല്ലാവരോടും വഞ്ചിക്കും ഇതൊക്കെ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുരക്ഷ ശക്തമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷുറൻസ് ഒക്കെ നൽകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ചിലരിൽ മാത്രം, ചില വഞ്ചികൾ മാത്രം. ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ കുറച്ച് വഞ്ചികൾക്ക് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളൂ. അവ രജിസ്ട്രേഷനെ അപേക്ഷിച്ചിട്ട് കൊടുക്കാത്തതും ഉണ്ട്. സുരക്ഷ എന്ന് പറയുന്നത് എന്ത് വന്നാലും സംഘം വഴിയായിട്ടുള്ള ഇൻഷുറൻസും ചേരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മത്സ്യബന്ധനമായിട്ട് ഈ 300 രൂപ അടച്ചുകൊണ്ടും പരമ്പരാഗത തൊഴിലാളികൾ 300 രൂപ അടക്കുന്നുണ്ട്. അതിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ മത്സ്യ സഹകരണ സംഘം വഴി ഇൻഷുറൻസ് ഉണ്ട്. അതിനും കരയിൽ വെച്ചിട്ടുള്ള അപകടങ്ങൾക്കും കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞേക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് സുരക്ഷയായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപകട സാധ്യതകൾ സംബന്ധിച്ച് മത്സ്യമേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഇൻഷുറൻസ്. പുഴയിൽ പണിയെടുക്കുന്ന ഒരുവിധം മത്സ്യത്തൊഴിലാളികളും വഞ്ചിക്കാരും ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നാണ്, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. എല്ലാവരോടും നമ്മൾ ഈ യൂണിയന്റെ ഭാഗമായിട്ടും അല്ലാതൊക്കെ എല്ലാവരോടും ധരിപ്പിച്ചിട്ടുണ്ട്.
1: ബോട്ടിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികൾ കേൾക്കാം.
2: എന്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ മലമ്പുഴ സ്വദേശിയാണ്. മേരി മാതയ എന്ന് പറഞ്ഞ ബോട്ടിലാണ് പണിയെടുക്കുന്നത്. അപകടകരമായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാണ് മെയിനായിട്ട്. മഴ അങ്ങനെ ഒരു പ്രശ്നം വരുത്തൂല. കാറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത്. ബോട്ടുകളിൽ, കുറഞ്ഞ ബോട്ടുകളിൽ, നമ്മുടെ കേരളത്തിൽ കുറഞ്ഞ ബോട്ടുകളിൽ ഉണ്ടാവുള്ളൂ. ഈ സീ ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സീ ഫോണിൽ വിളിച്ച് നമുക്ക് കരയിൽ അറിയിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആരെങ്കിലും അറിയിക്കാം. ബോട്ടിൽ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാറ്റുകളാണ് ഇപ്പൊ വന്നത്. ഓക്കിയൊക്കെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ കടലിന്റെ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട്. കടലിന്റെ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാലാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ഇതില് നമുക്ക് ഒരുപാട് ആളുകള് കടലിലിങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. നമുക്കാകെ നമുക്ക് മുതലാളിമാര്, നമ്മുടെ വീട്ടിലിന്റെ മുതലാളിമാര് നമുക്ക് ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കരക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ വയർലെസ്സില് നമുക്ക് കരക്ക് അറിയിക്കാൻ പറ്റില്ല. ആകെ ടെലിഫോണാണ് ഉള്ളത്. അതേപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ കരയിൽ അറിയിക്കാനും കാര്യങ്ങളൊക്കെ നടക്കും. ഈ ഫോൺ ഇപ്പൊ എല്ലാ വീട്ടുകളിലൊന്നുമില്ല. സീ ഫോണിന്റെ കമ്പനിയൊക്കെ ഒന്നും പുതിയതായിട്ട് ഇറക്കണില്ലെന്നാണ് അറിവ്. ഈ ഉള്ള സീ ഫോണുകളിൽ മാത്രമേ കുറഞ്ഞ വീട്ടുകളിലൊക്കെ ഉള്ളൂ ഈ സാധനം. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കരക്ക് അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും കിടക്കുന്ന വീട്ടുകളെ അറിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളക്കാരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് രക്ഷപ്പെടുത്തുക. അങ്ങനെയൊക്കെയുള്ള ഇതാണ് നിലവിലുള്ളത്. ഇതിനകത്ത് മെച്ചപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ഈ റെസ്ക്യൂ ബോട്ടുകള് നമുക്ക് ഉണ്ട്. പക്ഷെ അത് ഏത് സമയത്തും നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു ഇതില്ല, സാഹചര്യം ഇല്ല. ചിലപ്പോ നമ്മുടെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അകലങ്ങളിൽ പോയി പണിയെടുക്കുന്ന ബോട്ടുകളാണ്. അതായത് നമ്മളിവിടെ നിന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ, നമുക്ക് കരക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൊബൈൽ ഫോണിൽ റേഞ്ച് ഉണ്ടാവില്ല. നമുക്ക് അതിനുള്ള സംഭവങ്ങൾ വേണം. സർക്കാരിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ അത് സർക്കാർ ഇതാക്കണം. സർക്കാരിന്റെ ചെലവിൽ നമുക്ക് ബോട്ട് ഫിഷിംഗ് ബോട്ടുകൾക്ക് അനുവദിക്കാവുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് വന്നതെന്നുള്ളത്. ജീവൻ പണയാൻ പറ്റിയിട്ടുള്ള കളിയാണ് കടലിലെ കളി. നമുക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാം. ഇപ്പൊ ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ

0: ചെയ്യാം, ചെയ്ത് തന്നാൽ അത് ലൈഫ് ലൈഫ് ജാക്കറ്റ് നമുക്ക് സ്ഥിരമായിട്ട് ഇട്ട് നിന്നിട്ട് നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റില്ല. കടലിലെ പണി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പണിയാണ്. കാറ്റും മഴയും എല്ലാവരും നമ്മൾ സഹിച്ചുകൊണ്ടാണ് ചെയ്യണല്ല. അപ്പൊ ഈ ലൈഫ് ജാക്കറ്റ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇട്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പണി എടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ നേരത്ത് നമുക്കത് ഉപയോഗിക്കാന്ന് മാത്രമേ ഉള്ളൂ. ലൈഫ് ജാക്കറ്റ് ഒക്കെ ബോട്ടുകളിൽ വേണമെന്നുള്ളതാണ് ലൈസൻസ്. നമുക്ക് ഒരു ഫിഷിംഗ് ബോട്ടിനായാലും വള്ളത്തിനായാലും ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബോട്ടിലുള്ള തൊഴിലാളികളുടെ എണ്ണത്തിന് ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയും ഒക്കെ വേണം. എന്നാലും മാത്രമാണ് ലൈസൻസ് അനുവദിച്ചു തന്നത്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഒക്കെ ഇടപെടലുകൾ ഉണ്ട്. അവരറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മ പുറത്ത് ഒരുപാട് ദൂരത്ത് കിടക്കണ ബോട്ടാണെന്നുണ്ടെങ്കിൽ അവരിവിടെ കരക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ വേണമല്ല. ഈ സീ ഫോണാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അത് എല്ലാ ബോട്ടുകളിലും ഇല്ല. ഇപ്പൊ നമ്മൊരു 100 ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു 30-35 ബോട്ടിൽ അല്ലെങ്കിൽ 40 ബോട്ടിലായി സാധനം ഉണ്ടാവുള്ളൂ. എല്ലാ ബോട്ടിലൊന്നും ഈ സീ ഫോൺ ഇല്ല. സീ ഫോൺ ഈ കമ്പനി ഇറക്കണില്ലെന്നുള്ളതാണ് ഇത്. ഉള്ള ആളുകള് ആ ഉള്ള സീ ഫോൺ പറ്റുള്ള കൈകാര്യങ്ങളാണ് ചെയ്യണത്. അല്ലാണ്ട് നമുക്ക് വേറെ ഇവിടെ കരക്ക് അറിയിക്കാനായിട്ട് വേറെ മാർഗമില്ല. വയർലെസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ചാനലുകളിലായിരിക്കുള്ള ഓരോ ബോട്ടുകൾ കിടക്കണത്. ഇത്ര ചാനലിൽ കുറച്ച് ബോട്ടുകൾ കിടക്കണ്ടാവും. അപ്പൊ അവര് അടുത്ത ആൾക്കാരോട് അറിയിച്ച് അവിടെ നിന്ന് അറിയിച്ച് ഇങ്ങനെ കറങ്ങി ഇവിടെ വരാൻ നേരത്ത് ആയിരിക്കുള്ളൂ. ചിലപ്പോൾ ഒന്നര രണ്ടാം ദിവസം കഴിയുമ്പോഴായിരിക്കുള്ളൂ ഇവർ അറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നടന്ന ഈ വിഴിഞ്ഞത്തൊക്കെ നടന്ന സംഭവം കണ്ടില്ലേ, ഭയങ്കര ഇതായിരുന്നില്ലത്. രക്ഷാപ്രവർത്തനത്തിനൊക്കെ സമയം വൈകിയില്ലേ, ആളെ കിട്ടിയോലൂല്ല ഇപ്പോഴും. അപ്പൊ ഇതാണ് സംഭവം. നമുക്കൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനായിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കാനുള്ള ഇതുണ്ടാവണം. ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയ് ഉണ്ട്. ആ ഒരു ഇത് മാത്രമേ നമ്മുടെ ബോട്ടിലുള്ളൂ. സ്ഥാനം ഇട്ടുണ്ട് നമ്മൾ 3-5 ദിവസം കടലിൽ കിടക്കുന്ന അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി. നമ്മ ഒരുപാട് ദൂരത്തായിരിക്കും കടലിൽ ജോലി ചെയ്യണത്. നമ്മുടെ കരയിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരിക്കും ചെയ്യണത്. ഈ നമ്മുടെ ഇവിടുന്ന് 5-6 മണിക്കൂർ അല്ലെങ്കിൽ 7-8-9 മണിക്കൂറൊക്കെ ഓടി അകലയിലോട്ട് ഓടിപ്പോയി പണിയെടുക്കുന്ന ബോട്ടുകളാണ് നമ്മുടെ ഇവിടെ ട്രോൾ ബോട്ടുകൾ. നമ്മൾ സാധാരണ വള്ളങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത സ്ഥലങ്ങളിൽ മാത്രം ഒഴികൊള്ള ഒരു പണിയെടുക്കുന്നത്. പരമ്പരാഗത തൊഴിലാളികൾ അടുത്ത സ്ഥലങ്ങളിലാണ് പണിയെടുക്കുന്നത്. അല്ലാണ്ട് ട്രോളിംഗ് ബോട്ടുകളാണെങ്കിൽ അകലയിൽ പോയി പണിയെടുക്കുന്നതാണ്. അകലയിൽ പോയി പണിയെടുത്താൽ മാത്രം അവർക്ക് ഇന്നത്തെ ചെലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപകടം വന്നു കഴിഞ്ഞാൽ നമുക്ക് സഡൻ ആക്ഷൻ ഉണ്ടാവണം. അതിനുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ശരിക്കും
1: കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കുന്നു ബോട്ടുടമ.
2: എന്റെ പേര് PP ഗിരീഷ്. മുൻപം ബോട്ട് ഓണേഴ്സിന്റെ സെക്രട്ടറിയാണ്. ബോട്ടിൽ ചെയ്ത് വെച്ചേക്കണത് നമ്മള് ഒരാൾക്ക് വെച്ച് പോയ മറ്റേ ലൈഫ് ജാക്കറ്റാണ് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ടാവും. 12 പേരോ 5 പേരൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും. കൂടാതെ ഒരു 5 ബോയ നമ്മള് റൗണ്ട് ബോയ 5 എണ്ണം എന്തായാലും ഉണ്ടാവും ബോട്ടുകളിൽ. ഇപ്പൊ നമ്മള് സീ ഫോൺ ഉപയോഗിക്കേണ്ടത്, നമ്മള് സീ ഫോൺ കുറേ ആളുകളായിട്ട് സീ ഫോൺ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാല് കരയിലായിട്ട് അറിയിക്കാൻ വേണ്ടി അങ്ങോട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടും അവർ വിളിച്ചാൽ. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഏത് മൊബൈലിലേക്കും കിട്ടും. സീ ഫോൺ നമ്മള് സ്വന്തമായിട്ടുണ്ട്, സർക്കാരായിട്ട് യാതൊരു ബന്ധമില്ല. സ്വന്തമായിട്ട് എല്ലാവരും മേടിച്ചിട്ട് ഉപയോഗിക്കുന്നത്. അതിപ്പോ 1 ലക്ഷം രൂപയോളം മേലെയൊക്കെ വില വരുന്നുണ്ട്. അത് സാധനം ഇപ്പോൾ ആ കമ്പനി ആ സാധനം സ്റ്റോപ്പ് ചെയ്തേക്കും. പക്ഷെ അത് നമുക്ക് അത് ഉപകാരമായ ഒരു സാധനമായിരുന്നു. പിന്നെ ഗവൺമെന്റ് ഇപ്പോ ഒരു ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞ വർഷം തുടങ്ങിയാണത്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാലോ അതിന്റെ ലൊക്കേഷനൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഗവൺമെന്റ് ഫിറ്റ് ചെയ്തത്. പക്ഷെ ഇന്നുവരെ അതിന്റെ ചില ബോട്ടുകളിൽ മാത്രം, പൂർണ്ണമായിട്ട് അതില്ല, ചില ബോട്ടുകളിൽ മാത്രമേ അത് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ആപ്പോ അതിന്റെ കാര്യങ്ങളൊന്നും നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. സാധനം ഫിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിന് വേറെ സഹായങ്ങളൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴുള്ള വന്നേക്കുന്ന സർക്കാരുകൾ എന്തെങ്കിലും ചെയ്താൽ, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ, എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ കുറെ ഒഴിവാക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴത്തെ വലിയ ബോട്ടുകൾ എന്ന് പറഞ്ഞ ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ വൻ ആഴക്കടൽ ഭയങ്കരമായിട്ട് കപ്പലുകളൊക്കെ പോകുന്ന സ്ഥലത്തോട്ടുള്ള ആ മത്സ്യബന്ധനം നടക്കുന്നത്. അവിടെയാണ് ശരിക്കും മീനും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതല്ല. ശരിക്കും വലിയ ബോട്ടുകൾ അവിടെ പോയിട്ടാണ് ആഴക്കടലിൽ നിന്ന് ഈ കണവയും കട്ടിൽ ഫിഷും സ്കിറ്റും ഒക്കെ പിടിച്ചുകൊണ്ട് തന്നെ കിനാവള്ളി ഒക്ടോപസ് കിനാവള്ളി എന്ന് പറഞ്ഞ ഒക്ടോപസ് ഇതൊക്കെ പിടിക്കുന്നത്. അതാണ് അതിന്റെ ഇപ്പോഴത്തെ സാഹചര്യം. അവിടെ ആ ഫിഷിങ്ങിന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞ സുരക്ഷിതമായ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകണുണ്ടായാലേ അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ആധുനിക സജ്ജീകരണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിലെ തൊഴിലാളികൾക്കും അത് ഉപകാരമാകും. കാരണം അവരുടെ ജീവന് സുരക്ഷിതമായ രീതിയാകും. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ, നമ്മൾക്ക് ലോക്കലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ലൈഫ് ജാക്കറ്റ്, ഈ ബോയ. പിന്നെ നമ്മൾ ഇപ്പൊ ഈ സീ ഫോൺ എന്ന് പറഞ്ഞ പഴയ നേരത്തെ ഇറങ്ങിയതാണ്. എന്നാ ഇപ്പൊ അത് അങ്ങനെ വിപണിയിലില്ല ശരിക്കും. വന്ന അതൊരു കമ്പനി പിന്നെ വേറെ രീതിയിലൊന്നും ഇറക്കിയിട്ടില്ല. ആ സീ ഫോൺ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പൈസ കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കുന്നത്. എത്ര ഇതിലാണെങ്കിലും നമുക്ക് കിട്ടും. സാറ്റലൈറ്റ് മുഖാന്തരമുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇതാണ് പറയാനുള്ളത്. അപ്പൊ സർക്കാർ അതിനകത്ത് ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും സുരക്ഷിതത്വം അല്ലെങ്കിൽ സീ ഫോണൊക്കെ പോലുള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും അപകടം ഉണ്ടായ കരക്കലൊക്കെ അറിയിക്കാൻ ഫോണിലേക്ക് ബന്ധപ്പെടാനുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ഒരു സാഹചര്യം അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളത് കണ്ടീഷനൊക്കെ ഉണ്ടാക്കണം. ശരിക്കും സർക്കാർ നമ്മുടെ ഇരുന്ന് ഇപ്പൊ രജിസ്ട്രേഷൻ ഫീസ് ലൈസൻസ് ഫീസ് ആയിട്ടും മറ്റിപ്പോ ചെറുമീനിന്റെ പേര് പറഞ്ഞ് ഇഷ്ടംപോലെ പൈസകൾ ഫൈൻ, 2 ലക്ഷം രൂപ ഫൈൻ. പിന്നെ മീൻ ഉണ്ടാകുന്ന മീനും കണവയും കൂന്തലും ഒക്കെ വിറ്റ് കാശ് മേടിച്ചിട്ട് ആ കാശ്

0: 8 ലക്ഷം രൂപയും 10 ലക്ഷം രൂപകളും അതൊക്കെ എടുത്ത് പൈസ ഫിഷറീസിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ച് ബോട്ടിന്റെ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിയണമല്ലോ, അവരെ സുരക്ഷിതത്വം നോക്കണമല്ലോ, ഇതൊക്കെയാണ് പറയാനുള്ളത്.
1: മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുമ്പോൾ മറൈൻ എൻഫോഴ്സ്മെന്റ് കൈക്കൊള്ളുന്ന നടപടികൾ വിശദീകരിക്കുന്നു മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് സൂപ്രണ്ട് ജെ കിഷോർ കുമാർ.
2: നമുക്ക് 9 ജില്ലകളിലായിട്ടാണ് സീ ഫ്രണ്ടേജ് ഉള്ളത്. 9 ജില്ലകളിലും ഫിഷറീസിന്റെ ഓഫീസുകളുണ്ട്. ഫിഷറീസിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ വെൽഫെയർ ആണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇങ്ങനെ ഡിസ്ട്രസ് മെസ്സേജ് വരുമ്പോഴത്തേക്കും അത് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല. അത് നമ്മൾ 9 ജില്ലകളിലും ബോട്ടുണ്ട്. പിന്നെ സീ റെസ്ക്യൂ ഗാർഡുമാർ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥര് നോമിനലായിട്ട് ഈ 9 ജില്ലകളിലും ഉണ്ട്. പോലീസ് സീ റെസ്ക്യൂ ഗാർഡും ചേർന്നിട്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഈ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ബോട്ടുകളിൽ കടലിൽ പോകുന്നത്. അതിപ്പോ നിലവില് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പരാതികളൊന്നും ഇല്ല. നമുക്കിപ്പോ അടുത്തവരെ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരെ തിരയുന്നതിന് വേണ്ടി കാര്യമായ പ്രവർത്തനം മറൈൻ എൻഫോഴ്സ്മെന്റ് ഭാഗത്തു നിന്നും കോസ്റ്റ് ഗാർഡ് നേവി എല്ലാവരുടെയും ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ കോർഡിനേഷനിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മള് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ വരുമ്പോഴത്തേക്ക് അത് ഇതുമായിട്ട് ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എല്ലാ ബോട്ടുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ഈ ബോട്ടുകളെ ട്രാക്ക് ചെയ്യുന്ന സംവിധാനം ഇപ്പൊ അവിടെ സൗണ്ട് സിസ്റ്റം അങ്ങനത്തെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അത് എല്ലാ ബോട്ടുകൾക്കും ഇല്ലതാനും, അപ്പൊ അതൊരു വെല്ലുവിളി.
2: അതായത് നിയമം മൂലം നിർബന്ധം പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ ബോട്ടുകളും അത് കംപ്ലൈ ചെയ്യുന്നില്ല. കംപ്ലൈ ചെയ്യാത്തവരുടെ കാര്യത്തില് നമ്മളത് കണ്ടുപിടിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് അത് ഇൻസ്റ്റൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ആദ്യഘട്ടം എന്നുള്ള വിലയ്ക്ക് അതിന് ഫൈനൊന്നും ഈടാക്കാതെ തന്നെ ചെയ്യണമെന്നുള്ളൊരു നിർബന്ധത്തിൽ ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നമ്മൾ കംപ്ലൈ ചെയ്യാത്ത ബോട്ടുകാർക്ക് നൽകി വരുന്നത്. അങ്ങനെ ഒരു പ്രവണത ഉണ്ട്. കാരണം നമുക്ക് ട്രാക്കിംഗ് സിസ്റ്റം എല്ലാ ബോട്ടിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള ഒരു കാര്യങ്ങൾ കംപ്ലൈ ചെയ്യാത്തത് കൊണ്ട് അപ്പൊ ഈ രജിസ്ട്രേഷനും റിന്യൂവലും സമയത്ത് നമ്മളത് കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് റിന്യൂവൽ നടപടികൾ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അതിനകത്ത് ഉണ്ടാകും. പിന്നെ അതിനുശേഷം കേടാകുകയോ ഇനി വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ ഇല്ലാതാവുന്ന രീതി വരികയാണ് ചെയ്യുന്നത്.
1: മറൈൻ ആംബുലൻസിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും?
2: മറൈൻ ആംബുലൻസ് 2021-22 നമ്മൾ വെള്ളത്തിൽ ഇറക്കിയത്, കടലിൽ ഇറക്കിയത്. അതിനകത്ത് 3 എണ്ണം ഉള്ളതിൽ 2 എണ്ണം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ബേപ്പൂരുള്ളത് പ്രവർത്തന രഹിതമായിട്ട് കിടക്കുകയാണ്. മറ്റ് 2 ഫംഗ്ഷനിലാണ്. നമ്മൾ ഡിസ്ട്രസ് വരുമ്പോൾ എന്തെങ്കിലും ബോട്ടിൽ നിന്ന് ആൾക്കാർ കടലിൽ പോകുന്ന സമയത്ത് അവരെ റെസ്ക്യൂ ചെയ്ത് ഒരു മെഡിക്കൽ അറ്റൻഷൻ കൂടെ അതോടൊപ്പം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ റോഡിലോടുന്ന ആംബുലൻസിലുള്ള മെഡിക്കൽ അറ്റൻഡൻസ് പോലെ തന്നെ അതിനകത്ത് മെഡിക്കൽ അറ്റൻഡൻസ് ഉണ്ട്. അതിലേക്കുള്ള സജ്ജീകരണങ്ങൾ ഇപ്പൊ ഉള്ളതാണ് ഈ മറൈൻ ആംബുലൻസ്. അപ്പൊ കടലിൽ വീഴുന്ന നമ്മൾ അബോധാവസ്ഥയിലൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് ഈ മറൈൻ ആംബുലൻസിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള മെഡിക്കൽ അറ്റൻഡൻസ് കേപ്പബിളാണ്. അങ്ങനെ സജീവമാനത്തുണ്ട്. ആലപ്പുഴയിലുള്ള ബോട്ട് മറ്റേ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി നിരന്തരം ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. പൈപ്പിന്റെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ട് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അത് ഉടനെ ശരിയാകുമെന്നുള്ളതാണ് പ്രതീക്ഷ.
1: കാലാവസ്ഥാ വ്യതിയാനം മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതപൂർണമായ ദിനങ്ങളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കടലിൽ അപകടം സംഭവിച്ചാൽ ആദ്യ മണിക്കൂറുകൾ നിർണായകമാണ്. അവിടെ ആക്ഷേപങ്ങൾക്കിടയില്ലാത്ത വിധം രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഏകോപനമാണ് പ്രധാനം. ഓരോ കാലത്തും വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന മത്സ്യത്തൊഴിലാളി ജീവിതത്തെ സംരക്ഷിക്കുന്ന നടപടികൾ അതിവേഗത്തിൽ കൈക്കൊള്ളുന്ന സമീപനമായിരിക്കണം ക്ഷേമതൽപരരായ ഏതൊരു സർക്കാരും കൈക്കൊള്ളേണ്ടത്. വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ.
3: നിർവഹണം റിയ. സഹകരണം ഹസീന ഇബ്രാഹിം.
4: സമകാലികം.
5: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
6: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
7: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്. മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
9: ഓണത്തിന് ബിഗ് സ്ക്രീൻ ടിവി വാങ്ങാൻ പറ്റിയില്ലേ?
10: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് വൈറ്റി ഫീച്ചറിലേക്ക് പോലും. ഇന്നും നാളെയും നോൺ സ്റ്റോപ്പ് 48 hours.
11: 75% വരെ ഡിസ്കൗണ്ടും മികച്ച EMI.
12: ഒപ്പം മൈ ജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
13: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
14: നോവൽ

0: പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: വീട്ടിലെത്തിയപ്പോൾ കല്യാണി കോലായിൽ തന്നെ ഉണ്ടായിരുന്നു. പറമ്പിൽ തേങ്ങാപ്പണി എടുക്കുന്നവർക്ക് എന്തോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും തോന്നി. നിറവയറോടെ അവൾ ഇങ്ങനെ കോലായിൽ വന്നു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനിടയിൽ മകൻ അവളുടെ അടുത്ത് വന്ന് എന്തോ ആവശ്യപ്പെടുന്നതും കണ്ടു. മോനെന്താ ചെവിയിൽ പറയുന്നത്? രാമർ ചോദിച്ചു. അച്ഛനോട് പറയാൻ മടിയുള്ളതുകൊണ്ട് ഓൻ എന്നോട് പറയായിരുന്നു. എന്താത്? ഓനൊരു കുതിരവണ്ടി മാണോത്രേ. കുതിരവണ്ടിയോ? പതിവില്ലാത്തൊരാവശ്യമാണല്ലോ അത്. രാമർ അത്ഭുതപ്പെട്ടു. അച്ഛൻ്റെ കാറ്റ് പാഞ്ഞതാകാ. അച്ഛൻ പണ്ട് കുതിരപ്പന്തിയിൽ പണിയെടുത്തിരുന്ന കാര്യം ഓനും കേട്ടിട്ടുണ്ടല്ലോ. കല്യാണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം അവളുടെ നിറവയർ കുലുങ്ങി. ഈ മാസാവസാനം പേറുണ്ടാകുമെന്നാണ് മന്ത്രിയമ്മ പറയുന്നത്. വയർ തൊട്ടൊഴിഞ്ഞ് പിന്നെ അതിന്മേൽ തന്നെ നോക്കി നിന്നുകൊണ്ട് മന്ത്രിക്കുന്ന സ്വരത്തിൽ മന്ത്രിയമ്മ പറയുന്നത് കേട്ടിരുന്നു. ഇതൊക്കെയാ പടച്ചോന്റെ ഓരോരോ കളികള്. ഏത് പത്തായത്തിൽ ഏത് വിത്താ ഇടേണ്ടതെന്ന് മൂപ്പര് നേരത്തെ വിചാരിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരു വിത്തും മുള പൊട്ടൂല. കണ്ടില്ലേ രാമറെ, പെറൂലാന്നെല്ലാരും പറഞ്ഞ കല്യാണി നിന്റെ കയ്യിൽ എത്തിയപ്പോ പിന്നെയും പിന്നെയും പെറുന്നത്. അങ്ങനെ വേണമെന്നായിരിക്കും മൂപ്പര് വിചാരിച്ചത്. ആദ്യം കാണുന്നത് പോലെ രാമർ കല്യാണിയെ തന്നെ നോക്കി നിന്നു. അത് കണ്ട് കല്യാണി ചോദിച്ചു, കുതിരവണ്ടീൻ്റെ കാര്യം കേട്ടപ്പോൾ നിങ്ങളെന്താ അന്തം വിട്ട പോലെ നിൽക്കുന്നത്? നിങ്ങൾ മോനോട് എന്തെങ്കിലും പറ. അപ്പോൾ മുമ്പത്തെ ഒരാഗ്രഹത്തിലൂടെ രാമർ കടന്നു പോവുകയായിരുന്നു. ഒരു പക്ഷേ അത് സാധിച്ചെടുക്കുവാൻ വേണ്ടിയാണോ മകൻ ഇങ്ങനെയൊരാഗ്രഹം പ്രകടിപ്പിച്ചത്? അയാൾ സംശയിച്ചു. കുതിരപ്പന്തിയിൽ നിൽക്കുന്ന കാലത്ത് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുതിരവണ്ടിയിലിരുന്ന് തക്ഷൻകുന്നിലൂടെ പോവുക എന്നതായിരുന്നു. ഒരിക്കലും നടക്കില്ലെന്നറിയാമായിരുന്നിട്ടും താനൊരു കുതിരവണ്ടിയുടെ ഉടമസ്ഥനാകുന്നതും മറ്റും വെറുതെ സങ്കല്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കുതിരവണ്ടി വാങ്ങുക എന്നത് താൻ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി താൻ മുമ്പ് ആഗ്രഹിച്ചതുപോലെ സ്വന്തം വണ്ടിയിലിരുന്ന് തക്ഷൻകുന്നിലൂടെ അങ്ങനെ പോകണം. മകൻ അതിനൊരു നിമിത്തമാവുന്നു. വെയിലത്ത് നിന്നും കോലായിലേക്ക് കയറുന്ന തീരെ ചെറിയ സമയത്തിനുള്ളിൽ കുതിരവണ്ടി വാങ്ങണമെന്ന തീരുമാനം രാമർ എടുത്തു കഴിഞ്ഞിരുന്നു. വെയിലത്ത് നിന്നും പെട്ടെന്ന് കയറിയതുകൊണ്ടാകാം കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞുവെങ്കിലും പിന്നെ തുറന്നത് വെളിച്ചത്തിന്റെ സമൃദ്ധമായ ലോകത്തിലേക്കായിരുന്നു. മുമ്പിൽ കല്യാണി നിൽക്കുന്നു. രാമർ പറഞ്ഞു, ഇമ്മക്കൊരു കുതിരവണ്ടി വാങ്ങിക്കളയാന്ന് അപ്പോ മോനോട് പറഞ്ഞേക്ക്. കഴിഞ്ഞ മാസം തേങ്ങ പറിക്കുവാൻ വന്ന മൈനർ ബാലൻ പറഞ്ഞിരുന്നു, ഇമ്പിച്ചൻ കുതിരവണ്ടി ഒഴിവാക്കുകയാണെന്ന്. യുദ്ധം കാരണം യാത്രക്കാർ കുറഞ്ഞു. എന്നാലോ കുതിരയെ പോറ്റുന്ന ചെലവിൽ ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇമ്പിച്ചന്റെ കുതിരയെ തന്നെ വാങ്ങിക്കളയാമെന്ന് രാമർ തീരുമാനിക്കുകയായിരുന്നു. താൻ വളരെ കാലം നിന്ന കുതിരപ്പന്തിയിലേക്ക് ഒരിക്കൽ കൂടി രാമർ തിരിച്ചുപോയി. അതേ പരിസരം, അതേ ഗന്ധം. വേണ്ടത്ര പരിചരണമില്ലാത്തതുകൊണ്ട് കുതിര ക്ഷീണിച്ചിരിക്കുന്നു. കറുകപ്പുല്ലുകൾ പന്തിയിൽ കാണാനേയില്ല. അതിൻ്റെ ഒരു ഭാഗത്ത് കുതിരവണ്ടി ചുമരോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. എടുക്കാത്തതുകൊണ്ടാകാം വണ്ടിക്കുള്ളിൽ മാറാലകൾ ചാഞ്ചാടിക്കളിക്കുന്നു. കുതിരയെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്ന വ്യഗ്രതയായിരുന്നു ഇമ്പിച്ചനുള്ളതെന്ന് തോന്നി. വിലപേശലൊന്നുമില്ലാതെ ഇഞ്ഞെന്റെ പഴയ ആളല്ലേ എന്ന് പറഞ്ഞ് കുതിരയെ ഏൽപ്പിക്കുകയായിരുന്നു. തിക്കോടിക്കാരനായ റസാക്കാണ് കുതിരക്കാരൻ. അനുസരണയുണ്ടെന്ന് തോന്നി. സ്കൂൾ വിട്ട സമയമായിരുന്നു അത്. മകനോടൊപ്പം കുതിരവണ്ടിയിൽ കയറി കിഴക്കോട്ടേക്ക് തിരിക്കുമ്പോൾ രാമറിന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. മുമ്പ് ആഗ്രഹിച്ചതൊക്കെ കയ്യിലേക്ക് വന്നു വീഴുമ്പോൾ കണ്ണുകളറിയാതെ നിറഞ്ഞു പോകും. അമ്മ കിടക്കുന്ന സ്ഥലം കണ്ണച്ചൻ ചാർത്തി തന്നപ്പോഴും കല്യാണിയുടെ കഴുത്തിൽ മാലയിടുമ്പോഴുമെല്ലാം രാമറിന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിരുന്നു. വണ്ടി നിരത്തിലേക്കെടുത്തപ്പോൾ പാക്കനാർപുരത്തേക്ക് പോകുന്ന കുട്ടികളെ കണ്ടു. അവരെ വണ്ടിയിൽ കയറ്റിയാൽ എന്താണെന്ന് തെല്ലിട ഓർത്തു. കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തിലുമായിരുന്നു. ഈ സന്തോഷത്തിനു വേണ്ടിയായിരുന്നുവല്ലോ കേളപ്പൻ കുറേ കഷ്ടപ്പെട്ടത്. എഡിസൺ മാഷ് പടിഞ്ഞാറോട്ടേക്ക് വരുന്നത് കണ്ടു. മാതാമ്മ ഹോട്ടലിന്റെ കോലായിൽ കൂനിക്കൂടിയിരിക്കുന്നു. അവർ വല്ലാതെ മുന്നോട്ടേക്ക് വളഞ്ഞിരിക്കുന്നു. പ്രായം ഒരുപാട് വർദ്ധിച്ചതുപോലെ. വണ്ടിയിലിരുന്ന് തക്ഷൻകുന്നിനെ ആദ്യമായി കാണുകയായിരുന്നു. പെൺകുട്ടികളുടെ സ്കൂളും ജുമാഅത്ത് പള്ളിയും നിരന്നു നിൽക്കുന്ന പീടികകളും കോടതിയും ചെമ്പകമരവും ബാങ്കും രജിസ്റ്റർ ഓഫീസും എല്ലാം ഒറ്റ നോട്ടത്തിൽ രാമർ കണ്ടു. മകനും വലിയ സന്തോഷത്തിലായിരുന്നു. അയാൾ മകന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ജുമാഅത്ത് പള്ളിക്ക് മുമ്പിൽ ചേക്കു

0: നിൽക്കുന്നു. നിസ്കരിച്ചിറങ്ങിയതാവും. രാമറെ, നീ കുതിരവണ്ടി വാങ്ങിയോ? ഹാ, രാമർ ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോഴാണ് രാമർ ഓർത്തത് തന്നെ ചേക്കുവിനോടോ കുഞ്ഞിക്കേളുവിനോടോ അടിയോടിയോടോ വാങ്ങുന്ന കാര്യം താൻ പറഞ്ഞിട്ടില്ല. അത് മോശമായി പോയെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്തു. വണ്ടിയുടെ കിലുക്കത്തിൽ രാമർ പറഞ്ഞു, ഞാൻ വന്നിട്ട് പറയാം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷേ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
7: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
1: RCR കായം, എന്തു പഠിക്കണം, എന്താകണം?
8: കരിയർ ഗൈഡൻസ്. ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
1: പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
9: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
10: ഹലോ,
11: ഞാൻ എറണാകുളത്ത് നിന്ന് ഡയന. എന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. മോളിപ്പോ ബയോമാത്സ് +2. അപ്പൊ ഇനി BSc ഡിഗ്രി പോവാൻ ആഗ്രഹമുണ്ട്. സുവോളജി ഓർ ബോട്ടണി എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഏതിനാണ് പ്രൊഫഷണൽ ചാൻസ്?
10: രണ്ട് സബ്ജക്റ്റും ഒരു ട്വിൻസ് മാതിരിയാണ്, രണ്ടും നല്ലതാണ്. പക്ഷേ നീ നിർബന്ധം എന്നോട് പറഞ്ഞാൽ തമ്മിൽ ഭേദം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ലത് സുവോളജിയാണ്. കുറച്ചും കൂടി നമുക്ക് PG കോഴ്സിൽ കൂടുതലുള്ളത് സുവോളജിക്കാണ്. സുവോളജി എടുത്ത് പഠിക്കാൻ പറയുക. പിന്നെ അമ്മ പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ പഠിക്കണത് മകൾ ഇഷ്ടപ്പെട്ട് പഠിക്കണതല്ലേ. അപ്പൊ അത് തന്നെ പഠിക്കാൻ പറയാ, സുവോളജി തന്നെ പഠിക്കാൻ പറയാം. അപ്പൊ ആ കുട്ടിയോട് പറയേണ്ടത് BSc സുവോളജി പഠിക്കുമ്പോ ഫസ്റ്റ് ഇയർ മുതല് BSc സുവോളജി കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന ഒരു 12 or 13 എക്സാംസ് ഉണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഒന്നിന്റെ പേര് ജസ്റ്റ് എന്നാണ്, പിന്നൊരെണ്ണത്തിന്റെ പേര് ജാം എന്നാണ്, പിന്നൊന്നിന്റെ പേര് ഐക്കർ ആണ്. അങ്ങനെ ഒരു 10-12 എക്സാംസ്. ആ എക്സാമിന്, അതായത് നമ്മളെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ പരീക്ഷകളാണ്, അല്ലാണ്ട് വെറുതെ ഒരു ഡിഗ്രി നേടിയിട്ട് കാര്യമില്ല. അപ്പൊ കുട്ടിയോട് പറഞ്ഞു ഇഷ്ടമുള്ള പഠിച്ചോളൂ, പക്ഷെ കഷ്ടപ്പാട് വരാണ്ടിരിക്കാൻ ഫസ്റ്റ് ഇയർ മുതൽ മത്സര പരീക്ഷയുടെ ഒക്കെ ലിസ്റ്റ് എടുത്തിട്ട് പഠിക്കാൻ പറയാം. ഒക്കെ നമുക്ക് ആപ്പ് ഉണ്ട്. പണ്ട് ഈ കോഴ്സൊക്കെ പഠിക്കാൻ കുട്ടികൾ ബാംഗ്ലൂർ, ഡൽഹി ഒക്കെ പോയി പഠിക്കാം, ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഗൂഗിൾ കണക്ഷൻ ഉണ്ട് ചെയ്യാം.
11: നീറ്റ് ഈ പ്രാവശ്യം എഴുതാൻ പറ്റിയില്ല. ഇനി ഡിഗ്രിക്ക് പഠിക്കുമ്പോ അതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാനുള്ള ചാൻസ് എങ്ങനെയാണ് സാറിന്റെ അഭിപ്രായം?
10: കണക്കിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു 10th class?
11: 80%.
10: CBSE ഓ സ്റ്റേറ്റ് ഓ?
11: സ്റ്റേറ്റ് ആണ്.
10: പ്ലസ് വൺ ഫിസിക്സിന് എത്ര ഉണ്ടായിരുന്നു?
11: +1 physicsന് 80%. അതിനും
10: മോള് ശരിക്കും പറഞ്ഞാൽ നീറ്റ് എഴുതിയാൽ കിട്ടാവുന്ന ഒരു കുട്ടിയാ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 or 4 കോച്ചിങ്ങിന് പോകണം. ഈ കുട്ടി പോയിട്ടില്ല.
11: ഇല്ല, കോച്ചിങ്ങിന് പോയിട്ടില്ല.
10: അപ്പൊ അത് കാരണം എന്റെ അഭിപ്രായത്തില് നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും കേട്ടോ. അപ്പൊ അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ.
11: താങ്ക് യു സോ മച്ച്.
9: ചേട്ടാ, ഓണസദ്യക്കുള്ളെല്ലാം വാങ്ങിയോ?
12: എല്ലാം വാങ്ങി, പക്ഷേ കായം മറന്നു.
9: എന്നാൽ ഒരു കാര്യം ഓർക്കണം, കായം RCR തന്നെ വേണം. RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
4: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: RCR കായം, എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
9: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
1: ആകാശവാണി FM വാർത്തകൾ. സാമ്പത്തിക പുരോഗതി വേഗത്തിലാക്കാനും സാങ്കേതികമായി കരുത്തുറ്റ രാഷ്ട്രമായി ഉയരാനും ഇന്ത്യക്ക് നിർമ്മിത ബുദ്ധി വലിയ അവസരമാണ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ജ്ഞാനി അർത്ഥ AI മോഡലും ഏജന്റിക് AI പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം

0: ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പഞ്ചസാര ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാരയുടെ മൊത്തവിലയിൽ 20% കുറവുണ്ടായതായും ചില്ലറ വിപണിയിലെ വില കുറഞ്ഞു തുടങ്ങിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 4 സമയം വേണമെന്ന CBIയുടെ ആവശ്യം കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. 3 അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി ഉത്തരവിട്ടു. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ ബന്ധപ്പെടാനാകാതെ കുടുംബാംഗങ്ങൾ. പൊന്നാനി തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൗരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ആതിഥേയരായ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. 4-3 ബെൽജിയത്തിന്റെ ജയം. ശ്രോതാക്കൾ കേട്ടത് ആകാശവാണി FM വാർത്തകൾ.
1: English Matters.

0: സുമേഷേ, എടാ സുമേഷേ, ഡേ ഓടണ്ട, വണ്ടി വന്നിട്ടില്ല.
1: ഇല്ലേ? ഓ, ഞാൻ ഓടി ചാവാറായി.
0: ഓ, യു ആർ പാൻറ്റിങ്. റിലാക്സ് റിലാക്സ്.
1: നേരാ സാറേ, ഓട്ടത്തിൻ്റെ ഇടയിലെ പാൻറ്റ് അഴിഞ്ഞുപോയി, ഒന്ന് കയറ്റി വിടട്ടെ.
0: ഹാ, അതല്ലടേ പാൻറ്റിങ്, PANTING. നീ വല്ലാതെ കിതയ്ക്കുന്നുണ്ടെന്ന്. നീ വീട് മുതൽ സ്പ്രിന്റ് ചെയ്യുമായിരുന്നില്ലേ?
1: ഏയ് ഇല്ല സാറേ, ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പാഞ്ഞു വരിക. അതിൻ്റെ ഇടയിൽ
0: ആ അത് തന്നെ സ്പ്രിന്റ്, വേഗത്തിൽ ഓടുക.
1: ഓ, അപ്പോൾ പയ്യെ ഓടുന്നതിന് വേറെ വാക്കുണ്ടോ?
0: ഓ യെസ്, വേഗത അനുസരിച്ച് വാക്ക് മാറും. സ്പീഡ് ഏറ്റവും കുറഞ്ഞതെന്ന് തുടങ്ങാം. നമ്മൾ ഈ മടി പിടിച്ച് കാലരച്ചഴച്ച് നടക്കത്തില്ലയോ?
1: തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ ചെന്ന് കയറുമ്പോഴുള്ള ആ നടപ്പ്.
0: ആ, ഇതിലും നല്ല ഉദാഹരണം സ്വപ്നങ്ങളിൽ മാത്രം. ആ നടപ്പാണ് ഷഫ്ലിംഗ്. SHUFFLING. ഷഫ്ലിംഗ്. പിന്നെ നമ്മൾ ചിലപ്പോൾ വലിയ ലക്ഷ്യബോധമൊന്നുമില്ലാതെ അലസമായി നടക്കാറില്ലേ?
1: ആ, ഈ പാർക്കിലും ബീച്ചിലും പൂരപ്പറമ്പിലൊക്കെ നടക്കണ പോലെ.
0: എക്സാക്ട്ലി, ദാറ്റ്സ് കോൾഡ് സ്ട്രോളിംഗ്. STROLLING.
1: അങ്ങനെയാണെങ്കിലേ, പണ്ട് നമ്മളൊക്കെ ഈ തേരാപ്പാര നടന്ന് സെക്കൻഡ് ഷോ ഒക്കെ കണ്ടിട്ട് അച്ഛനും അമ്മയും അറിയാതെ പമ്മി പമ്മി വീട്ടിൽ കയറൂലേ? ഈ കാലിൻ്റെ പെരുവരൽ മാത്രം നിലത്ത് കുത്തി, അതിനെന്ത് പറയും?
0: മനസ്സിലായി മനസ്സിലായി. അത് കൃത്യമായി പറയാൻ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ടിപ്റ്റോ. TIPTOE.
1: കള്ളു പിടിച്ചിട്ട് കാലിറക്കാതെ നടക്കുന്നതിന് വല്ല പേരും ഉണ്ടോ?
0: ഉണ്ടല്ലോ, അതാണ് സ്റ്റാഗർ. STAGGER.
1: കുറച്ച് മുടന്തി നടക്കുന്നതിന്
0: ലിംപ്. LIMP. മുടന്തുന്നതിന് ലിംപ് എന്ന് പറയും.
1: അപ്പൊ കുറച്ച് വേഗത്തിൽ നടക്കുന്നതിനോ? ഫോർ എക്സാമ്പിൾ, മൂത്തൊഴിക്കാനൊക്കെ മുട്ടിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലൂല്ലേ?
0: ആ, അതാണ് ബ്രിസ്ക് വാക്കിംഗ്. BRISK. പിന്നെ വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ്.
1: കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാ എന്ത് പറയും?
0: ഇനി കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാ ഓട്ടോ ആയി പോകും. അങ്ങനെ മെല്ലെ ഒരു വേഗത്തിൽ ഓടുന്നതിന് ജോഗിംഗ് എന്ന് പറയും. JOGGING. മിക്കവാറും വ്യായാമത്തിന് വേണ്ടിയാണ് ആ ഓട്ടം.
1: ഓ ഐ സി. എന്നാ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടാ, നല്ല വേഗത്തിൽ ഓടിയാലോ.
0: നിന്റെ ബസ് ഇപ്പൊ പോവും, അല്ലെങ്കിൽ വിസ്തരിച്ച് പറയായിരുന്നു.
1: അയ്യാ പോലേ, ഞാൻ ഓടട്ടെ.
0: ആഹാ, നല്ല വേഗത്തിലുള്ള ഓട്ടം, ഇതാണ് അസൽ സ്പ്രിന്റ്.
2: English matters.

നാഷണൽ കാർ റാലി ചാമ്പ്യൻ വിശാഖ് ബാലചന്ദ്രൻ സംസാരിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. സാധാരണ ഡ്രൈവിംഗ് രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരുപാട് വെല്ലുവിളികളും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു മനസ്സ്

0: സാന്നിധ്യവും പരിശീലനവും ഒത്തുചേരുന്ന ഒന്നാണ് ഒരു കാർ റാലി ചാമ്പ്യൻഷിപ്പ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കഠിനമായ പാതകൾ തരണം ചെയ്തു വേണം ഫിനിഷിംഗ് പോയിന്റിലെത്താൻ. ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ 2025 ചാമ്പ്യനാണ് നമ്മോടൊപ്പം യുവവാണിയിൽ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം വിശാഖ് ബാലചന്ദ്രൻ. സ്വാഗതം വിശാഖ്.
1: താങ്ക് യു. ഹായ്. ഞാൻ ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ 5 പങ്കെടുക്കുന്നു 2022 മുതൽ. സോ കഴിഞ്ഞ വർഷത്തിൽ 2025 നാഷണൽ റാലി ചാമ്പ്യനാണ് INRC 3 കാറ്റഗറിയിൽ. വളരെ സന്തോഷവും അഭിമാനമുള്ളൊരു മൊമെൻ്റ് ആണ് ആക്ച്വലി, കാരണം കുറേ നാളുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു. 2023 24 ചാമ്പ്യൻഷിപ്പിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് അവസാനം നമ്മൾ കോമ്പറ്റീഷനിൽ പല പല സാഹചര്യങ്ങൾ കൊണ്ട്, ചില സമയത്ത് വണ്ടിയുടെ ഇഷ്യൂസ് കാരണം, ചില സമയത്ത് മറ്റ് പ്രശ്നങ്ങൾ കാരണം ഒക്കെ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഐ മീൻ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, സെക്കൻഡും തേർഡും ഒക്കെ ആയി. പക്ഷേ ലാസ്റ്റ് ഇയർ നമുക്ക് എല്ലാ റൗണ്ട്സിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റി. സോ അതിൽ നമുക്ക് അവസാനം ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കാൻ പറ്റി. സോ വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആണ് ആക്ച്വലി.
0: എന്തായാലും അഭിനന്ദനങ്ങൾ.
1: താങ്ക് യു.
0: ഒരു ദേശീയതല ചാമ്പ്യൻ ആവാൻ പറ്റിയതിൽ.
1: അതെ.
0: എങ്ങനെയാണ് ശരിക്കും ഈ മത്സരങ്ങൾ നടക്കുക? അത് എവിടെ വെച്ചായിരുന്നു ഈ മത്സരം നടന്നത്?
1: നമുക്ക് നോർമലി ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് പല റൗണ്ടുകളായിട്ടാണ്. ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് 6 നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിലായിട്ടാണ് റൗണ്ട്സ് നടക്കുന്നത്. കോയമ്പത്തൂർ ഉണ്ടാവാറുണ്ട് ഒരു റൗണ്ട്, ചെന്നൈയിൽ ഉണ്ടാവാറുണ്ട്, ബാംഗ്ലൂർ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം ഈ 3 റൗണ്ട്സ് കൂടാണ്ട് കൂർഗിൽ ഉണ്ടായിരുന്നു, അതുകൂടാതെ ഇൻഡോറിലുണ്ടായിരുന്നു, നാസികിലുണ്ടായിരുന്നു. ഇങ്ങനെ 6 ഉണ്ടാകും. നമുക്ക് ഓരോ റൗണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന പൊസിഷനൊക്കെ വെച്ചിട്ട് നമുക്ക് പോയിന്റ്സ് കിട്ടും. അങ്ങനെ 6 പോയിന്റ്സ് കൂട്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വരുന്നവരാണ് ചാമ്പ്യനായിട്ട് പ്രഖ്യാപിക്കുന്നത്.
0: അങ്ങനെ പല സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അല്ലേ?
1: അതെ അതെ, ചാമ്പ്യൻഷിപ്പിന് ഓരോ റൗണ്ട്സ് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നത്.
0: അത് ഏത് കാറ്റഗറി ആയിരുന്നു? ഇതിന് പല കാറ്റഗറികളിലുണ്ടോ?
1: ശരി, ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിന് നമ്മൾ INRC എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അപ്പോൾ INRC പല കാറ്റഗറീസ്, INRC 1 എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്, INRC 2 ഉണ്ട്, പിന്നെ INRC 3 ഉണ്ട്. ഇത് 3 നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആയിട്ടുള്ള കാറ്റഗറീസ്. ഞാൻ കോമ്പീറ്റ് ചെയ്ത് INRC 3 എന്ന കാറ്റഗറിയിലാണ്.
0: ശരിക്കും അപ്പോൾ ഈ കാറ്റഗറികളിൽ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്?
1: കാറ്റഗറിയിൽ പൊതുവേ വണ്ടിക്ക് വരുന്ന നമ്മുടെ പെർഫോമൻസ് മോഡിഫിക്കേഷൻ ഉള്ള ലിമിറ്റേഷൻ വെച്ചിട്ടാണ് വരുന്നത്. INRC 3 എന്ന് പറയുമ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ഇൻറ്റേർണൽ സൈഡിൽ പെർഫോമൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എഞ്ചിനെ സ്റ്റോക്ക് ആയിട്ട് കീപ്പ് ചെയ്യണം. ലൈക്ക് നമുക്ക് ഇൻറ്റേർണൽസും അതുപോലെ ഗിയർ ബോക്സ്, വണ്ടിയുടെ ഗിയർ ബോക്സ് സ്റ്റോക്ക് ആയിരിക്കണം. മറ്റു കാര്യങ്ങൾ നമുക്ക് എക്സോസ്റ്റ്, ECU അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാം, പക്ഷേ ഇൻറ്റേർണൽസ് എല്ലാം സ്റ്റോക്ക് ആയിരിക്കണം,
0: മാറ്റാൻ പറ്റില്ല.
1: അത് മാറ്റാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പോളോ ആണ് ഓടിക്കുന്നതെങ്കിൽ പോളോയിൽ കമ്പനിയിൽ നിന്ന് വരുന്ന സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന സെയിം എഞ്ചിനും ഗിയർ ബോക്സും ആയിരിക്കും INRC 3 ഉപയോഗിക്കാൻ പറ്റുക. അത് INRC 2 വരുമ്പോൾ നമുക്ക് ഗിയർ ബോക്സ് മോഡിഫൈ ചെയ്യാം, അങ്ങനെ ചില കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റും. നല്ല ചില കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ INRC 1 അല്ലെങ്കിൽ ഓവറോൾ INRC എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. കുറെ കൂടെ വണ്ടി എഞ്ചിന് മോഡിഫൈ ചെയ്യാം, പവറൊക്കെ കാര്യത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് മോഡിഫൈ ആവുന്നതനുസരിച്ചിട്ട് സ്പീഡും എല്ലാം മോഡിഫൈ ചെയ്യും. അങ്ങനെയാണ് കോമ്പറ്റീഷനും വ്യത്യാസം വരുന്നത്.
0: ഈ ഒരു കാറ്റഗറി പല സ്ഥലങ്ങളിൽ വെച്ച് മത്സരം നടക്കുന്നു. അവസാന ചാമ്പ്യൻഷിപ്പ് മത്സരം എവിടെയായിരുന്നു?
1: ലാസ്റ്റ് റൗണ്ട് നടന്നത് നാസികിലായിരുന്നു, മഹാരാഷ്ട്രയിൽ. കഴിഞ്ഞ വർഷം 6 ഉണ്ടായിരുന്നില്ല, 5 ഗ്രാവൽ സർഫസിലായിരുന്നു ഉണ്ടാവുക, മണ്ണ് വഴികളിലാണ്. ഈ നാസികിൽ ഉണ്ടായിരുന്നത് റോഡ് സർഫസ്, ടർമാക് എന്നാണ് നമ്മൾ പറയാം, ടർമാക് സർഫസിലാണ് ഉണ്ടാവുക.
0: നമുക്കിതിന്റെ മാപ്പൊക്കെ ആദ്യം തരും, അതിനുശേഷമാണ് നമ്മൾ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ്.
1: അതെ, ഡോക്യുമെന്റേഷൻ അവർ നമുക്ക് റോഡ് ബുക്ക് തരും. ഈ റോഡ് ബുക്കിൽ ഉണ്ടാവും മാപ്പ് എങ്ങനെയാണ്. നമുക്ക് 2-3 സ്റ്റേജസ് ഉണ്ടാവും. ഇപ്പം സ്റ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ട്രാക്കിനെയാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം 2-3 ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ട്രാക്കിന് സ്റ്റാർട്ട് എവിടെയാണ്, എങ്ങനെയാണ് റൂട്ട്, എവിടെയാണ് എൻഡ്, ഈ മാപ്പ് റോഡ് ബുക്കിലുണ്ടാവും. നമ്മൾ, ഞാൻ ഡ്രൈവറും കോ ഡ്രൈവറും ഉണ്ടാവും. അപ്പം നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണ് റോഡ് ബുക്കിൽ പറഞ്ഞേക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഞാൻ നമ്മളൊരു റെക്കേ പോകും. റെക്കേ പോകുമ്പം നമ്മളൊരു,
0: അതായത് ഒരു ടെസ്റ്റിന് വേണ്ടി അല്ലേ?
1: ആ, ടെസ്റ്റിനേക്കാൾ ഉപരി നമ്മളൊരു പ്രിപ്പറേഷനാണ് റെക്കേ, റാലിക്ക് വേണ്ടിയിട്ട്. അപ്പം എന്താ വെച്ചാൽ നമ്മളൊരു നോർമൽ കാറിൽ നമ്മൾ ഈ പോകുന്ന സ്റ്റേജിലൂടെയും 2 റൂട്ടിനെ നമ്മൾ ട്രാൻസ്പോർട്ട് സെക്ഷൻ എന്ന് പറയും. ട്രാൻസ്പോർട്ട്, ഒരു സ്റ്റേജ് ഓടിച്ച് കഴിഞ്ഞ് നമ്മൾ ആ ട്രാൻസ്പോർട്ട് സെക്ഷനിലൂടെ ഓടിച്ച് അടുത്ത സ്റ്റേജിൽ പോകണം. ആ റൂട്ടും നമ്മൾ കറക്റ്റ് മാപ്പിൽ പറഞ്ഞേക്കുന്ന അതേപോലെയാണ് പോകേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ ഈ സ്റ്റോക്ക് നോർമൽ കാറിൽ, നമ്മളൊരു നോർമൽ കാറിൽ നമ്മൾ ഡ്രൈവറും കോ ഡ്രൈവറും കൂടെ പോയിട്ട് നോട്ട്സ് എഴുതിയെടുക്കും.
0: ഓ ശരി, ആ ഒരു ടെറൈൻ നമുക്ക് വ്യക്തമാവാൻ വേണ്ടി അല്ലേ മത്സരിക്കുന്നതിന് മുൻപായിട്ട്.
1: അതെ അതെ, ടെറൈനും പിന്നെ ട്രാക്ക് എങ്ങനെയാണ്, വളവുകൾ എങ്ങനെയാണ്, തിരിവുകൾ എങ്ങനെയാണ്, വേറെ എന്തെങ്കിലും റിസ്ക്കുകളുണ്ടോ. ഇതിൽ പൊതുവെ എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും പുതിയ പുതിയ ട്രാക്കുകളായിരിക്കും, എപ്പോഴും സെയിം ട്രാക്ക് ആയിരിക്കില്ല. നമുക്കിപ്പം മുന്നേ ഓടിച്ചിട്ടുള്ള വെച്ചിട്ട് ആ എക്സ്പീരിയൻസിൽ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോടും പോകുമ്പോഴും നമ്മൾ ട്രാക്കിനെ കുറിച്ച് മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അതിന് മാത്രമല്ല, നമ്മുടെ മുന്നേ പോയ കാറ് ചിലപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്കിൻ്റെ അകത്തുള്ള സ്ഥിതി മാറിയേക്കാം, ചിലപ്പം ഒരു ഏതെങ്കിലും ഉള്ളിൽ നിന്ന് കല്ലുകളൊക്കെ അകത്തേക്ക് വന്നേക്കാം. ഇതെല്ലാം അനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും.

0: ഇതിൽ നമ്മൾ കൂടുതലും ഓടിക്കുന്നത് കോ ഡ്രൈവറിൻ്റെ കോള് കേട്ടിട്ടാണ്. അപ്പോൾ കോളിലാണ് നമ്മൾ പേസ് നോട്ട് എന്ന് പറയുന്നത്. പേസ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ട്രാക്കിനെ കുറിച്ച്, സ്പീഡിൽ ഓടിക്കുമ്പം ട്രാക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പേസ് നോട്ടിൽ ഉണ്ടാവുക. അത് നമ്മളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റെക്കിക്ക് പോകുമ്പോൾ ഡ്രൈവർ നോക്കിയിട്ട് നോട്ട്സ് പറയും, അത് കോ ഡ്രൈവർ ബുക്കിൽ നോട്ട് ചെയ്യും.
1: ഈ ഓടിക്കുന്ന സമയത്ത് കോ ഡ്രൈവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കും.
0: അതെ അതെ, ലൈവായിട്ട് നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ ഇത് ഈ നമ്മൾ എഴുതുന്ന പേസ് നോട്ട്സ് കോ ഡ്രൈവർ വിളിച്ചുകൊണ്ടിരിക്കും. അത് കേട്ടാണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കി ഓടിക്കുക.
1: അപ്പോൾ ഇത്ര ദൂരം കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ വളവ് വരുന്നുണ്ട്.
0: അതെ അതെ,
1: ഇത്ര ദൂരം കഴിയുമ്പോഴാണ് വളക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ നേരത്തെ തന്നുകൊണ്ടിരിക്കും.
0: അതെ, ഈ വളവ് തന്നെ പറയുമ്പോൾ വളവ് ചിലപ്പോൾ ടൈറ്റർ ആയിട്ടുള്ള ടേൺസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ വണ്ടി ഒരു 100-120 km/h പറവറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ വളവാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ആക്സിലേറ്റർ നിന്ന് കാല് പോലും എടുക്കാതെ അതേ സ്പീഡിൽ പോകാൻ പറ്റും, ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. പക്ഷേ ചിലപ്പോൾ ടൈറ്റർ ടേൺ ആണെങ്കിൽ നമ്മൾ സ്ലോ ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ നമ്പേഴ്സ് വെച്ച് സൂചിപ്പിക്കും. ഒരു റൈറ്റ് ആണെങ്കിൽ 1 റൈറ്റ് 2 റൈറ്റ് അല്ലെങ്കിൽ 3 റൈറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കോളിൽ എനിക്ക് 6 റൈറ്റ് ആണ്, വളരെ ഈസി ആയിട്ടുള്ള ടേൺ. 6 റൈറ്റ് ആകുമ്പോൾ ഞാൻ ആക്സിലേറ്ററിന് കാലം എടുക്കില്ല. പക്ഷേ അതേപോലെ അതൊരു 3 റൈറ്റിലോ 2 റൈറ്റിലോ വരുമ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് വളയ്ക്കണം. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ആ സ്പീഡിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ വളവ് കഴിഞ്ഞിട്ട് എന്താ വരുന്നതും അവിടെ നമുക്ക് അഡ്വാൻറ്റേജും കിട്ടുക.
1: അപ്പോൾ ഇത്രയും സ്പീഡിൽ കാറൊക്കെ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ.
0: അതെ,
1: ഇപ്പോൾ റോൾ കേജ് എന്ന് കേട്ടിട്ടുണ്ട്.
0: അതെ,
1: അതിനുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് ഈ കാറ്റഗറി 3 വരുത്താവുന്നതാണ് അല്ലേ?
0: അതെ, അതൊക്കെ മാൻഡേറ്ററി ആണ്. ഒരു റാലി, ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് നടത്തുമ്പോൾ ഇതിന് കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ റെഗുലേഷൻസ് ഡിഫൈൻ ചെയ്തേക്കുന്നത് FMSCI എന്ന് പറയുന്ന ഒരു ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ്സ് ഓഫ് ഇന്ത്യ എന്നാണ് FMSCI. അപ്പോൾ FMSCI ഇന്റർനാഷണലി FIA റെഗുലേഷൻ പ്രകാരമാണ് FIA വരുന്നത്, FMSCI വരുന്നത്. ഇവർ പറയുന്ന റെഗുലേഷൻ സേഫ്റ്റിയും എല്ലാം മാൻഡേറ്ററി നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ആ റെഗുലേഷൻ പ്രകാരമുള്ള സ്പെസിഫിക്കേഷനിൽ റോൾ കേജ് ഇന്ന സൈസിൽ ഇന്ന രീതിയിൽ റോൾ കേജസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ വേണം വണ്ടിക്കകത്ത്, സീറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ ആ രീതിയിലുള്ള സേഫ്റ്റി സാധനങ്ങൾ ചെയ്യുന്നത്.
1: പിന്നെ ഒരു കിൽ സ്വിച്ച് എന്ന് കേട്ടിട്ടുണ്ട്, ഒരു ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്.
0: അതെ അതെ, അതെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി റാലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ വണ്ടിയുടെ ഫുൾ വയറിംഗ് വണ്ടി ഫുൾ ആദ്യമേ സ്ട്രിപ്പ് ചെയ്യും. ഫുൾ സ്ട്രിപ്പ് ചെയ്തിട്ട് വയറിംഗ് ഒക്കെ റീഡു ചെയ്ത് ഈ ഒരു കിൽ സ്വിച്ചിലേക്ക് വയറിങ്ങിന്റെ കണക്ഷൻ കൊണ്ടുവരും. എന്തെങ്കിലും ക്രാഷ് വന്നതിന് ഫയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒറ്റയടിക്ക് നമുക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഫുൾ ഡിസ്കണക്ട് ആവും. ഇലക്ട്രിക്കൽ
1: സർക്യൂട്ട് എല്ലാം
0: ഡിസ്കണക്ട് ആവും.
1: ഈ സീറ്റ് ബെൽറ്റ്, അത് സാധാരണ കാറുകളിൽ 3-point seat belt ആണ്, ഇതില് 6-point ആണ് അല്ലേ?
0: അതെ അതെ.
1: അപ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരുപാട്.
0: അതെ, നമ്മളിപ്പം നമ്മൾ ഒരു കാരണവശാലും സീറ്റിൽ നിന്ന് അനങ്ങില്ല നമ്മുടെ ബോഡി. എന്ത് സംഭവിച്ചാലും വണ്ടി ഇപ്പം 100 km/h ചെന്ന് ഫ്രണ്ടിൽ ഇടിച്ച് 0 സ്പീഡിലേക്ക് വന്നാലും ഡ്രൈവറും കോ ഡ്രൈവറും സീറ്റിൽ നിന്ന് അനങ്ങില്ല.
1: അപ്പം
0: അതാണ് സീറ്റ് ബെൽറ്റിൻ്റെ പ്രത്യേകത. അതിന് അതിനേക്കാളും ഒരു ഒരു സാധനം കൂടെ അതിനകത്ത് വരുന്നുണ്ട്, FHR എന്ന് പറയും, ഫ്രണ്ട് ഹെഡ് നെക്സ്റ്റ് ട്രേ എന്ന് പറയുന്നത്. സോ സീറ്റ് ബെൽറ്റിൻ്റെ കൂടെ തന്നെ ഒരു സേഫ്റ്റി കമ്പോണൻറ്റ് കൂടെ നമുക്ക് ഡ്രൈവറിനും കോ ഡ്രൈവറിനും വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഹാൻഡ്സ് എന്ന് പറയും, ഹെഡ് ആൻഡ് നെക് സപ്പോർട്ട് എന്ന് പറയാം ഹാൻഡ്സ്. സോ നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റിൽ ഫുൾ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഫുള്ളി ടൈറ്റാണ്, പക്ഷേ നമ്മുടെ തലയും കഴുത്തും ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇടിക്കുമ്പോൾ നമ്മുടെ തല ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ വിപ്ലാഷ് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പം നോർമൽ റോഡിൽ ഓടിക്കുന്ന കാറിലാണെങ്കിൽ പോലും എയർ ബാഗ് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ തല ചെന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ സപ്പോർട്ടായിട്ട് സഹായിക്കുമല്ലോ. പക്ഷേ ഈ നമുക്ക് ഈ റാലിക്കാരിൽ എയർ ബാഗ് ഇല്ല. അപ്പം ഇതുപോലെ ചെന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ വിപ്ലാഷ് ഇഞ്ചുറീസ് വരും. അത് തടയാനായിട്ട് ഹാൻഡ്സ് ഉപകരിക്കും. ഹാൻഡ്സ് നമ്മളുടെ ഹെൽമെറ്റിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം തലേനെ പിടിച്ചെടുത്ത് ഹാൻഡ്സ്.
1: ഇപ്പോൾ സാധാരണ വളരെ വിരളമായ ആളുകൾ വന്നു ചേരുന്ന ഒരു സ്പോട്ടാണ് കാർ റാലി റേസിംഗ് ഒക്കെ.
0: അതെ,
1: ഇതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രെയിനിങ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ് വിശാഖ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാണ്?
0: ഞാൻ 2022 റാലിയിലേക്ക് വരുന്നത്. പക്ഷേ ആസ് എച്ച് ഞാൻ ഒരു മോട്ടോർ സ്പോർട്സ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരുന്നത് 2018. അന്ന് നമുക്കൊരു ട്രെയിനിങ്ങിനൊരു ഓപ്ഷൻ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് തന്നെ അറിയില്ലായിരുന്നു. അന്ന് ആക്ച്വലി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ചിലർ പേഴ്സണലി കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ത്രൂ സെർച്ച് ചെയ്താണ് കണ്ടുപിടിച്ച് വന്നത്. പക്ഷേ ഇന്ന് ആക്ച്വലി പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലുണ്ട്, കോയമ്പത്തൂരുണ്ട്, പിന്നെ നോർത്ത് ബാംഗ്ലൂരും നോർത്തിലോട്ടൊക്കെ ട്രെയിനിങ്സ് നടക്കുന്നുണ്ട്. അപ്പം ഇപ്പം അതുപോലെ കുറേ ട്രെയിനിങ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഈവൻ ടു സ്റ്റാർട്ട് വിത്ത്, നമുക്കിപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലേക്ക് വരാനുള്ള രീതിയിൽ മനസ്സിലാക്കി വരാൻ പറ്റുന്ന സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്.
1: അപ്പോൾ നമുക്ക് പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് സ്പോർട്സ് ഉണ്ടാവും. അപ്പോൾ വിശാഖിന് പേഴ്സണലായിട്ട് അങ്ങനെ ഈ ഒരു റാലി റേസിലേക്കൊക്കെ വരാനുള്ള ഒരു പേഴ്സണലായിട്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ?
0: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അതായത് കുട്ടിക്കാലം തൊട്ട് ഇതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. റാലി എന്നല്ല, പൊതുവേ വണ്ടികളോടും പ്രത്യേകിച്ച് കാറുകളോടും വളരെ ഇഷ്ടമാണ്. അത് എൻ്റെ അച്ഛൻ ഇതുപോലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വണ്ടി കാറൊക്കെ. നമുക്ക് അച്ഛൻ പണ്ട് പോലെ ഇങ്ങനെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഞാനും വലിയ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട. അപ്പോൾ അച്ഛൻ കൂടെ ഇതുപോലെ അതിന് നമുക്കൊരു സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അച്ഛൻ്റെന്നാണ് ബേസിക്കലി വണ്ടിയോടുള്ള ഇഷ്ടം വന്നത്. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് നമുക്കൊരു ഇതിലാണ് നമ്മൾ സ്പീഡിലൊക്കെ ഓടിക്കുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഓടിക്കുമ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു റേസിംഗ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ആഗ്രഹമുണ്ട്, അറിയില്ല എന്താണ് എങ്ങനെയാണ്. പക്ഷേ ഇത് ചിലവ് കൂടിയ കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്നൊക്കെ TVയിൽ മൈക്കിൾ ഷൂമേക്കർ എന്ന് കേൾക്കുന്നല്ലാണ്ട് വേറെ

0: അറിയില്ല ഇതിനെക്കുറിച്ച്. ഇപ്പോൾ മൈക്കിൾ ഷൂമേക്കർ ഫോർമുല 1 ആണ്.
1: അതെ.
0: അപ്പോൾ ഇത് ചെയ്യണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ പറ്റുമോ എന്നറിയില്ല. കാരണം എക്സ്പെൻസ് കൂടുതലാണ്, നമുക്ക് പറ്റുന്ന എക്സ്പെൻസ് അല്ല, ആൻഡ് എങ്ങനെയാണെന്നറിയില്ല. അങ്ങനെ പിന്നെ അതിങ്ങനെ മനസ്സിനുള്ളിൽ കിടക്കുകയും കുട്ടികാലം തൊട്ട് കിടക്കുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് പോകുമ്പോഴും എനിക്ക് ഓട്ടോമൊബൈൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അന്നത് കിട്ടിയില്ല, അന്ന് ഓപ്ഷൻസ് കുറവായിരുന്നു. പിന്നെ നമ്മൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്ത്, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് കയറി. അങ്ങനെ പോകുന്നപ്പോൾ ജോലിക്ക് കയറിയപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് സേവിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, പറ്റിയാൽ ചെയ്യണം, ചെറുതായിട്ടെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെ 2013-14 ആ സമയത്തൊക്കെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കാണാൻ തുടങ്ങിയ കാര്യങ്ങൾ, ഇതുപോലെ റാലി നടക്കുന്നു, റേസ് നടക്കുന്നു, കേരളത്തിനൊക്കെ ചിലർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ 2018 ഒരു ഫെസ്റ്റിവൽ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് പീറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് നടന്നു 2018 ജനുവരിയിൽ, നമ്മുടെ കൊച്ചി സിയാൽ എയർപോർട്ടിൻ്റെ ഗ്രൗണ്ടിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓക്കെ എന്തായാലും പോയി കണ്ടു നോക്കാം, അവിടെ നിന്ന് ആൾക്കാരെ പരിചയപ്പെടാം, ചോദിക്കാം എന്നൊക്കെ. അന്ന് അങ്ങനെ ഞാനത് കാണാൻ പോയി. അപ്പോൾ അത് കാണാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നമ്മുടെ ബിക്കുചേട്ടനൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. ബിക്കുചേട്ടൻ കോട്ടയത്തെ ബിക്കു ബാബു എന്ന് പറയുന്ന വൺ ഓഫ് ദ മെയിൻ വെറ്ററൻ ഡ്രൈവേഴ്സാണ്, ഫ്രം കേരള.
1: റാലി ഡ്രൈവറാണ്.
0: പുള്ളിയുടെ ഫുള്ളി റാലി പ്രിപ്പയർ ആയിട്ടുള്ള പോളോ ഒക്കെ വെച്ചിട്ട് വന്ന് ഓടിക്കുമ്പം ഉണ്ട്. പിന്നെ വേറെ ഹോണ്ട സിറ്റീസ് ഒക്കെ ഓടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം സംഭവം ഒരു ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ട്. വലിയ വലിയ ഡ്രൈവേഴ്സാണ്, വലിയ വലിയ വണ്ടികളാണ്, അപ്പം നമുക്ക് ചെന്ന് ചോദിക്കാനും ഒരു പേടിയുണ്ട്, മൊത്തത്തിലൊരു ഭയമുണ്ട്.
1: ആദ്യമായിട്ടാണ് അത് കാണാൻ പോകുന്നത്.
0: അപ്പം ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, കാണണം എന്നാ ഇതിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് അറിയണം, പക്ഷേ ഒന്ന് പോയി സംസാരിക്കാനൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഞാനൊരാൾ ഒരു ഓൾട്ടോ കാർ, ഒരു വൈറ്റ് ഓൾട്ടോ കാർ, ഒന്നും ചെയ്തിട്ടില്ല, നോർമൽ കാറുമായിട്ട് വന്നിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് എടുക്കാൻ, പുള്ളിക്കാരൻ പുള്ളിക്കാരൻ മകളുമായിട്ട് വന്ന് നിൽക്കുന്നു. ഞാൻ ഓക്കെ, ഇത് കുഴപ്പമില്ല, നമുക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ ചെന്ന് സംസാരിച്ചു. അപ്പം ഒന്നുമില്ല, നിങ്ങൾ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയായിട്ട് വരെ ഓടിക്കുക. അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ഇവൻറ്റ് വന്നപ്പോൾ എന്തെങ്കിലും ഒരു സെന്റ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ വണ്ടിയായിരുന്നു. അപ്പം വീട്ടിൽ അച്ഛൻ വേറെ വണ്ടി വാങ്ങിച്ചപ്പം സെന്റ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വണ്ടിയായിട്ട് നെക്സ്റ്റ് ഇവന്റ് വന്നപ്പോൾ ഓടിക്കാൻ പോയി. അപ്പം
1: ആദ്യമായിട്ട് കളത്തിലിറങ്ങി
0: അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് വേയിൽ ഒരു ഗോ കാർട്ടിംഗ് ട്രാക്ക് ഉണ്ടായിരുന്നു അന്ന്, സ്പീഡ് വേയുടെ. അന്നപ്പം അവിടെ V12 ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓട്ടോക്രോസ് ഉണ്ട്. അപ്പം അങ്ങനെ V12 ഓട്ടോക്രോസാണ് ഫസ്റ്റ് ഓടിക്കുന്നത്. ടാർമാക് ആയിരുന്നു, ടാർ സർഫസ് ആയിരുന്നു.
1: ശരിക്കും ഈ ഓട്ടോക്രോസ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ? എന്താ ശരിക്കും അതൊരു മത്സര ഇനമാണോ അത്?
0: അതെ അതെ, ഓട്ടോക്രോസ് ഇപ്പം നമ്മൾ റാലി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മത്സര ഇനമാണ് ഓട്ടോക്രോസ്. ഓട്ടോക്രോസ് ആക്ച്വലി ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഫസ്റ്റ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു റാലിയുടെ ഒരു ചെറിയ ഫോമാറ്റ് എന്ന് പറയാം.
1: ഒരു ബേസിക് കോമ്പറ്റീഷൻ തുടങ്ങുന്ന രീതിയാണ് അല്ലേ?
0: അതെ അതെ അതെ, നമുക്കൊരു പുതിയ ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന ഒരു, കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ, നമ്മൾ ഡെയിലി യൂസ് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നേരെ പോയി അവിടുത്തെ എൻട്രി ഫീസ് മാത്രം അടച്ച് പങ്കെടുക്കാം.
1: അപ്പം നമുക്ക് ഓൾട്ടറേഷൻ ഒന്നും ആവശ്യമില്ല,
0: വണ്ടിക്ക് ഓൾട്ടറേഷൻ ഒന്നും ആവശ്യമില്ല.
1: പിന്നെ അത് തുടരെ തുടരെ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പിന്നെ പങ്കെടുക്കുകയായിരുന്നു അല്ലേ?
0: അതെ അതെ. അപ്പം ഫസ്റ്റ് ഇവന്റിലാണ് നമുക്ക് എല്ലാവരുടെയും കൂടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു പൊസിഷൻ വരാൻ പറ്റും എന്ന് മനസ്സിലായപ്പം ഓക്കെ, ഇതിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ നമുക്ക് പുറകോട്ട് വരാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ ചിലവേറിയതാണെങ്കിലും കയ്യിലുള്ള സേവിങ്സ് ഒക്കെ വെച്ച് അങ്ങനെ മുമ്പോട്ട് പോയി.
1: ഇതിന് ഒരുപാട് ചിലവുള്ള ഒരു സ്പോർട് ഇവന്റ് ആണോ ഇത് ശരിക്കും?
0: പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോൾ ചിലവ് കൂടുതലാണ്. കാരണം നമുക്ക് സ്വന്തമായിട്ടുള്ള ചിലവ്, വണ്ടിയുടെ ചിലവ് എല്ലാം കൂടുതലാണ് ഇതിൻ്റെ അകത്ത്.
1: അപ്പോൾ ദേശീയ തലത്തിൽ ഇത് എത്രാമത്തെ കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്?
0: എനിക്ക് 25-ാമത്തെ റൗണ്ടിലാണ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്.
1: 25 ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു.
0: അതെ അതെ അതെ.
1: അപ്പൊ ഒരു ചാമ്പ്യൻ ആയി കഴിഞ്ഞപ്പോ എന്തായിരുന്നു ഒരു മനസ്സിൽ തോന്നിയ ഒരു ഫീലിങ്സ് എന്തായിരുന്നു?
0: അയ്യോ, അത് ഒരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. കാരണം ഞാൻ കുറേ നാൾ കൊണ്ട്, ഞാൻ 2023-24 അതിന്റെ അടുത്ത് വരെ എത്തിയെങ്കിലും അങ്ങനെ കിട്ടിയില്ല. അപ്പൊ നമുക്ക് മനസ്സിൽ ഇതുപോലെ ഒരു ഭയങ്കര വലിയൊരു സ്വപ്നമായിട്ട് കിടക്കുന്ന സാധനമാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു റാലി, ഒരു എൻ്റെ മനസ്സിലുള്ളൊരു ജേണിയിൽ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ അതിങ്ങനെ സ്വപ്നമായിട്ട് കിടന്നു. 2025 കിട്ടുമ്പോൾ എന്താ, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം നമുക്ക് നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല, നല്ലോണം വർക്ക് ചെയ്യണം, നല്ലോണം പ്രാക്ടീസ് ചെയ്യണം, ട്രെയിൻ ചെയ്യണം, അതൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ചെയ്തു. പക്ഷെ ഒരു 4th റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ചിലപ്പം ഇനി അടുത്ത റൗണ്ട് നല്ലോണം പെർഫോം ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളത്. 5th റൗണ്ടും അതുപോലെ ചെയ്തു. ഓക്കെ, 5th റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ആയി. എന്നാലും ഒരു റിസ്ക് ഉണ്ട്, 6th റൗണ്ട് അഥവാ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഞാൻ ഫിനിഷ് ചെയ്തില്ല, എൻ്റെ കോമ്പറ്റീറ്റർ ഫസ്റ്റ് വരികയാണെങ്കിൽ കിട്ടില്ല, അങ്ങനത്തെ റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ 6th റൗണ്ട് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി. അപ്പം കിട്ടിയപ്പം ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് ഫീലായിരുന്നു ആക്ച്വലി. പിന്നെ അതിൽ 2022 മുതൽ ഓടിക്കുന്നു പറഞ്ഞല്ലോ. അപ്പം അന്ന് മുതൽ ഞാനും എൻ്റെ ഒരു കോ ഡ്രൈവറും അനിൽ അബ്ബാസ് എന്നുണ്ട്, ആലുവയിൽ ഒരാളാണ് ഓടിക്കുന്നത്. അപ്പം ഞങ്ങളൊരു 2024 വരെ അതൊരു 19 റാലി ഒരുമിച്ച് ഓടിച്ചു. അതൊരു വലിയൊരു ലേണിംഗ് കർവാണ് ഞങ്ങൾക്ക് ബിഗിനിങ് മുതൽ, ഞങ്ങൾക്കും പിന്നെ വണ്ടിയിലും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഇത്രയും റാലീസ് നമുക്കൊരു ലേണിംഗ് കർവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിച്ച് ഓടിച്ച് ഒരു ഒരു അത്യാവശ്യം നല്ല ലെവലിൽ നമ്മൾ 2023-24 ഞങ്ങളൊരു അതിൻ്റെ അടുത്ത് വരെത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. സോ നിർഭാഗ്യവശം 2025 ആയപ്പോഴേക്കും അനിൽ അബ്ബാസിന് റിട്ടയർ

0: പുള്ളി ഒന്ന് ബിസിനസ്സിൽ തിരക്കായി, പിന്നെ പുള്ളിക്ക് ചെറിയൊരു നെക്കിലൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൊണ്ട് പുള്ളി സേഫ്റ്റി കൺസേൺസും ബിസിനസ് തിരക്കുകൊണ്ട് പുള്ളി റിട്ടയർ തീരുമാനിച്ചു. 2025 മുതൽ പുതിയൊരു കോഡ്രൈവറാണ് ഇപ്പോൾ ഉള്ളത്, ചിരഞ്ജയൻ. 2025 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടി. സോ അപ്പോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം അനിൽ അബ്ബാസിനെയാണ് വിളിച്ചത്. അനിലേക്കാനെ വിളിച്ചപ്പോൾ ഞാനത് പറഞ്ഞു, കാരണം നമുക്ക് കിട്ടേണ്ട ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു ഇത് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. പക്ഷെ അതെന്തോ നിർഭാഗ്യവശാൽ അങ്ങനെ വന്നു.
1: അപ്പോൾ നമ്മൾ ഇതിന് പരിശീലനത്തിനൊപ്പം തന്നെ ഒരു മാനസികമായ തയ്യാറെടുപ്പുകളും ആവശ്യമാണ് അല്ലേ?
0: അതെ അതെ അതെ, അത് വളരെ വലിയൊരു ഫാക്ടറാണ് അതിൻ്റെ അത്. കാരണം ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രിപ്പയർ ആവുക എന്നുള്ളത്. നമ്മളിപ്പം വണ്ടിക്കകത്ത് ഒരു ട്രാക്കിൽ ഓടിക്കുമ്പോൾ 120, 140, 150 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ വളരെ സ്ട്രെയിൻഡ് ആയിരിക്കും നമ്മൾ. നമ്മുടെ ഹാർട്ട് ബീറ്റ് തന്നെ നോർമൽ ഹാർട്ട് ബീറ്റ് ഒരു 160 വരെയൊക്കെ എത്തും, 160, 170 ഹാർട്ട് ബീറ്റ്സ് ഒക്കെ വരെയൊക്കെ എത്തും. അപ്പം അങ്ങനെയുള്ളൊരു സ്ട്രെയിൻ സിറ്റുവേഷനിൽ പോലും നമ്മളുടെ ഫോക്കസ് ഇൻടാക്ട് ആയിട്ടിരിക്കുന്നത്. അതേസമയത്ത് നമ്മൾ കോമ്പീറ്റിംഗ് ആയിരിക്കും, മറ്റൊരാളുടെ ടൈമിൽ മില്ലി സെക്കൻഡ്സും സെക്കൻഡ്സിനായിരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഓരോ ടെൻഷനൊക്കെ വരുമ്പോൾ അതൊക്കെ മിസ്റ്റേക്സ് ആയിട്ടാണ് അതിൻ്റെ അകത്ത് വരിക, റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഇത്രയും ഡിമാൻഡിങ് സിറ്റുവേഷനിലും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിന്, കോർ സ്ട്രെങ്ത്, നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ കാർഡിയോ. അപ്പോൾ അതിന് നമ്മൾ നോർമലി ഫിസിക്കൽ വർക്ക്ഔട്ട്സ് നമ്മൾ കാർഡിയോ വർക്ക്ഔട്ട്സ് ചെയ്യും, കോർ സ്ട്രെങ്ത് ചെയ്യും, പിന്നെ നെക്ക് വളരെ വലിയ ഫാക്ടറാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നെക്ക് ഇതുപോലെ നല്ലോണം ഇളകും, നമ്മുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടാവും, വെയിറ്റ് വരുന്നുണ്ട്, അതിനോട് നെക്ക് ഇളകും, നെക്ക് സ്ട്രോങ് ആയിരിക്കണം. പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ റിഫ്ലെക്സിന് വേണ്ടിയിട്ട് നമ്മൾ പല വർക്ക്ഔട്ട്സും ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മുടെ റിഫ്ലെക്സ് ക്യുക്ക് ആയിരിക്കണം പെട്ടെന്ന് സിറ്റുവേഷൻ വരുമ്പോൾ, റിഫ്ലെക്സിന് ഫോക്കസിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ട്സ് ചെയ്യും.
1: അപ്പോൾ എന്തായാലും വിശാഖ് ഒരു IT പ്രൊഫഷണൽ കൂടെയാണ്. അപ്പോൾ ഈ ഒരു ജോലിയുടെ തിരക്കിനിടയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുന്നത്?
0: സോ ഇത് രണ്ടും കൂടെയാണ് ഇപ്പോൾ ആക്ച്വലി കൊണ്ടുപോകുന്നത്. കാരണം മോസ്റ്റ്ലി ഈവൻസ് വീക്കെൻഡിലായിരിക്കും ഉണ്ടാവുന്നത്, പക്ഷേ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ പലപ്പോഴും നമുക്ക് ജോലിയുടെ ഇടയിൽ കൂടെ ചെയ്യേണ്ടി വരും. മാത്രമല്ല പലപ്പോഴും ജോലിയുള്ള ദിവസങ്ങളിൽ ലീവ് എടുത്താണെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് കമ്പനിയിൽ നിന്ന് അതിനകത്ത് വളരെ സപ്പോർട്ടാണല്ലോ. ഇപ്പോൾ എൻ്റെ ടീമാണെങ്കിലും എൻ്റെ CEO ആണെങ്കിലും മിസ്റ്റർ ജോയ് സബാസ്റ്റിനെ ആണെങ്കിലും എല്ലാവരും ആദ്യം മുതലേ ഇതിനകത്ത് വളരെ സപ്പോർട്ടാണ്. അപ്പോൾ നമുക്കിതുപോലെ ചിലപ്പോൾ റാലിക്കൊക്കെ പോകുമ്പോൾ 3-4 ദിവസം മാറിയിക്കേണ്ടി വന്നാലും നമുക്ക് എനിക്കത് വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. സോ അതൊരു വലിയൊരു ഭാഗ്യമാണ് കിട്ടിയത്, നമുക്ക് അവിടെ നിന്നും പ്രൊഫഷണൽ സൈഡിൽ നിന്നും ഒരു സപ്പോർട്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. ജോലിയും അതുകൂടാണ്ട് എനിക്ക് ഫാമിലിയിൽ ഇപ്പം 2022 കുഞ്ഞു ജനിച്ചത്, അറിയാമല്ലോ അതിൻ്റെ കുറേ തിരക്കുകളുണ്ട്. അപ്പം അതും എനിക്ക് ഫാമിലിയിലെ കാര്യങ്ങളും ജോലിയും റാലിയും എല്ലാം ആക്ച്വലി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതും ഇതുപോലെ ഫാമിലിയുടെ സപ്പോർട്ട്, വീട്ടിൽ നിന്ന് വൈഫിൻ്റെ സപ്പോർട്ടാണെങ്കിലും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ടാണ് അതും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ആ കുഞ്ഞു ജനിച്ച ആദ്യത്തെ 1-2 വർഷങ്ങളിൽ ചില സമയത്ത് അത്യാവശ്യം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് റാലിക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫാമിലി എന്നുള്ള സപ്പോർട്ടും വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇതിൻ്റെ അകത്ത്.
1: തീർച്ചയായും. അപ്പോൾ ഒരു ദേശീയ റാലി ചാമ്പ്യൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. എന്നാൽ നാം എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, കഠിനമായ പരിശീലനവും ഇതിനായി തയ്യാറാക്കിയ ട്രാക്കുകളിലും മാത്രമാണ് ഇങ്ങനെ മത്സരങ്ങൾ നടത്താറുള്ളത്. എന്നാൽ നമ്മുടെ റോഡുകളിൽ എല്ലാവരും വേഗത കുറച്ച് റോഡ് നിയമങ്ങൾ പാലിച്ച് തന്നെ വാഹനം ഓടിക്കുക. എന്തായാലും ഇത്ര നേരം തൻ്റെ റാലി അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി വിശാഖ്.
0: താങ്ക് യു വെരി മച്ച്. സോ ഇപ്പോൾ റോഡിലുള്ള സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ, നമ്മുടെ ഈ ഒരു ഫീൽഡിൽ കേരളത്തിൽ പല ഓർഗനൈസേഷൻസ് ഉണ്ട്, ലൈക്ക് കേരളീയ മോട്ടോർ സ്പോർട്സ് അസോസിയേഷൻ, V2L, അങ്ങനെ എല്ലാവരും ഇതിൻ്റെ അകത്ത് വളരെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഫാക്ടറാണ് റോഡ് സേഫ്റ്റി. പല റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം MED ആയിട്ട് ചെയ്യുന്നുണ്ട്. പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ് സ്പീഡിൽ ഓടിക്കാൻ, നല്ലൊരു അഡ്രിനാലിൻ കിട്ടുന്ന കാര്യമാണ്. അപ്പം അതിനുള്ള അവസരങ്ങൾ ഓട്ടോക്രോസ് ത്രൂ ഒരുക്കുന്നുണ്ട്. V12 KMA എല്ലാവരും കുറേ ഓട്ടോക്രോസ് നടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ അഡ്രിനാലിൻ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, സ്പീഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവൻറ്റ്സ് ഉണ്ട്. അപ്പം ഒരു റോഡ് സേഫ്റ്റി അവയർനെസിൻ്റെ പ്രോഗ്രാമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. റോഡിലെ സ്പീഡ് നമുക്ക് ട്രാക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് എല്ലാം. അപ്പം അതൊന്ന് ആഡ് ചെയ്യാനും തോന്നിയത് പറഞ്ഞപ്പോൾ.
1: അപ്പോൾ എന്തായാലും ഇനി വരുന്ന മത്സരങ്ങളിലും ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം ഇനിയും ഇതുപോലെ ചാമ്പ്യൻ ആവാൻ കഴിയട്ടെ. എല്ലാവിധ വിജയാശംസകളും.
0: താങ്ക് യു വെരി മച്ച്.
1: യുവാണിയിൽ വന്നതിലും ഒരുപാട് നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാഷണൽ കാർ റാലി ചാമ്പ്യനായ വിശാഖ് ബാലചന്ദ്രനുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
2: യുവവാണി സമാപിക്കുന്നു.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:40 ആസ്റ്റർ മെഡ് സിറ്റി എഫ് എം ഹെൽത്ത് ലൈൻ. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ

എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. 9 മണിക്ക് സാഹിത്യ സുരഭിയിൽ ഡോക്ടർ പ്രദീപ് കുമാർ, സുനിൽകുമാർ കെ ആർ എന്നിവരുടെ കവിതകൾ, സാബു സെബാസ്റ്റിൻ്റെ കഥ. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് നേർവഴി, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി.

ഈവനിങ് സമകാലികം. വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ 755 ഒരിടത്തൊരിടത്ത്, മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 85 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. സ്റ്റെം സെൽ ദാനവും മാറ്റിവെക്കലും. ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലോക്കോസുമായി അഭിമുഖം. രാത്രി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ ഏത് ഭക്ഷ്യവിളയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീകനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ? ഉത്തരം: കപ്പ, മരച്ചീനി. കേരളത്തിലെ ഏത് ഭക്ഷ്യവിളയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീകനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ? നമ്മുടെ സ്വന്തം കപ്പ മരച്ചീനിയുടേതാണ് ഈ പേരുകൾ. ചിന്താശകലം: നിങ്ങൾ എത്ര പതിയെ പോകുന്നു എന്നത് പ്രശ്നമല്ല, നിങ്ങൾ യാത്ര അവസാനിപ്പിക്കരുത് എന്നതാണ് പ്രധാനം. നിങ്ങൾ എത്ര പതിയെ പോകുന്നു എന്നത് പ്രശ്നമല്ല, നിങ്ങൾ യാത്ര അവസാനിപ്പിക്കരുത് എന്നതാണ് പ്രധാനം. കൺഫ്യൂഷ്യസിന്റെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിൽ ഹൃദയം ചേർത്തുവെച്ച ഏവർക്കും നന്ദി. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. ശുഭാശംസകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹരിചരൺ, റോഷ്നി സുരേഷ് എന്നിവർ ആലപിച്ചത് ചിത്രം ശിക്കാരി ശംഭു. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ശ്രീജിത്ത് എടവനയുടെ സംഗീതം.

ജിസ് ജോയ് എഴുതി, ദീപക് ദേവ് ഈണമിട്ടത്, അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി എന്നിവർ ആലപിച്ചത് ചിത്രം സൺഡേ ഹോളിഡേ.

കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ 9:30 കേൾക്കാം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇന്ന് പ്രമേയാധിഷ്ഠിത ഗാനങ്ങൾ രാവിലെ 9:30.

0: സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 25 സെക്കൻഡും.
1: FM ഹെൽത്ത് ലൈൻ.

0: ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി, എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ സാധാരണ കാണുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കുട്ടികളുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അത് നമുക്ക് പൊതുവെ രണ്ട് തരത്തിൽ പറയാമല്ലോ. ചിലത് ജന്മനാ ഉണ്ടാകുന്നതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റസുഖങ്ങളുടെ ഭാഗമായി വരുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും സാധാരണമായി കാണുന്ന, ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കൺജനിറ്റൽ ഡിഫെക്ട്സ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളിൽ കാണുന്നത്?
4: പറഞ്ഞ മാതിരി തന്നെ രണ്ട് രീതിയിലാണ്. ഒന്ന് ജന്മനായുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ അത് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന എൻവയൺമെൻ്റായിട്ട് ഉണ്ടാവുന്ന അക്വയർഡ് ഹാർട്ട് ഡിസീസ്. കുട്ടികളിൽ കൂടുതലായിട്ടും കൺജനിറ്റൽ ഹാർട്ട് ഡിസീസാണ് കൂടുതലായിട്ടും കാണുന്നത്. ഒരു 100 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരാൾക്ക് ചെറുതോ വലുതായിട്ടുള്ള ഹാർട്ടിൻ്റെ അസുഖങ്ങളുണ്ടാവാം. അതിലൊരു 30% കേസുകൾ ഗുരുതരാവസ്ഥയിൽ ഉണ്ടാവുന്നതാണ്. ഒരു ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ഓർ ആദ്യത്തെ ദിവസങ്ങൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിൽ അതിനൊരു ചികിത്സ ലഭിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കാവുന്നവയാണ്. ബാക്കിയുള്ളത് ചെറുതോ വലുതായിട്ടുള്ള അസുഖങ്ങൾ പിന്നീടോ ജനിച്ച ഉടനെയോ മറ്റ് വയസ്സുകളിൽ അത് പുറത്തേക്ക് സിംപ്റ്റംസായിട്ട് വരാൻ സാധ്യതയുണ്ട്.
3: ഈ നമുക്ക് ഈ ജന്മനാനുള്ള ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയുമോ? എന്തെല്ലാമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ?
4: കൂടുതലായിട്ടുള്ളതും ആദ്യത്തെ ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. മറ്റു ചിലത് വളരെ വലുതായിട്ട് ശേഷമേ അറിയുന്നുണ്ട്. ചിലവർക്ക് സിംപ്റ്റംസ് ഒന്നും ഇല്ലാതിരിക്കുന്ന, ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് യൂഷ്വൽ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ കരയുമ്പോൾ നീലനിറം കാണുക, അതൊരു സയനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെട്ടതാണ്. മറ്റ് ഹോളുകൾ, സുഷിരങ്ങൾ, ആറകളുടെ ഇടയിലുള്ള സുഷിരങ്ങൾ, അതിൽ ഇടയ്ക്കിടയ്ക്ക് പനി, ചുമ വരിക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, പാല് കുടിക്കുമ്പോൾ ബുദ്ധിമുട്ട്, പ്രോപ്പറായിട്ടുള്ള ഭാരം കൂടാതിരിക്കുക, വളർച്ചയിൽ കുറവ്, വെയിറ്റ് വയ്ക്കാതിരിക്കുക, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ.
3: ഡോക്ടർ, ഇപ്പോൾ ഈ ബ്ലൂ ബേബി, നീലക്കുഞ്ഞ് എന്ന് പറയാം, അത്തരത്തിൽ കണ്ടല്ലോ, കുഞ്ഞ് കരയുമ്പോഴോ പാല് കുടിക്കുമ്പോഴോ നീലനിറമാകുന്നു, ഇത് ശരിക്കും എന്താണ്? ശരിക്കും ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴല്ലേ ഇങ്ങനെ നീലനിറം എന്ന് പറയുന്നത്?
4: ഓക്സിജൻ സപ്ലൈ കുറയുന്നത് തന്നെയാണ് കാരണം, പക്ഷേ രണ്ട് രീതിയിലാണ്. ഒന്ന് ലങ് ഡിസീസ്, അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഓക്സിജൻ കുറയാം, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഉള്ളിൽ അശുദ്ധരക്തവും ശുദ്ധരക്തവും മിക്സ് ആവുന്നുണ്ട്. നോർമലി അശുദ്ധരക്തം ലങ്സിലേക്ക് പോകുന്നതിന് പകരം ഈ ഭിത്തികളിലുള്ള സുഷിരങ്ങളോ വേറെ തടസ്സങ്ങളോ കാരണം അശുദ്ധരക്തം ശുദ്ധഭാഗത്തേക്ക് നീങ്ങുന്നതുകൊണ്ടും ഇങ്ങനെ ബ്ലൂ ബേബികൾ ഉണ്ടാവാം. അതാണ് ഹാർട്ടിൻ്റെ കാരണങ്ങളുണ്ടാവുന്ന ബ്ലൂ ബേബീസ്.

0: ഇത് ശരിക്കും ഒരു മെഡിക്കൽ എമർജൻസി ആണോ? ഉടനെ തന്നെ ഒരു ശസ്ത്രക്രിയ അങ്ങനെ ആവശ്യമായി വരും?
1: അധികവും ഉടനെ തന്നെ ശസ്ത്രക്രിയ വേണ്ടി വരുന്നതാണ്. ഒരു ഭൂരിഭാഗവും ഇങ്ങനത്തെ അസുഖങ്ങളിൽ ആഴ്ചകളോ മാസങ്ങൾക്കോ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് അപകടം സംഭവിക്കാവുന്നതാണ്.
0: മറ്റൊരു കാര്യം, ഡോക്ടർ സുഷിരത്തെ കുറിച്ച് പറഞ്ഞു, ഇത് എവിടെയാണ് ശരിക്കും സുഷിരം വരുന്നത്? ഈ ഹൃദയ ഭിത്തിയിലാണോ, എങ്ങനെയാണ്? അതേക്കുറിച്ച് പറയാം.
1: സുഷിരങ്ങൾ രണ്ട് രീതിയിലുണ്ടാകും. മുകളിലത്തെ രണ്ട് അറകളുണ്ട്, താഴത്തെ രണ്ട് അറകളുണ്ട്. താഴത്തെ അറകളിൽ നിന്നാണ് മെയിൻ പമ്പിംഗ് ചേമ്പേഴ്സ് എന്ന് പറയുന്നത്, വെൻട്രിക്കിൾ എന്ന് പറയും. മുകളിലത്തെ അറകൾ ഓറിക്കിൾസ് എന്ന് പറയും. അപ്പോൾ താഴത്തെ അറകളിലുള്ള ഭിത്തിയിലുള്ള സുഷിരങ്ങൾക്ക് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്നും മുകളിലത്തെ അറകളിലുള്ള സുഷിരങ്ങൾക്ക് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്നും പറയും. ഈ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റുകളാണ് കൂടുതൽ ചെറിയ പ്രായത്തിൽ തന്നെ ലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത്. അതേസമയം ASD എന്ന് പറയുന്ന മുകളിലത്തെ അറ തമ്മിലുള്ള സുഷിരങ്ങൾ കുറച്ച് വലുതായിട്ടേ ചിലപ്പോൾ ലക്ഷണങ്ങൾ പുറത്തേക്ക് വന്നു എന്ന് വരികയുള്ളൂ.
0: ഡോക്ടർ, കുറച്ച് മുമ്പേ ഒരു വളർച്ചക്കുറവിന്റെ കാര്യം പറഞ്ഞു. ഈ വളർച്ചക്കുറവ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാമല്ലോ, അതെങ്ങനെയാണ് ഹൃദ്രോഗവുമായിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ബന്ധിപ്പിക്കാൻ കഴിയുക?
1: പല കാരണങ്ങളുണ്ടാവാം, പക്ഷേ കുട്ടികളെ ഡോക്ടറെ കാണുമ്പോൾ മറ്റ് കാരണങ്ങൾ മാറ്റിവെക്കുമ്പോൾ, അല്ലെങ്കിൽ പാല് കുടിക്കാത്ത ശ്വാസകോശത്തിന്റെ പ്രശ്നങ്ങളല്ല, അല്ലാതെ ബാക്കി കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ടാണ് കൊടുക്കുന്നത്, ഇപ്പോൾ ബ്രസ് ഫീഡ് അല്ല എന്നെങ്കിൽ ടോപ്പ് ഫീഡ്സ് എന്ന് പറയും, അതെല്ലാം കറക്റ്റ് പാകത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ ഹാർട്ട് ഡിസീസ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, മാറ്റിവെക്കേണ്ടത് ഒരു മെയിൻ ലക്ഷണമാണ് വെയിറ്റ് വയ്ക്കാത്തത്.
0: നമ്മൾ വലിയവർക്ക് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോയി എക്കോ എടുക്കും, ECG എടുക്കും, എങ്ങനെയാണ് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എപ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത്?
1: മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ബ്ലൂ ബേബി, നീലനിറമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഉടനെ തന്നെ എക്കോ ടെസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ വെക്കുന്നത് ബാക്കി ക്ലിയർ ആയിട്ട് കാരണങ്ങളില്ലാതെ വെയിറ്റ് വയ്ക്കുന്നില്ല, ഭാരം കൂടുന്നില്ല, അതൊരു വേറെ ലക്ഷണമാണ്, ഉടനെ തന്നെ എക്കോ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്നത് പാല് കുടിക്കുമ്പോൾ കൂടുതൽ ശ്വാസം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ വേഗത്തിൽ ശ്വാസം എടുക്കുക, അല്ലെങ്കിൽ ദേഹത്തിൽ കൂടുതൽ വേർക്കുക ദേഹമാസകലം. അതുകൂടാതെ പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് കുട്ടികളുടെ ഡോക്ടർ നോക്കുമ്പോൾ ഒരു മർമർ, അവർ എക്സാമിൻ ചെയ്യുമ്പോൾ പരിശോധിക്കുമ്പോൾ ഒരു ഓസ്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആർട്ടിന്റെ സൗണ്ടുകളിൽ നിന്ന് വ്യത്യാസം, അതുണ്ടെങ്കിൽ ഉടനെ തന്നെ എക്കോ ടെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും നല്ലത്.
0: ECG കുട്ടികളുടെ അങ്ങനെ നമ്മൾ നോക്കാറില്ലേ?
1: ECG അതിൻ്റെതായിട്ട കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഹൃദയം ഇടുപ്പ് കൂടുകയാണെങ്കിൽ ECG തന്നെയാണ് പ്രധാനമായിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്. പക്ഷേ മറ്റ് അഡൾട്ട് ഹാർട്ട് ഡിസീസ് വരുന്ന അറ്റാക്ക് വരുമ്പോൾ ECG ആണ് പ്രധാനം. പക്ഷെ കുട്ടികളിൽ അറ്റാക്ക് വളരെ റെയർ ആയതുകൊണ്ട് പിന്നെ ECG എടുക്കാൻ കുട്ടീനെ ഉറപ്പിക്കണം, അതെല്ലാം വരുന്നതുകൊണ്ട് സ്ട്രക്ചറൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അനാറ്റമിക്കൽ പ്രോബ്ലംസ് ആണ് കൂടുതൽ കാണുന്നുള്ളതുകൊണ്ട് എക്കോ ആണ് നമ്മളെപ്പോഴും ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷെ കുട്ടിക്ക് നെഞ്ചിടിപ്പ് കൂടുന്നു എന്നുള്ളതാണ് പ്രധാന കാരണമെങ്കിൽ ആദ്യം ECG തന്നെയാണ് എടുക്കേണ്ടത്.
0: നമ്മൾ ഇതിൻ്റെ കൂടെ എക്കോയുടെ കൂടെ 2D എക്കോ എന്ന് കേൾക്കാറുണ്ടല്ലോ, ഈ തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
1: പണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ആദ്യം കണ്ടുപിടിച്ചപ്പോൾ എക്കോയിൽ B-മോഡ് എന്ന് പറയും, അത് 2D ആണ്. പിന്നെയാണ് ഡോപ്ലറും കൂടിയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ടും ഇപ്പോൾ നമ്മൾ എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ 2D ഡോപ്ലറും രണ്ടും കൂടി ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് സ്റ്റഡിയാണ് സാധാരണഗതിയിൽ.
0: നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് എവിടെയാണ്?
1: അതെ, ഡോപ്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് രക്തത്തിന്റെ ഒഴുക്ക് കണ്ടുപിടിക്കാനാണ് ഡോപ്ലർ. അപ്പോൾ ഒരു വാൾവിലുള്ള തടസ്സം, വാൾവിലുള്ള ലീക്ക്, അത് ഡോപ്ലർ വഴിയാണ് കണ്ടുപിടിക്കുന്നത്.
0: ഡോക്ടർ, ഈ സുഷിരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് അതല്ലെങ്കിൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന്, ഇത് തനിയെ നമുക്ക് കാത്തിരുന്നാൽ ചിലപ്പോൾ തനിയെ ഈ സുഷിരം ഇല്ലാതെ ആവുമോ, അടയുമോ ഈ ദ്വാരം?
1: അതൊരു WH-SWOT എന്ന് പറയും, രണ്ട് രീതിയിൽ കാണാം. ചില സുഷിരങ്ങൾ തന്നെത്തന്നെ അടയാം, പക്ഷെ അത് നമുക്ക് എക്കോ ചെയ്യാതെ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണ്ടൊക്കെ ഒരു 10-20 വർഷം മുന്നേ പല കുട്ടികൾ മാതാപിതാക്കൾ പറയാറുണ്ട്, ആ ഡോക്ടർ പറഞ്ഞു സുഷിരം അടഞ്ഞു പോകും, അല്ല എൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടിക്ക് സുഷിരം അടഞ്ഞു പോയി. പക്ഷെ നമ്മുടെ ഒരു എക്കോ ടെസ്റ്റ് ചെയ്ത് ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ കാണിച്ച ശേഷം അവരുടെ ഉപദേശം അനുസരിച്ച് പോകുന്നതായിരിക്കും നല്ലത്.
0: പ്രായമേറിയവരിൽ ഈ ഹൃദ്രോഗം വരുമ്പോൾ നമ്മൾ രക്തസമ്മർദ്ദം ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. കുട്ടികളിൽ ഈ BP, കൊളസ്ട്രോൾ ഇതിനൊക്കെ വല്ല ഇൻഡിക്കേഷൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എത്ര വയസ്സ് മുതൽ നമ്മൾ ഇതേക്കുറിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടത്?
1: ഇപ്പോൾ ഈ പുതിയ രീതിയിൽ സ്ക്രീൻ ടൈം കൂടുന്നു, ഫാസ്റ്റ് ഫുഡുകൾ കൂടുന്നു. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2-5% കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ പോലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10-12 വയസ്സ് അല്ലെങ്കിൽ ഭാരം കൂടുതലുണ്ട്, കുട്ടിക്ക് അമിതമായ വണ്ണമുണ്ട്, കുട്ടികളുടെ പാരൻസിന്റെ മാതാപിതാക്കളുടെ പ്രഷറോ ഷുഗറോ നേരത്തെയുണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒരു 40 വയസ്സാകുമ്പോഴേക്കും പാരൻസിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏർലി 10-12 years തന്നെ വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ബ്ലഡ് പ്രഷർ നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.
0: സാധാരണ ഈ കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം കൂടുന്നു, ജങ്ക് ഫുഡ് കഴിക്കുന്നു, ഒബേസിറ്റി, പൊണ്ണത്തടി ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ വരുന്നു, ഇത് എത്രത്തോളം ശരിക്കും സുരക്ഷിതമാണ് ഈ ഹൃദ്രോഗത്തെ സംബന്ധിച്ചോളം കുട്ടികൾക്കും?
1: ഈ പറഞ്ഞ മാതിരി നമ്മൾ അത് ശ്രദ്ധിക്കാതെ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ചെറിയ ടീനേജിൽ തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വെയിറ്റ് കൂടുന്നു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ഡ് ഫുഡ്സ് അതിലെല്ലാം

0: എല്ലാം ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്. സോൾട്ട് ഇസ് എ ഗുഡ് പ്രിസർവേറ്റീവ്. അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നു, ആക്ടിവിറ്റീസും എക്സസൈസും കുറയുന്നു. അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏർലി ഏജിൽ തന്നെ 30s തന്നെ ഹാർട്ടിനെ അത് ബാധിക്കുകയോ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്.
1: ഇപ്പോൾ നമ്മൾ ഇത്തരം ചികിത്സ തേടിയിട്ടുള്ള കുട്ടികൾക്ക്, കുട്ടികളാകുമ്പോൾ എപ്പോഴും ഒരുപാട് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്, കളിക്കാൻ സാധ്യതയുണ്ട്, സ്പോർട്സ് ഇവൻറ്റ്സ് അതിലൊക്കെ പങ്കെടുക്കാൻ കഴിയുമ്പോൾ, ഇപ്പോൾ ഇതുപോലെ നമ്മളൊരു ചികിത്സ നേടിയിട്ടുണ്ട് എട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിനോ അതല്ലെങ്കിൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിനോ ഒരു ചികിത്സ തേടിയ ഒരു കുട്ടി, അവർക്ക് ഒരു നോർമൽ ഒരു സാധാരണ കുട്ടിയുടെ ജീവിതം സാധ്യമാണോ?
0: അത് പ്രാഥമികമായിട്ടുള്ള അസുഖം എന്നനുസരിച്ചും, സുശീരങ്ങൾ മാത്രമാണെങ്കിൽ അത് അടച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് നയിക്കാൻ സാധിക്കും.
1: അടയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത് ശരിക്കും?
0: രണ്ട് രീതിയിൽ നമുക്ക് സുശീരങ്ങൾ അടയ്ക്കാം. ഒന്ന്, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള, പണ്ട് ഓപ്പൺ സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹാർട്ട് തുറന്ന് ഒന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ചുറ്റുമുള്ള ഒരു കവറിംഗ് വെച്ചിട്ടോ, പെരിക്കാർഡിയം എന്ന് പറയും, അത് ഉപയോഗിച്ച് തുന്നുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ASD എന്ന് പറഞ്ഞ സുശീരങ്ങളും PDA എന്ന് പറഞ്ഞ സുശീരങ്ങളും നമുക്ക് ഒരു 90% ഓപ്പറേഷൻ ഇല്ലാതെ ട്രാൻസ് കത്തീറ്റ് എന്ന് പറയും, തുളജനമിൻ്റെ ട്യൂബ് വഴി അടയ്ക്കാവുന്നതാണ്, സർജറിയുടെ ആവശ്യം വരുന്നില്ല. വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിലും ഒരു 30-40% കേസുകൾ നമുക്ക് ഇങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ അടയ്ക്കാൻ സാധിക്കുന്നുണ്ട്.
1: ഇവർക്ക് ഒരു സാധാരണ കുട്ടിയെ പോലെ
0: കംപ്ലീറ്റ് ആയിട്ട് നോർമലായിട്ടുള്ള കുട്ടികളുടെ മരത്തിന് ജീവിതം
1: കളിക്കാനും മുന്നോട്ട് പോകാനൊക്കെ കഴിയും.
0: പക്ഷേ മറ്റേ ബ്ലൂ ബേബി എന്ന് പറയുന്ന കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയ കോംപ്ലക്സ് ആയിട്ടുള്ള ഹാർട്ടിൻ്റെ അസുഖങ്ങളാണെങ്കിൽ അത് ഓരോ അസുഖം അനുസരിച്ച് ഡോക്ടർ പറയുന്ന അനുസരിച്ച് അവരുടെ എക്സസൈസും ആക്ടിവിറ്റീസും ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും.
1: ഒരു കാലത്ത് ഈ 3rd ലോക രാജ്യങ്ങളിലെ കുട്ടികൾക്കെല്ലാം ഈ റൂമാറ്റിക് ഫീവർ എന്നൊരു അസുഖത്തെ കുറിച്ച് പറയേണ്ടത്, അത് പിന്നീട് മൈട്രൽ വാൾവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ഹൃദ്രോഗത്തിന് ഇടയാക്കും എന്നൊക്കെ. ഇന്ന് അത് നമ്മുടെ നാട്ടിൽ എത്രമാത്രം ഉണ്ട്? ശരിക്ക് എപ്പോഴും തൊണ്ടയടപ്പ് അതല്ലെങ്കിൽ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുന്ന ഹൃദ്രോഗത്തിലേക്ക് നയിക്കാറുണ്ടോ?
0: അത് അതെ, ഈ പറഞ്ഞ മാതിരി മുന്നേ ഒരു 2-3 ദശകങ്ങൾക്ക് മുന്നേ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. എസ്പെഷ്യലി കേരളത്തിൽ ഇതിന്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അത് വളരെ കുറവാണ് ഇപ്പോൾ കാണുന്നത്. കുട്ടികളിൽ വളരെ ചുരുക്കം റൂമാറ്റിക് ഫീവർ കാണുന്നുണ്ടെങ്കിലും അത് അതത് സമയത്ത് പീഡിയാട്രിഷ്യൻസ് റെഫർ ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് സങ്കീർണമായിട്ടുള്ള വാൾവിനെ അത് ബാധിക്കുന്നത് ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം കൊല്ലത്തിൽ 1-2 കേസുകൾ ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ കാണപ്പെടുന്നുള്ളൂ.
1: ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് വരാവുന്ന ചില അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ സുഷിരം അതല്ലെങ്കിൽ ബ്ലൂ ബേബി, ഇവർക്കെല്ലാം മരുന്ന് സ്ഥിരമായി കഴിക്കേണ്ടി വരുമ്പോൾ, സാധാരണ ഹൃദ്രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ ജീവിതാവസാനം വരെ കഴിക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് അത്രയും നേരത്തെ തന്നെ ഈ മരുന്നുകളൊക്കെ തുടങ്ങേണ്ടി വരുമോ?
0: ഇല്ല, അധികവും അസുഖങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മരുന്നുകളുടെ ആവശ്യം വളരെ ചുരുക്കമാണ്. വലിയ ആൾക്കാർക്ക് വരുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ അസുഖത്തെ നമ്മൾ മാറ്റുന്നില്ല. അവിടെ നമ്മൾ ബൈപ്പാസ് ചെയ്യോ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും നമ്മൾ സ്ഥിരമായിട്ടും ഗുളികകൾ കഴിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാത്ത രീതിയിൽ അടച്ചു കഴിഞ്ഞാൽ മരുന്നുകളുടെ ആവശ്യം വളരെ ചുരുക്കമാണ്. 5-6 മാസം കഴിച്ചാൽ മരുന്നുകൾ നിർത്താവുന്നതാണ്.
1: തുടർച്ചയായി കഴിക്കേണ്ട
0: ആവശ്യം വളരെ കുറവാണ്.
1: ഡോക്ടർ പറഞ്ഞു 12 വയസ്സ് മുതൽ തന്നെ BP ഇപ്പോൾ കുട്ടികളിൽ കാണപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളവർക്ക് സാധാരണ BP മരുന്ന് തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ കഴിയാറില്ലല്ലോ?
0: സത്യമാണ്. പക്ഷേ വളരെ കൂടുതൽ BP ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ ടീനേജിൽ നമ്മൾ BP മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി കുട്ടികളിൽ നമുക്ക് പ്രഷർ, വണ്ണം കുറയ്ക്കുക, സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക, ഭക്ഷണം ക്രമീകരിക്കുക, ഈ രീതിയിലൂടെ തന്നെ ഒരു 80% കേസുകളിലും നമുക്ക് BP കൺട്രോൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, ഇടയ്ക്ക് മറ്റ് കിഡ്നിയുടെ അസുഖങ്ങളുണ്ട്, അങ്ങനത്തെ കാരണം കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ ഗുളികളുടെയോ മരുന്നുകളുടെയോ ആവശ്യമുണ്ട്.
1: സാധാരണ ഇപ്പോൾ ഗർഭകാലത്ത് തന്നെ ഒരുപാട് സ്കാനുകൾ നടത്തി കുട്ടികൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ അങ്ങനെ ഏതെങ്കിലും സ്കാനുകൾ സഹായകമാകാറുണ്ടോ? ഏത് തരം സ്കാനുകളാണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്?
0: ഡെഫിനറ്റ്ലി, ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മേജർ ആയിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു 18-20 weeks അല്ലെങ്കിൽ 18-22 weeksലാണ് ഫീറ്റൽ എക്കോ എന്ന് പറയും. അതിൽ നമുക്ക് മേജർ ആയിട്ടുള്ള സുശീരങ്ങളും മേജർ ഹാർട്ടിൻ്റെ പ്രോബ്ലംസും കണ്ടുപിടിക്കാനും സാധിക്കും. ചില കണ്ടീഷൻസ് നമുക്ക് ട്രീറ്റ്മെന്റ് പോലും ചെയ്യാൻ സാധിക്കും. നമ്മൾ ലാസ്റ്റ് ഒരു വർഷം മുന്നേ നമ്മൾ ഇങ്ങനത്തെ ഒരു 25 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഒരു മേജർ ഹാർട്ടിന്റെ വാൾവിന്റെ തടസ്സം നമ്മളത് ബലൂൺ ചെയ്ത് വികസിപ്പിച്ചു. ഇങ്ങനെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സക്സസ്ഫുള്ളി നടന്ന ഒരു ഫീറ്റൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു.
1: ഇത് ഏകദേശം എത്ര പ്രായമുള്ള കുട്ടിക്കാണ്?
0: 25-26 ആഴ്ചയുള്ള കുട്ടിക്കായിരുന്നു അത്. ആ കുട്ടി നല്ല ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വയസ്സ് ഞങ്ങൾ ബർത്ത്ഡേ പോലും ആഘോഷിക്കുകയുണ്ടായി.
1: ആർക്കൊക്കെ നമുക്ക് ഇത്തരം സ്കാനുകൾ നിർബന്ധമായി ചെയ്യണം? കാരണം ഇങ്ങനെ ഒരു ഹൃദ്രോഗ സാധ്യതയുണ്ട് എന്നൊരു സംശയം തോന്നിയാൽ സംശയം ഒഴിവാക്കാനായിട്ട്?
0: കൂടുതലായിട്ടും അങ്ങനെ ക്ലിയർ കട്ടായിട്ട് ഒരു കൃത്യം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതുണ്ടാവുന്നത് 1% താഴെയാണ്. പക്ഷേ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഹാർട്ടിൻ്റെ അസുഖമുണ്ട്, എല്ലാ മൂത്ത ഒരു കുട്ടിക്ക് ഹാർട്ടിൻ്റെ പ്രയാസങ്ങളുണ്ട്, ഇങ്ങനത്തെ അവസരങ്ങളിൽ ഡെഫിനറ്റായിട്ടും ചെയ്തിരിക്കണം ഒരു ഫീറ്റ്.

0: ഹോസ്പിറ്റലിലേക്കോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഈ അനോമലി സ്കാൻ എന്ന് റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് എന്തെങ്കിലും ഹാർട്ടിൻ്റെ സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും എല്ലാ കുട്ടികൾക്കും ചെയ്യുന്നതുകൊണ്ടും അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്നില്ല.
1: ഹൃദ്രോഗമുള്ള ഈ കുട്ടികൾ മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കാരണം നമ്മൾ ഒരുപാട് വാക്സിൻ എടുക്കാറുണ്ട് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഫ്ലൂ വാക്സിൻ, അതല്ലെങ്കിൽ കോവിഡ് വാക്സിൻ, ഇത്തരം വാക്സിനുകൾ എടുക്കാൻ കഴിയുമോ, എടുക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ ഈ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ?
0: ആക്ച്വലി അത് എല്ലാം കറക്റ്റ് സമയത്ത് എടുക്കുന്നതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അൺലെസ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണ ഇഷ്യൂസ് ഹാർട്ടിനെ കൂടാതെ മറ്റ് അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കുട്ടികളും വേഗത്തിലും കറക്റ്റ് സമയത്തും പീഡിയാട്രിഷ്യൻ പറയുന്ന മാതിരി വാക്സിനേഷൻ എടുക്കുന്നതാണ് ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും ഇങ്ങനത്തെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാനും എപ്പോഴും ഉപകരിക്കുന്നത്.
1: ഇവർ മറ്റ് മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകം അങ്ങനെ ശ്രദ്ധയൊന്നും വയ്ക്കേണ്ട കാര്യമില്ല,
0: അധികം രീതിയിൽ എല്ലാ മരുന്നുകളും ഇവർക്ക് കഴിക്കാൻ സാധിക്കും.
1: ഇപ്പോൾ പണ്ടൊക്കെ ഈ റൂമാറ്റിക് ഫീവറിൻ്റെ ബെൻസാത്തിൻ, പെൻസിലിൻ അത്തരം ഇഞ്ചക്ഷനാണ് എടുത്തിരുന്നത്, ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്?
0: ഇപ്പോഴും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ബെൻസാത്തിൻ പെൻസിലിൻ തന്നെയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എവരി 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കൂടുമ്പോൾ ഓർത്ത ബോഡി വെയിറ്റ് അനുസരിച്ച് അതിനാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് രണ്ടാമതും ഇത് വരാതിരിക്കാൻ ആണ് അത് ചെയ്യുന്നത്. പക്ഷേ അത് ഇഞ്ചക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മരുന്നുകളുണ്ട്, 2 നേരം കഴിക്കണം. സ്ഥിരമായിട്ട് കഴിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകും, മിസ് ചെയ്യാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. ഇതാകുമ്പോൾ 4 ആഴ്ച കൂടുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊട്ടക്റ്റീവ്,
1: ലോങ് ആക്ടിങ്,
0: ലോങ് ആക്ടിങ് ആയതുകൊണ്ട്.
1: ഇത്തരം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു റിയാക്ഷൻ പ്രതീക്ഷിച്ചുകൂടെ? സത്യം പറഞ്ഞു
0: ഡെഫിനറ്റ്ലി അത് കുറച്ച് അത് ഓവർ സ്റ്റേറ്റഡ് ആണ്. അത് കൂടുതൽ ഭീതി ജനകമാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാ പ്രാവശ്യവും ടെസ്റ്റ് ഡോസ് ചെയ്തതിന് ശേഷം ഒരു ആശുപത്രി കണ്ടീഷനിൽ മാത്രം ചെയ്താൽ വളരെ ചുരുക്കമേ അങ്ങനത്തെ റിയാക്ഷൻസ് ഉണ്ടാവുള്ളൂ. റിയാക്ഷൻ ഉണ്ടായാലും ഉടനെ തന്നെ നമുക്കത് ട്രീറ്റ്മെൻറ്റ് പോസിബിളുമാണ്.
1: മറ്റു കുട്ടികൾക്ക് ഇത് വളരെ വേദനയായിരിക്കും, പക്ഷേ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട്
0: കുറച്ച് വേദനയുണ്ട്. പക്ഷേ അതായിരിക്കും കൂടുതൽ സൗകര്യം. കാരണം എല്ലാ ദിവസവും 2 നേരം ഗുളിക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്.
1: എങ്ങനെയാണ് ഒരു ഹൃദ്രോഗം കണ്ടുപിടിച്ചാൽ എത്ര ഇടവിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യണം? കാരണം മുതിർന്നവരെല്ലാം പലപ്പോഴും മാസത്തിൽ ഒരിക്കലും കാർഡിയോളജിസ്റ്റിനെ പോയി കാണുന്നു. അപ്പോൾ ഈ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ കുട്ടികൾ എത്ര ഇടവിട്ട് കാണണം? ശരിക്കും
0: യൂഷ്വലി ഓരോ സങ്കീർണതകൾ അനുസരിച്ചിരിക്കും. ഈ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 1 വയസ്സിന് മുന്നേ 2-3 മാസം കൂടുമ്പോൾ റെഗുലറായിട്ട് ചെക്കപ്പ് വന്നേക്കും. അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അതൊരു 6 മാസമോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ മതിയായിരിക്കും. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരാറില്ല.
1: നമ്മുടെ അക്വയർഡ് കണ്ടീഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബ്ലഡിൻ്റെ ഫ്ലോയിൽ വരുന്ന വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അത്തരം ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ് ശരിക്കും കുട്ടികൾക്ക് ചെയ്യുന്നത്?
0: അക്വയർഡ് ഹാർട്ട് ഡിസീസിൽ കൂടുതലായിട്ടും ഒന്ന് ഏറ്റവും കോമൺ ആയിട്ടുള്ള റൂമാറ്റിക് ഹാർട്ട് ഡിസീസാണ്, നമ്മൾ നേരത്തെ സംസാരിച്ചു. അതിൻ്റെ ഇൻസിഡൻസ് അതിൻ്റെ ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ വരുന്നത് ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് എഫക്റ്റീവ് എന്നാണ്. അത് പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ സാധിക്കാറില്ല. പലപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷത്തിന് ശേഷമായിരിക്കാം ഉണ്ടാകുന്നത്. പിന്നെ ഡയലേറ്റഡ് കാർഡിയോ മയോപ്പതി പറയും, അല്ലെങ്കിൽ മയോകാർഡൈറ്റിസ് ഉണ്ടായി ഹാർട്ടിൻ്റെ മസിലിനെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണ്. മസിലിൻ്റെ പമ്പിങ് കുറയുന്നു. പമ്പിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നുകൾ കൊടുക്കുന്നു, കുറയില്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ്. പിന്നെ വളരെ ചുരുക്കമായിട്ട് കാണുന്ന ഒരു അസുഖം കവാസാക്കി എന്ന് പറയുന്ന ഒരു ഫീവറോട് കൂടി ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതിൽ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിന് മയോകാർഡ് ഇൻഫാക്ഷൻ ഉണ്ടാക്കാവുന്ന, വലിയ ആൾക്കാരുണ്ടാവുന്ന, അറ്റാക്ക് ഉണ്ടാക്കാവുന്ന രക്തക്കുഴലുകളുടെ വികസനം, വീർമത അല്ലെങ്കിൽ അന്യൂറിസം ആണ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ.
1: നമ്മൾ ഈ അക്യൂട്ട് ഹാർട്ട് ഡിസീസിൽ അതിൻ്റെ സിംറ്റംസ് ഇത് നേരത്തെ അറിയാൻ വേണ്ടി ഇപ്പോൾ ഇടപെട്ട് പനി വരുന്നത് റൂമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നാൽ അത് ഒരു പക്ഷേ ഹൃദ്രോഗമാകാം എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഇപ്പോൾ ഇനി അസുഖം മെയിനായിട്ട് ഈ പറഞ്ഞ റൂമാറ്റിക് ഫീവറാണ് നമുക്ക് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളത്. തൊണ്ടവേദന, സോർ ത്രോട്ട് ശേഷം ബീറ്റ ഹിമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്ക് എന്നുള്ള ബാക്ടീരിയയ്ക്ക് ശേഷം 1 മാസത്തിന് ശേഷം 6 ആഴ്ചയ്ക്ക് ശേഷം ഹാർട്ടിനെ ബാധിക്കുകയാണ്. ഇപ്പോൾ അധികവും പീഡിയാട്രിഷ്യൻസും അതിന് അലേർട്ടാണ്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ കുറഞ്ഞിരിക്കുന്നത്. മറ്റു പറഞ്ഞ മയോകാർഡൈറ്റിസ് എന്ന അസുഖവും കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴാണ് അത് ഹാർട്ടിനെ ബാധിക്കുക എന്ന് പറയാൻ. പക്ഷേ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എക്കോകാർഡിയോഗ്രാം ഒക്കെ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതെല്ലാം വേഗത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നതുകൊണ്ടും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ വളരെ പണ്ടത്തെക്കാളും കുറവാണ്.
1: ഈ രക്തധമനികൾക്ക് വീക്കം വരുന്ന കവാസാക്കി ഡിസീസിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ?
0: അത് ഡെഫിനറ്റ് ആയിട്ട് പനിയാണ്. പനി അല്ലെങ്കിൽ തൊലിപ്പുറത്ത് വരുന്ന റാഷസ്, അല്ലെങ്കിൽ കണ്ണിലെ കൺജങ്ക്റ്റിവൈറ്റിസ് പോലെ, ഇങ്ങനെ 2-3 ലക്ഷണങ്ങളാണ് കാണുന്നത്. അപ്പോൾ അത് യൂഷ്വലി ഇപ്പോൾ പീഡിയാട്രിഷ്യൻസ് വളരെ നേരത്തെ തന്നെ അത് കണ്ടെത്തി സംശയമുണ്ടെങ്കിൽ ഉടനെ തന്നെ എക്കോന് വിടാറുണ്ട്. എക്കോയിൽ എന്തെങ്കിലും ഹാർട്ടിൻ്റെ ഞരമ്പുകളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇമ്മ്യൂണോഗ്ലോബുലിൽ നിന്ന് ഇഞ്ചക്ഷൻ കൊടുത്താൽ അതിൻ്റെ ഈ അന്യൂറിസംസ് വരാനുള്ള സാധ്യതകൾ വളരെ ഒരു 70-80% നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്.
1: നമ്മൾ ഇത്തരം പനിയൊക്കെ എത്ര ദിവസം വിട്ട് നിന്നാലാണ് ഇങ്ങനെ ഒരു സംശയം വരേണ്ടത്? ഒരു പക്ഷേ അത് ഹൃദ്രോഗ സാധ്യത കൂടിയാണെന്ന് മനസ്സിലാക്കേണ്ടത്?
0: എല്ലാ പനികൾക്കും നമുക്ക് എക്കോ ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല, പക്ഷേ 5 ദിവസമാണ് ആവശ്യമില്ല. അതെല്ലാം

0: പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. പക്ഷേ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിൽ വിട്ട് പനിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു പീഡിയാട്രിഷനെ കാണിക്കുന്നതാണ് നല്ലത്.
1: കുട്ടികൾക്ക് സാധാരണ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ധാരണ പലർക്കും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ കുട്ടികൾക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനും തകരാറുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിന് പ്രതിവിധിയായി ചികിത്സയുണ്ടെന്നും ഡോക്ടർ ഇതുവരെ സംസാരിച്ചില്ലെന്ന് മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ FM ഹെൽത്ത് ലൈനിൽ വന്ന് വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.
2: കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ് സിറ്റിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ് സിറ്റി, എറണാകുളം. ആസ്റ്റർ മെഡ് സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
4: FM ഹെൽത്ത് ലൈൻ.

0: സമയം 9 മണി.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യ സുരഭിയിൽ ഡോക്ടർ പ്രദീപ് കൂടക്കലിൻ്റെയും സുനിൽ രാജ് സത്യയുടെയും കവിതകൾ, സാബു പുളിക്കത്തറയുടെ കഥ എന്നിവ കേൾക്കാം. ആദ്യം ഡോക്ടർ പ്രദീപ് കൂടക്കൽ സ്വന്തം കവിതകൾ അവതരിപ്പിക്കുന്നു.
3: പുല്ലാങ്കുഴൽപ്പാട്ട്. ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. പാളം തെറ്റിയ ഓർമ്മകൾ മനസ്സിൽ പാതി

പടർന്നൊരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണി കവിത. ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണി കവിത. ഈറൻ കെട്ടിയ മുടിയിൽ തുളസിക്കതിരുകൾ ചൂടി കസവുമൊടുത്തു പ്രദക്ഷിണ

ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത, ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. പച്ചപ്പാതിരരാവിൽ തിരനക്കിത്തോർത്തി മടങ്ങും തീരെ, ഏകാന്തതയുടെ ഉള്ളിലെ ഏകാന്തതയിൽ ഒളിച്ച് കാലും നീട്ടി മലർന്നുകിടന്ന് ദൂരമനന്തമനന്തതയിൽ മിഴിതെളിയും തരളിത താരകജാലകവാതിലിലൂടെ ചിറകുവിരിച്ചു പറന്നു പറന്ന് കാമുകി നൽകിയ കനകം വിളയും തോപ്പിലെ മുന്തിരി നൊട്ടി നുണഞ്ഞ്

പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത, ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. ഊതിപ്പൊന്നിൻ മാറ്റുതെളിച്ചൊരു ചുണ്ടിൻ ചൂടും, കല്ലിൽ കവിത ചമയ്ക്കും കവിയുടെ വിരലിൽ വിരിയും, ചാരുതയാർന്നൊരു ശലഭച്ചിറകടി താളം കോർത്തും, ആർദ്രമിതേതോ ആതിര രാവിൽ ഏകാന്തതയിൽ നിലാവിനെ നോക്കി, കരളിൽ തങ്കച്ചഷകത്തിൽ പഴവീഞ്ഞു നിറച്ചു നിലാവിനു നീട്ടി കവിതകൾ പാടും, കവിയുടെ പാട്ടിൻ ലഹരികൾ നുരയും, പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത, ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത, ഒരു പുല്ലാങ്കുഴലിൻ ഓർമ്മയ്ക്കാണിക്കവിത. വഴിക്കാഴ്ചകൾ. കടല തീരുന്നു, വഴികളടയുന്നു, കുഞ്ഞു പെങ്ങളെ പോകാം തിരിച്ചിനി. കടല തീരുന്നു, വഴികളടയുന്നു, കുഞ്ഞു പെങ്ങളെ പോകാം തിരിച്ചിനി.

രാത്രി വണ്ടി പോയി പാളങ്ങളിൽ ചോരദുരിത ചിത്രം വരച്ചുവോ, തെന്നലിൽ ഒരു മൃതി മണക്കുന്നുവോ, ദുഃഖസാന്ദ്രമീ സായന്തനത്തിൻ്റെ ചിത്രമെത്രയോ ക്രൂരം, ദുഃഖസാന്ദ്രമീ സായന്തനത്തിൻ്റെ ചിത്രമെത്രയോ ക്രൂരം. തെരുവിലാരോ കരയുന്നിതേവരെ, തെരുവിലാരോ കരയുന്നിതേവരെ, പൊന്നുമോൾ തിരിച്ചെത്തിയിട്ടില്ല അച്ചുകൂടങ്ങളിൽ വാർത്തയാ.

വാർത്തയായൻ അക്ഷരങ്ങളെ നോവിച്ചിടല്ലേ. പറയണ്ട മുണ്ടകപ്പാടത്തിനക്കരെ മുടിയഴിച്ചാടുന്ന വൃശ്ചികപ്പാലയിൽ പറകി കണ്ണീർ നനച്ചു കൊളുത്തിയ തിരി തെളിയുന്നു. രാവിൻ്റെ മച്ചകം കാർത്തിക പൂക്കളാൽ തോരണം തൂക്കുന്നു. പറയണ്ട മുണ്ടകപ്പാടത്തിനക്കരെ മുടിയഴിച്ചാടുന്ന വൃശ്ചികപ്പാലയിൽ പറകി കണ്ണീർ നനച്ചു കൊളുത്തിയ തിരി തെളിയുന്നു. രാവിൻ്റെ മച്ചകം കാർത്തിക പൂക്കളാൽ തോരണം തൂക്കുന്നു. ഹൃദയഭിത്തിയിൽ ആരോ കുറിച്ചിട്ട മധുര ഗീതകം മായവേ.

0: നാടു തിന്നു വളരും നഗരം നാശമാണു നീ ഓർക്കുക കുഞ്ഞേ. നാടു തിന്നു വളരും നഗരം നാശമാണു നീ ഓർക്കുക കുഞ്ഞേ. ഓണസ്വപ്നം. ഓണമാണെല്ലാവർക്കും ഓണം, നല്ലൊരാവണി മാസത്തെ ഓണം. പൂക്കും വയൽ ചുള്ളി പോലും ചുണ്ടിലോമനപ്പാട്ടൊന്നു മൂളും. ഓണമാണെല്ലാവർക്കും ഓണം, നല്ലൊരാവണി മാസത്തെ ഓണം. പൂക്കും വയൽ ചുള്ളി പോലും ചുണ്ടിലോമനപ്പാട്ടൊന്നു മൂളും. പാട്ടിൻ്റെ താളത്തിനൊപ്പം മുല്ലവള്ളികളാടിക്കളിക്കും. ആടുന്ന വള്ളികൾ നീളെ പൂക്കൾ വാരി വിതേറി നിറയ്ക്കും. തൊട്ടിറമ്പിൽ മഷിപ്പച്ച പൂവിട്ടാർ പൂവിളിക്കുന്ന കേട്ടു. സ്വർണക്കുടകൾ നിവർത്തി മുക്കുറ്റി തമ്പുരാനെ കാത്തുനിന്നു. പൂവാങ്കുറിഞ്ഞീ വഴിയിൽ മെല്ലെ നാണം കുണുങ്ങിയൊതുങ്ങി. ചെത്തി ചേമന്തികൾ നീളെ പൂത്തു ഭൂമിയെ പൂക്കളമാക്കി. പൂവാലൻ തുമ്പികൾ നീളെ പാട്ടുപാടിപ്പറന്നു നടന്നു. ചക്കരമാവിൻ്റെ ചോട്ടിൽ കുട്ടികൾ പാട്ടേറ്റുപാടി. ഓണമാണിന്നു പൊന്നോണം, നല്ലൊരാവണി മാസത്തെ ഓണം. ഓണമാണിന്നു പൊന്നോണം, പൊന്നു തമ്പുരാനെത്തുന്ന ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലാകുന്ന മാവേലിനാടെന്ന സ്വപ്നം. വീണ്ടും ഓമന പുത്തൻ പ്രതീക്ഷയായി വീണ്ടുമെത്തുന്നു പൊന്നോണം. വീണ്ടും ഓമന പുത്തൻ പ്രതീക്ഷയായി വീണ്ടുമെത്തുന്നു പൊന്നോണം. വീണ്ടുമെത്തുന്നു പൊന്നോണം.
1: ഡോക്ടർ പ്രദീപ് കൂടക്കലിൻ്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി

0: സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. പാട്ട.
1: മഴ പെയ്യേണ്, പണ്ടാറടങ്ങിയ മഴ. തുപ്പലുകുടിയന്മാര് പൊളക്കണ തോട്ടിലും മാക്കാനൊളിക്കണ പൊന്തയിലും കുരുപ്പമുളച്ച പറമ്പിലും ചറപറ വീഴേണ് മഴ. തുരുത്തിനെ പറ്റിക്കിടക്കണ പുഴ നിറയേണ്. ആ നിറവെള്ളത്തിലും ഒറ്റക്ക് നിൽക്കേണ് കപ്പിത്താൻ പാറ. കടലിട്ടേച്ചും പോണേനു മുമ്പ് ഈ പാറക്ക് പേരൊന്നുമില്ല. പിന്നീടാണ് പണിക്കര് കപ്പിത്താനെന്ന് പേര് വീണത്. പണിക്കര് കപ്പിത്താൻ ഒളിയുദ്ധത്തിൽ കേമനാർന്ന്, അതുപോലെയർന്ന് ഈ പാറയും. വെള്ളത്തിൽ ഒളിച്ചിരുന്ന് എത്ര വഞ്ചികളേണ് തകരപ്പാട്ട പോലെ ചളക്കി മുക്കിക്കളഞ്ഞേക്കണത്. കുറുമ്പത്തിരുത്തുമേന്ന് ചൂട്ടാട്ടാൻ പോണ വത്തരു കൊതുമ്പ് വഞ്ചിയിലിരുന്ന് ചൂട്ടുകത്തിക്കേണ്. തെങ്ങിൻ്റെ ഓല ഉണക്കി ചീന്തിയെടുത്ത് ചെറിയ കെട്ടുകളാക്കിയാണ് ചൂട്ടുണ്ടാക്കണത്. ചൂട്ടിൻ്റെ തുമ്പത്ത് കത്തിച്ച് കയ്യിൽ പിടിച്ച് വീശും. ചെറുവഞ്ചി കയറി പുഴ ചുറ്റും. ചൂട്ടിൻ്റെ ആളണവെട്ടം കണ്ട് മീങ്ങൾ വഞ്ചിക്കരികിലോട്ട് പാഞ്ഞു വരും. ഒരു കയ്യിൽ ചൂട്ടും മറുകയ്യിൽ വട്ടോലയുമായി നിൽക്കണ വത്തരു പാഞ്ഞടുക്കണ മീങ്ങള കോരും. ചൂട്ടാട്ടി വത്തരു കിട്ടിയ മീങ്ങളെ കപ്പിത്താൻ പാറയുടെ മൂളിയിൽ ചൊരിയണ നേരത്ത് അക്കരെ തുരുത്തിൻ്റെ വക്കത്ത് കരിമ്പന നടക്കണ കണ്ട് ഉള്ളൊന്നാളി. കയ്യിലിരുന്ന ചൂട്ട് വത്തരു നീട്ടിയാട്ടി പാറമേൽ ഊണിക്കുറ്റി പോലെ നിവർന്നു നിന്ന് ചൂട്ടാട്ടി വത്തരു അലറി. ആളും കുടിയില്ലാത്ത ഈ തിരുത്തുമ്മ ആരാടാ ഈ പാതിരാക്ക്? ചൂട്ടാട്ടി വത്തരു കൊതുമ്പ് വഞ്ചി തുരുത്തിൻ്റെ വക്കത്തോട്ട് തുഴഞ്ഞു. പെട്ടെന്ന് ആകാശം കീറിമുറിച്ചു വന്ന ഒരു കൊടുവാള് തുരുത്തിലെ ചില്ലിത്തെങ്ങിൻ്റെ തല ചൂട്ടുപോലെ കത്തിച്ച് ആ വെട്ടത്ത് ചൂട്ടാട്ടി വത്തരു കണ്ടു. കരിമ്പന പോലെ വളർന്ന ഒടലും തടിച്ച ചുണ്ടും മുഴുത്ത കണ്ണും ചുരുണ്ട മുടിയുമുള്ള രൂപം. കൂർത്ത കുന്തം പിടിച്ച് നിൽക്കണ ആ രൂപം മനുഷ്യൻ്റെയാണ്. ചൂട്ടാട്ടി വത്തരു പിന്നെയും ചോദിച്ചു, ആരാണ് തിരുത്തുമ്പ നിൽക്കണ? ചത്തുപോയ കടലിൻ്റെ ഇരമ്പം പോലെയുള്ള ശബ്ദം അപ്പോൾ തുരുത്തിൽ നിന്ന് വന്നു. അടിമക്കാപ്പിരി, ഈ തിരുത്തുമ്മ പറങ്കി പാർപ്പിച്ചേക്കണ അടിമക്കാപ്പിരി. മയങ്ങിയടഞ്ഞ കണ്ണുകൾ വെട്ടിത്തുറന്ന് ചീക്കിരിച്ചേട്ടൻ മിഴിച്ചു നോക്കി. കരിമ്പന പോലത്തെ ഉടലുള്ള കാപ്പിരിയല്ല മുന്നിൽ, വെളുത്തുനേർത്ത പെണ്ണ്. മുത്തച്ഛനെ ശുശ്രൂഷിക്കാൻ കൊച്ചുമക്കൾ ഏർപ്പാടാക്കിയ പുതിയ നേഴ്സ് സെബീന. തുരുമ്പിച്ച പാട്ട പോലുള്ള ചീക്കിരിച്ചേട്ടൻ്റെ കൈകളിൽ തടവി സെബീന ചോദിച്ചു, മുത്തച്ഛൻ സ്വപ്നം കണ്ടേണ? ആരെയാണ് സ്വപ്നത്തിൽ വിളിച്ചത്? എൻ്റെ മുതുമുതു മുത്തച്ഛനേണ് എന്ന ചീക്കിരിച്ചേട്ടൻ്റെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ഉത്തരം കേൾക്കാൻ സമയം കൊടുക്കാതെ പാൽക്കഞ്ഞെടുത്തു വച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എന്ന് സെബീന പറഞ്ഞു. രണ്ടുപേരുടെയും സംസാരം ഒരേ നിമിഷത്തിലായതിനാൽ ചീക്കിരിച്ചേട്ടൻ പറഞ്ഞത് സെബീനയും സെബീന പറഞ്ഞത് ചീക്കിരിച്ചേട്ടനും വ്യക്തമായില്ല. പാട്ടകൾ കൂട്ടിമുട്ടുന്ന ശബ്ദമായിട്ടാണ് ചീക്കിരിച്ചേട്ടന് തോന്നിയത്. അതങ്ങനെയാണ്, പരസ്പരം ഇടിച്ചുമുട്ടുന്ന വാക്കുകൾ അവ്യക്തമായ ശബ്ദമായി മാറും. നൂറു വയസ്സ് കഴിഞ്ഞ ചീക്കിരിച്ചേട്ടൻ്റെ കൊച്ചുമക്കൾ പഠിച്ച് ലക്ഷങ്ങൾ വാങ്ങുന്ന ജോലിക്കാരായപ്പോഴാണ് ചീക്കിരിച്ചേട്ടനെ ശുശ്രൂഷിക്കാൻ ആളെ ഏർപ്പാടാക്കിയത്. സെബീന കോരിക്കൊടുത്ത പാൽക്കഞ്ഞി പാതി കുടിച്ച് പിന്നെ വേണ്ടാതായി മുഖം തിരിച്ചു ചീക്കിരിച്ചേട്ടൻ. മരണത്തോടടുക്കുമ്പോൾ ആദ്യം മനുഷ്യനെ വിട്ടുപോകുന്നത് വിശപ്പാണ്, പിന്നെ ഭക്ഷണത്തോട് മനസ്സ് വിരക്തമാകും. കുറച്ചു കഴിഞ്ഞാൽ വെള്ളം മാത്രം ഉള്ളിലേക്കിറങ്ങും. ഒടുവിൽ വെള്ളവും തൊണ്ടയിൽ തടയും. പിന്നെ ശ്വാസം മാത്രമാവും ഉള്ളിലേക്ക്. ശ്വാസം ഉള്ളിലേക്കെടുക്കാണ്ട് മനുഷ്യന്മാർക്ക് എത്ര നേരം ജീവിക്കാൻ പറ്റും എന്ന ചീക്കിരിച്ചേട്ടൻ്റെ ചോദ്യത്തിന് സെബീന പറഞ്ഞ ഉത്തരവും മുറിക്കകത്തേക്ക് കയറി വന്ന ചീക്കിരിച്ചേട്ടൻ്റെ കൊച്ചുമക്കളുടെ സംസാരവും കൂടിക്കലർന്ന് അക്ഷരങ്ങളില്ലാത്ത വെറും ശബ്ദമായി മാറി. ചീക്കിരിച്ചേട്ടൻ്റെ ഓർമ്മയിൽ ആദ്യം കേട്ട ശബ്ദം പോലെ, അമ്മയുടെ പുറത്ത് തൂക്കിയിട്ട ചാക്കിൽ കൂട്ടിമുട്ടുന്ന പാട്ടകളുടെ ശബ്ദം. കൊച്ചുമക്കൾ ചീക്കിരിച്ചേട്ടൻ്റെ അരികിൽ വന്നിരുന്നു. സെബീന കട്ടിലിൻ്റെ തലഭാഗം ഉയർത്തിവെച്ചു. കൊച്ചുമക്കളും മുത്തച്ഛനും കൂടിയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ

സെബീന അവരെ സഹായിച്ചു. എക്സിലും ഇൻസ്റ്ററിലും പോസ്റ്റ് ചെയ്യാൻ ഫോട്ടോ മാത്രം പോരട്ടാ, പിന്നെ ഒരടിക്കുറിപ്പ് കൂടി വേണം. 100 കഴിഞ്ഞ മുത്തച്ഛനും കൊച്ചുമക്കളും എന്നു പോരെ, ഇപ്പോൾ അത് മതി. മുറിക്ക് പുറത്തേക്കിറങ്ങുന്നതിനിടയിൽ കൊച്ചുമക്കൾ സംസാരിച്ചു കൊണ്ടിരുന്നു. മുത്തച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലഘുജീവചരിത്രം കൂടി വേണം. സ്വർണ്ണ നിറത്തിൽ മാർബിൾ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ വീട്ടുപേര് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഗേറ്റിൻ്റെ പില്ലറിൽ ഉറപ്പിക്കാൻ. കൊച്ചുമക്കൾ മുറിക്ക് പുറത്തേക്ക് നടക്കുന്ന സ്വരം ചിക്കിരിച്ചേട്ടൻ്റെ മനസ്സിൽ ഓർമ്മകളുടെ പാട്ടകൊട്ടി. മനുഷ്യരുടെ ഓർമ്മശക്തിക്ക് ഒരേ തോതല്ല. ചിലർക്ക് പഴയകാലം മിക്കവാറും വിസ്മൃതമായിരിക്കും. ഏറ്റവും ഒടുവിൽ നടന്ന സംഭവങ്ങൾ മാത്രമേ തെളിച്ചത്തോടെ ഓർമ്മയിലുണ്ടാകൂ. മറ്റു ചിലർക്ക് സമീപകാലവും വിദൂരഭൂതകാലവും മങ്ങിയിരിക്കുമ്പോൾ അതിനിടയിലെ ഒരു കാലഘട്ടം മാത്രം വ്യക്തമായി നിലനിൽക്കും. ഒരു ദിവസത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ പോലും മറന്നുപോകുന്നവരുണ്ട്. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ലോകം കണ്ട നാളുകൾ മുതലുള്ള പഴയ അനുഭവങ്ങൾ വരെ അത്ഭുതകരമായ വ്യക്തതയോടെ ഓർത്തെടുക്കാൻ കഴിയുന്നവരുമുണ്ട്. അത്തരമൊരു മനുഷ്യനാണ് ചീക്കിരിച്ചേട്ടൻ. അതുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് കേട്ടത് പാട്ടകൾ കൂട്ടിമുട്ടുന്ന ശബ്ദമാണെന്നും അത് അമ്മയുടെ പുറത്തു തൂങ്ങുന്ന ചാക്കിനുള്ളിൽ നിന്നാണെന്നും ഇപ്പോഴും ചീക്കിരിച്ചേട്ടന് ഓർക്കാനാവുന്നത്. ചീക്കിരിച്ചേട്ടൻ്റെ കൺപോള തുറന്ന് സെബീന മരുന്നെത്തിച്ചു. 105 ചീക്കിരിച്ചേട്ടന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നു. കണ്ണിന് ചെറിയ മങ്ങലല്ലാതെ. ഇപ്പോൾ 1 ആയിട്ടുള്ളൂ ചെറിയ ക്ഷീണം. അല്ലെങ്കിൽ മുറ്റത്തും പറമ്പിലുമൊക്കെ നടക്കുമായിരുന്നു. കണ്ണിലിറ്റിച്ച മരുന്നിൻ്റെ ചുവ തൊണ്ടയിലെത്തിയപ്പോൾ പഴയ കൂടാരത്തിൻ്റെ മണം ചീക്കിരിച്ചേട്ടൻ്റെ നെഞ്ചിലമർന്നു. തൂറ്റപ്പറമ്പിൻ്റെ മണം. ഓരോ വീടിൻ്റെയും പിന്നാമ്പുറത്ത് മലം നിറച്ചു വെച്ചിരിക്കുന്ന ചതുരപ്പാട്ട തലയിൽ ചുമന്നുകൊണ്ടുവന്ന് ചൊരിയുന്ന സ്ഥലമാണ് തൂറ്റപ്പറമ്പ്. മേലാസകലം മലമൂത്രമൊഴുകി നാറുന്ന മുത്തച്ഛനു മുന്നിൽ നിൽക്കുന്ന കുട്ടിയാണിപ്പോൾ ചീക്കിരി. മലനാറ്റമുള്ള കയ്യിൽ വെച്ചു നീട്ടിയ വട്ടുമിട്ടായി എടുക്കാൻ തുനിഞ്ഞ ചീക്കിരിയെ പിടിച്ചുമാറ്റി ചീക്കിരിയുടെ അച്ഛൻ മുത്തച്ഛനോട് കയർത്തു. മനുഷ്യന്മാർക്ക് പാർക്കാൻ പറ്റണേണാ ഇവിടെ. മിണ്ടാണ്ടിരിയടാ, അടിമക്കാപ്പിരിയുടെ മക്കള് മനുഷ്യന്മാരാണാ? ആണാന്ന് ചീക്കിരിച്ചേട്ടൻ്റെ ചുളിവുകളിൽ ഓർമ്മകളുടെ പൂപ്പായി പറ്റിപ്പിടിച്ചു കിടന്നു. വീടിൻ്റെ വരാന്തയിൽ നിന്നുമുയർന്ന ആരവം എന്തിനാണെന്നറിയാൻ ജനൽ വരെ നടക്കണമായിരുന്നു. അതിന് ശ്രമിച്ചതാണ്, പക്ഷേ ഒറ്റയ്ക്ക് കാലെടുത്ത് വയ്ക്കാനാവുന്നില്ല. 2 മുൻപ് ജനൽ വരെ നടക്കാമായിരുന്നു, ഇപ്പോൾ അതിന് കഴിയുന്നില്ല. മനുഷ്യജീവിതം ഒരു വളയമാണ്. കിടക്കപ്പായയിൽ ആരംഭിക്കുന്ന ആ യാത്ര കാലത്തിൻ്റെ അനിവാര്യമായ വട്ടം പൂർത്തിയാക്കി ഒടുവിൽ വീണ്ടും അതേ കിടക്കപ്പായയിൽ തന്നെ തിരിച്ചെത്തിക്കുന്ന വളയം. സെബീനയുടെ കൈപിടിച്ച് ജനലരികിലേക്ക് ചീക്കിരിച്ചേട്ടൻ നടന്നു. നീളൻ വരാന്തയുടെ ഒരു ഭാഗത്ത് മുകളിലായി ഓടിവള്ളം ചങ്ങലയിൽ കോർത്തിടുന്നത് ജനലരികിൽ നിന്ന് ചീക്കിരിച്ചേട്ടന് കാണാം. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. എക്സിലും ഇൻസ്റ്ററിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുകൂടി എഴുതണം. എന്ത് ഓടിവള്ളം വാങ്ങിയതാ? അതല്ല, നമ്മുടെ മുതുമുത്തച്ഛൻ സൈന്യാധിപനായിരുന്നെന്നും മുതുമുത്തച്ഛൻ പടയ്ക്ക് പോയിരുന്ന ഓടിവള്ളമാണിതെന്നും. ജനലരികിൽ നിന്ന് തിരികെ കട്ടിലിലേക്ക് നടക്കുമ്പോൾ ചീക്കിരിച്ചേട്ടൻ സെബീനയോട് പറഞ്ഞു, ഇങ്ങനത്തെ ഓടിവള്ളങ്ങൾ ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാർക്ക് കൂട്ടുപോണ പടയാളികൾ ഇങ്ങനത്തെ ഇരുട്ടുകുത്തി കയറിയാണ് പോണത്. ഈ തിരുത്തുമ്പ കൊച്ചി രാജാവ് വന്നിട്ടുണ്ട്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ തൊഴാൻ പോയി തിരിച്ചോണ വഴിക്ക് തിരുത്തിൽ സ്വീകരണം കൊടുത്ത്. പക്ഷേ രാജാവ് തിരുത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയില്ലട്ടാ, പുഴയെ തന്നെ കെട്ടി അലങ്കരിച്ച ചങ്ങാടത്തിലിരുന്ന്. എന്താണപ്പോൾ തിരുത്തുമ്പ കാലുകുത്താഞ്ഞത്? സെബീന ചീക്കിരിച്ചേട്ടനെ താങ്ങി കട്ടിലിൽ കിടത്തി. തിരുത്തിൻ്റെ മണ്ണിന് ചെളി നനവല്ല മോളെ. ചീക്കിരിച്ചേട്ടൻ ശ്വാസം ഉള്ളിലേക്കെടുക്കാനാവാതെ മിഴിച്ചു കിടന്നു. അപ്പോൾ കൺപോളകൾക്കു താഴെ വറ്റി വരണ്ട പുഴ തെളിഞ്ഞു വന്നു. തുരുത്തിന് പുഴ വെറും കാഴ്ച വസ്തുവല്ല, ഓർമ്മകൾ കൊണ്ടുവരുകയും കൊണ്ടുപോകുകയും ചെയ്യുന്ന തുരുത്തിൻ്റെ മനസ്സാണത്. ചീക്കിരിച്ചേട്ടൻ്റെ മുറിയിലേക്ക് മക്കളും കൊച്ചുമക്കളും എല്ലാവരും

0: ഒന്നിച്ചു കയറി വന്നു. മരിച്ച ഒരാളുടെ എല്ലാ അവയവങ്ങളും ആ നേരം തന്നെ നിശ്ചലമാകുന്നില്ല, അവയ്ക്ക് ജീവനുണ്ട്. അതിനാൽ കുറച്ചു സമയം കൂടി ചീക്കിരിച്ചേട്ടനെ കാണാം, കേൾക്കാം, പറയാം. പക്ഷേ പറയുന്നത് മറ്റാർക്കും കേൾക്കാനാവില്ലെന്നു മാത്രം. ചിക്കിരിച്ചേട്ടൻ പറഞ്ഞു, എന്തിനാണ് മനുഷ്യന്മാർ അവർക്കാവശ്യമുള്ളിടത്ത് നിന്ന് ചരിത്രം തുടങ്ങണത്? അറിഞ്ഞെടുത്ത് നിന്നല്ലേ ചരിത്രം തുടങ്ങേണ്ടത്? ചിക്കിരിച്ചേട്ടൻ്റെ പെരുവിരൽ കൂട്ടിക്കെട്ടുന്നതിനു മുൻപ് എല്ലാവരും ഒന്നിച്ച് ഫോട്ടോയെടുക്കാൻ ചേർന്നു നിന്നു. മരണവാർത്ത അറിയിക്കാനുള്ള പോസ്റ്ററിന് താഴെ എഴുതിയ കുറിപ്പ് കൊച്ചുമക്കളിലൊരുവൻ വായിച്ചു. വില്ലാർവട്ടൻ രാജാവിൻ്റെ പടവീരൻ യാത്രയായി. അത് കേട്ട് ചിക്കിരിച്ചേട്ടൻ്റെ ഉള്ളിൽ അവശേഷിച്ച ശ്വാസത്തിൻ്റെ നൂൽപാലത്തിൽ നിന്ന് ഒരു കുട്ടി പൊട്ടിച്ചിരിച്ചു. അതിനു കൂട്ടായി ആഫ്രിക്കയിൽ 300,000 വർഷം മുമ്പ് ജീവിച്ചു മരിച്ച മനുഷ്യൻ്റെ അസ്ഥികൾ പാട്ടകൊട്ടിച്ചിരിച്ചു.
1: പാട്ട സാബു പുളിക്കത്രയുടെ കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി സുനിൽ രാജ് സത്യ കവിതകൾ ചൊല്ലുന്നു.
2: പടവുകളിലെ ഇടർച്ചകൾ. വിട എന്ന വാക്കിലെ വേദന തൂവിയ കണ്ണുനീർച്ചാലിൽ ഒഴുകി സ്വപ്നം. അന്നു പുറം തിരിഞ്ഞെങ്ങോ മറഞ്ഞ നീ വിങ്ങും നിഴലായ നെഞ്ചിൽ നിൽപ്പൂ. ചെന്തിയണഞ്ഞൊരാ ചക്രവാളങ്ങളിൽ സാന്ധ്യസിന്ദൂരം പടർന്നിടവേ. വാക്കിൻ്റെ വാളിനാൽ വെട്ടിയൻ നാക്കിനെ മൗനത്തിൻ വേലിക്കകത്തിട്ടു നീ. എത്ര ഇരുൾമൂടി എത്തിയ രാത്രികൾ നിദ്ര തരാതെൻ്റെ നെഞ്ചുകീറി. ശാപസ്വരം പാടി പാറിയ രാക്കിളി ശോകഗിരി തുഞ്ചിൽ വന്നിരുന്നു. സ്നേഹക്കൊടിക്കൂറ കീറിക്കളഞ്ഞൊര കാറ്റിൻ കൊടുംകരം വേഗവേഗം തള്ളി മാറ്റുന്നത് എന്നെയോ നിന്നെയോ കാലത്തിൻ നേരൊത്ത പടവിൽ നിന്നും. ദൈവത്തെ കാണാൻ വൈകുന്നവർ. പൊള്ളുന്ന വെയിലിൽ പഴുത്തു കിടക്കുന്ന കല്ല് വിരിച്ച പ്രദക്ഷിണ വഴികളിൽ കൂനിപ്പതുങ്ങി നടക്കുന്നൊരമ്മുമ്മ കുറുകിപ്പറഞ്ഞേറെ ദൈവനാമങ്ങളും ചുറ്റുവിളക്കിൻ മിഴിതുറപ്പിക്കുവാൻ സന്ധ്യകൾ കഴകക്കാരനെപ്പോലവേ. തിരിപ്പന്തം കൊളുത്തി വന്നെത്തി നിൽക്കുന്നു തിരനോട്ടം തുടങ്ങി ആകാശചന്ദ്രിക. അമ്മൂമ്മ ചൊല്ലുന്ന കീർത്തനം കേട്ടിട്ടോ അരയാൽ ശിഖരികൾ ചാമരം വീശുന്നു. നരപൂണ്ട തലയിലൊളിച്ച തുളസികൾ ഭക്തിതൻ ലാളന മേറ്റു സുകൃതിയായി. പ്രദക്ഷിണം ചെയ്യുന്ന വിറപൂണ്ടയുടലുമായി അക്ഷീണം ചൊല്ലുന്നു നാമജപമന്ത്രം. അമ്മൂമ്മതൻ ജപസൂക്തങ്ങൾ കേട്ടങ്ങകമേ ദേവകൾ ആനന്ദം കൊണ്ടിടും. സായന്തനക്കുളിർ കാറ്റിൻ ചിലമ്പുകൾ താളം ചവിട്ടും ക്ഷേത്രാങ്കണങ്ങളിൽ. പാദം തൊടും സുഖം നെഞ്ചിലറിയുവാൻ വാർദ്ധക്യമെത്തേണമെന്നതോ ദുസ്ഥിതി. യൗവനമെല്ലാം ഭ്രാന്തമാം ചിന്തയാൽ യോഗ്യമല്ലാത്ത വൃത്തിയിലേർപ്പെട്ടു. രോഗം പിടികൂടി ശാന്തിയൊഴിഞ്ഞുപോയെങ്കിലേ ദൈവത്തെ തേടി വരൂ മർത്യർ എന്നുള്ള ചിന്തയാൽ വൃദ്ധയാം ഭക്തതൻ കണ്ണിൽ നനവിൻ പൊടിപ്പുകൾ പൂക്കുന്നു. മണ്ണിലൂടെല്ലാമേ ഓടുന്ന കുട്ടിയോളെ കണ്ണനായി കണ്ട് കൈ കൂപ്പിത്തൊഴുവുന്നു.
3: കൃഷ്ണ സാമീപ്യം.
2: കാലങ്ങളെത്രയായി കാർവർണ നിന്നുടെ ഓർമ്മകൾ ചൂടിയലഞ്ഞിടുന്നു. പുത്തൻ പ്രഭാതം പെറ്റുവീണാൽ പിന്നെ നൃത്തച്ചുവടുമായി പൂത്തിടുന്നു. നീയൻ ഹൃത്തിൽ മലരുകൾ തൂവിടുന്നു. ആകാശമേഘത്തിൽ നീയൊളിച്ചിടുമ്പോൾ ആഘോഷമായി മയിൽ ആടിടുന്നു. നിന്റെ മുടിച്ചുരുൾ കെട്ടിയിലമരുവാൻ വർണ്ണ

ദം പോലെ കാട്ടുമുളന്തണ്ടിൽ പാട്ടുമായെത്തുന്ന കാറ്റിൽ നീ ശ്വാസമായി എന്നിലെത്തും. എൻ്റെ മുതിർന്നവർ ഓതുന്ന വാക്കിലെ മുത്തുകൾ നിൻ ഗീതവാക്യമല്ലോ, ജ്ഞാനമന്ത്രങ്ങൾ നിൻ ഗാഥാതത്വമല്ലോ. ഒരു കുഴൽനാദത്താൽ. ഓല തല്ലിപ്പറക്കുന്ന കാറ്റിലിന്നോടക്കുഴലിൻ

0: ധാര തെല്ലുനേരം ഞാൻ വൃന്ദാവനിയിലെ പുല്ലുതിന്നും ഗോവിനരികിലെത്തി. രാധേയനെ കണ്ടു മടങ്ങും വഴിക്കല്ലോ ചങ്ങമ്പുഴപ്പാട്ടു തൊട്ടറിഞ്ഞു. ഒരു കുഴൽ നാദത്വാൽ ദ്വാപരഭാഗ്യത്തെ ഒരു വേള മാത്രം കണ്ടലിഞ്ഞും. ഒരു കിനാ പ്രേമത്തിൽ മന്ദാരം വർഷിച്ച ചന്ദ്രികാരമണനെ കൊണ്ടറിഞ്ഞും. വെറുതെ ദിവാസ്വപ്നമേഘങ്ങളിലാഴ്ന്നു ഊളിയിട്ടൊന്നു രസിച്ചിരിക്കെ ഏതോ കിരാതൻ്റെ ഗർജനം പോലെയൻ ഫോണങ്ങിരമ്പി വിറച്ചിടുന്നു. ഇരുണ്ടു കുതിച്ചെത്തി ഇടവക്കൊടുമാരി ചുരുണ്ടിരിക്കുമെന്നിൽ നിദ്ര വീഴ്ത്തി. ഇനിയും മഹാസ്വപ്നമാലകൾ ചൂടുവാൻ ഭാഗ്യമുണ്ടെങ്കിൽ കവിതയേകാം. ഓർമ്മച്ചെപ്പിനുള്ളിൽ പഴയൊരൻ നാടിൻ്റെ ചന്തം ഓർത്തിരിക്കാനൊരാനന്ദം സ്വപ്നങ്ങൾ തൂവും മരന്തം സ്വർഗത്തെക്കാളേറെ ഹൃദ്യം പാടവരമ്പല്ലുപാത പണ്ട് പള്ളിക്കൂടത്തിലങ്ങെത്താൻ തോടു കടക്കാൻ ചാടേണം ചേറിൽ തൊട്ട് തൊടാതപ്രമെത്താൻ മഴയത്ത് ചേമ്പില ചൂടി പല മാമരച്ചില്ലയ്ക്ക് കീഴിൽ തങ്ങിത്തണുത്ത് വിറയ്ക്കും കുഞ്ഞിക്കുസൃതിക്കളി നല്ലൊരോർമ്മ. പോകും വഴിക്കെത്ര കാട് പാമ്പിൻ്റെ കാവെന്ന് പേര് വേനലാണെങ്കിലും തണുവേകി വന്മരമാകെ പടർന്നു. കിളികൾ ചിലയ്ക്കും സ്വരങ്ങൾ തളകൾ കിലുക്കും വസന്തം ദീപം തെളിക്കും നിലാവിൽ മന്ദാനില കാവ്യസല്ലാപം. കിളികൾ ചിലയ്ക്കും സ്വരങ്ങൾ തളകൾ കിലുക്കും വസന്തം ദീപം തെളിക്കും നിലാവിൽ മന്ദാനില കാവ്യസല്ലാപം. പഴയൊരൻ നാടിൻ്റെ ചന്തം ഓർത്തിരിക്കാനൊരാനന്ദം. ജീവിതഗണിതം. അന്നത്തെ ചൂരൽ തിണർപ്പുകളാവും ഇന്നൊക്കെ എൻ്റെ ജീവിതഗണിതങ്ങളിൽ കൃത്യത എഴുതുന്നത്. അന്നത്തെ ചൂരൽ തിണർപ്പുകളാവും ഇന്നൊക്കെ എൻ്റെ ജീവിതഗണിതങ്ങളിൽ കൃത്യത എഴുതുന്നത്. കൈവെള്ളയിലും മുതുകത്തും തുടകളിലും മിന്നൽ പിണറുകളോടിയ നൊമ്പര ബാല്യങ്ങൾ. കൈവെള്ളയിലും മുതുകത്തും തുടകളിലും മിന്നൽ പിണറുകൾ ഓടിയ നൊമ്പര ബാല്യങ്ങൾ. അച്ഛൻ്റെയോ അമ്മയുടെയോ അധ്യാപകരുടെയോ ഇവയിൽ ആരുടെ ചൂരൽവള്ളികൾക്കായിരുന്നു കൂടുതൽ വൈദ്യുതി സ്ഫുലിംഗങ്ങൾ ഉണർത്താൻ കഴിഞ്ഞതെന്ന് പറയുക അസാധ്യമാണ്. ആരും തടുക്കാനില്ലാത്ത, പ്രതിഷേധങ്ങളില്ലാത്ത, അവകാശ കമ്മീഷനുകൾ ഇല്ലാത്ത, വേദനിച്ചു കരഞ്ഞ ബാല്യങ്ങളാവും ഇന്നത്തെ നന്മകളുടെ ധാരാളിത്തം പകർന്നു തന്നത്.
1: സുനിൽ രാജ് സത്യയുടെ കവിതകളാണ് ശ്രോതകൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സുരഭി.

0: മനസ്സ് തുറക്കുന്നു
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
0: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
0: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ആരംഭിക്കുന്നു. ചലച്ചിത്രഗാനങ്ങൾ. പൂക്കളില്ലാത്ത ഭൂമി നമുക്ക് ചിന്തിക്കാനാകുമോ? ഇല്ല അല്ലേ? അതാണ് പൂക്കളുടെ സ്ഥാനം. പൂക്കളില്ലാതെ എന്ത് ഓണം? പൂക്കളില്ലാതെ എന്ത് ബാല്യം? നമ്മുടെ മാനസിക ക്ലേശങ്ങളെ എത്രത്തോളം പൂക്കളുടെ സാന്നിധ്യം കുറയ്ക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മനുഷ്യസങ്കല്പങ്ങളിൽ പോലും സ്വപ്നങ്ങളിൽ പോലും പൂവുകൾ കടന്നുവരുന്നു. ഒപ്പം വർണ്ണങ്ങളും പ്രതീക്ഷകളും. അതെ, പൂക്കൾ പ്രതീക്ഷകളാണ്. ആർക്കോ വേണ്ടി മുട്ടിട്ട് വിരിഞ്ഞ് പൂവായി പരാഗമായി നിറയുന്നു. ഇതാ പൂക്കളുടെ പേരുകളിൽ തുടങ്ങുന്ന ഗാനങ്ങൾ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസിൽ കേൾക്കാം. നീലത്താമര, ഈ ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും പലതും നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്നറിയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെപ്പറ്റി RBI ചിന്തിക്കുന്നത് പോലെ.
1: 10 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത്തരം അക്കൗണ്ടിലെ പണം RBI യുടെ DEA ഫണ്ടിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ തിരികെ എടുക്കൂ.
0: RBI പറയുന്നു, അറിവ് നേടൂ,
1: ജാഗ്രത പാലിക്കൂ.
2: ഡ്രീം ഫോൺ ഇനി വിഷ് ലിസ്റ്റിൽ കിടക്കേണ്ട.
3: മികച്ച ഓഫർ പ്രൈസിൽ ഫോൺ സ്വന്തമാക്കാൻ MyGee non-stop 48 hours sale.
2: ഗംഭീര EMI ഓഫറുകൾക്കൊപ്പം MyGee ഓണം മാസോണം സമ്മാനങ്ങളും നേടാം.
3: ഇന്നും നാളെയും മാത്രം ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് MyGee ഫീച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
4: ഏത് നല്ല കാര്യങ്ങളും പൂവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് വിവാഹങ്ങൾ. ഈ നായിക എന്താണ് പൂവിനോട് ആവശ്യപ്പെടുന്നത്? കേൾക്കൂ ചിത്രപാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ഈ ഗാനം ഏത് ചിത്രത്തിലിതായിരിക്കുമെന്ന് ഊഹിക്കാമോ?

0: ശ്രോതാക്കൾ കേട്ട ഗാനം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ ചിത്രാലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഈണം.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ഓണത്തിന് ബിഗ് സ്ക്രീൻ ടിവി വാങ്ങാൻ പറ്റിയില്ലേ?
4: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് വൈറ്റി ഫീച്ചറിലേക്ക് പോരൂ. ഇന്നും നാളെയും നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
3: 75% വരെ ഡിസ്കൗണ്ടും മികച്ച EMI
4: ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
5: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
0: പ്രണയ നിമിഷങ്ങൾ നല്ലൊരു ശതമാനം പൂവിടുന്നതും പൂക്കളിലൂടെ തന്നെ. ഇത് യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര. ചിത്രം ദാദാ സാഹിബ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം, ദേവന് നാണത്തിൻ നൈവേദ്യമാണോ സഖി നീ നൽകുന്നത്? ഇതാ മറ്റൊരു ജനപ്രിയ പ്രണയഗാനം, ശ്യാമ ഈ ചിത്രത്തിലേത്. ചിത്രയുടെ ശബ്ദം ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രഘുകുമാർ.

ഇതാ ഈ കൗമാരക്കാരിയുടെ സ്വപ്നങ്ങൾ കേൾക്കൂ. ചെമ്പകപ്പൂവിന്റെ മുട്ടിനുള്ളിൽ അവളുടെ സ്വപ്ന വസന്തം വന്നിരിക്കുന്നു. രചനാ സംഗീതം കൈതപ്രം, യേശുദാസിന്റെ ആലാപനം. ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി.

0: പൂവുകളിലൂടെ ഒഴുകി നടന്ന എഫ് മോർണിംഗ് സെലക്ഷൻസ് സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കേരളം തമിഴ്നാട് കർണാടക ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. തമിഴ്നാട് ഈറോഡിലെ കൊങ്കോ വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കണ്ടിലെത്തും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിന് യു എസിലെത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങി രക്ഷപ്പെട്ട 21 വിനോദസഞ്ചാരികൾ ഇന്നലെ രാത്രി ചെന്നൈയിൽ തിരിച്ചെത്തി. സുരക്ഷിതമായി ചെന്നൈയിൽ തിരിച്ചെത്തിയതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വിനോദസഞ്ചാരികൾ നന്ദി അറിയിച്ചു. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ദിവാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് രാജ്യം ഇന്ന് കായിക ദിനം ആഘോഷിക്കുന്നത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജനങ്ങൾക്ക് കായിക ദിനാശംസകൾ നേർന്നു. ഇന്ത്യൻ ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ആദരമർപ്പിച്ച അദ്ദേഹം നിശ്ചയദാർഢ്യം, അച്ചടക്കം, മികവ് എന്നിവയാണ് ഇന്ത്യയുടെ കായിക സംസ്കാരത്തെ നിർവചിക്കുന്നതെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യന്റെ സംസ്കാരം സൌത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തും. ഉച്ചയ്ക്ക് 12 കഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. ഹംഗറിയിൽ PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. ഹംഗേറിയൻ താരം ബാലസ് ഫാർക്കാസിനെ 3-0 പരാജയം.

0: പരാജയപ്പെടുത്തിയാണ് സെന്തിൽകുമാറിന്റെ കിരീട നേട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9:59:52. ഇനി 10 മണിക്ക് നേർവഴി കേൾക്കാം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 10 മണി. നേർവഴി.

0: പ്രിയ ശ്രോതാക്കൾക്ക് നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അമൃത എസ് ആണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. അമൃതയെ നമുക്ക് പരിചയപ്പെടാം.
1: ശാരീരിക പരിമിതികളെ ലക്ഷ്യബോധത്താലും കഠിന പരിശ്രമത്താലും അതിജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച നിരവധി വ്യക്തിത്വങ്ങളെ നേർവഴിയിലൂടെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നേർവഴിയിൽ സംഗീതം, ചിത്രകല എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനി അമൃത എസ് ആണ് നമ്മളുടെ അതിഥി. പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: അപ്പോൾ നമുക്ക് അമൃതയുടെ കുട്ടിക്കാലം മുതൽ തുടങ്ങാം. പഠിച്ചത് എവിടെയാണ്?
2: ഞാൻ പല സ്കൂളിലായിട്ടാണ് പഠിച്ചത്. നെടുമങ്ങാട് എൽ പി സ്കൂള്, ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു, ജവഹർ നവോദയ വിദ്യാലയ. പിന്നെ നെടുമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു. കുട്ടിക്കാലം ഇത്രയും അങ്ങനെയാണ് പോകുന്നത്.
1: പഠിക്കാൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ആരാണ്?
2: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന എന്റെ രണ്ട് ചേച്ചിമാരാണ്.
1: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
2: മൂത്ത ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇളയ ചേച്ചി ഇപ്പൊ ഒരു ഫാർമയിലെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യണം.
1: സ്കൂളിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി എവിടെയാണ് ചെയ്തത്?
2: ഞാൻ ഡിഗ്രി ചെയ്തത് വൈദക്കാട് വിമൻസ് കോളേജിലാണ്.
1: ഏത് സബ്ജക്റ്റാ എടുത്തിരുന്നത്?
2: ഞാൻ മെയിൻ എടുത്തത് ബി എസ് സി സുവോളജി.
1: ബി എസ് സി സുവോളജി എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
2: ഉണ്ട്. മൃഗങ്ങളെ കുറിച്ചും കുഞ്ഞു ജീവികളെ കുറിച്ചൊക്കെ പഠിക്കാൻ, അതിനെ കുറിച്ചൊക്കെ അറിയാൻ വലിയ ആഗ്രഹമായിരുന്നു.
1: പഠന രീതി എങ്ങനെയായിരുന്നു ഡിഗ്രി തലത്തില്?
2: പഠന രീതി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ പ്രയാസമായിരുന്നു. പക്ഷേ അധ്യാപകർ നല്ല സപ്പോർട്ടായിരുന്നു. പ്രാക്ടിക്കൽ സെഷനൊക്കെ വരുമ്പോൾ പ്രത്യേകം ഒന്ന് പറഞ്ഞു തരുകയും മൈക്രോസ്കോപ്പി ഒക്കെ കൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ പടങ്ങളൊക്കെ വെച്ച് ഇന്ന ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തരികയൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ചും കൂടെ കംഫർട്ട് ആയിരുന്നു പഠിക്കാൻ.
1: സുവോളജിയെ സംബന്ധിച്ച് എനിക്ക് റെക്കോർഡ് വരയ്ക്കാനും അതുപോലെ അല്ലേ?
2: സ്വന്തമായിട്ടാണ് റെക്കോർഡ് വരച്ചത്.
1: അതെയോ? എല്ലാം
2: സ്വന്തമായിട്ടാണ്.
1: അപ്പൊ വരയ്ക്കോ? നന്നായിട്ട് വരയ്ക്കാനുള്ള ടാലന്റ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്?
2: ഏകദേശം യു കെ ജി ഒന്നാം ക്ലാസ് ആ സമയത്താണ് ഈ മാഗസീനിലൊക്കെ വന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതിനെ വെച്ച് സ്കെച്ച് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ അതിനെ നോക്കി വരയ്ക്കാൻ തുടങ്ങി. കൂടുതലും 2D ആയിട്ടാണ് വരയ്ക്കുന്നത്. ചിലപ്പോൾ മാത്രം 3D പോകും. അതും പെൻസിൽ സ്കെച്ചിങ് മാത്രമേ ഉള്ളൂ. കളറിങ് എനിക്ക് അത്ര പറ്റത്തില്ല.
1: ആദ്യം വരച്ച ചിത്രം എന്താണെന്ന് ഓർമ്മയുണ്ട്? കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർത്തിരിക്കുമല്ലോ.
2: ഉണ്ട്. ഒരാൾ തപസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അതായിരുന്നു. ഫേസ് ഇല്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം.
1: ഓക്കെ. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് വരയ്ക്കാറ്?
2: ഹ്യൂമൻ ഫിഗേഴ്സ്, ഫേസസ്, അതാണ് സ്കെച്ച് ചെയ്യാറുള്ളത്. നല്ല ക്യാച്ചി ആയിട്ട് തോന്നുന്ന ആളുകളെ ഞാൻ പെട്ടെന്ന് എനിക്ക് അതിലെ ഫീച്ചേഴ്സ് കിട്ടും. അപ്പം ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ശ്രമിച്ചതിൽ 97% വിജയിച്ചിട്ടുണ്ട്.
1: ക്യാച്ചി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്?
2: നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ ഒരാളുടെ അതേ ഫീച്ചർ നമുക്ക് വേറൊരാളിൽ തോന്നും. അങ്ങനെ നമുക്ക് തോന്നാതെ കുറച്ച് ഡിഫറെന്റ്
1: ആണ്, യുണീക്കായിട്ടുള്ളത്.
2: യുണീക്കായിട്ടുള്ളത് അങ്ങനെ പറയാം. അങ്ങനെ തോന്നുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് വരയ്ക്കാൻ. അപ്പൊ ഞാൻ എങ്ങനെ വരച്ചാലും ആ ആളായിട്ടേ ഇരിക്കുള്ളൂ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ സജന മാം ഉണ്ട്. മാമിന് ഫോട്ടോ ഞാൻ സ്കെച്ച് ചെയ്തിട്ട്
1: കൊടുത്തിട്ടുണ്ട്.
2: അത് പെൻസിൽ ഡ്രോയിങ് ആയിട്ട് തന്നെ. പിന്നെ ഞാൻ വരച്ചു കൊടുത്തത് കോയമ്പത്തൂരിലുള്ള രണ്ട് മ്യൂസീഷ്യൻസ് ആണ്. ഒരു ട്വിൻസ് ആണ്. കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ ഫാമിലിയാണ്. പാട്ട് പാടും, കീബോർഡിസ്റ്റ് ഉണ്ട്, ഡ്രമ്മർ ഉണ്ട്, വയലിനിസ്റ്റ്, ഫ്ലൂട്ട് സ്റ്റേ എല്ലാവരും ഉണ്ട്. അവരുടെ ഫാമിലിയിൽ കൊച്ചുകുട്ടി വരെയുള്ള എല്ലാവരും ഓരോ ഇൻസ്ട്രുമെന്റിൽ അല്ലെങ്കിൽ വോക്കലിൽ കഴിവ് തെളിയിച്ചവരാണ്. ഇത്രയും നല്ലൊരു ഫാമിലി ആയിട്ട് എനിക്ക് ഒരു ടൈപ്പ് ഉണ്ടായി.
1: അവരെങ്ങനെ

0: മീറ്റ് ചെയ്യുന്നത്?
1: അത് ഞാൻ ആദ്യമായിട്ട് സ്മ്യൂൾ എന്നൊരു ആപ്പുണ്ട്, അപ്പൊ ആ ആപ്പ് വഴി ഞാനിങ്ങനെ പാടി പാടിയപ്പോൾ വെസൻസ് നോക്കിയപ്പോ ഒരാള് വീണ വായിക്കുന്നു, ഒരാൾ പാടുന്നു, ഇത് രണ്ടുപേരും ഒരാളാണോ, അങ്ങനെ കൺഫ്യൂഷൻ വന്ന് നോക്കിയപ്പോ അല്ല രണ്ടുപേരാണ്. പിന്നെ ഞാൻ അവരെ ജസ്റ്റ് ഇങ്ങനെ പ്രൊഫൈല് നോക്കി വന്നപ്പോ ട്വിൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ആ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേച്ചി വീണ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ വീണ വാങ്ങാൻ എന്തൊക്കെ നോക്കണം എന്ന് ചോദിച്ചപ്പോ ചേച്ചി ഒന്നും ആലോചിക്കാതെ എനിക്ക് സഡൻ റിപ്ലൈ തന്നെയാണ്, എന്റെ കയ്യിലൊരു വീണ ഉണ്ട്, ഞാനത് മോൾക്ക് തരാം, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ എന്റെ വീണ നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വണ്ടടിച്ചു നിന്നു, ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം രാത്രി 10 മണിയായപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആ ചേച്ചി ഇങ്ങനെ തരാന്ന് പറയുന്നു, എന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് പരിചയപ്പെടുമ്പോ ചതിക്കുഴികള് വരാം,
2: അതുകൊണ്ടൊരു
1: പേര് മനസ്സിലുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും നമ്പറൊക്കെ കൊടുക്കാം, എന്റെ നമ്പർ തന്നെ ഞാൻ കൊടുത്തു, വിളിച്ചു സംസാരിച്ചു, സൗണ്ട് കേട്ടപ്പോ എനിക്ക് ഓക്കെ, അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അപ്പോ സീമ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പായി. നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് വീണ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചു തന്നു, ഞാനത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പോയി റിസീവ് ചെയ്തു, നല്ല ഹാപ്പിയായിരുന്നു. അങ്ങനെയാണ് വീണയിലോട്ട് എത്തുന്നത്. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോ ഞാൻ കോയമ്പത്തൂര് പോയി അവരുടെ ഡ്രോയിങ് അവർക്ക് നേരിട്ട്
2: കൊടുത്തു.
1: അവരും പ്രതീക്ഷിച്ചിട്ടില്ല, അത് അവർക്കും സർപ്രൈസ് ആയിരുന്നു.
2: അവരുടെ പേരെന്തൊക്കെയാണ്?
1: ട്വിൻ സിസ്റ്റേഴ്സിന്റെ പേര് രഞ്ജനി ആൻഡ് ഭൈരവി. അവർക്കൊരു ചേച്ചിയുണ്ട് ചാരുമതി, ഒരു മൂന്നുപേരും സിസ്റ്റേഴ്സ് ആണ്.
2: ഓക്കെ.
1: മൂത്ത ചേച്ചിനെ അത് കൊടുത്തിട്ടില്ല, അതെന്റെ കയ്യിൽ ഇരിക്കുന്നേ ഉള്ളൂ. ബാംഗ്ലൂര് പോണമെന്നുണ്ട്, മൂത്ത ചേച്ചി ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്, അപ്പൊ അവിടെ പോയി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
2: ഇപ്പൊ പറഞ്ഞല്ലോ വീണ പഠിക്കുന്ന കാര്യം, അതിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
1: എനിക്ക് കുഞ്ഞുനാൾ മുതലേ വീണയും ഫ്ലൂട്ടും വലിയ ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫ്ലൂട്ടിന് പഠിക്കാൻ വേണ്ടിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, ഞാൻ അതുകൊണ്ട് അത് പഠിക്കാൻ ഞാൻ മുതിർന്നിട്ടില്ല. പക്ഷെ വീണ പഠിക്കാൻ കുഞ്ഞുനാളിലെ മുതലേ ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ കുഞ്ഞുനാളിലൊന്നും നടന്നില്ല. കോളേജില് ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്താണ് അതിനൊരു അവസരം കിട്ടിയത്. ഞാൻ പറഞ്ഞു, അമ്മ പറ്റില്ലെങ്കിൽ വേണ്ട, അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഇല്ല ശരിയാവില്ല, നിന്നെ ഇത് ഞാൻ പഠിപ്പിച്ചിട്ട് ഇവിടുന്നുള്ളൂ, വേറെ എന്തും പഠിക്കാൻ പോയാൽ മതി. പിന്നെ അമ്മ വലിച്ചെടുത്ത് കൊണ്ടുപോയതാണ്, അങ്ങനെയാണ് ഞാൻ വീണ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്.
2: അത് എവിടെയാണ് പഠിക്കാൻ പോയത്?
1: അത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സാറിന്റെ അടുത്താണ്. പിന്നീട് അത് തന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോ ഞാനിവിടെ തിരുവനന്തപുരം കണ്ണമ്പൂരുള്ള ഭരതക്ഷേത്ര എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ
2: പഠിക്കുന്നു.
1: അവിടെ ഒരു 4 വർഷത്തോളം ഞാൻ പഠിച്ചു.
2: വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സും പഠിക്കുന്നുണ്ടോ?
1: വയലിൻ പഠിക്കുന്നുണ്ട്.
2: ഇതിനൊക്കെ ടൈം എപ്പോഴാ കണ്ടെത്തുക?
1: എന്റെ ഡേ ടൈം ഫുള്ളും വോക്കൽ ഇൻസ്ട്രുമെന്റ് രണ്ടും പഠിക്കാനുള്ള ഷെഡ്യൂളുണ്ട്, അപ്പൊ അതിനുള്ളിൽ തന്നെ ഞാൻ പഠിക്കുന്നുണ്ട്.
2: വോക്കല് പഠിക്കുന്നത് എവിടെയാ?
1: മാജിക് പ്ലാനറ്റിലെ ഡിഫറന്റ് ആർട്സ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു വിങ് ഉണ്ട്, അവിടെയാണ്. പലതരം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ ഒരു സെന്ററാണ്, ആർട്ട് മാത്രമാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്.
2: അപ്പൊ
1: അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അവിടെ ഞാൻ സെലക്ട് ആയി. അപ്പൊ അവിടെ തന്നെയാണ് ഇപ്പൊ വോക്കൽ പഠിക്കുന്നുണ്ട്, കർണാടിക് വോക്കൽ
2: പഠിക്കുന്നു അല്ലെ. ഇനി എന്താണ് ചെയ്യണമെന്നാണ് ആഗ്രഹം അടുത്തതായിട്ട്?
1: എനിക്ക് ബിഎ മ്യൂസിക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പേടി കാരണം അപ്ലൈ ചെയ്യാത്തതാണ്.
2: ഇപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടിയോ?
1: ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട്. ബി പി എ വീണ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം ഫർദർ എഡ്യൂക്കേഷന് പോകാനുള്ള ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ തന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പൊ ഞാന് എന്റെ സെന്ററിൽ തന്നെ മ്യൂസിക്കിലെ ഡിപ്ലോമ കോഴ്സ് അവര് ചെയ്യിക്കുന്നുണ്ട്, അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഇപ്പോ കർണാട്ടിക് വോക്കലിന് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അതിനെ ബേസ് ചെയ്ത് മ്യൂസിക്കിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇൻസ്ട്രുമെന്റലി ആണെങ്കിലും വോക്കലി ആണെങ്കിലും.
2: മ്യൂസിക് തന്നെ ഒരു കരിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇഷ്ടം?
1: ആഗ്രഹം.
2: ബി എസ് സി സുവോളജി കഴിഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഫർദർ സ്റ്റഡീസ് പോകാൻ താല്പര്യമുണ്ട്, അതോ മ്യൂസിക് തന്നെ ഫുള്ളി ഫോക്കസ്?
1: മ്യൂസിക് മാത്രം.
2: പിന്നെ വീട്ടില് എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണോ?
1: എന്റെ ഇഷ്ടങ്ങൾ എന്താണോ അതനുസരിച്ച് പൊക്കോളാനാണ് അച്ഛനും അമ്മയും
2: പറയുന്നത്. കരിയർ വൈസ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും വരുമല്ലോ, പഠിത്തം വരും, ജോലി വരും, കുറെ കാര്യങ്ങൾ. ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ് അമൃതയെ സംബന്ധിച്ചിടത്തോളം?
1: എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാമിലിയിൽ അകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കുറെ സംഭവങ്ങളാണ് എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ
2: ഹെൽപ്പ്
1: ചെയ്യാനോന്ന് പറയുന്നത്. ഓക്കെ. ഹെൽപ്പിംഗ് എന്ന് പറയുന്നതിനെക്കാട്ടി കുറെ ലെസൺസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇപ്പൊ ഡിപ്ലോമ എടുക്കണം എന്ന വാശിയുള്ളതും ആ ലെസൺസിന്റെ ബേസിസിലാണ്.
2: ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്?
1: ഞാന്

0: സിക്സ്ത് ക്ലാസ്സിലേക്ക് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് ജവഹർനവോദയ വിദ്യാലയ എന്ന സ്കൂളിലോട്ട് സെലക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അത് ബോർഡിംഗ് സ്കൂളാണ്. 6 മുതൽ 10 വരെ ഞാൻ അവിടെ
1: പഠിച്ചത്,
0: അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പൊ അവിടെ തന്നെ ഉള്ള ആർട്ട് ടീച്ചറായിരുന്ന സജീവ്മാർ സാർ എന്നിട്ടൊരു ടീച്ചറുണ്ട്. എനിക്ക് പാടാൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് കൂടുതൽ എനിക്ക് മനസ്സിലാക്കി തന്നത് സാറാണ്. അപ്പൊ സാർ എന്നോട് പറഞ്ഞത് സൗണ്ട് എഞ്ചിനീയറിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
1: കോഴ്സസ്
0: ചെയ്യണം എന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സപ്പോർട്ട് ചെയ്ത വേറെ ആരും എന്റെ ലൈഫിൽ ഇല്ല. 5 വർഷത്തെ സാറിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ സപ്പോർട്ടായിരുന്നു. അതുപോലെ എനിക്ക് അന്നനാളത്തിനും ശ്വാസനാളിയിലും പോകുന്ന ഫ്ലാപ്പ് ഉണ്ടല്ലോ, ആ ഫ്ലാപ്പ് മാറുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ചായ കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ മാറി കയറാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രശ്നം വരുമ്പോ ശബ്ദം അടയാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വളരെ വെപ്രാളം തോന്നുമായിരുന്നു, പിന്നെ അത് ശീലമായപ്പോ അതിനെ കൺട്രോൾ ചെയ്യാൻ ഞാൻ തന്നെ പഠിച്ചു.
1: പല കാര്യങ്ങളും നമ്മൾ പഠിക്കും, എന്നിട്ട് ഒരു ഘട്ടത്തിൽ കരിയർ വൈസ് ഏതിൽ ഫോക്കസ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഒരു കൺഫ്യൂഷൻ മോഡിൽ ഇരിക്കുന്ന ആളുകളോട് എന്താണ് അമൃതയ്ക്ക് പറയാനുള്ളത്?
0: ഞാനും വളരെ വലിയൊരു കൺഫ്യൂഷൻ മോഡിൽ ഇരുന്ന ആളാണ്. പക്ഷേ എന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു ഇത് വേണോ വേണ്ടയോ, ഒരുപാട് തവണ ആലോചിച്ചു. ചുറ്റു നിന്ന് കുറേ പേര് പറഞ്ഞു വേണ്ട, അത് എടുക്കണ്ട, ഇതിൽ പോയ സ്കോപ്പ് ഇല്ല, നീ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മളെ മുന്നിൽ വരും. നമ്മൾ ഫോക്കസ്ഡ് ആണ്, നമുക്കതില് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ തുറന്നു കിട്ടുന്ന ആ വാതിലിലൂടെ നമ്മൾ കടന്നു പോകന്നെ വേണം. എന്തായാലും നല്ല റിസൾട്ടേ ഉണ്ടാവുള്ളൂ. അത് എനിക്ക് ഈ ഒരു 1.5 വർഷത്തിനുള്ളിൽ എന്റെ പുതിയ തീരുമാനത്തിന് നല്ല റിസൾട്ട് ഉണ്ടായി. അത് പൂർത്തിയാക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമാണ്. പൂർത്തിയാക്കാൻ 100% ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറുമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഫോക്കസ്ഡ് ആയിരിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സ്കെച്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് ആക്ച്വലി ഓരോ പടങ്ങളും വരയ്ക്കുന്നത്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ?
0: സ്കെച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എന്റെ റൂമിനെ കുറിച്ച് പറയണം. എനിക്കായിട്ടൊരു റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബെഡ്റൂമായിട്ടല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു റൂമുണ്ട്. ആ റൂമിൽ ഞാൻ ചുവരില് ചിത്രം വരച്ചിട്ടുണ്ട്. എന്റെ ക്രാഫ്റ്റ് വർക്കുകൾ, കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട്. കൈ കിട്ടുന്ന സാധനങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആ റൂമിലുള്ള റാക്കിൽ തന്നെ വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും വേറെ ആരെയും തൊടാൻ സമ്മതിക്കാറില്ല. കാരണം എനിക്ക് കൈ എത്തുമ്പോ എനിക്ക് ആ സാധനം അവിടെ നിന്ന് കിട്ടണം. വേറൊരാൾ
1: വന്നെടുക്കുമ്പോൾ
0: മിസ്പ്ലേസ് ചെയ്യുമ്പോ എനിക്ക് ആ സാധനം കിട്ടില്ല. പിന്നെ ഞാൻ അത് തേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് വലിയ ടാസ്ക്കാണ്. ചിലപ്പോ എനിക്ക് കിട്ടണമെന്നില്ല, കൺമുന്നിൽ തന്നെ ഇരുന്നാലും എനിക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ആരും കൈയടത്താറില്ല. ആ റൂമിൽ തന്നെ എനിക്കൊരു മേശയുണ്ട്. ആ മേശ അടച്ചു തുറക്കാൻ പറ്റുന്ന മേശയാണ്. ഉള്ളിൽ സ്പേസ് ഉണ്ട്, ഒരു ശരീരമുണ്ട്. ആ ഒരു മേശയിൽ ഞാൻ വേറെ ഒന്നും വെക്കില്ല. ഒരു പെൻസില്, ഒരു സ്കെയില്, ഒരു എറൈസർ, ഒരു ഷാർപ്പനർ, ഒരു ഷീറ്റ് പേപ്പർ. ഷീറ്റ് പേപ്പറിന്റെ അടിയിൽ നമ്മൾ എക്സ്റേ ഫിലിം ഉണ്ടല്ലോ, എക്സ്റേ ഫിലിം വെക്കും. എക്സ്റേ ഫിലിം വെക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ വരയ്ക്കുന്ന പേപ്പറിന്റെ അടിയിൽ പ്രിന്റ് വരില്ല. അത് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് എക്സ്റേ ഷീറ്റ് വെക്കും. എന്നിട്ട് ഇട സൈഡിലോട്ട് ചരിഞ്ഞു കിടന്ന് ഞാൻ വരച്ചു തുടങ്ങും. എന്റെ കയ്യില് പേപ്പറിലുള്ള പടമാണെങ്കിൽ, ഫോണിലല്ലെങ്കിൽ ടി വി സ്ക്രീനിലാണെങ്കിൽ അത്രയും സൂം ചെയ്ത് എടുത്തിട്ട് അങ്ങനെ ഞാൻ കിടന്നാണ്
1: വരയ്ക്കുന്നത്.
0: അടുത്ത് കാണാൻ വേണ്ടി എനിക്ക് ഓരോ പോയിന്റും അടുത്ത് കാണാൻ വേണ്ടിട്ട് ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് വരയ്ക്കും.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
0: റേഡിയോ കേൾക്കാറുണ്ട്.
1: റേഡിയോയിൽ ഏത് പരിപാടികളാണ് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത്?
0: മെലഡി സോങ്സ് കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്. പാടാനും എനിക്ക് അതാണ് ഇഷ്ടം. അത് കൂടുതലും കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്താണ് റേഡിയോ ഞാൻ കൂടുതൽ
1: ചെയ്യാറുള്ളത്. അപ്പോ അമൃതയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് ഇനി ഒരിക്കലും വീണ്ടും കൂടുതൽ കൂടുതൽ നേട്ടം കൈവരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
2: വിദ്യാർത്ഥിനിയായ അമൃത യേസുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി. നേർവഴി.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:14. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഷേർഷാ എന്ന ചിത്രത്തിൽ ജുബിൻ നോട്ടിയാൽ, അസീസ് കൗർ എന്നിവർ ആലപിച്ചത്. രചനാസംഗീതം തനിഷ്ക് ബാഗ്ചി.

0: ശ്രോതാക്കൾ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 20 സെക്കൻഡും. സേവന വാർത്തകൾ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവർക്ക് വായ്പ കുടിശ്ശിക തിരിച്ചടവിൽ ഈ മാസം 31 വരെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 പ്രകാരം ഇളവ് നൽകിയിരിക്കുന്നു. ഈ കാലയളവിൽ ബാധ്യത തീർത്ത് ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തണം. വിളിക്കേണ്ട നമ്പർ 85 47 05 23 41, 85 47 05 23 41.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
5: ഓഗസ്റ്റ് 29-30 തീയതികളിൽ നൈറ്റ് ഷോപ്പിംഗ് ചെയ്താലോ?
6: എവിടെ?
5: ഇടപ്പള്ളി മറീൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
7: കിടിലൻ EMI ഓഫറുകളും 30 കോടിയുടെ മൈജി ഓണം മാസോണം സമ്മാനങ്ങളും
5: ഇന്നും നാളെയും മാത്രം.
0: കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ അർഹരായ ഭിന്നശേഷിക്കാർ എത്രയും വേഗം UDID കാർഡിനായി രജിസ്റ്റർ ചെയ്യണം. അപേക്ഷകൾ www.swavalambha.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാം. www.swavalambha.gov.in.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളി ഏജൻസീസ്.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
10: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
10: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
10: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
10: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
10: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള യോഗ്യരായ വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അടുത്ത മാസം 30 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484-242-2239, 0484-242-39.

എറണാകുളം ജില്ലയിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനായി കാവുകളുടെ ഉടമസ്ഥരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത്. മുൻവർഷ

0: വേലി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത്. താൽപ്പര്യമുള്ള വ്യക്തികൾ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, വിസ്തൃതി, ചെയ്യാനുദ്ദേശിക്കുന്ന പ്രവൃത്തികളുടെ ഒരു റിപ്പോർട്ട് എന്നിവ സഹിതം അടുത്ത മാസം 10 മുൻപായി എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ സമർപ്പിക്കണം. വിലാസം: ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മണിമല റോഡ്, ഇടപ്പള്ളി, എറണാകുളം 68 20 24. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 10:30:20.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,650 രൂപ നിരക്കിലും പവന് 1,17,200 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സംഗീത ലഹരി. ഇന്ന് സംഗീത ലഹരിയിൽ ഇന്തസാർ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. ആദ്യം ഷാൻ പാടിയത്.

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ രാഗലയ മ്യൂസിക് അവതരിപ്പിക്കുന്ന ഗാനമേള ഇന്ന് വൈകിട്ട് 6 മണിക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഓണത്തിന് ബിഗ് സ്ക്രീൻ ടിവി വാങ്ങാൻ പറ്റിയില്ലേ?
6: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് വൈറ്റി ഫീച്ചറിലേക്ക് പോരൂ. ഇന്നും നാളെയും നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
7: 75% വരെ ഡിസ്കൗണ്ടും മികച്ച EMI
8: ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
9: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
3: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
4: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
10: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
9: ഡ്രീം ഫോൺ ഇനി വിഷ് ലിസ്റ്റിൽ കിടക്കേണ്ട.
8: മികച്ച ഓഫർ പ്രൈസിൽ ഫോൺ സ്വന്തമാക്കാൻ മൈജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
9: ഗംഭീര EMI ഓഫറുകൾക്കൊപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും നേടാം.
8: ഇന്നും നാളെയും മാത്രം ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈജി ഫീച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
0: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
11: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
12: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
13: ചേട്ടാ ചായ എടുക്കട്ടെ?
12: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
13: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 lakh വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
12: അപ്പോ കാത്തിരിപ്പില്ലേ?
13: ഇല്ല.
14: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
15: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
16: 20 കാറുകൾ,
15: 25 സ്കൂട്ടറുകൾ,

0: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
4: ആകാശവാണി FM വാർത്തകൾ.
3: സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. തിരുവനന്തപുരത്ത് സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. അയൽപക്കത്തെയും അതിനപ്പുറത്തെയും സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയായി തുടരുന്ന തീവ്രവാദത്തിനെതിരെ ഉസ്ബെക്കിസ്ഥാനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളെയും സാംസ്കാരികമായി ബന്ധിപ്പിക്കുന്നതിന് താഷ്കണ്ടിലെ ശാസ്ത്രി സ്മാരകവും മഹാത്മാഗാന്ധി സെന്ററും സന്ദർശിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിദേശ ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന 60 ദിവസത്തെ ഗ്രേസ് പിരീഡ് ഇല്ലാതാക്കുന്ന നിർദ്ദേശം US ഭരണകൂടം തള്ളി. വൈറ്റ് ഹൌസ് നടത്തിയ അവലോകനത്തിന് ശേഷം നിലവിലെ 60 ദിവസത്തെ ആശ്വാസ കാലാവധി തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. നാസയുടെ ആർട്ടമിസ് 2 ബഹിരാകാശ ദൌത്യത്തിലെ ശാസ്ത്രജ്ഞർക്ക് പരമോന്നത ബഹിരാകാശ ബഹുമതിയായ കോൺഗ്രഷണൽ സ്പേസ് മെഡൽ ഓഫ് ഓണർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മാനിച്ചു. 2023 ശേഷം ആദ്യമായാണ് ഈ പുരസ്കാരം നൽകുന്നത്. നേപ്പാളിലെയും ടിബറ്റിലെയും മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 616. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്.
4: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:55. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കുംകി എന്ന ചിത്രത്തിലെ ഗാനം, രഞ്ജിത് കെ ജി, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന യുഗഭാരതി, സംഗീതം ഡി ഇമ്മൻ.

ശ്രീകാന്ത് ഹരിഹരൻ, മധുരതര തല്ലൂരി എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ബിഗിൽ. ഗാനരചന വിവേക്, സംഗീതം എ ആർ റഹ്മാൻ. അടുത്ത ഗാനം അനിരുദ്ധ് രവിചന്ദർ ഈണം നൽകി. വിശാൽ ദദ്ലാനി, അനിരുദ്ധ് രവിചന്ദർ എന്നിവർ പാടിയത്. ചിത്രം കത്തി. ഗാനരചന യുഗഭാരതി.

കാർത്തിക് പാടിയ ഗാനം. ചിത്രം എങ്ങേയും കാതൽ. ഗാനരചന ന. മുത്തുകുമാർ. സംഗീതം ഹാരിസ് ജയരാജ്.

ഹരിചരൺ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ദൈവത്തിരുമകൾ. ഗാനരചന ഡ മുത്തുകുമാർ, സംഗീതം ജി വി പ്രകാശ് കുമാർ. അടുത്ത ഗാനം ക്ലിൻഡൻ സെറിജോ, അൽഫോൺസ് ജോസഫ്, അൽക അജിത് എന്നിവർ പാടിയത്. ചിത്രം രാജാറാണി.

ചിത്രം ഒരു കൽ ഒരു കണ്ണാടി. മുകേഷ്, ശ്രീ മധുമിത എന്നിവർ പാടിയത്. ഗാനരചന ന. മുത്തുകുമാർ. സംഗീതം ഹാരിസ് ജയരാജ്.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഇടി സൈവം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ഉത്തര ഉണ്ണികൃഷ്ണൻ. ഗാനരചന ന. മുത്തുകുമാർ. സംഗീതം ജി. വി. പ്രകാശ് കുമാർ.

ചിത്രം സക്കരക്കട്ടി. എ ആർ റഹ്മാൻ ഈണം നൽകി. എ ആർ റഹ്മാൻ, ഹെൻറി കുരുവിള, മധുശ്രീ എന്നിവർ പാടിയത്. ഗാനരചന പാ വിജയ്.

ചിത്രം ബ്ലൂ സ്റ്റാർ. പ്രദീപ് കുമാർ, ശക്തിശ്രീ ഗോപാലൻ എന്നിവർ പാടിയത്. ഗാനരചന ഉമാദേവി, സംഗീതം ഗോവിന്ദ് വസന്താ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ 7:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി ആലപ്പുഴയിലേക്ക് പോകും. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് രാജ്യം കായിക ദിനം ആഘോഷിക്കുന്നത്. ദേശീയ കായിക ദിനത്തിൽ ഇന്ത്യൻ ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന് പ്രണാമം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേജർ ധ്യാൻചന്ദ് ഹോക്കിയിൽ തീർത്ത വിസ്മയങ്ങൾ തലമുറകൾക്ക് ഇന്നും പ്രചോദനമായി തുടരുകയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംരംഭകർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായി അടുത്ത മാസം 1 കോഴിക്കോട്ട് സീകോൺ എന്ന പേരിൽ ബിസിനസ് ഉച്ചകോടി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് പഞ്ചസാര ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാരയുടെ മൊത്തവിലയിൽ 20% കുറവുണ്ടായതായും ചില്ലറ വിപണിയിലെ വില കുറഞ്ഞ് തുടങ്ങിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കൊല്ലം കന്നേറ്റിക്കായലിൽ 86th ശ്രീനാരായണ ട്രോഫി

0: ജലോത്സവത്തിൽ പുണ്യാളൻ നിരണം ചുണ്ടൻ ചാമ്പ്യന്മാരായി. നടുവിലപ്പറമ്പൻ രണ്ടാം സ്ഥാനത്തും സെന്റ് പയസ് ടെൻത്ത് മൂന്നാം സ്ഥാനത്തുമെത്തി. 70 വയസ്സ് കഴിഞ്ഞവർക്ക് വായ്പ അനുവദിക്കുന്നതിലെ നിയന്ത്രണം മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ നെല്ലുവില നേരിട്ട് നൽകും. SBIയിൽ നിന്ന് വായ്പ ലഭിക്കാത്ത കർഷകർക്കാണ് നെല്ലുവില നേരിട്ട് നൽകുക. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. നാളെ തായ്ലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 12 മണി കഴിഞ്ഞ് 3:09. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, എന്താണ് റൂട്ട് കനാൽ ചികിത്സ, ഡോക്ടർ സൗമ്യ എസ് സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാറും.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
5: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
8: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
9: കിച്ചൺ അപ്ലയൻസസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ?
10: മിക്സർ, അവൻ, എയർ ഫ്രൈയർ തുടങ്ങി എല്ലാം മികച്ച ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ.
9: ഈ വമ്പൻ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
10: ഇടപ്പള്ളി മെറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
0: 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക

0: വാർത്തകൾ. തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലേ.
1: ചാർജർ പിന്നീട് വാങ്ങാം, ഇയർ ബഡ്സ് അടുത്ത മാസം.
2: ഇനി പോസ്റ്റ്പോൺ ചെയ്യണ്ട, 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി നോൺ സ്റ്റോപ്പ് 48 ആ സെയിൽ
1: ഇന്നും നാളെയും മാത്രം.
2: ഇടപ്പള്ളി മെറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
3: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30.
8: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലെ 7:35 മുതൽ 9 വരെ FM ഈവനി. സമകാലികം, വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ, 7:55 ഒരിടത്തൊരിടത്ത്. മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചിയും.
10: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
11: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സ്റ്റെം സെൽ ദാനവും മാറ്റിവെക്കലും. ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയത്. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യോത്തരം നാളത്തെ പരിപാടികൾ.
3: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
12: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
13: 1550-55.
14: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
15: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
14: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: 9:00 News@9 ഡൽഹിയിലെ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ, 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ട അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
16: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
17: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
16: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
17: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
18: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. പാടിയത് വിഷ്ണു ശേഖര, മഹേഷ് നായർ, രാഹുൽ രാജ്. ഗാനരചന ഏങ്കണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം ഡോക്ടർ സന്ദീപ് ആർ.

അറക്കൽ നന്ദകുമാർ സംഗീതം നൽകി. അറക്കൽ നന്ദകുമാർ, ഭവ്യ ഇ പ്രഭ എന്നിവർ പാടിയത്. ഗാനരചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസിൽ സീറ്റൊഴിവ്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അടുത്ത മാസം 2-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ കോളേജിൽ അപേക്ഷ സമർപ്പിക്കുക. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0466-227-3335. നമ്പർ ആവർത്തിക്കാം, 0466-227-335.
1: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: August 29, 30 തീയതികളിൽ നൈറ്റ് ഷോപ്പിംഗ് ചെയ്താലോ?
4: എവിടെ?
3: ഇടപ്പള്ളി മറീൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
4: കിടിലൻ EMI ഓഫറുകളും 30 കോടിയുടെ മൈജി ഓണം മാസോണം സമ്മാനങ്ങളും
3: ഇന്നും നാളെയും മാത്രം.
5: ഓണത്തിന് ബിഗ് സ്ക്രീൻ TV വാങ്ങാൻ പറ്റിയില്ലേ?
3: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈറ്റി ഫീച്ചറിലേക്ക് പോരൂ. ഇന്നും നാളെയും നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
5: 77% വരെ ഡിസ്കൗണ്ടും മികച്ച EMI
3: ഒപ്പം മൈജി ഓണം മാസോണം സമ്മാനങ്ങളും.
4: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
6: ആഘോഷം തുടങ്ങിയല്ലേ?
7: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV യോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം

0: 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട്ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: സാമൂഹ്യ നീതി വകുപ്പ്, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0491 25 0 57 91, 0491 25 0 57 91. ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്ത ഭടന്മാർ അടുത്ത മാസം 10-ാം തീയതി വൈകിട്ട് 5 മണിക്കകം സമ്മതപത്രവും ബയോഡാറ്റയും പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 29 71 63 3. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ട

0: 626 കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ തന്ത്രപ്രധാന പങ്കാളിത്തം സമീപകാലത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന ശ്രീ മോദി ബിഷ്കെക്കിൽ 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കുവെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ Leo 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: നാളെ ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാവിലെ 9:30 സത്ര പവലിയലിലെത്തും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ആറന്മുള ഉത്രട്ടാതി ജലമേളയും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അഭ്യർത്ഥിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയേർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 മണിയോടെ നഗരം പുലികൾ കീഴടക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 സംഘങ്ങളിലായി 450 പുലികളാണ് ഇത്തവണ അരമണി കുലുക്കി താളമേളങ്ങളോടെ നഗരമധ്യത്തിൽ ഇറങ്ങുന്നത്. കുട്ടിപ്പുലികളും പെൺപുലികളും പുലിമടകളിൽ അവസാന ഒരുക്കങ്ങളിലാണ്. ഓരോ സംഘത്തിലും 50-ൽ പുലികളാണ് അണിനിരക്കുന്നത്. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മണിക്ക് ബിനി ജംഗ്ഷനിൽ വെച്ച് മന്ത്രി OJ ജിനേഷ് നിർവഹിക്കും. മേജർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിക്കും.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 2000-ൽ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 320 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം നേപ്പാളിനുള്ള മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്ത്യ ഇന്നലെ അയച്ചു. നേപ്പാളിൽ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ കണ്ടെത്താനായി കുടുംബാംഗങ്ങൾ നേപ്പാളിലേക്ക് തിരിച്ചു. തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23 കൈലാസ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ട കുടുംബം 24 കാഠ്മണ്ഡുവിലും 26 മാനസരോവറിലും എത്തിയിരുന്നു.

0: അണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. വനിതാ T20 ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ തായ്ലൻഡുമായി. ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാൻ, ഹോങ്കോങ്, തായ്ലൻഡ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. ഇന്ന് ദുബായിൽ നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് വായ്പ അനുവദിക്കുന്നതിലെ നിയന്ത്രണം മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ നെല്ലുവില നേരിട്ട് നൽകും. SBIയിൽ നിന്ന് വായ്പ ലഭിക്കാത്ത കർഷകർക്കാണ് നെല്ലുവില നേരിട്ട് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പട്ടിക തയ്യാറാക്കാൻ സപ്ലൈകോ പേയ്മെന്റ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനറ ബാങ്കിൽ ഈ വ്യവസ്ഥ ഇല്ലാത്തതിനാൽ അവിടെ അക്കൌണ്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് PRS വായ്പയായി തന്നെ ആകും നെല്ലുവില അനുവദിക്കുക. സംസ്ഥാനത്തെ നെൽകർഷകരിൽ 30% എഴുപത് വയസ്സ് കഴിഞ്ഞവരാണ്. SBIയിലെ വ്യവസ്ഥ മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് നേരിട്ട് തുക നൽകാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത്.
0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പൽ മുതൽ പുഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലുള്ള കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടർ K.വിജേഷിനെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടിയുണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് അച്ചടക്ക ലംഘനമാണെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ആയി. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: എന്താണ് റൂട്ട് കനാൽ ചികിത്സ? ഡോക്ടർ സൗമ്യ S സംസാരിക്കുന്നു.
4: നമ്മളിൽ ചിലരെങ്കിലും കേട്ടിട്ടുള്ള വാക്കാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അഥവാ RCT. ഈ ചികിത്സയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്? പല്ലിലെ കേട് ഉള്ളിലോട്ടെത്തി ഞരമ്പിനെ ബാധിക്കുകയോ എന്തെങ്കിലും ക്ഷതം, അതായത് പല്ലിടിച്ചു വീഴുകയോ മറ്റോ കാരണത്താൽ പല്ല് നിർജ്ജീവമാകുകയോ ചെയ്താൽ പല്ലെടുക്കാതെ

പല്ലിനെ നമ്മുടെ വായിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. പല്ലിന്റെ പുറത്തു കാണുന്ന വെളുത്ത പാളിയാണ് ഇനാമൽ. പല്ലിലെ പോട് ഇനാമലിൽ എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല. എന്നാൽ അത് രണ്ടാമത്തെ പാളിയിൽ എത്തുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നു. ഈ സമയത്ത് സാധാരണ രീതിയിൽ അടച്ച് സംരക്ഷിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഇത് മൂന്നാമത്തെ പാളിയായ പൾപ്പ്, അതായത് രക്തക്കുഴലുകളും ഞരമ്പുകളും ഉള്ള സ്ഥലത്തെ ബാധിക്കുന്നു. ഇത് പല്ല് വേദനയ്ക്ക് കാരണമാകുന്നു. ഈ അവസ്ഥയിലാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. കേടുബാധിച്ച സ്ഥലത്തുകൂടെ വേരുകളിലെ അണുക്കളെ പൂർണമായും നിർമാർജനം ചെയ്യുന്നു. അതിനുശേഷം ശരീരത്തിന് ഹാനികരമല്ലാത്ത ഒരു വസ്തു ഉപയോഗിച്ച് വേരുകളും കേടുവന്നു നഷ്ടമായ മേൽവശവും അടച്ചുവെക്കുന്നു. ഇത് അണുബാധയുടെ തോത് അനുസരിച്ച് 1 മുതൽ 3 വരെ, ചില സമയങ്ങളിൽ അതിൽ കൂടുതലോ തവണയായാണ് പൂർത്തീകരിക്കാൻ സാധിക്കുക. എന്നാൽ ഈ ചികിത്സ നീട്ടിക്കൊണ്ടുപോകുന്ന പക്ഷം അണുബാധ പല്ലിന്റെ വേരിൽ നിന്നും താഴോട്ടിറങ്ങി മോണയെയും താടിയെല്ലിനെയും ബാധിക്കുക വഴി മോണയിൽ നീരായും ചെവി വേദന, താടിയെല്ലിലെ വേദന എന്നിവയായും പരിണമിക്കുന്നു. ഈ അവസ്ഥയിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന്റെ കൂടെ മോണയുടെയും അനുബന്ധ ഘടനകളുടെയും ചികിത്സ കൂടി ചെയ്താലേ പല്ലിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വേദനിക്കുമോ? പല്ലും അനുബന്ധ ഭാഗങ്ങളും മാത്രം മരവിപ്പിച്ചാണ് ഈ ചികിത്സ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേർക്കും വലിയ പ്രശ്നങ്ങൾ കാണാറില്ല. ദീർഘകാലം നിന്നിരുന്ന അണുബാധ കാരണം ചികിത്സയ്ക്കിടയിൽ വരുന്ന വേദനയും നീരും മരുന്നുകൾ കഴിക്കുക വഴി നിയന്ത്രിക്കാവുന്നതാണ്. ഓരോ പല്ലുകളും വ്യത്യസ്തമാണ്. പല്ലുകളുടെ ഘടനയ്ക്കനുസരിച്ച് ചികിത്സാ സമയത്തിലും രീതികളിലും ചെറിയ വ്യതിയാനങ്ങൾ വന്നേക്കാം. ഇനി എന്താണ് ക്രൗൺ അഥവാ ക്യാപ്? റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത പല്ല് നിർജീവമാണ്. കൂടാതെ ഒരു ഭാഗം പല്ല് കേടുവന്ന് നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശക്തിയായി കടി പറ്റിയാൽ പല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് തടയാനായി പല്ലിന്റെ ചുറ്റുമുള്ള വളരെ കുറച്ചു ഭാഗം നീക്കം ചെയ്ത് നല്ല ബലമുള്ള വസ്തു ഉപയോഗിച്ച് ഒരു ആവരണം പല്ലിൽ സംയോജിപ്പിക്കുന്നു. അതാണ് ക്രൗൺ അഥവാ ക്യാപ്. ഈ ക്രൗൺ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഇൻലേ, ഓൺലേ എന്നിവയും പല്ലിന്റെ ബലം കൂടെ കണക്കാക്കി പരിഗണിക്കാവുന്നതാണ്. ഈ ആവരണം ഇപ്പോൾ പല രീതികളിൽ ലഭ്യമാണ്. മെറ്റൽ ഉപയോഗിച്ചുള്ളതും പല്ലിന്റെ നിറത്തിലുള്ളതും പൂർണമായും നമ്മുടെ ബാക്കിയുള്ള പല്ലുകളുമായി യോജിച്ചു നിൽക്കുന്ന ക്രൗണുകളും ഇന്ന് ലഭ്യമാണ്. എപ്പോഴൊക്കെ റൂട്ട് കനാൽ ചികിത്സ തേടണം? 1, ആദ്യം പറഞ്ഞതുപോലെ പല്ലിലെ പോട് കൃത്യസമയത്ത് അടച്ചു വയ്ക്കാത്ത പക്ഷം ഞരമ്പിലെത്തി വേദനയും നീരുമൊക്കെ വരുമ്പോൾ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരുന്നു. 2, ക്ഷതമേറ്റ പല്ലുകൾ. കുട്ടികളിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പല്ലുപൊട്ടലുകൾ, റോഡ് അപകടങ്ങളിൽ വരുന്ന മുതിർന്നവരിലുള്ള പല്ലുപൊട്ടലുകൾ, മുൻവശത്തെ പല്ലുകൾ ഉപയോഗിച്ച് സ്ഥിരമായി എന്തെങ്കിലും വസ്തുക്കൾ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന പല്ലിലെ പൊട്ടലുകൾ, ഈ സാഹചര്യങ്ങളിൽ ക്ഷതത്തിന്റെ വ്യാപ്തി കൂടി കണക്കിലെടുത്ത് റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് സംരക്ഷിക്കാൻ സാധിക്കും. ചെറിയ പൊട്ടലുകൾ സാധാരണ രീതിയിൽ അടച്ചുവെക്കാൻ സാധിക്കും. എന്നാൽ ഇത് പല്ലിന്റെ അകത്തെ പാളിയായ പൾപ്പിൽ എത്തുമ്പോഴാണ് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരുന്നത്. 3, നിറവ്യത്യാസമുള്ള പല്ലുകൾ. ചില സന്ദർഭങ്ങളിൽ പല്ലിടിച്ചു വീഴുമ്പോൾ പല്ലു പൊട്ടണമെന്നില്ല. എന്നാൽ ഇത് പല്ലിന് ചുറ്റുമുള്ള മോണയെയും അനുബന്ധ ഘടനകളുടെയും ക്ഷതത്തിന് കാരണമാകാം. ഇത് വർഷങ്ങൾക്ക് ശേഷം പല്ലിലെ നിറവ്യത്യാസമായോ അല്ലെങ്കിൽ വേരിന്റെ അടുത്ത് മോണയിൽ നീരോ പഴുപ്പോ ആയി പ്രതിഫലിക്കാം. നിറവ്യത്യാസം മഞ്ഞയിൽ നിന്നും കൂടി ചാരനിറവും പിന്നീട് കറുപ്പും ആയേക്കാം. സാധാരണയായി മുൻവശത്തെ പല്ലുകളിലാണ് ഇത് കാണുക. റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് ക്യാപ്പ് ഇടുക വഴി ഇത് ശരിയാക്കി എടുക്കാം. 4, നഷ്ടപ്പെട്ട പല്ലിന്റെ സ്ഥാനത്ത് സ്ഥിരമായ വെപ്പുപല്ല് വെക്കുമ്പോൾ ചില രീതികളിൽ അടുത്തുള്ള പല്ലുകൾ കൂടി ആവരണമായി ക്യാപ്പ് വയ്ക്കേണ്ടി വരുന്നു. ഈ സന്ദർഭത്തിലും പല്ലുകൾക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ടി വന്നേക്കാം. 5, തേയ്മാനം വന്ന പല്ലുകൾ. പല്ലിന്റെ പാളികൾ പ്രായമാകുമ്പോഴും പല്ലിരുമുന്ന ശീലം കാരണമൊക്കെ നഷ്ടമായേക്കാം. ഇത് പല്ല് പൊളിപ്പിന് ഇടയാക്കുന്നു. ഈ സാഹചര്യം രൂക്ഷമാവുമ്പോൾ പല്ലിനെ നിർജീവമാക്കി സംരക്ഷിക്കാനും വേദന ശമനത്തിനും റൂട്ട് കനാൽ ചികിത്സ നിർദ്ദേശിച്ചു വരുന്നു. അടുത്തതായി മോണരോഗങ്ങൾ. മോണയിലെ അണുബാധ രൂക്ഷമാവുമ്പോൾ അത് പല്ലിന്റെ വേരുവഴി പല്ലിന്റെ അകത്ത് പ്രവേശിക്കുകയും പല്ലുവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ മോണ ചികിത്സയ്ക്കൊപ്പം റൂട്ട് കനാൽ ചികിത്സ കൂടി ആവശ്യമായി വരുന്നു. അടുത്തതായി പല്ലിലെ വിള്ളലുകൾ. നല്ല കട്ടിയുള്ള എന്തെങ്കിലും കടിക്കുമ്പോൾ ചിലപ്പോൾ പല്ലുകളിൽ ചെറിയ വിള്ളലുകൾ അഥവാ ക്രാക്സ് രൂപപ്പെട്ടേക്കാം. ചെറിയ വിള്ളലുകളാണെങ്കിൽ റൂട്ട് കനാൽ ചികിത്സ വഴി പല്ലിനെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും. ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന്റെ വിജയം

0: ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നൂതന സംവിധാനങ്ങളുടെ സഹായത്തോടെ വളരെ സൂക്ഷ്മമായി ചെയ്യുന്ന ചികിത്സാവിധിയാണിത്. എന്നാൽ ചില ഘടകങ്ങൾ ഇതിന്റെ വിജയത്തിനെ ബാധിക്കുന്നു. കാലങ്ങളായി നീണ്ടുനിൽക്കുന്ന അണുബാധയെ അപേക്ഷിച്ച് കൃത്യസമയത്ത് ചെയ്യുന്ന ചികിത്സ കൂടുതൽ ഫലം കാണുന്നു. അതുകൊണ്ട് തന്നെ വേദന വരുമ്പോൾ വേദന സംഹാരി കഴിച്ച് ചികിത്സ നീട്ടിവെക്കാതിരിക്കുക. മോണയുടെയും ചുറ്റുമുള്ള എല്ലിന്റെയും ആരോഗ്യമില്ലായ്മ വീണ്ടും ഒരു പല്ലിന്റെ അണുബാധയ്ക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അവയുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക. ചികിത്സാ സമയങ്ങളിൽ, അതായത് ക്യാപ് ഇടുന്നതുവരെ, അധികം കട്ടിയുള്ള ഭക്ഷണങ്ങൾ ആ പല്ലുപയോഗിച്ച് കഴിക്കാതിരിക്കുക. ശക്തമായ ബലം മൂലം പല്ല് പൊട്ടാതെ ശ്രദ്ധിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുക. അണുബാധ കൂടുതലുള്ള സാഹചര്യത്തിലാണ് ആന്റിബയോട്ടിക്സ് അടക്കമുള്ള മരുന്നുകൾ ആവശ്യമായി വരുന്നത്. റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞതിനു ശേഷം വലിയ കാലതാമസമില്ലാതെ ക്യാപ് ഇടുന്നതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം പല്ല് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. പല്ലിന് തുടർച്ചയായ പരിചരണം നൽകുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു ചെറിയ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടാമെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളില്ലാതെ ഉറപ്പുള്ള പല്ലിനെ വായിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഉത്തമമായ ചികിത്സാവിധി തന്നെയാണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് നിസ്സംശയം പറയാം. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ഒരു നീരോ പഴുപ്പോ വരികയാണെങ്കിൽ അണുബാധയുടെ തോതുകൂടെ കണക്കിലെടുത്ത് വീണ്ടും ഒന്നുകൂടെ പഴുപ്പെടുത്തു മാറ്റി അടയ്ക്കാവുന്നതുമാണ്. പല്ല് എടുത്തു കളയുമ്പോൾ ചുറ്റുമുള്ള എല്ല് നഷ്ടമാകുന്നു. റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് പല്ല് സംരക്ഷിക്കുക വഴി നമുക്കിത് തടയാൻ സാധിക്കും. ഇനി കുഞ്ഞുങ്ങളിൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്യുമോ? തീർച്ചയായും. സ്ഥിരദന്തങ്ങളെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടവയാണ് പാൽപ്പല്ലുകളും. ഈ ചികിത്സയിൽ സ്ഥിരദന്തങ്ങളെ അപേക്ഷിച്ച് വേരിന്റെ ഉൾഭാഗം അടയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തു കാലക്രമേണ ദ്രവിച്ചു പോകുന്നവയാണ്. അതിനാൽ തന്നെ പിന്നീട് വരുന്ന സ്ഥിരദന്തങ്ങൾക്ക് ഇത് തടസ്സമാകുന്നില്ല. പ്രകൃതിദത്തമായ ഒന്നാണ് നമ്മുടെ പല്ലുകൾ. ഭക്ഷണം കഴിക്കാനും ചിരിക്കാനും നന്നായി സംസാരിക്കാനുമൊക്കെ നമുക്ക് ആരോഗ്യമുള്ള പല്ലുകൾ വേണം. പല്ലെടുത്തു കളഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് ചിന്തിക്കാതിരിക്കുക. ഒരു പല്ല് നഷ്ടമായാൽ മറ്റു പല്ലുകൾ ആ സ്ഥലത്തേക്ക് പതിയെ നീങ്ങിത്തുടങ്ങുകയും തുടർന്നുണ്ടാകുന്ന വിടവുകളിൽ ഭക്ഷണമിരുന്ന് പോടുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പല്ലുകൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. അവ സംരക്ഷിക്കാൻ അതിന്റേതായ ശ്രമവും ആവശ്യമാണ്. പല്ലുകളെ ശരിയായി സംരക്ഷിക്കുക. പല്ലിന്റെ ചികിത്സകൾ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഏവർക്കും ആരോഗ്യമുള്ള പുഞ്ചിരി ആശംസിക്കുന്നു.
1: എന്താണ് റൂട്ട് കനാൽ ചികിത്സ? ഡോക്ടർ സൗമ്യ എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 കഴിഞ്ഞ് 49:40. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300+ ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം.

0: ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ മധ്യേഷ്യൻ സന്ദർശനം ആരംഭിച്ചു. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാനും സാംസ്കാരിക സമ്പർക്കം കൂടുതൽ ആഴത്തിലാക്കാനും ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ കണക്ടിവിറ്റി, പ്രതിരോധം, ഊർജ്ജ മേഖലകളിലെ സഹകരണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. സന്ദർശനവേളയിൽ താഷ്കന്റിലെ ശാസ്ത്രി സ്മാരകവും താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26th എസ് സി ഒ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബിഷ്കെക്കിലേക്ക് എത്തിയിരിക്കും. ബിഷ്കെക്കിൽ വെച്ച് മറ്റ് എസ് സി ഒ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി 6th വേൾഡ് നൊമാഡ് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ഉയർന്നു. 2000 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കാണാതായവരിൽ ജലവൈദ്യുത പദ്ധതി ജീവനക്കാർ, വിദേശ പൌരന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും ഉൾപ്പെടുന്നു. പരിക്കേറ്റ 101 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിനിടെ പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിലേക്ക് ഇന്ത്യയുടെ അടിയന്തര സഹായ വിതരണം ഊർജ്ജിതമാക്കി. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി 3rd വ്യോമസേനാ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡു ിലേക്ക് പുറപ്പെട്ടു. നേപ്പാളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അതേസമയം പ്രളയത്തെ തുടർന്ന് കാണാതായ 320 ഇന്ത്യൻ പൌരന്മാരെക്കുറിച്ച് വിവരമില്ലെന്നും ഇവരെ കണ്ടെത്താൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ട 21 തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ ചെന്നൈയിൽ തിരിച്ചെത്തി. ഇന്നലെ രാത്രിയാണ് സംഘം ചെന്നൈ വിമാനത്താവളത്തിലെത്തിയത്. യാത്രാസംഘം സഞ്ചരിച്ചിരുന്ന 3 വാഹനങ്ങളിൽ 1 വെള്ളപ്പൊക്കത്തിൽ മറിഞ്ഞെങ്കിലും യാത്രക്കാർ മരങ്ങളിലും ചെടികളിലും 2 മണിക്കൂറിലധികം പിടിച്ചുകിടന്നാണ് ജീവൻ രക്ഷിച്ചത്. പിന്നീട് രക്ഷാപ്രവർത്തകർ ഇവരെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുകയും ഹെലികോപ്റ്റർ മാർഗം ഡൽഹിയിലെത്തിക്കുകയുമായിരുന്നു. സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിനോദസഞ്ചാരികൾ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. യു എസ് നിർമ്മിത ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിനായി ഇന്ത്യയും അമേരിക്കയും കരാറിൽ ഒപ്പുവച്ചു. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ഈ അത്യാധുനിക മിസൈലിന്റെ ഉപഭോക്താവായി ഇന്ത്യ മാറുന്നതിനൊപ്പം തന്നെ ഭാവിയിൽ ഇവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾക്കും ഇതോടെ തുടക്കമായി. ഇന്ത്യൻ സൈന്യത്തിന് അമേരിക്ക നൽകുന്ന ശക്തമായ പിന്തുണയുടെ തെളിവാണ് കരാറെന്നും ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായ മേഖലകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പുതിയ അവസരങ്ങൾ ഇത് തുറന്നു നൽകുമെന്നും ഇന്ത്യയിലെ യു എസ് അംബാസിഡർ സെർജിയോ ഗോർ അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. കേരള കൌമുദിയുടെ 115th വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഒത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി

0: സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 മണിയോടെ നഗരം പുലികൾ കീഴടക്കും. 9 സംഘങ്ങളായി 450 പുലികളാണ് താളമേളങ്ങളോടെ ഇത്തവണ നഗരമധ്യത്തിൽ ഇറങ്ങുക. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. ഓരോ സംഘത്തിലും 50 പുലികൾ അണിനിരക്കും. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. മേജർ ധ്യാൻചന്ദിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ഉപരാഷ്ട്രപതി, ഇന്ത്യൻ കായിക താരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് അഭിമാനമാകുന്നതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേജർ ധ്യാൻചന്ദ് വരും തലമുറകൾക്ക് എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ രാജ്യമുടനീളം കളിക്കളത്തിൽ 1 മണിക്കൂർ എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ഒരു സമ്പന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ആരോഗ്യമുള്ള യുവത്വം, ആരോഗ്യകരമായ സമൂഹവും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ആജ് നാഷണൽ സ്പോർട്സ് ഡേ കെ അവസർ പർ സാരേ ദേശ് മേ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കോ ആഗേ ബഢാനേ കെ ലിയേ ഏക് ഘണ്ടേ ഖേൽ കേ മൈദാൻ മേ കാര്യക്രം ദിയാ ഹൈ. ആജ് സുബഹ സേ മുജെ സൂചന മിൽ രഹി ഹൈ, ലാഖോ കി സംഖ്യ മേ ഹർ ഗലി മേ മൈദാൻ മേ ദേശ് കേ യുവാ 8 ഘണ്ടേ കെ ലിയേ ഖേൽനേ കെ ലിയേ ആയേ ഹൈ. മുജെ ഖുഷി ഹൈ, ദേശ് ബദൽ രഹാ ഹൈ, ദേശ് ആഗേ ബഢ് രഹാ ഹൈ, നയാ ഭാരത് കാ നിർമാൺ ഹോ രഹാ ഹൈ. നയാ ഭാരത് കേ നിർമാൺ മേ ദേശ് കേ യുവാ ഫിറ്റ് ഹോ, സൊസൈറ്റി സ്വസ്ഥ ഹോ, തബ്ഹി സമൃദ്ധ രാഷ്ട്ര ബനേംഗേ.
0: ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾക്ക് ഇന്നലെയാണ് തുടക്കമായത്. ഹംഗറിയിൽ നടന്ന PSA ബുഡാപെസ്റ്റ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ചാമ്പ്യൻ. ഫൈനലിൽ ഹംഗേറിയൻ താരം ബെലാസ് ഫർക്കാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് വേലവൻ കിരീടം ചൂടിയത്. തമിഴ്നാട് സേലം സ്വദേശിയാണ് വേലവൻ സെന്തിൽകുമാർ. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ 5 സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ച് ഹോക്കി ഇന്ത്യ. ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4 സ്ഥാനം നേടിയതിനു ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലാന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്ക് മത്സരം ആരംഭിക്കും. ഈ മാസം 31 മുതൽ സെപ്റ്റംബർ 1 വരെ സെർബിയയിലെ ബെൽഗ്രേഡിൽ നടക്കുന്ന ഉന്നതതല അനുസ്മരണ യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, ഇന്നത്തെ ലോകത്തിനുള്ള പാഠങ്ങൾ എന്നതാണ് ഈ യോഗത്തിന്റെ പ്രമേയം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രതലവന്മാരുടെയും ഗവൺമെന്റ് തലവന്മാരുടെയും പ്രഥമ സമ്മേളനത്തിന്റെ 65-ാം വാർഷികമാണ് ഈ യോഗത്തിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300-ൽ ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 1 മണി കഴിഞ്ഞ് 13 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഫോളോഡ് ഗാനോത്സവം അവതരണം ലൗലി.

0: ഹലോ,
1: ഹലോ.
0: തങ്കരാജാണോ?
1: അതെ,
0: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്.
1: പറഞ്ഞോളൂ.
0: ആ, ചേച്ചി ഒരു കത്തെഴുതി വിളിക്കണം എന്ന് പറഞ്ഞ.
1: ആ ശരി, ആ റാണിയായിരിക്കും.
0: ആ, അതെ, റാണി ജയചന്ദ്രൻ.
1: അതെ, ആ പറഞ്ഞോളൂ.
0: ആ, ഷാനി ആര്? അതെ, ലൗലിയാണ്.
1: ഇപ്പൊ നമ്മളെ സ്ഥിരം പ്രേക്ഷകരാന്ന് മനസ്സിലായല്ലോ.
0: സ്ഥിരം ശ്രോതാക്കള് അല്ലേ? ഇപ്പൊ എവിടെയാ, വീട്ടിലാണോ?
1: ഇല്ല, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. 2 ദിവസത്തേക്ക് വരുന്നതാ ഇവിടെ.
0: ഓ, അത് ശരി.
1: കോയമ്പത്തൂരാണ്, സെറ്റിൽഡാണ് അവിടെ. ഞങ്ങള് ചെറിയ ട്രീറ്റ്മെന്റിൽ ഇരിക്കണം, അതുകൊണ്ട് ഇവിടെ വന്ന് ചെക്കപ്പ് ചെയ്ത് ഇന്ന് ഡിസ്ചാർജ് ആണ്.
0: ഓ, ഇന്ന് ഡിസ്ചാർജ് ആണ് അല്ലേ? ഓ, ശരി. ആ, റാണി ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ, ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്?
1: കുഴപ്പമില്ല, വളരെ സന്തോഷം.
0: ഇവിടെ എഴുതിയിട്ടുണ്ട്, റാണിക്ക് പപ്പടത്തിന്റെ വർക്കാണ് അല്ലേ?
1: ആ, റാണി പപ്പടത്തിന്റെ വർക്കാണ്. ഞങ്ങൾ എപ്പോഴും അവിടെ നിന്ന് കോയമ്പത്തൂരിൽ വന്ന് ലീവിന് നിൽക്കുമ്പോ അവിടെ വന്ന് നിൽക്കാറ്.
0: ആ, ശരി. അപ്പൊ റാണി മൂത്ത സഹോദരിയാണോ?
1: ആ, എന്റെ നേരെ മൂത്താണ്. എന്റെ മൂത്തയാളില്ല, കുച്ചാട്ടായി ആയിരുന്നു പുള്ളിക്കാരൻ. കൊച്ചി എഫ് എം അല്ലേ?
0: അതെ അതെ, കൊച്ചി എഫ് എം 102.3.
1: എന്താണ് എനിക്ക് കിട്ടാത്തത്? ഇപ്പൊ എനിക്കിപ്പോ വരുന്നില്ല, കൊറേ നാളുണ്ട്.
0: ആണോ, എന്തിലാ കേട്ടിരുന്നേ? ആപ്പിലല്ലേ?
1: ആകാശവാണി കൊച്ചി എന്നുള്ള.
0: അല്ല, അതന്നെ, ആപ്പിലല്ലേ, ഫോണിലല്ലേ കേട്ടിരുന്നേ?
1: ആ, ഫോണിലാ കേട്ടോണ്ടിരുന്നത്.
0: നമ്മുടെ ന്യൂസ് ഓൺ എയർ എന്നുള്ള പ്ലാറ്റ്ഫോം ഞങ്ങള് മാറി, പകരം വേവ്സ് എന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. അതാണ് വേവ്സ് എന്ന് പറയണത്. അതെ, അപ്പൊ അതില് കൊച്ചി എഫ് എം അടിക്കുമ്പം നിങ്ങൾക്ക് ഇത് കിട്ടിയ പോലെ തന്നെ കിട്ടാം. ഇപ്പൊ ഈ ന്യൂസ് ഓൺ എയറിൽ നിന്ന് മാറിയതുകൊണ്ട് ആ അത് തുറക്കുമ്പോ അത് കേൾക്കാൻ പറ്റാത്ത കേട്ടോ. അതെ, ഇൻസ്റ്റാൾ ചെയ്യണം. അത് WAVS കേട്ടോ, വേവ്സ് നമ്മള്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്താല് കിട്ടിക്കോളൂ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
1: ഇഷ്ടപ്പെട്ട പാട്ട് അനഘസങ്കൽപ്പ ഗായികി.
0: ആ, പാട്ടിയും വെച്ചേരും. ഞാൻ വയ്ക്കുവാണേ.
1: ശരി ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഹലോ
5: അംബിക.
4: അതെ അതെ, ഞാൻ അംബിക.
5: എന്തുണ്ട് വിശേഷം?
4: മകന്റെ
5: സ്റ്റാലിൻ രാജിന്റെ അല്ലേ? 28-ാം തീയതി ആവുമ്പോ 1 വർഷമാവും.
4: അപ്പൊ
5: അവിടെ നിങ്ങള് മകന്റെ ഭാര്യ ഉണ്ട് ആതിരെ അല്ലേ?
4: മകന്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. ജോലിക്ക് പോയി. മോന് ഡേക്കേറില്ല. അപ്പൊ ഞാൻ ആ ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് ഞാൻ തയ്യൽ കടയിലേക്ക് പോയി. അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോയപ്പോ മാഡത്തിന്റെ ഫോണ് പോന്നു. അവനുള്ള കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ ഡേക്കേറിന് എന്തെങ്കിലും ശരിക്കും പോവാൻ പറ്റുള്ളൂ.
5: തയ്യൽക്കടയിലുണ്ടായിരുന്നു,
4: നല്ല വർക്കായിരുന്നു. അങ്ങനെ അതാണ് തയ്യലും കിട്ടുന്നുണ്ട്. നമ്മള് തരുമ്പോ ഒരു ബില്ലില് ഡേറ്റ് കിട്ടും. അപ്പൊ നമ്മള് കഴിയുമ്പോ അത് വിളിച്ചു പറയും. അപ്പൊ അത് വരുമ്പോ കസ്റ്റമർ വന്ന് വാങ്ങിച്ചോണ്ട് പോവും.
5: ഓ, അങ്ങനെയാണ്. ശരി,
4: അവിടെ ഫുൾ ടൈം ഞാനില്ല.
5: അപ്പൊ ഇനി നമ്മള് അവനെ വളർത്താനുള്ള കാര്യങ്ങളല്ലേ നോക്കേണ്ടത്? നമുക്ക് സങ്കടം ഉണ്ട്, പക്ഷെ അതിങ്ങനെ നമ്മള് വിഷമിച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ അല്ലേ? നമ്മളതെല്ലാം മറന്ന് ഇനി മുന്നോട്ട് പോകണം. അമ്മാന്റെ കാര്യത്തില് വേണം എപ്പോഴും ഒരു ശ്രദ്ധ അല്ലേ? പാട്ട് ഏതാ വേണ്ടേ, അത് പറഞ്ഞോ.
4: അവൻ പോയെങ്കിലും എന്റെ കുഞ്ഞുമോട്ട് രണ്ടുപേരെ പോലെ ഇരിക്കുന്നു. അതിലൂടെ ഞാൻ അവൻ രണ്ടുപേരെ കാണുന്നുണ്ട്. ആഗസ്റ്റിൽ അവന് 3-4 വർഷം മുമ്പ് എന്റെ ആങ്ങളെ മരിച്ചായിരുന്നു. അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടിയാ മംഗളം നേരുന്നു എന്നുള്ള പാട്ട് വെച്ചാൽ മതി.
5: ഓക്കെ, അത് ഞാൻ വെച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് ഞാൻ വെച്ചു തരാം കേട്ടോ. സന്തോഷമായിട്ടിരിക്കണം കേട്ടോ.
4: ഓക്കെ,
5: ശരി എന്നാ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
5: ഹലോ.
6: ഹലോ,
5: ഇത് സുശീല ചേച്ചിയാണോ?
6: അതെ.
5: പേ സുശീല. ആ പേര് അങ്ങനെ പറയുമ്പോ നമുക്ക് എന്തൊരു സന്തോഷാന്നറിയോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പേരാ നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലേ? ആ അത് കൊള്ളാം. ശുഭ വിളിക്കണെന്ന് പറഞ്ഞ ഒരു കത്ത് എഴുതിയില്ലേ? ഞാൻ വിളിച്ചിട്ടൊട്ട് ഫോൺ എടുക്കുന്നില്ല അവര്. അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചി അങ്ങ് വിളിച്ചേക്കാന്ന്. അപ്പൊ ശുഭയുടെ വിവാഹ വാർഷികമായിരുന്നു അല്ലേ, ഓഗസ്റ്റ് 20. അതെ അതെ, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഇനിയൊന്നുമില്ല, ഞാൻ ചേച്ചിയോട് സംസാരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ശുഭ താമസിക്കുന്നത് ആലുവ ദേശത്താണ്. എന്താ ചെയ്യുന്നേ ശുഭ?
6: മക്കളൊക്കെ വിദേശത്താണ്, രണ്ടുപേരുണ്ട്. ഞാൻ
5: പെട്ടെന്നേ
6: ശബ്ദം കേട്ട് ലൗലാണ് അല്ലേ?
5: അതെ. എവിടെ താമസിക്കുന്നേ? കടുങ്ങല്ലൂര്.
6: കൂടെ മോനും ഭാര്യയുണ്ട്, അവരെല്ലാരും കൂടെ ഒരു വിശേഷത്തിന് പോയേക്കാം.
5: ഓ ശരി. ഓക്കെ. ഈ ശുഭയ്ക്ക് എത്ര കുട്ടികളാണ്?
6: ശുഭയ്ക്ക് രണ്ടുപേര്, ഒരു ആണും രണ്ടാമത്തെ പെൺകുട്ടി.
5: ഭാര്യയും
6: കൂടെ കൂടി സ്ഥലം ശരിക്കും അറിഞ്ഞൂട, ലണ്ടനിലാണെന്ന് തോന്നുന്നു. മോള് കാനഡ. മൂക്കടെ കല്യാണം
5: കഴിഞ്ഞിട്ടില്ല. അപ്പോ ചേച്ചി പാട്ട്?
6: പാട്ട് ഞാൻ വിചാരിച്ച ആശംസകൾ എന്നുള്ള പാട്ടുണ്ടല്ലോ,
5: 100 100 ആശംസകൾ.
6: അതെ.
5: ഓക്കെ, അപ്പൊ പാട്ട് ചേരാം. ശുഭ വിളിക്കുമ്പോ അന്വേഷണം പറയൂ. വിവാഹ വാർഷികം.
6: വിവാഹ വാർഷികം.
5: അതെ അതെ. ഹാപ്പി ആനിവേഴ്സറി പറയൂ. ഓക്കെ, ഞാൻ വച്ചോട്ടെ എന്നാ ശുഭയോട് പറയൂ. വയ്ക്കുവാണേ. ഓക്കെ.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ, ആ ലിജി അല്ലേ?
3: അതെ, ആരാണാവോ?
2: ഞാൻ കൊച്ചി ആകാശവാണിന്ന് വിളിക്കുന്നേ.
3: ഓക്കാം ലിജിതേ കൊടുക്കാം. ലിജി ആകാശവാണിന്ന്.
4: ഹലോ.
2: ഹലോ ലിജി.
4: യെസ് യെസ് യെസ് യെസ്.
2: അപ്പൊ ചേട്ടനാണോ ഫോൺ എടുത്തത്?
4: ആ ചേട്ടനാണ്.
2: അപ്പൊ ഞാൻ വിളിച്ചതേ, പ്രമീളയെ വിളിക്കണെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചില്ലേ? പ്രമീള ഫോൺ എടുക്കുന്നില്ല.
4: അതെയോ?
2: ആ ഈ നമ്പർ തെറ്റാണെന്നൊക്കെയാണ് പറയുന്നത്. പറയുന്നത് അങ്ങനെയാണ്, ഈ നമ്പർ തെറ്റാണെന്നാണ് പറയുന്നത്. പ്രമീളക്ക് വേണ്ടിയായിരുന്നല്ലോ കത്ത് എഴുതിയത്. പ്രമീള ആരാണ്, അനിയത്തിയാണോ? അപ്പൊ അവര് അവിടെയാണ് താമസിക്കണത് അല്ലേ?
4: ഇവിടെയാണ് ശരിക്കും, ബട്ട് ഇടയ്ക്ക് പോവും.
2: പാലക്കാട്?
4: ആളുടെ ബ്രദറും ഫാമിലിയും ഒക്കെ അവിടെയാണ്.
2: പാലക്കാടാണ്.
4: ഫോണായിട്ട് പോയിട്ടുണ്ടാവും, അതായിരിക്കും.
2: അപ്പൊ എങ്ങനെയാണ്, നിങ്ങളെ കൂട്ടുകാരികളെ ഒരുമിച്ച് പഠിച്ചതായിരുന്നോ?
4: അല്ലല്ലല്ല, ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ട് ഇവിടെ ഉള്ള നെയ്ബേഴ്സ് എന്നുള്ളത് കുറച്ച് ദൂരാണ്.
2: അപ്പൊ എന്താ ചെയ്യുന്നേ, അടുക്കളയിലാണോ ഇപ്പോ?
4: അടുക്കളയില്. കറിവെപ്പാണ്.
2: അവിടെ ആരുണ്ട് ഇപ്പോ?
4: ഇപ്പൊ എന്റെ മക്കള് വന്നിട്ടുണ്ട്.
2: ബാംഗ്ലൂര്.
4: ആ ബാംഗ്ലൂരാണ്.
2: ശരി. കുട്ടികള് വരുമ്പോ എന്തായാലും ഒരു സെലിബ്രേഷന്റെ ഇത് വരുമല്ലോ അല്ലേ?
4: അതന്നെ അതുണ്ട്. എന്തായാലും അവര് വന്നാലേ അത് സെലിബ്രേഷൻ പൂർത്തിയാവുള്ളു.
2: അതെ അതെ. പിന്നെ പാട്ട് പറഞ്ഞോ കൂട്ടുകാരിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും.
4: പെട്ടെന്ന് ഓർക്കണ ഒരു പാട്ട് പറയാം. ചിത്രമാരെ ഒരു പുലർക്കാല മെലഡി സോങ് ഉണ്ടല്ലോ,
2: പുലർക്കാല സുന്ദര.
4: ആ സുന്ദര സ്വപ്നത്തിൽ.
2: ഒരു മെയ് മാസ പുലരിയിലാണോ?
4: ആ മെയ് മാസ പുലരി. അതന്നെ ആ ഫിലിം തന്നെ.
2: ഓക്കെ, അത് വെച്ചേരാം.
4: എല്ലാരും പ്രോഗ്രാമും ഭംഗിയാവുണ്ട് കേട്ടോ. എല്ലാ പ്രോഗ്രാംസ് FM കൊച്ചി ഞങ്ങള് വിടാറില്ല. ചേട്ടനാണ് മെയിൻ അതിന്റെ ആള്.
2: ആള്
4: പറഞ്ഞിട്ടാണ് ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്.
2: ചേട്ടന്റെ പേരെന്താണ്?
4: ശശിധരൻ. ആളെയും വിളിച്ചിട്ടുണ്ട്, മരി വിളിച്ചിട്ടുണ്ട്.
2: ആളെ
4: റിയാണ് വിളിച്ചിരുന്നത്.

0: കിച്ചൺ അപ്ലയൻസസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ?
1: മിക്സർ, അവൻ, എയർ ഫ്രൈയർ തുടങ്ങി എല്ലാം മികച്ച ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ മൈ ജി നോൺ സ്റ്റോപ്പ് 48 ഹവർ സെയിൽ.
0: ഈ വമ്പൻ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
1: ഇടപ്പള്ളി മെറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
2: ഹലോ, രാജൻ വാസുപുരു.

0: ഒന്ന് കൊടുക്കുവോ? ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഓൾ ഇന്ത്യ റേഡിയോ കൊച്ചി.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് കേട്ടോ. സുജിത്ത് മറ്റത്തൂർക്കുന്നൊരു കത്തെഴുതി ഞങ്ങളുടെ ട്രൂപ്പിലെ രാജൻ വാസുപുരത്തെ വിളിക്കണം എന്ന് പറഞ്ഞു, അതാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോ അദ്ദേഹം എഴുതിയിരിക്കുന്നത് താങ്കൾ ഒരു ഫിഗർ ആർട്ടിസ്റ്റ് ആണ് എന്നാണ്.
1: അങ്ങനെയൊക്കെ സംഭവിച്ചു പോണ്ട്.
0: അതുമില്ല. അപ്പോ ജയൻ, ഭീമൻ, രഘു, ഇന്നസെന്റ് ഇവരുടെ ഫിഗറുകളൊക്കെ ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ജയന്റെ ഒരു വലിയ ആരാധകനാണ്. സ്ഥലം ഇതെവിടെയാണ്? വാസുപുരം.
1: അതെ,
0: ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ പ്രോഗ്രാംസിന് പോവാറില്ലേ?
1: ഇപ്പൊ ഞാനേ ജോലിയൊക്കെ ഉള്ള കാരണം പിന്നെ അങ്ങനെ അധികം പോവാറില്ല. പരിപാടികളൊക്കെ ഒന്ന് കുറവാ, ആരും പിന്നെ അതിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല.
0: അങ്ങനെ എവിടെ വർക്ക് ചെയ്യുന്നേ?
1: ഞാൻ ഇപ്പോ തൃശ്ശൂർ ലോഡ്ജില് റിസപ്ഷൻ ആയിട്ട് പോവാ.
0: ഓ ശരി.
1: ഇവിടെ പോണത്.
0: ഓ ശരി. അപ്പൊ നേരത്തെ ഉള്ളൊരു പരിചയമാണ് അല്ലേ?
1: ആ, ഞങ്ങള് നേരത്തെ ഉണ്ട് പരിചയമുണ്ട്.
0: ശരി. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ റേഡിയോ കേൾക്കാറുണ്ട് അല്ലേ? ഫോൺ എടുത്തത് ആരായിരുന്നു? ശരി. വേറെ ആരുണ്ട് വീട്ടില്? മക്കളൊക്കെയോ? മക്കളൊക്കെ എന്ത് ചെയ്യണു?
1: രണ്ടാൾക്കും ചെറിയ ജോലിയൊക്കെ ആയിട്ടുണ്ട്, ചെറിയ ജോലികളൊക്കെ.
0: ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
1: ഇഷ്ടപ്പെട്ട എന്റെ തന്നെ ആയിക്കോട്ടെ.
0: ഏത് പാട്ടാ?
1: കഴുകുന്ന സിനിമയില് ജയം പാടുന്ന ഒരു പാട്ട്, അത് ചന്ദന കുളിച്ചുകൂടി വരും കാറ്റ് എന്നുള്ളൊരു
0: പാട്ടില്ലേ, പാടുവോ?
1: ഇല്ല,
0: ചാടിക്കേറി അങ്ങ് പറഞ്ഞില്ലേ? ഇല്ലെന്താ? ഞങ്ങളെ കേൾപ്പിച്ചേ.
1: അയ്യോ, അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ജോസ് പ്രാശന്റെ പറയാം, ഇപ്പൊ പെട്ടെന്ന് കിട്ടിയത് അതാണ്.
0: ആയിക്കോട്ടെ, പറഞ്ഞോ.
1: അയ്യോ, ഞാൻ നിങ്ങളെ കേട്ടിരിക്കായിരുന്നു. ബൈ ബൈ. ഓ, കഴിഞ്ഞു പോയി.
0: ഒന്നും കൂടി പറയാ, ശരിയായി.
1: ഓ, അത് പെട്ടെന്ന് അതിന്റെ ഡയലോഗൊക്കെ മറന്നുപോയി, പണിയിലായി കാരണം പെട്ടെന്ന് പറയാൻ പറ്റില്ല.
0: അപ്പൊ എന്തായാലും പാട്ട് ഞാൻ വെച്ചുതരാം.
1: താങ്ക് യു. ഓക്കെ, ശരി ശരി.
0: ഓക്കെ, ബൈ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഹലോ
1: ഹലോ
2: ഹലോ,
1: സോഫിയാണോ? സോഫി സിൽവസ്റ്റർ.
2: അതെ അതെ. എന്നാണ്ട് മാമി വിശേഷം?
1: നല്ല വിശേഷം. ഞാൻ വിളിച്ചതേ, എമിലി ടീച്ചറെ വിളിക്കണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിരുന്നല്ലോ മുൻപ്. അപ്പൊ ആ നമ്പർ ഒന്ന് വിളിച്ചപ്പോ അത് എടുക്കുന്നില്ലല്ലോ.
2: അയ്യോ ടീച്ചർ, ഇനി വല്ല ഹോസ്പിറ്റലാണോന്നറിയാമോ?
1: ഈ ടീച്ചറെ എങ്ങനെ അറിയാം?
2: ടീച്ചറെ ഞങ്ങളെ എന്നെ സത്യത്തിൽ പഠിപ്പിച്ചിട്ടില്ല, സ്കൂളിൽ പഠിപ്പിച്ച എന്റെ ചേച്ചിനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള. അപ്പം നമ്മളെപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും ടീച്ചറിന്. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത്. അപ്പം അങ്ങനെ ടീച്ചറിന് തീരെ വയ്യാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ടീച്ചറിനൊന്ന് വിളിക്കാനായിട്ട്.
1: എന്തായാലും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല കേട്ടോ.
2: ഹോസ്പിറ്റലാണോന്ന് എനിക്ക് അറിയാൻ വയ്യ.
1: ശരി,
2: ലവ്ലി മാഡം അല്ലേ?
1: അതെ അതെ.
2: ആ എനിക്ക് മനസ്സിലായി, സൗണ്ട് കേട്ടപ്പം തോന്നി.
1: സോഫി എന്താ ചെയ്യുന്നേ?
2: ഞാനിപ്പം ജോലിയൊന്നും ഇല്ല, ചുമ്മാ ഇരിക്കുകയാണ് ഇപ്പം.
1: വീട്ടമ്മയാണ്?
2: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ ആരുണ്ട് വീട്ടില്?
2: വീട്ടില് എന്റെ അമ്മച്ചി ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് കുട്ടികളുണ്ട്.
1: മക്കളൊക്കെ എന്താ ചെയ്യണേ?
2: പിള്ളേര് ഒരാള് മൂത്തവൻ പ്ലസ് വണ്ണിനായി, ഇളയവൻ 10ാം ക്ലാസ്സിലായി. ഞാന് ഓർമ്മച്ചിന്തിലോട്ടൊക്കെ കത്ത് അയച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ ലെറ്റർ ഒക്കെ അയച്ചിട്ടുണ്ട്.
1: അപ്പോ പാട്ട് പറഞ്ഞോ?
2: പാട്ട് ടീച്ചറ് വിളിച്ചില്ലല്ലോ. അപ്പൊ ടീച്ചറിന് വേണ്ടി നമുക്ക് ദാസേട്ടന്റെ നല്ലൊരു പാട്ട് വെച്ചാ മതി മാഡം.
1: പഴയത് വേണോ പുതിയത് വേണോ?
2: അത് നമ്മള് ഇടത്തരം, ഒരു 90കളുടെ ആയാലും കുഴപ്പമില്ല.
1: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരോടും അന്വേഷണം പറഞ്ഞു. ടീച്ചറെ വിളിക്കുമ്പോ വിളിച്ച കാര്യമൊക്കെ പറയൂ കേട്ടോ.
2: ഓക്കെ, എന്റെ ഹസ്ബൻഡ് അശോകൻ പറയുന്നുണ്ട്, ഒന്ന് കൊടുത്തോട്ടെ. ഞാൻ
1: കൊടുത്തോ കൊടുത്തോ.
3: ഹലോ
1: ഹലോ,
3: നമസ്കാരം. ഞങ്ങളെല്ലാ ദിവസവും കേൾക്കാറുണ്ട് കേട്ടാ, വിളിച്ചതിൽ സന്തോഷമുണ്ട്. എന്റെ പേര് അശോക് എന്നാണ്.
1: അശോക് എന്താ ചെയ്യുന്നേ?
3: ഞാന് പിന്നെ എനിക്ക് സ്റ്റഡിയുടെ വർക്കാണ്. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് പുറത്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ കൊറോണയുടെ സമയം കഴിഞ്ഞപ്പോ ഇവിടെ വീട്ടിൽ നാട്ടിൽ നിന്ന് വന്നിട്ട് സ്റ്റഡിയുടെ വർക്ക് ഒക്കെ ആയിട്ട് പോവുകയാണ്. പിന്നെ അതുപോലെ എന്റെ കുഞ്ഞുണ്ട്, മക്കള് മാണി ചാക്കോച്ചി. പിന്നെ മാണിക്കുട്ടിനെ കൊടുക്കാം, മാണിക്കുട്ടിനെ ഒന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഇപ്പൊ മാഡം വിളിച്ചത്.
1: കൊടുക്കാം
3: കൊടുക്കാം. മാണിക്കുട്ടി
4: ഹലോ.
1: ഹലോ, ഇതാരാണ്, പേര് പറഞ്ഞേ.
4: ഇത് ഞാൻ മാണി.
1: മാണി എന്താ ചെയ്യുന്നേ?
4: ഞാനിപ്പോ 10ൽ പഠിക്കുന്നു.
1: എവിടെയാ?
4: ചേർത്തല ഹോളി ഫാമിലിയില്.
1: സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ലേ?
4: ഇല്ല.
1: അപ്പം ഇപ്പൊ 10ലേക്കായി അല്ലേ?
4: ഇപ്പൊ 10ലേക്ക്.
1: എക്സാം ഉണ്ടായിരുന്നോ?
4: എക്സാം കഴിഞ്ഞു.
1: എങ്ങനെയുണ്ടായി? എളുപ്പമായിരുന്നോ?
4: നല്ല
1: മാർക്കൊക്കെ മേടിക്കണം കേട്ടോ.
4: അയ്യോ,
1: പിന്നെ വേറെ ആരാടെ ഉള്ളത്?
4: വേറെ ചേട്ടനാണ്, ചേട്ടൻ അമ്മ എടുത്താണ്.
1: ആണോ? ഓ ശരി, ആയിക്കോട്ടെ. അപ്പൊ പാട്ട് ഏതാ ചോദിച്ചേ?
4: പാട്ട്
2: മാഡം ദാസേട്ടന്റെ പാട്ട് വെച്ചാ മതി കേട്ടാ.
1: ഓക്കെ,
2: താങ്ക് യു. ഒത്തിരി നന്ദി. ഒത്തിരി ഒത്തിരി സന്തോഷം.
1: ഓക്കെ കേട്ടോ, ടീച്ചറോട് തിരക്കിന്ന് പറയണോ കേട്ടോ.
2: പറയാം പറയാം പറയാം. ശരി,
1: ബൈ ബൈ.

0: ഹലോ, സദനാണോ?
1: അതെ.
0: ആ സദൻ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണി എന്നാണ് കേട്ടോ. കൊച്ചി ആകാശവാണി, ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നേ.

0: ആകാശവാണിന്ന്. പറഞ്ഞ മാഡം.
1: ഓ അപ്പൊ ഒരു കത്ത് വന്നു.
0: പറഞ്ഞ മാഡം.
1: ലവ്ലി മാഡം അല്ലേ? അതെ സദന, എന്താ ചെയ്യുന്നത്
0: മാഡം? ഞാനേ ഞാനൊരു യാത്ര പറഞ്ഞ മാഡം. എന്താന്ന് വെച്ചാ
1: സദന്റെ വിവരങ്ങൾ പറയൂ.
0: ഞാനിപ്പോ ഒരു കല്യാണ പരിപാടിക്കെങ്കിലും പോണേണ്. അപ്പൊ ഞാനേ ഇതില് കൊച്ചി ആകാശവാണിയുടെ നല്ല പ്രോഗ്രാം എഫ് എമ്മിന്റെ പരിപാടിയൊക്കെ കേൾക്കണേണ്. അപ്പൊ ഞങ്ങളുടെ അതിലെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ജബ്ബാറ ആളുകാണെന്ന് പറഞ്ഞിട്ടാളുണ്ടേ. അത്യാവശ്യം സാധാരണക്കാരുടെ ഇരുന്നുണ്ട് റേഡിയത്തിലോട്ട് എല്ലാരും ഒരാളുള്ളൊരു ആകാശ് ചെയ്ത ഒരു പ്രചോദനം കൊടുക്കുന്ന കൂട്ടത്തിലാണ് അത്യാവശ്യം
1: കേൾക്കാറുണ്ടോ ഞങ്ങളുടെ റേഡിയോ?
0: എന്താ
1: കൊച്ചി എഫ് എം കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്. രാവിലെ 6 മണിക്ക് വെച്ച് കഴിഞ്ഞാല് രാത്രി 8 മണി ആകുമ്പോഴത്തേക്കും അവിടെ വീട്ടുകാർക്ക് സീരിയൽ കാണുന്ന സമയം വരെ നമ്മള് കേൾക്കണല്ലേ എഫ് എം. അല്ലേ
1: സദൻ എന്താ ചെയ്യുന്നേ?
0: ഞാന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു റിട്ടയർഡ് ആയിരുന്നു.
1: ഓ ശരി.
0: ടി വി കൂടുതൽ നല്ല വിവരങ്ങളൊക്കെ കിട്ടണം. നല്ല പരിപാടികളും നല്ല നല്ല പരിപാടികളൊക്കെ ഉള്ള എഫ് എമ്മിന്റെ. അപ്പൊ കൊച്ചൻ അതില് ഇത് രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ടി വി പ്രോഗ്രാം തുടങ്ങണവരെ നമ്മള് കേൾക്കണത്. അപ്പൊ ഇപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ഫോൺ ഔട്ട് കാണും. എല്ലാരും ഡോക്ടറോട് ചോദിക്കാ. അപ്പൊ മാഡം അപ്പൊ ഇങ്ങനെ വിളിക്കാൻ കാര്യം അതിലനുസരിച്ച് വിളിക്കണല്ലേ.
1: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയോ.
0: അത് ആ പാട്ട് അത് പടത്തിന്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ഓർമ്മകളെ കൈവെള്ള ചാർത്തി ദേവി എന്ന് പറയണ്ട്.
1: പ്രതീക്ഷ എന്നാണ് സിനിമയുടെ പേര്.
0: എന്താ
1: പ്രതീക്ഷ? പ്രതീക്ഷ എന്നാണ് സിനിമയുടെ പേര്.
0: പ്രതീക്ഷ അല്ലേ? ആ ശരി മാഡം. അപ്പൊ ആ പാട്ട് അതൊന്ന് കേട്ടാ കൊള്ളായിരുന്നു. നല്ല നല്ല പഴയ ഗാനങ്ങളാണല്ലോ.
1: ആ അത് വെച്ചു തരാം. അപ്പൊ ഓക്കെ ബൈ.
0: ഓക്കെ താങ്ക് യു മാഡം.
1: ഓക്കെ ബൈ.

0: ഹലോ ഹലോ, ആ സുധയല്ലേ?
1: അതെ.
0: ആ സുധ, ഞാൻ കൊച്ചി ആകാശവാണി എന്നാ വിളിക്കുന്നത്, ഫോൺ ഔട്ടിൽ നിന്ന്.
1: മനസ്സിലായി
0: ആ
1: മനസ്സിലായി.
0: സുധയെ വിളിക്കണമെന്ന് പറഞ്ഞ് അക്കാമ ജോസഫ് എഴുതിയിരുന്നു.
1: ഓ ശരി ശരി.
0: ഇപ്പൊ എവിടെയാ, വീട്ടിലാണോ?
1: ഇപ്പൊ മോളുടെ വീട്ടില്ല, ഓണം പ്രമാണിച്ച് തെക്കാക്കര ആകാശവാണിയുടെ അടുത്ത് തന്നെ വർഷേ ഉള്ളു.
0: ആ ശരി. എല്ലാരും ഉണ്ടോ അവിടെ? ഓണൊക്കെ നന്നായിരുന്നു? എങ്ങനെയിരുന്നു?
1: ഓണം നന്നായിരുന്നു, ഓണം നന്നായിരുന്നു.
0: ഈ അക്കാമ്മ എങ്ങനെ അറിയും?
1: അക്കാമ്മ ഞങ്ങളെ റേഡിയോ ശ്രോതാവാണല്ലോ.
0: ശരി. ഓ,
1: ഓൾ ഇന്ത്യ റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന്റെ
0: കിടങ്ങൂരാണല്ലോ. ഞങ്ങള്
1: എല്ലാവർക്കും ഒരു കൂട്ടായ്മയുണ്ട്, റേഡിയോ ശ്രോതാക്കളാണല്ലോ. ഞാൻ പണ്ട് പറഞ്ഞത് 40 കൊല്ലം ആയി ആ റേഡിയോ ഇന്നും ഉണ്ട്.
0: ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്.
1: അതെ അതെ അതെ അതെ, ഞാൻ എപ്പോഴും അങ്ങോട്ട് കത്തയക്കും. ഗാനോത്സവത്തിലേക്കാ കൂടുതലും.
0: അതെ അതെ,
1: എനിക്ക് പാട്ടുകളാ കൂടുതലും ഇഷ്ടം. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എഴുതിയെടുക്കും, ഡയറി ഒക്കെ നിറഞ്ഞിരിക്ക. പിന്നെ ഇപ്പത്തെ ക്വസ്റ്റ്യൻ അല്ല, ഭയങ്കര നീളമുള്ള ക്വസ്റ്റ്യൻ,
0: ചെറുതാക്കാൻ പറയാം.
1: അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കും, എഴുതുമ്പോഴത്തേനും അവർ കഴിഞ്ഞു പോകും. ചിലപ്പോ 5 പ്രാവശ്യം പറയില്ല,
0: പറയില്ല.
1: ആ സമയം റേഡിയോ തട്ടേക്ക് ഓടി എത്തും.
0: അപ്പോഴേ പാട്ട് പറഞ്ഞു.
1: പാട്ട് എനിക്ക് ഓണം പ്രമാണിച്ച് ആയതുകൊണ്ട്, അല്ലെങ്കിൽ പൂ വിരിഞ്ഞല്ലോ ഇന്നെന്റെ മുറ്റത്ത്, എനിക്ക് ഞാൻ സ്വന്തം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ദാസേട്ടൻ പാട്ട് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള
0: പാട്ടാണ്.
1: ഏറ്റവും ഇഷ്ടം യേശുദാസ് ഗാനങ്ങളാണ്. ലവ്ലി മേഡല്ലേ? പിന്നെ എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അക്കാമ്മ ആണല്ലോ, വിളിക്കാത്ത ആണല്ലോ കൂടുതൽ എനിക്ക് അയച്ചത്, അപ്പം വിളിക്കാത്ത കൂടുതലും. പിന്നെ വിളിക്കാത്ത നല്ലൊരു ഗായികയും കൂടി ആട്ടോ, പഞ്ചായത്തിൽ നിന്ന് റിട്ടയർഡ് ആയതാ സെക്രട്ടറി. അപ്പം കിടങ്ങൂരാണ്, ഞാനും പാലായ എന്റെ വീട്. അപ്പൊ ഞങ്ങള് പാലക്കാരാണ്, കൊട്ടയില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും രാജി, രാജിനെ അറിയില്ലേ? പിന്നെ അത് നമ്മള് അവര് സാറുണ്ട്, നമ്മുടെ സാറിന്റെ പേര് ഹരികുമാർ സാർ, കണിച്ചുകുളങ്ങര. പിന്നെ ജോർജ് കുറ്റിക്കാട്, അങ്ങനെ സക്കീല ടീച്ചർ, കുറെ പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയുമ്പോ സമയം പോവില്ല. അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ഗാനം ചോദിക്കുന്നത്.
0: ഓക്കേ, പാട്ട് വെച്ചിരാട്ടോ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത് മിർസിയോയേവിന്റെ ക്ഷണം സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിലെത്തും. പ്രധാനമന്ത്രിയുടെ രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കി, വ്യാപാരം, പ്രതിരോധം, ഡിജിറ്റൽ മേഖലകളിലെ സഹകരണം എന്നിവ മെച്ചപ്പെടുത്തും. ഇന്ത്യ അർജന്റീന സംയുക്ത വ്യാപാര സമിതി നാലാമത് യോഗം അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ ചേർന്നു. ഇരുരാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ച യോഗത്തിൽ അർജന്റീനയിലെ ലിഥിയം ഖനനം, ഊർജ്ജം, ഔഷധ മേഖലകളിലെ സഹകരണം എന്നിവ പ്രധാന ചർച്ചയായി. ദേശീയ കായിക ദിനത്തിൽ ഒരു മണിക്കൂർ കളിക്കളത്തിൽ എന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയും അർജുൻ റാം മേഘ്വാളും ന്യൂഡൽഹിയിൽ ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുത്തു. ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും കായിക വിനോദങ്ങൾക്കായി മാറ്റിവെയ്ക്കണമെന്ന് മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രിയെ വഴിയിൽ തടഞ്ഞ സംഭവം തെറ്റായ പ്രവൃത്തിയാണെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. പാർട്ടി ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് നടപടി എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു.

0: സിപിഐയെ യുഡിഎഫിലേക്ക് ക്ഷണിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ ചർച്ച തുടരട്ടെയെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. സ്വാതന്ത്ര്യസമരസേനാനി പി വി സ്വാമിയുടെ സ്മരണക്കായി ഏർപ്പെടുത്തിയ പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആന്റ് സോഷ്യോ കൾച്ചറൽ അവാർഡ് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദിന്. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സെപ്റ്റംബർ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം നൽകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ഞത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ 5 സ്ഥാനം കൈവരിച്ച ഇന്ത്യൻ ടീമിന് ഹോക്കി ഇന്ത്യയുടെ 50 ലക്ഷം രൂപ പാരിതോഷികം. ആംസ്റ്റൽ വീനിലെ പോരാട്ടത്തിൽ ലോക 5 നമ്പർ ടീമായ ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തിയാണ് 52 വർഷത്തിനുശേഷം ഇന്ത്യൻ ടീം ലോകകപ്പ് നേട്ടം കരസ്ഥമാക്കിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 2 കഴിഞ്ഞ് 2:54. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ കുമാർ സാനു പാടിയ ഗാനം, സംഗീതം R.D. ബർമൻ.

0: സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ത്രീ ഇഡിയറ്റ്സ്. വരികൾ എഴുതിയത് സുവാനന്ദ് കിർക്കിറെ, സംഗീതം ശാന്തനു മൊയ്ത്ര.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ചിത്രം ആഷിഖി 2. പാടിയത് അർജിത് സിംഗ്. ഗാനരചന, സംഗീതം മിഥുൻ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: മെഹബൂബിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണം നൽകി. ഹരിഹരൻ, കവിത കൃഷ്ണമൂർത്തി എന്നിവർ പാടിയ ഗാനം ചിത്രം ബോംബെ.

0: പിന്നീട് വാങ്ങാം. ഇയർ ബഡ്സ് അടുത്ത മാസം.
1: ഇനി പോസ്റ്റ്പോൺ ചെയ്യണ്ട. 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ
0: ഇന്നും നാളെയും മാത്രം.
1: ഇടപ്പള്ളി മെറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
2: ചിത്രം ദേവദാസ്, ശ്രേയ ഘോഷാൽ പാടിയത്.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം ചിത്രം കൃഷ്, സംഗീതം രാജേഷ് റോഷൻ.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ചിത്രം സത്യമേവ ജയതേ. ആതിഫ് അസ്ലം, തുൾസി കുമാർ എന്നിവർ പാടിയത്. ഗാനരചന കുമാർ, സംഗീതം റോച്ചക് കോലി.

മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്.

ആനന്ദഭക്ഷി വരികളെഴുതി, അനുമാലിക് ഈണം നൽകി, സുഖ്വിന്ദർ സിംഗ്, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ പാടിയ ഗാനം ചിത്രം യാദേൻ.

0: മൻ കി ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: അടുത്ത ഗാനം യെസ് ബോസ് എന്ന ചിത്രത്തിൽ അഭിജിത്ത്, അൽക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ജതിൻ ലളിത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത് നടക്കും. തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300-ൽ ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും കന്യാകുമാരി തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വാട്സ്ആപ്പ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നുവെന്ന് അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും CNG വില കിലോഗ്രാമിന് 3.89 രൂപ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്ക് ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. ഹംഗറിയിൽ നടന്ന PSA ബുഡാപെസ്റ്റ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ചാമ്പ്യൻ.
1: ആകാശവാണി FM വാർത്തകൾ.

ഡി കൊച്ചി എഫ് എം 102.3 സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 19 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഗുലാം അലി പാടിയ ഗസലുകൾ കേൾക്കാം.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 31 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കൊച്ചി വേവ്സ് പാശ്ചാത്യ സംഗീത പരിപാടി.
1: This is All India Radio, broadcasting on 102.3. കൊച്ചി വേവ്സ്.
0: ഇന്ന് കൊച്ചി വേവ്സിൽ സൂപ്പർ നാച്ചുറൽ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ.

0: കൊച്ചി വേവ്സിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സൂപ്പർ നാച്ചുറൽ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. കൊച്ചി വേവ്സ് സമാപിച്ചു.
1: യു ആർ ലിസണിംഗ് ടു കൊച്ചി വേവ്സ്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ കണ്ടെടുത്ത തിരിച്ചറിയാത്തതും ആരും അവകാശപ്പെടാത്തതുമായ 229 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നേപ്പാൾ അധികൃതർ തീരുമാനിച്ചു. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി സെപ്റ്റംബർ 1 ഡാമിലെത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത് നടക്കും. തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും കന്യാകുമാരി തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വാട്സ്ആപ്പ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും CNG വില കിലോഗ്രാമിന് 3.89 രൂപ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്ക് ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിൽ വന്നു.
0: ആകാശവാണി FM വാർത്തകൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുന്ന നമ്പർ 9444 5584888.

അപ്പൊ നമുക്ക് മെസ്സേജ് നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും നിമ്മിയാണ്. ഹായ് നാലുമണിപ്പൂവേ, ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഈ പ്രോഗ്രാം എപ്പോഴും കേൾക്കാറുണ്ട്. എനിക്ക് പ്രിയമാനവളെ എന്ന സിനിമയിലെ എന്നവോ എന്ന പാട്ട് വെച്ചു തരണം. എനിക്കും ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പാട്ട് വെക്കണം എന്നാണ് നിമ്മി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓണമൊക്കെ വളരെ നന്നായിരുന്നു നിമ്മി. അപ്പോൾ നിമ്മിയും ഫാമിലിയും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നിമ്മി ആവശ്യപ്പെട്ട ഈ ഗാനം നിമ്മിക്കും ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്, പ്രിയമാനവളെ എന്ന സിനിമയിലെ ഈ ഗാനം.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.

അടുത്ത മെസ്സേജ്, ഏതോ ഒരു സ്വപ്നം സിനിമയിലെ പോമാനം പൂർത്തുളഞ്ഞ് എന്ന പാട്ട് ആവശ്യപ്പെട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു എന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത് ദാസാണ്, ഷൊർണൂരിൽ നിന്നും. അപ്പോൾ ഈ പാട്ട് കൊച്ചി എഫ് എമ്മിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും കൂടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദാസിനും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഏതോ ഒരു സ്വപ്നം എന്ന സിനിമയിലെ യേശുദാസ് പാടിയ ഈ ഗാനം.

0: ഓഗസ്റ്റ് 29 30 തീയതികളിൽ നൈറ്റ് ഷോപ്പിംഗ് ചെയ്താലോ?
1: എവിടെ?
0: ഇടപ്പള്ളി മറിൻ ഡ്രൈവ് മൈ ജി ഫീച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ.
2: കിടിലൻ EMI ഓഫറുകളും 30 crore+ മൈ ജി ഓണം മാസോണം സമ്മാനങ്ങളും
0: ഇന്നും നാളെയും മാത്രം.

അടുത്ത മെസ്സേജ്. ഹായ് നാല് മണിപ്പൂവേ, സുഖമല്ലേ? ഞാൻ ആലങ്ങാട് നിന്ന് മിഥുവാണ്. എന്റെ വിനുവേട്ടന് വേണ്ടി റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന പാട്ട് വെച്ചു തരുമോ പ്ലീസ്? ഏട്ടൻ ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, ദയവായി വെച്ചു തരണേ എന്നാണ് മിഥു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മിഥുവിൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന പാട്ട് ഇപ്പോൾ വെച്ചു തരാം. ഈ ഗാനം പാടിയത് ഹരിഹരൻ.

0: ഓണത്തിന് ബിഗ് സ്ക്രീൻ ടി വി വാങ്ങാൻ പറ്റിയില്ലേ?
1: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈറ്റി ഫീച്ചറിലേക്ക് പോരൂ. ഇന്നും നാളെയും നോൺ സ്റ്റോപ്പ് 48 hours
0: 75% വരെ ഡിസ്കൗണ്ടും മികച്ച EMI
1: ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
2: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
3: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടകളിൽ

അടുത്ത മെസ്സേജ് ഇടുക്കിയിൽ നിന്നും ബിജു, മേഴ്സി, മക്കൾ അലീന, ആഗ്നസ് എന്നിവരാണ് അയച്ചിരിക്കുന്നത്. 4 മണിപ്പൂവിൽ കൂടി ഒരു പാട്ട് കേൾപ്പിച്ചു തരാമോ? പാട്ട് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ മലമേലെ തിരിവെച്ച് എന്ന പാട്ടാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 4 മണിപ്പൂക്കളിലെ അടുത്ത ഗാനം ബിജു, മേഴ്സി, മക്കൾ അലീന, ആഗ്നസ് എന്നിവർ ആവശ്യപ്പെട്ട മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ബിജിപാൽ

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വിനിത ശിബുവാണ് പൂച്ചാക്കൽ നിന്ന്. ഹായ് നാലുമണിപ്പൂവ്, എനിക്കും എന്റെ ഫാമിലിക്കും പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അന്ന എന്ന സിനിമയിലെ യവന കഥയിൽ നിന്ന് വന്ന എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ വിനിത ശിബുവിനും ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വിനിത ശിബു ആവശ്യപ്പെട്ട ഗാനം ഇതാണ്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.

അധ്യക്ഷന് വേണ്ടി പാട്ട് ആവശ്യപ്പെട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്നും അർത്ഥനയാണ്. അപ്പോൾ അധ്യക്ഷന് വേണ്ടി പാട്ട് വെച്ചു തരണം, പ്രിയപ്പെട്ട കുക്കു എന്ന സിനിമയിലെ പാട്ടാണ് വേണ്ടത്. എന്റെ മെസ്സേജ് വായിക്കുമല്ലോ, എന്റെ മെസ്സേജ് ഇനിയെങ്കിലും വായിക്കണം, 4 മിനിറ്റ് പോവുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അർത്ഥന. എന്തായാലും അർത്ഥനയുടെ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. അർത്ഥന ആവശ്യപ്പെട്ട പാട്ടും വെച്ചു തരാം. അർത്ഥന അധ്യക്ഷന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം ഇതാണ്.

അടുത്ത മെസ്സേജ് സിനിയാണ് അയച്ചിരിക്കുന്നത്. എന്റെ പേര് സിനി, വൈക്കം ആറാട്ടുകുളങ്ങര. എനിക്കൊരു പാട്ട് വേണം, എന്തിനു വേറൊരു സൂര്യോദയം. അപ്പോൾ മഴയത്ത് മുൻപേ എന്ന സിനിമയിലെ ഗാനമാണ് സിനി ആവശ്യപ്പെട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സിനിയുടെ ഇഷ്ടഗാനമായിരിക്കും അല്ലേ ഇത്? അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗാനം കേൾക്കാം.

0: ഈ ഗാനത്തോടെ നാലുമണിപ്പൂക്കൾ സമാപിച്ചു. മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ 4 മണിക്ക്. സേവന വാർത്തകൾ. എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള യോഗ്യരായ വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സെപ്റ്റംബർ 30 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484-242-239. നമ്പർ ആവർത്തിക്കാം, 0484-242-239.
1: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ 1550-55.
2: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC, THSLC, +2, VHSC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കുള്ള ധനസഹായത്തിന് ഈ മാസം 31 വൈകിട്ട് 5 മണി വരെ ജില്ലാ ഓഫീസ് വഴി അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0481-25-85-64. നമ്പർ ആവർത്തിക്കാം, 0481-25-85-64. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.
10: മൻ കി ബാത്.
11: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
10: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
11: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
10: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
11: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
10: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
11: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
12: സമയം 5:35.
13: ആകാശവാണി FM വാർത്തകൾ.
12: നേപ്പാളിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമ മേഖല റെഡ് സോണായി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. KSRTC ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടനയുടെ Article 300A ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷ പരിശോധനാ സമിതി 1 സെപ്റ്റംബർ ഡാമിലെത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത് നടക്കും. തൃശൂരിൽ ഇന്ന് പുലിക്കളി മഹോത്സവം. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 37 കേസുകളിലായി 46 പേർ കൂടി അറസ്റ്റിലായി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും കന്യാകുമാരി തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം.
13: ആകാശവാണി FM വാർത്തകൾ.
12: പ്രിയരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇതാ.

ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ആകാശദൂത്, ഒ എൻ വി കുറുപ്പ് എഴുതി, ഔസേപ്പ് അച്ഛൻ ചിട്ടപ്പെടുത്തിയത്. ഇനി ക്ലാസ്മേറ്റ്സ് ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. വിധു പ്രതാപ്, രജു ജോസഫ്, രമേശ് ബാബു, സിസിലി ഇവർ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച്, അലക്സ് പോൾ സംഗീതം പകർന്നത്.

0: ജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: അടുത്ത ഗാനം ഒപ്പം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന മധു വാസുദേവൻ, സംഗീത സംവിധാനം ഫോർ മ്യൂസിക്സ്.

0: ഓർഡിനറി ഈ ചിത്രത്തിൽ രാജീവ് നായർ രചിച്ച്, വിദ്യാസാഗർ സംഗീതം പകർന്ന്, അൻസുരി, വിനായക് സുന്ദർ, വൈശാലി, ജിയോ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: ഓഗസ്റ്റ് 29-30 തീയതികളിൽ നൈറ്റ് ഷോപ്പിംഗ് ചെയ്താലോ?
2: എവിടെ?
1: ഇടപ്പള്ളി മറീൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ നോൺ സ്റ്റോപ്പ് 48 ഹവേഴ്സ് സെയിൽ.
3: കിടിലൻ EMI ഓഫറുകളും 30 കോടി.

0: യുടെ മൈ ജി ഓണം മാസോണം സമ്മാനങ്ങളും
1: ഇന്നും നാളെയും മാത്രം.
2: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
1: രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വിനീത് ശ്രീനിവാസനും മൃദുല വാര്യറും ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം കേൾക്കാം. വിനീത് ശ്രീനിവാസൻ എഴുതി, ഷാൻ റഹ്മാൻ ചിട്ടപ്പെടുത്തിയത്.

ഒരു കുട്ടനാടൻ ബ്ലോഗ്. ഈ ചിത്രത്തിൽ വിജയ് യേശുദാസും മൃദുല വാര്യറും ആലപിച്ച ഗാനം കേൾക്കാം. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, ശ്രീനാഥ്, ശിവശങ്കരൻ.

ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ട് കേട്ടൊരുക്കിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം പ്രണയവർണ്ണങ്ങൾ, ഗായിക ചിത്ര. ഇനി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രേം പൂജാരി. ഒ എൻ വി കുറുപ്പിൻ്റെ രചനയും ഉത്തം സിംഗിൻ്റെ സംഗീതവും.

0: സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലി. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. സമകാലികം, വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, ആരോഗ്യ വിചാരം, സ്റ്റെം സെൽ ദാനവും മാറ്റിവെക്കലും. ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി, സേവന വാർത്തകൾ, ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ. 9:15 നാടക ഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലെ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും പലതും നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്നറിയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റി RBI ചിന്തിക്കുന്നത് പോലെ.
2: 10 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത്തരം അക്കൗണ്ടിലെ പണം RBI DEA ഫണ്ടിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ തിരികെ എടുക്കൂ.
1: RBI പറയുന്നു, അറിവ് നേടൂ,
2: ജാഗ്രത പാലിക്കൂ.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഷേർലി സോമസുന്ദരൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, കാവാലം നാരായണ പണിക്കരുടെ പിറന്നാളിൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 FM ഡയറി ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ. ഗ്രീൻ മോണ് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യ കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലെ. 7:35 FM ഡയറി തുടരും. സമകാലികം, ഡോക്ടർമാർ ഇല്ലാതാകുന്ന സർക്കാർ ആതുരാലയങ്ങൾ. നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. സേവന വാർത്തകൾ, RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, തമ്മനം, നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്. 9:15 അഭിപ്രായ

0: രീതി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: ഓണത്തിന് ബിഗ് സ്ക്രീൻ ടി വി വാങ്ങാൻ പറ്റിയില്ലേ?
4: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് വൈറ്റി ഫീച്ചറിലേക്ക് പോരൂ. ഇന്നും നാളെയും നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ,
3: 75% വരെ ഡിസ്കൗണ്ടും മികച്ച EMI-ഉം,
4: ഒപ്പം മൈ ജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
5: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
0: നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ. 12:05 ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത.
6: 30 crore രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: മൂന്ന് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശ ഗാനപരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി, പെരുവനം അവസാന ഭാഗം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി.
8: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV-യോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
9: നിങ്ങൾക്കായി മാത്രം 5 crore രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം. ഇത്തിരി മുറ്റത്തൊരുക്കാം പഴവർഗ വിളകളുടെ മിയാവാക്കി തോട്ടം. മിയാവാക്കി മാതൃകയിൽ പഴവർഗത്തോട്ടം എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് കർഷകനും മുൻ വിദ്യുച്ഛക്തി വകുപ്പ് എഞ്ചിനീയറുമായ വൈറ്റില സ്വദേശി അശോക് കുമാർ സംസാരിക്കുന്നു. 7:20 വിപണി വാരാന്തവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഈവനിംഗ് സമകാലികം. ഡോക്ടർമാർ ഇല്ലാതാകുന്ന സർക്കാർ ആതുരാലയങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, സേവന വാർത്തകൾ, ഗാനങ്ങൾ, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. ഒൻപത് മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി.
10: 30 crore ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
11: മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: നാളെ രാത്രി 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ. 10:00 ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ:
12: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി, ഇന്നത്തെ സ്വർണവില
13: എന്നും രാവിലെ 10:30.
12: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
13: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
14: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: മധുരം ഗീതം, ലളിതഗാനം. ഇന്ന് മധുരം ഗീതത്തിൽ ലീലാമ്മ മാത്യു പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാർ മുഖത്തല എഴുതി, സഞ്ജീവ് ബാബു ചിട്ടപ്പെടുത്തിയത്.

0: മധുരം ഗീതം ലളിതഗാനത്തിൽ ലീലമ്മ മാത്യു പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ശ്രീകുമാർ മുഖത്തല എഴുതി, സഞ്ജീവ് ബാബു ചിട്ടപ്പെടുത്തിയത്. മധുരം ഗീതം വീണ്ടും നാളെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികകളിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477-225-1676 0477-225-1676.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
0: പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് സ്പേസ് സ്കിൽസ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 31 ഉച്ചയ്ക്ക് 2 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447-5232-38 94-47-52-23-38.
3: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഓഗസ്റ്റ് 29, 30 തീയതികളിൽ നൈറ്റ് ഷോപ്പിംഗ് ചെയ്താലോ?
6: എവിടെ?
5: ഇടപ്പള്ളി മറിൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ.
6: കിടിലൻ EMI ഓഫറുകളും 30 crore മൈജി ഓണം മാസോണം സമ്മാനങ്ങളും
5: ഇന്നും നാളെയും മാത്രം.
7: 30 crore ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഒരു TV വാങ്ങിച്ചാൽ BMW പറകെ വരും.
10: അതെങ്ങനെ?
9: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
12: എവിടുന്ന് വാങ്ങിക്കണം?
11: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
12: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
11: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
12: എന്നാ മൈജി തന്നെ പോവാം.
11: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
13: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
14: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
13: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
14: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
13: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
14: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
13: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
15: 30 crore
16: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
0: തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡേറ്റാ സയൻസിൽ സീറ്റൊഴിവ്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അടുത്ത മാസം 2 ഉച്ചയ്ക്ക് 2 കോളേജിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0466-2270-335 0466-2270-335. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വ

നാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 51 പള്ളിയൂടങ്ങളാണ് ജലമേളയിൽ അണിനിരക്കുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ

0: നഗരപരിധിയിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. കളമശ്ശേരി SEMS ജംഗ്ഷൻ മുതൽ TVS ജംഗ്ഷൻ വരെയും കളമശ്ശേരി HMT മെഡിക്കൽ കോളേജ് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡിൽ തോഷിവ ജംഗ്ഷൻ മുതൽ ഇൻഫോ പാർക്ക് വെസ്റ്റ് ഗേറ്റ് ചിത്രപ്പുഴ പാലം വരെയുള്ള പ്രദേശങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗും വഴിയോര കച്ചവടവും അനുവദിക്കില്ല. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. സാംസ്കാരിക ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്നിവ പ്രമാണിച്ച് നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഓണഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 5 സ്വരാജ് റൌണ്ടിലെ ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: വൈകിട്ട് 5 മണിയോടെയാണ് വിയ്യൂർ യുവജന സംഘം ആദ്യം സ്വരാജ് റൌണ്ടിലേക്ക് എത്തിച്ചേർന്നത്. ഏറ്റവും ഒടുവിലായി രാത്രി 7:20 അയ്യന്നൂർ ദേശവുമയുടെ പ്രവേശിക്കും. രാത്രി 10 മണിയോടെയാണ് ആഘോഷവും വിധി നിർണയവും പൂർത്തിയാകുന്നത്. ഇത്തവണ 9 സംഘങ്ങളിലായി 450 പുലികളാണ് തൃശൂർ നഗരത്തെ വിറപ്പിക്കാനായി സ്വരാജ് റൌണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. പുരുഷന്മാർക്കൊപ്പം അയ്യന്തോൾ ദേശത്തെ നയിക്കാൻ ഇത്തവണയും പെൺപുലികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പുലിക്കളി കാണാൻ വൻ ജനത്തിരക്കാണ് തൃശൂർ നഗരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിക്കളിയോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്കും സമാപനമാവുക.
0: പുലിക്കളി സംഘങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി OJ ജനീഷ്. ഇതിനുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137 പതിപ്പാണ് ഇത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തൽസമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി 1 സെപ്റ്റംബർ ഡാമിലെത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. സുപ്രീംകോടതി നിർദ്ദേശിച്ച പോലെ സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകുന്ന സഹായങ്ങൾക്ക് നേപ്പാൾ സർക്കാരിന്റെ പ്രശംസ. 600+ ആളുകളുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണ നിർണായകമാണെന്ന് നേപ്പാൾ ധനമന്ത്രി സ്വർണിം വാഗ്ലെ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നിന്ന് പ്രത്യേക ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചിട്ടുണ്ടെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ വൻ സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രളയത്തിൽ മരിച്ച 229 തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചു. എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഭാവിയിൽ തിരിച്ചറിയൽ സാധ്യമാകുന്നതിനായി പ്രത്യേക തിരിച്ചറിയൽ നമ്പരുകൾ രേഖപ്പെടുത്തിവെക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി ചുക്രമുടിയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയതോടെ തിരക്കേറി. നീലക്കുറിഞ്ഞി ചെടികൾ നശിപ്പിക്കുന്നത് പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: 12 വർഷങ്ങൾക്ക് ശേഷമാണ് ചൊക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി വിരിഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബറോടെ ചൊക്രമുടി മലനിരകൾ പൂർണ്ണമായും നീലവസന്തമണിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഗ്യാപ്പ് റോഡിന് സമീപമുള്ള കവാടത്തിലൂടെയാണ് ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരാൾക്ക് 200 രൂപയാണ് പ്രവേശന ഫീസ്. സഞ്ചാരികൾക്കായി KSRTC ഷട്ടിൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ചൊക്രമുടിക്ക് പുറമെ മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നിവിടങ്ങളിലും ഇത്തവണ വ്യാപകമായി നീലക്കുറിഞ്ഞി പൂവിടുമെന്നാണ് വിലയിരുത്തൽ. ചിന്നക്കനാൽ മേഖലയിലും കുറിഞ്ഞി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്.
0: വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ ആദ്യ പോരാട്ടത്തിനിറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ തായ്ലന്റാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ലഹരിവേട്ട മലപ്പുറത്ത്. ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 12.8 കിലോഗ്രാം MDMA മൂന്നുപേരെ പോലീസ് പിടികൂടി. മലപ്പുറം വയനാട് സ്വദേശികളെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ അല്പം മുൻപ് അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത് ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും

0: മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 32 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചട്ടക്കാരി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനമാണ് ആദ്യം. രാജീവ് ആലുങ്കൽ എഴുതി, എം ജയചന്ദ്രൻ ചിട്ടപ്പെടുത്തിയത്.

ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും രാത്രി 9:30 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3 കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ സാമാന്യം വ്യാപകമായ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. വരും ദിവസങ്ങളിൽ കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോട് കൂടിയ മഴയ്ക്കോ സാധ്യത. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 23°C. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു പൂവ് വിരിയുന്നത് മറ്റൊരു പൂവിനോട് മത്സരിക്കാനല്ല, സ്വന്തം സൗന്ദര്യവും സുഗന്ധവും ലോകത്തിന് പകർന്നു നൽകാനാണ്. അതുപോലെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുകയാണ് ഏറ്റവും വലിയ വിജയം. സമുദ്രത്തെ തേടി അലയുന്ന ഓരോ നദിക്കും സ്വന്തമായ വഴികളുള്ളതുപോലെ നമ്മൾ ഓരോരുത്തരും തനിമയും കഴിവുകളും സ്വപ്നങ്ങളും ഉള്ളവരാണ്. മറ്റൊരാളുടെ യാത്രയുമായി നമ്മുടെ യാത്രയെ താരതമ്യം ചെയ്യേണ്ടതില്ല. ഓരോരുത്തരുടെയും സമയവും സാഹചര്യങ്ങളും ലക്ഷ്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ മറികടക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇന്നലത്തെ നമ്മളെക്കാൾ മികച്ചവരാകാൻ ശ്രമിക്കാം. ചെറിയ ചുവടുകളായാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാം. നമ്മുടെ കഴിവുകൾ ലോകം തിരിച്ചറിയുന്ന സമയം വരും. സ്വന്തം വഴിയിൽ സത്യസന്ധമായി മുന്നേറുക, ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കോഴികളിലെ രക്താതിസാരത്തെ കുറിച്ചാണ്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, രണ്ടോ അതിലധികമോ കീടനാശിനികൾ ഒരുമിച്ച് കൂട്ടി ഉപയോഗിക്കുന്നത് ശരിയാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടികളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
3: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. പണ്ടൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഒരു കോഴിക്കൂടും അതിൽ നിറയെ കോഴികളും കാണും. കൂട്ടത്തിൽ ഒന്ന് രണ്ട് താറാവും വാത്തയും ഒക്കെ കാണും. എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ ഒഴിയാതെ കുറെ കോഴികൾ ഉണ്ടാവും. അമ്മയ്ക്ക് അവയുടെ പുറകെ നടക്കാനേ നേരമുള്ളൂ. കഴുത്തിൽ രോമമില്ലാതെ നീണ്ട തുമ്പിക്കൈ പോലെ കഴുത്തുള്ളവ, പുള്ളി, ചാരം, മഞ്ഞ, മുള്ളൻ കോഴി, ഇതൊക്കെയാണ് അമ്മയുടെ സ്ഥിരം കോഴിക്കൂട്ടങ്ങൾ. എല്ലാറ്റിനും ഓരോ പേരും ഇടും. ആ പേര് വിളിച്ചാൽ അവ ഓടിയെത്തും. പക്ഷേ ചില ദിവസങ്ങളിൽ ഞങ്ങൾ സ്കൂളിൽ നിന്നെത്തുമ്പോൾ അമ്മാകെ വിഷമിച്ചിരിക്കുന്നത് കാണാം. കാര്യം അന്വേഷിക്കുമ്പോ അമ്മ പറയും, എന്റെ ചക്കിക്ക് എന്തോ വയ്യായിക, മീനുവിനൊരു ചെറിയ കറക്കം, സുന്ദരി വെള്ള കഷ്ടിക്കുന്നു എന്നൊക്കെ. കോഴികളുടെ കാര്യമാണേ പറയുന്നത്. അമ്മ അതിനൊക്കെ ചില നാടൻ മരുന്ന് പ്രയോഗം നടത്തുന്നതും കാണാം. ചില പച്ചിലകളും ഉള്ളിയും കൂടി അരച്ച് കോഴികളെ വിഴുങ്ങിപ്പിക്കും. അസുഖങ്ങൾ മാറുന്നതും കാണാം. ചിലപ്പോൾ ചിലത് ചത്തുപോയെന്നും വരാം. അതിന്റെ വിഷമം അമ്മയിൽ നിന്നും മാറാൻ കുറേ ദിവസം എടുക്കും. ചിലപ്പോൾ ചിലതിനെ വള്ളിപ്പുലിയോ പട്ടിയോ കടിച്ച് മുറിവേൽപ്പിക്കും. ആ മുറിവിൽ അടുക്കളയുടെ അഴികളിൽ പറ്റിയിരിക്കുന്ന പുകയുടെ കരിയെടുത്ത് വയ്ക്കുന്നത് കാണാം. അങ്ങനെ കോഴികളും മറ്റ് ജന്തുക്കളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തുടരുകയാണ് അന്നും ഇന്നും. ഈ കഥയൊക്കെ പറഞ്ഞത് എന്തിനാണെന്നോ, കോഴികളിലെ രക്താതിസാരം എന്ന രോഗവും

0: അതിന്റെ കാരണങ്ങളെയും ചികിത്സയൊക്കെ പറ്റി ഇന്ന് നമ്മോട് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫ് സംസാരിക്കുകയാണ്.
1: ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയിൽ വളർത്തു പക്ഷികളിൽ, പ്രത്യേകിച്ച് കോഴികളിൽ കാണപ്പെടുന്ന ഒരു രോഗബാധയാണ് കോക്സിഡിയോസിസ് അഥവാ രക്താതിസാരം. മഴക്കാലത്ത് കോഴിക്കൂട്ടിലെ ലിറ്ററിൽ അഥവാ വിരിപ്പിൽ രക്തം കണ്ടാൽ കോഴി കർഷകർ ആകെ ഭീതിയിലാകും. കാരണം ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയിൽ കോഴികൾക്ക് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരുന്ന കോക്സിഡിയോസിസ് എന്ന രോഗബാധയുടെ പ്രധാന ലക്ഷണമാണ് കാഷ്ടത്തിൽ രക്തം കാണുക എന്നുള്ളത്. ഈ അതിസാരം അല്ലെങ്കിൽ വയറിളക്കം ബാധിച്ച കോഴികൾ കൂട്ടത്തോടെ ചത്തുപോകുന്നതിനാൽ കർഷകർക്ക് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഒരു രോഗവുമാണിത്. രോഗനിയന്ത്രണം നമുക്ക് സാധ്യമാണ്, പക്ഷേ മരണനിരക്കും രോഗവ്യാപനത്തിന്റെ തോതും വളരെ കൂടുതലായതിനാൽ കോഴി കർഷകർ ഈ രോഗത്തിനെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഐമീറിയ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രോട്ടോസോവ മൂലം കോഴികളുടെ കുടലിലുണ്ടാകുന്ന ഒരു അണുബാധയാണ് കോക്സിഡിയോസിസ്. ഐമീറിയ ടെനെല്ല, ഐമീറിയ നിക്കാട്രിക്സ്, ഐമീറിയ മാക്സിമ, അസറൂളിന, ബ്രൂണറ്റി തുടങ്ങിയ ആറിലധികം രോഗാണു വിഭാഗങ്ങൾ കോഴികളിൽ കോക്സിഡിയ രോഗമുണ്ടാക്കുന്നു. അപ്പൊ ഈ വളർത്തു പക്ഷികളിൽ കോഴികൾക്ക് പുറമെ സാധാരണയായിട്ട് താറാവ്, ടർക്കി, വാത്ത തുടങ്ങിയ വളർത്തു പക്ഷികളെയും പ്രാവുകൾ ഉൾപ്പെടെയുള്ള അരുമ പക്ഷികളെയും മുയലുകളെയും കന്നുകാലികളെയും ചിലപ്പോൾ മനുഷ്യരെ പോലും ബാധിക്കുന്ന ഒരു സൂക്ഷ്മ പരാദമാണ് ഈ ഐമീറിയ. കോഴികളുടെ കുടൽ വ്യൂഹത്തിലും ലിറ്റർ അഥവാ വിരിപ്പിലും സാധാരണയായിട്ട് കാണപ്പെടുന്ന ഐമീറിയയുടെ ഊസിസ്റ്റുകൾ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ദീർഘകാലം നിലനിൽക്കാൻ കഴിവുള്ളവയാണ്. അനുകൂല സാഹചര്യങ്ങളിൽ, അതായത് ഈർപ്പം കൂടുതലുള്ള മഴക്കാലത്തും ഡിസംബർ പോലെയുള്ള തണുപ്പ് കാലത്തും, ഈ കോക്സിഡിയ ഊസിസ്റ്റുകൾ അഥവാ മുട്ടകൾ പെരുകുന്നു. തുടർന്ന് മലിനമായ ഭക്ഷണം, വെള്ളം അല്ലെങ്കിൽ ഈ പരാദമുട്ടകൾ അടങ്ങിയ മണ്ണ് എന്നിവയിലൂടെ രോഗാണുബാധ വീണ്ടും കോഴിയിലെത്തുന്നുണ്ട്. കുടലിലെത്തുന്ന ഈ ഊസിസ്റ്റുകൾ അല്ലെങ്കിൽ രോഗാണുമുട്ടകൾ അവിടെ വിരിഞ്ഞ് കുടലിൽ പെരുകുന്നു. അത് കുടൽ ഭിത്തിയിൽ മുറിവേൽപ്പിക്കുകയും രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു. കുടൽ ഭിത്തിയിലെ ഈ മുറിവുകൾ കോഴിയുടെ ദഹിച്ച തീറ്റയിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള കഴിവിനെ ബാധിക്കുന്നത് മൂലം കോഴിയുടെ തൂക്കം കുറയുകയും തുടർന്ന് മുട്ട ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഇറച്ചി കോഴികളുടെ തൂക്കക്കുറവും മുട്ടക്കോഴികളുടെ ഉൽപ്പാദനക്കുറവും ഇത്തരത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് കോഴി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥകളാണ്. ഇതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശക്തി കുറയുന്നതിനാൽ സാൽമോണല്ല, കൊളിഫോം തുടങ്ങിയ ബാക്ടീരിയ രോഗങ്ങൾ വരുത്താനും ഈ രോഗബാധ കാരണമായേക്കാം. വൃത്തിഹീനമായ കൂടുകളും ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയും രോഗത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതോടൊപ്പം വലുതും ചെറുതുമായിട്ടുള്ള കോഴികളെ ഇടകലർത്തി വളർത്തുക, മതിയായ വായുസഞ്ചാരം നൽകാതെ കൂടുകളിൽ കൂടുതൽ കോഴികളെ തിങ്ങി വളർത്തുക തുടങ്ങിയ അശാസ്ത്രീയ പരിപാലന രീതികളും രോഗസാധ്യതയും രോഗവ്യാപനവും ത്വരിതഗതിയിലാക്കുന്നു. കോക്സിഡിയ ബാധിച്ചുള്ള മരണനിരക്ക് വലിയ കോഴികളെക്കാളും കോഴി കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് വലിയ സ്വപ്നത്തോടുകൂടി നമ്മൾ വളർത്താൻ ആരംഭിച്ചതിന് ശേഷം 2 മുതൽ 8 ആഴ്ച വരെ പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചാവുന്നത് ഏതൊരു കോഴി കർഷകനെ സംബന്ധിച്ചും തികച്ചും ഹൃദയഭേദകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് കോഴി വളർത്തുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നൊരു കാര്യം പറയാനുള്ളത്, കൂടുകളിൽ വളർത്തുന്ന രീതിയെക്കാളും ഡീപ്പ് ലിറ്റർ രീതിയിൽ കോഴി വളർത്തുന്നത് ഈ കോക്സിഡിയോസിസിന് കൂടുതൽ കാരണമാകാറുണ്ട്. അപ്പൊ ഇത് ഈ തറയിൽ നമ്മൾ ലിറ്റർ വിരിച്ചിട്ട് ഡീപ്പ് ലിറ്റർ രീതിയിൽ വളർത്തുന്നത് ചെലവ് കുറയ്ക്കുന്ന ഒരു പരിപാലന രീതിയാണ്. പക്ഷേ മഴവെള്ളം വീണോ അല്ലെങ്കിൽ കുടിവെള്ളം വീണോ ഈ ലിറ്റർ നനയുന്നത് കോക്സിഡിയയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് കോഴി കർഷകർ എപ്പോഴും ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ലിറ്റർ ഇളക്കി നൽകാനായിട്ട് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വൃത്തിഹീനമായ ചുറ്റുപാടുകളിലും കോഴി കാഷ്ടത്തിലും മലിനമായ വെള്ളത്തിലും വിരിപ്പിലും കാണപ്പെടുന്ന കോക്സിഡിയ ഊസിസ്റ്റുകൾ തീറ്റയിലും കുടിവെള്ളത്തിലും കലർന്ന് ശരീരത്തിനകത്തെത്തിയാണ് രോഗമുണ്ടാകുന്നത്. 3 മുതൽ 5 ദിവസം വരെയാണ് ഐമീറിയ അണുക്കളുടെ ഇൻക്യുബേഷൻ കാലാവധി. ഒരിക്കൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ 2 മുതൽ 4 ദിവസത്തിനുള്ളിൽ മരണം തന്നെ സംഭവിക്കാം. കോഴികൾ, പ്രത്യേകിച്ച് കോഴിക്കുഞ്ഞുങ്ങൾ, ചെറുകതാഴ്ത്തി തൂങ്ങി നിൽക്കുന്നതും തീറ്റയും വെള്ളവും എടുക്കാതെ കൂട്ടം കൂടി നിൽക്കുന്നതുമാണ് ആദ്യ രോഗലക്ഷണങ്ങൾ. തുടർന്ന് രക്തം കലർന്ന വയറിളക്കം ഉണ്ടാകുന്നു. ഈ സമയത്താണ് കോഴിക്കൂട്ടിലെ വിരിപ്പിൽ രക്തം കാണപ്പെടുന്നതെന്ന് ഓർക്കുക. രോഗലക്ഷണങ്ങൾ തുടങ്ങി 2 മുതൽ 4 ദിവസങ്ങൾക്കുള്ളിൽ വയറിളക്കം മൂർച്ഛിച്ച് കോഴികൾ ചാവുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് സാധാരണയായി 100% ആണെങ്കിലും രോഗത്തിന്റെ തീവ്രത ശരീരത്തിൽ പ്രവേശിക്കുന്ന കോക്സിഡിയ ഊസിസ്റ്റുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നോർക്കുക. കോഴികളിൽ രക്ത

കൂടി അതിസാരം ശ്രദ്ധയിൽപ്പെട്ടാൽ കാഷ്ഠപരിശോധന വഴി നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കും. കാഷ്ഠത്തിലെ അയമീറിയ ഊസിസ്റ്റുകളെ മൈക്രോസ്കോപ്പ് വഴി തിരിച്ചറിയുന്ന ഫ്ലോട്ടേഷൻ ടെക്നിക്ക്, അതെല്ലാം മൃഗാശുപത്രികളിലും ലഭ്യമാണ്. അതുവഴി നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൂടാതെ കൂട്ടമായി മരണം ഉണ്ടാവുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കുടൽവ്യൂഹത്തിലെ മാറ്റങ്ങളിലൂടെയും എളുപ്പത്തിൽ രോഗനിർണയം നടത്താവുന്നതാണ്. ഇപ്പൊ രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ രോഗം ബാധിച്ച പക്ഷികളെ മറ്റുള്ളവയിൽ നിന്ന് നമ്മൾ മാറ്റി പാർപ്പിക്കണം. സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു രോഗചികിത്സാ രീതി തന്നെയാണ്. തുടർന്ന് കുടലിലെ കോക്സിഡിയകളെ നശിപ്പിക്കുന്നതിനുള്ള കോക്സിഡിയോ സ്റ്റാറ്റുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് നമ്മൾ നൽകുന്നത്. ആംബ്രോളിയം, സാലിനോമൈസിൻ, സൾഫണാമൈഡുകൾ, അതായത് സൾഫാഡിമിഡിൻ, സൾഫാ ഡയാസിൻ, സൾഫാ ട്രൈമീതോപ്രിം, മെട്രോണിഡാസോൾ തുടങ്ങിയ മരുന്നുകളാണ് സാധാരണയായിട്ട് തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന കോക്സിഡിയോ സ്റ്റാറ്റുകൾ. ഇത് കൂടാതെ ചിലപ്പോൾ അതിസാരം കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടായേക്കാം. അപ്പം അത് തടയുന്നതിനുള്ള സപ്പോർട്ടീവ് ഫ്ലൂയിഡ് തെറാപ്പിയും ആവശ്യമായിട്ട് വന്നേക്കാം. മുട്ടക്കോഴികൾക്കും ഇറച്ചിക്കോഴികൾക്കും പ്രത്യേകം പ്രത്യേകം രീതിയിലാണ് മരുന്ന് നൽകേണ്ടത് എന്നുള്ളതിനാൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായ അളവിൽ മരുന്ന് നൽകാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മരുന്ന് നൽകുന്നതിന് നമ്മൾ പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. സിംഗിൾ ഡ്രഗ് യൂസ്, അതായത് ഒരു മരുന്ന് തന്നെ ഉപയോഗിച്ച് രോഗചികിത്സ നടത്തുക എന്നുള്ള രീതി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷട്ടിൽ പ്രോഗ്രാം എന്ന് പറയുന്ന കോഴിയുടെ ജീവിതത്തിന്റെ പല സമയത്തായിട്ട് മരുന്ന് നൽകുന്ന രീതി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റൊട്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന കോക്സിഡോസ്റ്റാറ്റുകൾ പലതും മാറി മാറി തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന രീതിയും നമ്മൾ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മരുന്ന് കൃത്യമായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നൽകാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങളായിട്ട് സാധാരണയായിട്ട് പറയുന്ന പോലെ തന്നെ വൃത്തിയുള്ള കൂടായിരിക്കണം. കൂടിനുള്ളിൽ ധാരാളം വായുസഞ്ചാരം ഉറപ്പാക്കണം. ലിറ്റർ നനവില്ലാതെ ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കുകയും ചെയ്യണം. ഇത്രയും ചെയ്താൽ കോക്സിഡിയോ രോഗബാധ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിനുവേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. കൂടും പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ നമ്മൾ കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതലെണ്ണം കോഴികളെ ഒരു ഷെഡിൽ വളർത്തുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ ചെയ്യാതെ വായുസഞ്ചാരം ഉറപ്പാക്കിയിട്ട് ഓരോ ഷെഡിലും ശരിയായ എണ്ണം കോഴികളെ മാത്രം വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിന് ഓരോ ബാച്ച് കോഴിയെയും ഇടുന്നതിന് മുമ്പായിട്ട് കൂടിൻ്റെ കമ്പി വലകൾ കൃത്യമായിട്ട് വൃത്തിയാക്കി മാത്രം ഇടുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതിൽ ചിലപ്പോൾ തൂവലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കരിച്ച് കളയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കമ്പി വല വൃത്തിയാക്കിയിട്ട് മാത്രം കോഴികളെ ഇടുക. ഇത് വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, മഴച്ചാറ്റലിൽ നിന്നും കൂട അല്ലെങ്കിൽ അതിൻ്റെ ലിറ്റർ നനയുന്നതിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ഈ മേൽക്കൂര ഭിത്തിയിൽ നിന്ന് നീട്ടി നൽകുന്നതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൂട് പണിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മീറ്ററെങ്കിലും നീളം അതിന് കൂടുതലായിട്ട് നൽകേണ്ടതുണ്ട്. പിന്നെ മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായിട്ട് നടത്തണം. മഴവെള്ളം ഷെഡിലേക്ക് വീഴാതെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാണ്. ഡീപ്പ് ലിറ്റർ രീതിക്ക് ഉപയോഗിക്കുമ്പോൾ ഗുണനിലവാരമുള്ളതും ഈ ജലാംശം വലിച്ചെടുക്കുന്നതുമായ ലിറ്റർ വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മരപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചിന്തേർപൊടി എന്നും പറയും. അത്തരത്തിലുള്ള വസ്തുക്കൾ ഈർപ്പം കുറച്ച് വലിച്ചെടുക്കുന്നതുകൊണ്ട് അത് കൂടുതൽ കാലം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ലിറ്റർ നനവുണ്ടോ എന്നുള്ള കാര്യം എപ്പോഴും പരിശോധിക്കണം. കട്ട കെട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അതിനുവേണ്ടി പരിശോധിക്കുന്നത്. ലിറ്റർ കയ്യിലെടുത്ത് നമ്മളൊന്ന് അമർത്തി നോക്കുമ്പോൾ അത് കട്ട കെട്ടുന്നുണ്ട് എങ്കിൽ ഈർപ്പം അധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കോഴികളുടെ കാലിൻ്റെ അടിയിലും വിരലിൻ്റെ അറ്റത്തും ലിറ്റർ അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ലിറ്ററിലെ ഈർപ്പം കൂടുതലാണെന്ന് മനസ്സിലാക്കണം. ആ സമയത്ത് നമ്മൾ ലിറ്റർ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് വേണം പുതിയ ലിറ്റർ വിരിക്കാനായിട്ട്. ഒരു കാരണവശാലും നനഞ്ഞ ലിറ്ററിൻ്റെ മുകളിൽ പുതിയ ലിറ്റർ വിരിക്കരുത്. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വിരിപ്പ് നന്നായിട്ട് ഇളക്കി നൽകുകയും വേണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളപ്പാത്രം വെക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ലിറ്ററിൻ്റെ നനവ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനായിട്ട് നമ്മൾ പാത്രങ്ങളിൽ മുഴുവനായിട്ട് നിറച്ച് തുളുമ്പി പോവാതെ മുക്കാൽ ഭാഗം മാത്രം വെള്ളം നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നിപ്പിൾ ഡ്രിങ്കർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൈപ്പ് ലൈനിൽ ചോർച്ചകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പരമ്പരാഗതമായിട്ടുള്ള കർഷകർ തന്നെ ഉപയോഗിക്കുന്ന രോഗനിയന്ത്രണത്തിനായിട്ടുള്ള ജൈവ മാർഗങ്ങൾ ചിലത് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അത് പലയിടത്തും പ്രയോഗിച്ച് ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. മഞ്ഞൾ നൽകുന്ന രീതി, വെളുത്തുള്ളി നൽകുന്ന രീതി, അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ച് തീറ്റയിൽ ചേർത്ത് നൽകുന്നത്, അതൊരു 100 കോഴിക്ക് 30 ഗ്രാം എന്നുള്ള രീതിയിൽ ഉലുവ വറുത്ത് പൊടിച്ച് തീറ്റയിൽ നൽകുന്നത് കോക്സിഡിയ തടയാൻ ഫലപ്രദമായിട്ട് പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഈ കുടിവെള്ളത്തിന്റെ അമ്ലത കൂട്ടി നൽകുന്നത് ഈ കോക്സിഡിയ ഉൾപ്പെടെയുള്ള ഉപദ്രവകാരികളെ തടയുകയും കോഴിയുടെ ദഹന വ്യൂഹത്തിലെ ഉപകാരികളായ പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂട്ടുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്.

0: അപ്പം എങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ അമ്ലത കൂട്ടുന്നത്? അതിന് 3% വീര്യമുള്ള വിനാഗിരി ചേർത്ത കുടിവെള്ളം അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 0.5% വീര്യമുള്ള ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്ന ഒരു തരം വിനാഗിരിയുണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ആപ്പിൾ സിഡർ വിനീഗർ അത് ചേർത്ത കുടിവെള്ളം കോഴിക്ക് നൽകാവുന്നതാണ്. ഇതെല്ലാം ഫലപ്രദമായിട്ട് കണ്ടെത്തിയിട്ടുള്ള മാർഗങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രോബയോട്ടിക് സപ്ലിമെന്റുകൾ നൽകുന്നത്, ലാക്ടോബാസിലസ്, ബാസിലസ് സെപ്റ്റിലിസ്, അല്ലെങ്കിൽ ഈസ്റ്റ് തുടങ്ങിയ പ്രോബയോട്ടിക് സപ്ലിമെന്റുകൾ തീറ്റയിൽ ചേർത്ത് നൽകുന്നത് കോക്സിഡിയ തടയുന്നതിന് ഫലപ്രദമായ ഒരു മാർഗമാണ്. അത് രോഗം ബാധിച്ചവയിൽ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോക്സിഡിയ രോഗം കണ്ടെത്തിയാൽ ഒരിക്കലും നമ്മൾ ബി കോംപ്ലക്സ് പോലെയുള്ള സപ്ലിമെന്റുകൾ കോഴിക്ക് നൽകരുത്, ആ സമയത്ത് നൽകരുത്. അത് കോക്സിഡിയ രോഗാണുവിന്റെ വളർച്ചയെ ത്വരിതഗതിയിലാക്കുന്ന ഒന്നായതുകൊണ്ട് രോഗനിയന്ത്രണം ബുദ്ധിമുട്ടായിരിക്കും. കർഷകർക്ക് ഒരു കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ രോഗം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഉചിതമായ മരുന്നുകൾ നൽകി നിയന്ത്രിക്കുന്നത് ഈ സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിന് സഹായകമാകും. ശരിയായ ശുചിത്വം പാലിക്കുകയും കോക്സിഡിയോസ്റ്റാറ്റ് ചേർന്ന് തീറ്റ നൽകുക ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് തന്ത്രങ്ങൾ കോക്സിഡിയോസിസ് ഫലപ്രദമായി തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉചിതമായ മരുന്നുകൾ തിരഞ്ഞെടുത്ത്, അത് തീറ്റയിലാണോ അല്ലെങ്കിൽ മരുന്നായിട്ട് നൽകണോ എന്നുള്ളത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുത്ത് തീറ്റയിലോ വെള്ളത്തിലോ ചേർത്ത് മുഴുവൻ കോഴികൾക്കും യഥാവിധി നൽകാനായിട്ട് കർഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമുക്ക് കോക്സിഡിയ അല്ലെങ്കിൽ രക്താതിസാരം എന്ന രോഗത്തിനെ ഫലപ്രദമായിട്ട് തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സാധിക്കും.
1: കോഴി വളർത്തുമ്പോൾ ശുചിത്വം പ്രധാനമാണ്. വൃത്തിയുണ്ടെങ്കിൽ അസുഖവും കുറയും, അഥവാ അസുഖം പിടിപെട്ടാൽ ചികിത്സിക്കേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലായില്ലേ? എന്തായാലും മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ റെയ്നി ജോസഫ് കോഴികളിലെ രക്താതിസാരം എങ്ങനെയുണ്ടാകുന്നുവെന്നും ചികിത്സിക്കേണ്ടത് എങ്ങനെയെന്നും പറഞ്ഞു തന്നത് ശ്രദ്ധിച്ചല്ലോ. വളർത്തുപക്ഷികളുടെ ആരോഗ്യത്തിൽ അതീവ ജാഗ്രത പുലർത്താം, അവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിൽ നിന്നും രക്ഷിക്കാം.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
1: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ കൃഷിയുടെ സുരക്ഷ.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
3: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി കത്തിച്ച ശേഷം ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ ഓലചീയൽ രോഗവും സാധാരണയായി കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ളതുമായ തെങ്ങുകളും രോഗബാധിതമായ തൈത്തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലിലിറ്റർ ക്ലോർപൈറിഫോസ് അല്ലെങ്കിൽ 2 മില്ലിലിറ്റർ ക്യുനാൽഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും നല്ലവിധം ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നട്ട്

0: നാല് മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 500, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 220, 500, 335 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കുവാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ രണ്ടു ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ തെബുകൊണസോൾ എന്ന കുമിൾനാശിനി 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ രണ്ടു വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കുക. കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതുശുപാർശയനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/3, 2 വർഷം പ്രായമായതിന് പകുതിയും വളം ചേർക്കാം. കുടിക്ക് ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിലാണ് വളം ചേർക്കേണ്ടത്. മഴക്കാലത്ത് ജാതിയിൽ വരുന്ന കായഴുകൽ, ഇലപൊഴിച്ചൽ എന്നീ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചിടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതാണ്: 2 അതിലധികമോ കീടനാശിനികൾ ഒരുമിച്ച് കൂട്ടി ഉപയോഗിക്കുന്നത് ശരിയാണോ? ഉത്തരം: അതൊരു ശരിയായ രീതിയല്ല. കീടനാശിനികളുടെ സുരക്ഷിതവും ഫലപ്രദവുമായ ഉപയോഗത്തിൽ സാധാരണ ഉണ്ടാകുന്ന പിഴവുകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. കൃഷിയിൽ കീടങ്ങളും രോഗങ്ങളും നിയന്ത്രിക്കുന്നതിന് കീടനാശിനികൾ പലപ്പോഴും ആവശ്യമായി വരാറുണ്ട്. എന്നാൽ ശരിയായ കീടനാശിനി ശരിയായ അളവിൽ, ശരിയായ സമയത്ത്, ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കൂ. തെറ്റായ പ്രയോഗം കൃഷി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കർഷകന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദോഷം ചെയ്യാം. കീടനാശിനി ഉപയോഗിക്കുമ്പോൾ കർഷകർ സാധാരണയായി വരുത്തുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ തെറ്റ്: കീടമോ രോഗമോ കൃത്യമായി തിരിച്ചറിയാതെ മരുന്ന് പ്രയോഗിക്കുന്നതാണ്. ഇലയിൽ പാടുകൾ കണ്ടാൽ ഉടൻ കീടനാശിനി തളിക്കുന്നത് ശരിയായ രീതിയല്ല. അത് കീടബാധയാണോ, കുമിൾ രോഗമാണോ, പോഷകക്കുറവാണോ, മറ്റേതെങ്കിലും കാരണമാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. സംശയമുണ്ടെങ്കിൽ കൃഷിഭവനിലോ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലോ വിദഗ്ധരുടെ സഹായം തേടാം. 2ാമത്തെ പ്രധാന തെറ്റ്: ശുപാർശ ചെയ്ത അളവിൽ കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നതാണ്. കൂടുതൽ മരുന്ന് തളിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കുമെന്ന് കരുതരുത്. അധിക അളവിൽ പ്രയോഗിക്കുന്നത് കീടങ്ങളെ കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കണമെന്നില്ല. പകരം വിളയിൽ അവശിഷ്ടം കൂടാനും ഗുണകരമായ കീടങ്ങൾ നശിക്കാനും കർഷകന്റെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ലേബലിൽ നൽകിയിരിക്കുന്ന വിള, കീടം, അളവ്, ഉപയോഗരീതി എന്നിവ കൃത്യമായി പാലിക്കണം. വ്യത്യസ്ത കീടനാശിനികൾ സ്വമേധയാ കൂട്ടിക്കലർത്തുന്നതും ഒഴിവാക്കണം. 2ോ 3ോ മരുന്നുകൾ ഒരുമിച്ച് ചേർത്താൽ കൂടുതൽ ഫലം ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. ചില മരുന്നുകൾ തമ്മിൽ രാസപ്രവർത്തനം ഉണ്ടാവുകയും വിളയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യാം. മിശ്രിതം ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അംഗീകൃത ശുപാർശയും വിദഗ്ധ നിർദ്ദേശവും പാലിക്കണം. മറ്റൊരു പ്രധാന കാര്യം തളിക്കുന്ന സമയമാണ്. ശക്തമായ വെയിലും ശക്തമായ കാറ്റും ഉള്ള സമയത്ത് കീടനാശിനി തളിക്കുന്നത് ഒഴിവാക്കണം. ആദ്യം കീടത്തെയും രോഗത്തെയും തിരിച്ചറിയുക. ശുപാർശ ചെയ്ത മരുന്നും അളവും മാത്രം ഉപയോഗിക്കുക. ശരിയായ സമയത്ത് തളിക്കുക. സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക. വിളവെടുപ്പിനു മുമ്പുള്ള കാത്തിരിപ്പ് കാലയളവ് നിർബന്ധമായും

0: വാണി.
1: ഈ പരിപാടി കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 കഴിഞ്ഞ് 20:23. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,500, കോട്ടയം 28,800, എറണാകുളം 26,000, കൊച്ചി റെഡി 25,500, ആലുവ 27,500, വടക്കൻ പറവൂർ 16,700, കൊപ്ര ക്വിന്റൽ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,800, വടക്കൻ പറവൂർ 16,400, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 38,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 32,000, ആലുവ ക്വിന്റലിന് 5,900, തൊടുപുഴ 1,000, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200, കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 72,000, കൊച്ചി അൺഗാർബിൾഡ് 70,000, ആലുവ 68,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 2,900. ചുക്ക് ക്വിന്റലിന് കൊച്ചി 32,500, തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 26,300, മൂവാറ്റുപുഴ 24,000, കോതമംഗലം 26,500, തൊടുപുഴ 26,400. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 17,000, തൊടുപുഴ 23,000. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 1,71,000, ആലുവ 1,85,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 7,000, അടയ്ക്ക 1,000, എറണാകുളം 4,800. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം 5,600, ആലുവ 5,200, തൊടുപുഴ 20,000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
3: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടകളിൽ

0: തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
1: മൻ കി ബാത്ത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26th SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാൻ ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ദുരന്തത്തിൽ ആശങ്ക അറിയിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും അദ്ദേഹം നന്ദി അറിയിച്ചു. പ്രളയത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പൌഡൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാളിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. നേപ്പാളിലേക്ക് ഇന്ത്യ തുടർച്ചയായി സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തു.
1: और हमारे प्रधानमंत्री जी ने बहुत ही स्पष्ट रूप से कहा है कि जितनी भी सहायता की आवश्यकता होगी और जो भी सहायता आवश्यक होगी वह सब भारत उपलब्ध कराने के लिए तैयार है और यहां से हम लोग बराबर सहायता भेजना वहां प्रारंभ कर रहे हैं.
0: നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ കണ്ടെടുത്ത തിരിച്ചറിയാത്തതും ആരും അവകാശപ്പെടാത്തതുമായ 229 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നേപ്പാൾ അധികൃതർ തീരുമാനിച്ചു. മൃതദേഹങ്ങൾ അഴുകുന്നതും അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധവും രോഗബാധ വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 600+ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. സംസ്കരിക്കുന്നതിന് മുൻപ് എല്ലാ മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതുവരെ 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാകുക. കേരള കൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും.

0: ആഗോള കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലകളും മൂലധന വിനിയോഗവും പുനർനിർണ്ണയിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിശാലമായ വിപണി മാത്രമല്ല ദീർഘകാല നിക്ഷേപത്തിനും പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ശക്തമായ ഒരു വേദിയും കൂടിയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് വട്ടമേശ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച, നൈപുണ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയവയുടെ സംയോജനമാണ് നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യയുടെ കരുത്തെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷയിലെ 5 വിഷയങ്ങളുടെയും അന്തിമ ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് പുറത്തിറക്കി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് അതത് വിഷയങ്ങളുടെ അന്തിമ ഉത്തരസൂചികകൾ പരിശോധിക്കാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് NDA ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാമെന്ന് NDA അറിയിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിനാശംസകൾ നേർന്നു. കായിക വിനോദങ്ങൾ ആരോഗ്യവും കരുത്തും നിലനിർത്താനും മാനസിക സമ്മർദ്ദം അകറ്റാനും സഹായിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു.
2: तो नेशनल स्पोर्ट डे पे जो एक घंटा खेल को देने का आह्वान प्रधानमंत्री नरेंद्र मोदी जी ने किया है वो बहुत ही भारत के लिए महत्वपूर्ण कदम है. हम फिट तो इंडिया फिट और विकसित भारत बनाने की राह में भी ये कदम बहुत महत्वपूर्ण.
0: ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാത്രമല്ല സ്വന്തം സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ശേഷിയിലും ആത്മവിശ്വാസമുള്ള രാജ്യമായി കൂടി ഉയർന്നുവന്നതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലഖ്നൌവിൽ അംബേദ്കർ സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള നിയമങ്ങൾ പിന്തുടരുന്നതിനു പകരം നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകുന്നു എന്നതാണ് പുതിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാട്സ്ആപ്പ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ അവകാശവാദം തെറ്റാണെന്നും ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും PIB അറിയിച്ചു. ഒഡീഷ, ബീഹാർ, ഗംഗാതീര പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ തിങ്കളാഴ്ച വരെ ഓറഞ്ച് ജാഗ്രത നൽകി. ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പൽ മുതൽ പൊഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മത്സരം ആരംഭിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ 5-ാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഹോക്കി ഇന്ത്യ ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4-ാം സ്ഥാനം നേടിയതിനുശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ്.

മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണം.

0: നാളെ ഇന്ത്യ തായ്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 27 സെക്കൻഡും.

0: പ്രിയരേ, ഏവർക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പതിവ് പോലെ ഇന്നാദ്യം
1: സമകാലികം. മറ്റേതൊരു തൊഴിൽ മേഖലയെക്കാളും ഏറെ പ്രത്യേകതകളുള്ളതും ഏറ്റവും അധികം അപകടകരവുമായ തൊഴിലിടമാണ് മത്സ്യബന്ധന മേഖല. കാറ്റൊന്നു മാറി വീശിയാൽ ജോലിക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാം. മരണപ്പെടുന്നവരുടെ മൃതദേഹം പോലും കിട്ടാത്ത അവസ്ഥ. അന്നന്നത്തെ അന്നത്തിനായി കടലിൽ പോകുന്നവരുടെ ജീവനും ജീവിതോപാധികളും നഷ്ടപ്പെടുന്നത് ഇന്ന് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഇന്നത്തെ സാങ്കേതിക ജീവിത നിലവാരത്തിനൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരവും ഉയർത്തപ്പെടേണ്ടതല്ലേ? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. ചെറുവഞ്ചിയിൽ കടലിലും പുഴയിലും മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് കേൾക്കാം.
2: എന്റെ പേര് സക്കരിയ, ചെറുവഞ്ചി മത്സ്യത്തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിരുന്നു ഇവിടെ 3 ദിവസം. അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ വള്ളങ്ങളൊക്കെ കുറച്ചൊക്കെ വിളിച്ച് കയറ്റി, പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്ന വഞ്ചികൾ ചിലരൊക്കെ ഈ അരിയത്തൊക്കെയുള്ള പണികളാണ് നോക്കിയിരുന്നത്. അകലേക്കുള്ള പണികളൊന്നും നോക്കിയിരുന്നില്ല. കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെട്ടായിരുന്നു. കടലിലെ ഈ മൂരി വലിച്ചിൽ എന്നാണ് അതിന് പറയണത്. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിരിക്കുള്ളത്. അങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിരുന്നു. പിന്നെ അത് മാത്രമല്ല, 2 ദിവസം 3 ദിവസം പോകാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും പിന്നെ ഈ കാലാവസ്ഥയുടെ ഇത് അറിയിപ്പ് വരും. അങ്ങനെ അറിയിപ്പ് വരുമ്പോ നമ്മളത് പിന്നെ പോകില്ല. കടല് ഇടവിട്ട് ഇടവിട്ട് കൂടുതലും കുറഞ്ഞതായിട്ടൊക്കെ നിക്കണത്. പിന്നെ ഈ മാസത്തിൽ ഇച്ചിരി കുറവ് കാണിക്കും. അങ്ങനെയാണ് നമ്മള് മനസ്സിലാക്കണത്. ചിങ്ങമാസത്തിൽ ഒരു ഇച്ചിരി ചിങ്ങപ്പദം എന്നൊക്കെ പറഞ്ഞൊരു പദം വരും. അപ്പൊ ഇവിടുത്തെ ചെറുവഞ്ചികൾക്കും തള്ളാൻ പറ്റും, മറ്റുള്ള വഞ്ചികൾക്കൊക്കെ പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. പിന്നെ വള്ളങ്ങൾക്കൊക്കെ പോകാൻ പറ്റും. പണിയുണ്ടെങ്കിൽ എല്ലാവരും അടുക്കളയൊക്കെ നല്ലവണ്ണം പുകയും ഇതൊക്കെ ചെയ്യുള്ളൂ. കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മളെ ഈ പഴയകാല കാലാവസ്ഥ അല്ല. അതിൽ നിന്നിട്ട് വ്യത്യാസം വന്നുകൊണ്ട് ന്യൂനമർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറിയിപ്പ് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബംഗാളിലെ രൂപം കൊണ്ടിട്ടായിട്ടും, അല്ലെങ്കിൽ ഈ ലക്ഷദ്വീപ് ഭാഗത്ത് രൂപം കൊണ്ടിട്ടായിട്ടും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ രൂപം കൊണ്ടിട്ടായിട്ടും ഒക്കെ ഇങ്ങനെ ബംഗാളാണ് നമുക്ക് കൂടുതലായിട്ടും ഈ രൂപം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അതിന്റെ കാലാവസ്ഥ ഇപ്പൊ ഈ പ്രാവശ്യം കടൽ തീര പ്രദേശങ്ങളിലല്ല അത് ബാധിച്ചത്. ശരിക്കും ബാധിച്ചത് മലമ്പ്രദേശങ്ങളിലേക്കാണ്, ആ അറിയിപ്പിന്റെ ഭാഗമായിട്ട്. പിന്നെ അതിൽ ചെറിയ കടലിളക്കവും കാറ്റും മഴയൊക്കെ ഈ തീരങ്ങളും ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായെങ്കിലും കൂടുതലായിട്ട് ബാധിച്ചത് ഈ പ്രാവശ്യം മലപ്രദേശങ്ങളിലേക്കാണ്.
0: അപകട സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്?
2: സുരക്ഷ എന്ന് പറയണത് ലൈഫ് ബോയ്, ലൈഫ് ബാക്കറ്റ് ഒക്കെ നമ്മള് വഞ്ചിയിൽ കരുതുന്നുണ്ട്. അതാണ് സുരക്ഷക്കായിട്ട് നമുക്ക് ആണുള്ളത്. പിന്നെ മഴക്കാറും കാറ്റുള്ള സമയങ്ങളില് മഴക്കാറ് വെച്ച് കഴിഞ്ഞാല് കാറ്റിന് പോകുന്ന പല സമയങ്ങളും ഉണ്ട്. അതായത് കാറ് വെച്ച് കഴിഞ്ഞാൽ കാറ്റെന്നുള്ളൊരു അനുഭവം ഉള്ള സമയത്ത് നമ്മളത് കാറ് വെച്ച് കഴിയുമ്പോ തന്നെ വലയെടുത്ത് പോരുന്ന സംവിധാനമാണ്. വള്ളങ്ങളാണെങ്കിൽ പോലും അടിച്ചു കഴിഞ്ഞാല് ആ വല എങ്ങനെയെങ്കിലും വലിച്ചു കയറ്റിയിട്ട് വള്ളങ്ങളും തീരത്തേക്ക് അടുക്കാനായിട്ടുള്ള സംവിധാനം നോക്കും. സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഇപ്പൊ അറിയിപ്പുകളുണ്ട്, ഫോണൊക്കെ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും എക്കോ സൗണ്ടറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അപ്പാപ്പ ഉള്ള അറിയിപ്പുകൾ എല്ലാവർക്കും എത്തപ്പെടാറുണ്ട്. പാകം വളർന്നിട്ടുള്ള ആഴം ആണ് നമ്മള് സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ 9 ഭാഗത്തിൽ നിന്നൊക്കെയാണ് കുറച്ച് മീനൊക്കെ കിട്ടിയത്. വള്ളങ്ങൾ ചെറിയ കുറച്ച് വള്ളങ്ങളും കിട്ടി. ഇവിടുന്ന് പോണ മൂടി വെട്ടി

0: എം വെച്ച് പോണ മൂടി വെട്ടികൾക്കും കിട്ടി കുറച്ചാളെ. കുറച്ച് ഭാഗം ഈ മുനമ്പം കുറച്ച് കരയായിട്ടും കിട്ടി, കുറച്ച് 9 ഭാഗത്തിന് പോയിട്ടും കിട്ടി. മത്സ്യം കൂടി നമ്മുടെ ഈ ഇവിടുത്തെ അനുഭവം ഞാൻ പറയുന്നത്, നമ്മുടെ ഈ മേഖല ബന്ധപ്പെട്ടു.
1: പുഴയിലും തോടിലും മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരുടെ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കും?
0: കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ പുഴയിലെ പണിക്കാർ അധികം റിസ്ക് എടുത്ത് പണിയാറില്ല. കാരണം വല ഒഴിച്ചുള്ള പണികളും അതുപോലെ തന്നെ ഈ ഇട്ടേച്ച് പോരുന്നവർക്കൊക്കെ സുഖമാണ്. അത് വല ഇപ്പൊ വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാല് രാവിലെ ഒക്കെ എടുക്കുള്ളൂ. തെരി വെക്കുന്നത് പോലെ അത് പിടിച്ച് അതിൽ പിണയുന്ന സമയം വരെയൊക്കെ ഇട്ടിട്ടൊക്കെ പോരുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ പുഴയിലെ സംവിധാനങ്ങൾ. പോകുന്നതൊക്കെ ജാക്കറ്റും ഇതൊക്കെ തന്നെ കരുതിയിട്ടാണ്. ഈ ഇട്ടൊക്കെ പണിയെടുക്കുന്ന ആളാണെങ്കിലും രണ്ടാൾ കൂടി പണിയെടുക്കണം. പുഴയിലെ പണിക്കാരെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് എല്ലാവരോടും വഞ്ചിക്കും, ഇതൊക്കെ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുരക്ഷ ശക്തമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷുറൻസ് ഒക്കെ നൽകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ചിലര് മാത്രം, ചില വഞ്ചികൾ മാത്രം ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ കുറച്ച് വഞ്ചികൾക്ക് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ രജിസ്ട്രേഷനെ അപേക്ഷിച്ചിട്ട് കൊടുക്കാത്തതുണ്ട്. സുരക്ഷ എന്ന് പറയുന്നത് എന്തുവന്നാലും സംഘം വഴിയായിട്ടുള്ള ഇൻഷുറൻസും ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് മത്സ്യബന്ധനമായിട്ട് ഈ 300 രൂപ അടച്ചുകൊണ്ടും പരമ്പരാഗത തൊഴിലാളികൾ 300 രൂപ അടക്കുന്നുണ്ട്. അതിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ മത്സ്യ സഹകരണ സംഘം വഴി ഇൻഷുറൻസ് ഉണ്ട്. അതിനും കരയിൽ വെച്ചിട്ടുള്ള അപകടങ്ങൾക്കും കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞേക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് സുരക്ഷയായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപകട സാധ്യതകൾ സംബന്ധിച്ച് മത്സ്യമേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഇൻഷുറൻസ്. പുഴയിൽ പണിയെടുക്കുന്ന ഒരുവിധം മത്സ്യത്തൊഴിലാളികളും വഞ്ചിക്കാരും ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നാണ്, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. എല്ലാവരോടും നമ്മൾ ഈ യൂണിയന്റെ ഭാഗമായിട്ടും അല്ലാതൊക്കെ എല്ലാവരോടും ധരിപ്പിച്ചിട്ടുണ്ട്.
1: ബോട്ടിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികൾ കേൾക്കാം.
2: എന്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ മുനമ്പ സ്വദേശിയാണ്. മേരിമാത എന്ന് പറഞ്ഞ ബോട്ടിലാണ് പണിയെടുക്കുന്നത്. അപകടകരമായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാണ് മെയിൻ ആയിട്ട്. മഴ അങ്ങനെ ഒരു പ്രശ്നം വരുത്തൂല. കാറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത്. ബോട്ടുകളിൽ കുറഞ്ഞ ബോട്ടുകളിൽ നമ്മുടെ കേരളത്തിൽ കുറഞ്ഞ ബോട്ടുകളിൽ ഉണ്ടാവുള്ളൂ ഈ സീ ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സീ ഫോണിൽ വിളിച്ച് നമുക്ക് കരയിൽ അറിയിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആരെങ്കിലും അറിയിക്കാം. ബോട്ടിൽ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാറ്റുകളാണ് ഇപ്പൊ വന്നത്. ഓക്കെയൊക്കെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ കടലിന്റെ ഒക്കെ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട്. കടലിന്റെ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാലാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ഇതിൽ നമുക്ക് ഒരുപാട് ആളുകള് കടലിലിങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നിട്ടുണ്ട്. നമുക്കാകെ നമുക്ക് മുതലാളിമാർ, നമ്മുടെ ബോട്ടിലിന്റെ മുതലാളിമാർ നമുക്ക് ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കരക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ വയർലെസ്സിൽ നമുക്ക് കരക്ക് അറിയിക്കാൻ പറ്റില്ല. ആകെ സീ ഫോണാണ് ഉള്ളത്. അതേപോലത്തെ എന്തെങ്കിലും സംഭവങ്ങള്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ കരയിൽ അറിയിക്കാനും കാര്യങ്ങളൊക്കെ നടക്കും. സീ ഫോൺ ഇപ്പൊ എല്ലാ ബോട്ടുകളിലൊന്നുമില്ല. സീ ഫോണിന്റെ കമ്പനിയൊക്കെ ഒന്നും പുതിയതായിട്ട് ഇറക്കണില്ലെന്നാണ് അറിവ്. ഈ ഉള്ള സീ ഫോണുകളിൽ മാത്രമേ കുറെ കുറഞ്ഞ ബോട്ടുകളിലൊക്കെ ഉള്ളൂ ഈ സാധനം. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കരക്ക് അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും കിടക്കുന്ന ബോട്ടുകളെ അറിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളക്കാരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് രക്ഷപ്പെടുത്തുക. അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് നിലവിലുള്ളത്. ഇതിനകത്ത് മെച്ചപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ഈ റെസ്ക്യൂ ബോട്ടുകൾ നമുക്ക് ഉണ്ട്. പക്ഷെ അത് ഏത് സമയത്തും നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു ഇതില്ല, സാഹചര്യം ഇല്ല. ചിലപ്പോ നമ്മുടെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അകലങ്ങളിൽ പോയി പണിയെടുക്കുന്ന ബോട്ടുകളാണ്. അതായത് നമ്മളിവിടെ നിന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൊബൈൽ ഫോണിൽ റേഞ്ച് ഉണ്ടാവില്ല. നമുക്ക് അതിനുള്ള സംഭവങ്ങൾ വേണം. സർക്കാരിൽ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ അത് സർക്കാർ ഇതാക്കണം. സർക്കാരിന്റെ ചെലവിൽ നമുക്ക് ബോട്ട് ഫിഷിംഗ് ബോട്ടുകൾക്ക് അനുവദിക്കാവുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് വന്നേ എന്നുള്ളത്. ജീവൻ പണയാൻ പറ്റിയിട്ടുള്ള കളിയാണ് കടലിലെ കളി. നമുക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാം. ഇപ്പൊ ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയ് ഒക്കെ ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യാൻ ചെയ്തു തന്നാൽ അത് നല്ലതായി. ഈ ലൈഫ് ജാക്കറ്റ് നമുക്ക് സ്ഥിരമായിട്ട് ഇട്ട് നിന്നിട്ട് നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റില്ല. കടലിലെ പണി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പണിയാണ്. കാറ്റും മഴയും എല്ലാവരും നമ്മൾ സഹിച്ചുകൊണ്ടാണ് ചെയ്യണല്ലോ. അപ്പൊ ഈ ലൈഫ് ജാക്കറ്റ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇട്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പണിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ നേരത്ത് നമുക്കത് ഉപയോഗിക്കാന്ന് മാത്രമേ ഉള്ളൂ. ലൈഫ് ജാക്കറ്റ് ഒക്കെ ബോട്ടുകളിൽ വേണമെന്നുള്ളതാണ് ലൈസൻസ്. നമുക്ക് ഒരു ഫിഷിംഗ് ബോട്ടിനായാലും വള്ളത്തിനായാലും ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബോട്ടിലുള്ള തൊഴിലാളികളുടെ എണ്ണത്തിന് ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയൊക്കെ വേണം. എന്നാലും മാത്രമാണ് ലൈസൻസ് അനുവദിക്കുന്നത്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയൊക്കെ ഇടപെടലുകളുണ്ട്. അവരറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മ പുറത്ത് ഒരുപാട് ദൂരത്ത് കിടക്കണ ബോട്ടാണെന്നുണ്ടെങ്കിൽ അവരിവിടെ കരക്കറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ വേണമല്ല. ഈ സീ ഫോണാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അത് എല്ലാ ബോട്ടുകളിലും ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു 100 ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു 30-35 ബോട്ടിലായി 40 ബോട്ടിലായി സാധനം

0: ഉള്ളൂ. എല്ലാ ബോട്ടിലൊന്നും ഈ സീ ഫോൺ ഇല്ല. സീ ഫോൺ ഈ കമ്പനി ഇറക്കണില്ല എന്നുള്ളതാണ് ഇത്. ഉള്ള ആളുകള് ആ ഉള്ള സീ ഫോൺ വെച്ചുള്ള കൈകാര്യങ്ങളാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ഇവിടെ കരക്ക് അറിയിക്കാനായിട്ട് വേറെ മാർഗമില്ല. വയർലെസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ചാനലുകളിലായിരിക്കും ഓരോ ബോട്ടുകൾ കിടക്കണത്. ഇത്ര ചാനലിൽ കുറച്ച് ബോട്ടുകൾ കിടക്കണ്ടാവും. അപ്പൊ അവര് അടുത്ത ആൾക്കാരോട് അറിയിച്ച് അവിടെ നിന്ന് അറിയിച്ച് ഇങ്ങനെ കറങ്ങി ഇവിടെ വരാൻ നേരത്ത് ആയിരിക്കുള്ളൂ. ചിലപ്പോ ഒന്നര രണ്ടാം ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കുള്ളൂ ഇവരറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നടന്ന ഈ വിഴിഞ്ഞത്തൊക്കെ നടന്ന സംഭവം കണ്ടില്ലേ, ഭയങ്കര ഇതായിരുന്നില്ല. രക്ഷാപ്രവർത്തനത്തിനൊക്കെ സമയം വൈകിയില്ലേ, ആളെ കിട്ടി പോലും ഇപ്പോഴും. അപ്പൊ ഇതാണ് സംഭവം. നമുക്കൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനായിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കാനുള്ള ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയ് ഉണ്ട്. ആ ഒരു ഇത് മാത്രമേ നമ്മുടെ ബോട്ടിലുള്ളൂ. സ്ഥാനം ഇട്ടുണ്ട് നമ്മൾ മൂന്നും നാലും അഞ്ചും ദിവസം കടലിൽ കിടക്കണ അവസ്ഥ ഒന്നാലോ ചോദിക്കുക. നമ്മ ഒരുപാട് ദൂരത്തായിരിക്കും കടലിൽ ജോലി ചെയ്യണത്, നമ്മുടെ കരയിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരിക്കും ചെയ്യണത്. ഈ നമ്മുടെ ഇവിടുന്ന് 5-6 മണിക്കൂർ അല്ലെങ്കിൽ 7-8-9 മണിക്കൂറൊക്കെ ഓടി അകലയിലോട്ട് ഓടിപ്പോയി പണിയെടുക്കുന്ന ബോട്ടുകളാണ് നമ്മുടെ ഇവിടെ ട്രോൾ ബോട്ടുകൾ. നമ്മുടെ സാധാരണ വള്ളങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത സ്ഥലങ്ങളിൽ മാത്രം ഒഴികൊള്ള അവർ പണിയെടുക്കുന്നത്. പരമ്പരാഗത തൊഴിലാളികൾ അടുത്ത സ്ഥലങ്ങളിലാണ് പണിയെടുക്കുന്നത്. അല്ലാണ്ട് ട്രോളിംഗ് ബോട്ടുകളാണെങ്കിൽ അകലയിൽ പോയി പണിയെടുക്കുന്നതാണ്. അകലയിൽ പോയി പണിയെടുത്താൽ മാത്രം അവർക്ക് ഇന്നത്തെ ചെലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപകടം വന്നു കഴിഞ്ഞാൽ നമുക്ക് സഡൻ ആക്ഷൻ ഉണ്ടാവണം. അതിനുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാവണം. ശരിക്കും
1: കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കുന്നു ബോട്ടുടമ.
2: എന്റെ പേര് PP ഗിരീഷ്. മുൻപം ബോട്ട് ഓണേഴ്സിന്റെ സെക്രട്ടറിയാണ്. ബോട്ടിൽ ചെയ്ത് വെച്ചേക്കണത് നമ്മള് ഒരാൾക്ക് വെച്ച് പോയ മറ്റേ ലൈഫ് ജാക്കറ്റാണ് എല്ലാവർക്കും ഓരോ തുടിക്കും ഉണ്ടാവും. 12 പേരെ 5 പേരൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും. കൂടാതെ ഒരു 5 പോയ നമ്മള് റൗണ്ട് പോയ 5 എണ്ണം എന്തായാലും ഉണ്ടാവും ബോട്ടുകളിൽ. ഇപ്പൊ നമ്മള് സീ ഫോൺ ഉപയോഗിക്കേണ്ടത്, നമ്മള് സീ ഫോൺ കുറയുന്ന ആളുകളായിട്ട് സീ ഫോൺ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാല് കരയിലായിട്ട് അറിയിക്കാൻ വേണ്ടി അങ്ങോട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടും അവര് വിളിച്ചാല്, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഏത് മൊബൈലിലേക്കും കിട്ടും. സീ ഫോൺ നമ്മള് സ്വന്തമായിട്ടുണ്ട്, സർക്കാരായിട്ട് യാതൊരു ബന്ധമില്ല, സ്വന്തമായിട്ട് എല്ലാവരും മേടിച്ചിട്ട് ഉപയോഗിക്കുന്നത്. അതിപ്പോ 1 ലക്ഷം രൂപ മേലെയൊക്കെ വില വരുന്നുണ്ട്. അത് സാധനം ഇപ്പോഴാ കമ്പനി ആ സാധനം സ്റ്റോപ്പ് ചെയ്തേക്കും. പക്ഷെ അത് നമുക്കത് ഉപകാരമായ ഒരു സാധനമായിരുന്നു. പിന്നെ ഗവൺമെന്റ് ഇപ്പോ ഒരു ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞ വർഷം തുടങ്ങിയാണത്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാലോ അതിന്റെ ലൊക്കേഷനൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഗവൺമെന്റ് ഫിറ്റ് ചെയ്തത്. പക്ഷെ ഇന്നുവരെ അതിന്റെ ചില ബോട്ടുകളിൽ മാത്രം, പൂർണ്ണമായിട്ട് അതില്ല, ചില ബോട്ടുകളിൽ മാത്രം അത് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ആപ്പോ അതിന്റെ കാര്യങ്ങളൊന്നും നിയമപരമായിട്ട് മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. സാധനം ഫിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിന് വേറെ സഹായങ്ങളൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴുള്ള വന്നേക്കുന്ന സർക്കാരുകൾ എന്തെങ്കിലും ചെയ്താൽ, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ കുറെ ഒഴിവാകാൻ പറ്റും നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴത്തെ വലിയ ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ വൻ ആഴക്കടൽ ഭയങ്കരമായിട്ട് കപ്പലുകളൊക്കെ പോകുന്ന സ്ഥലത്തോട്ടുള്ള ആ മത്സ്യബന്ധനം നടക്കുന്നത്. അവിടെയാണ് ശരിക്കും മീനും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതല്ല. ശരിക്കും വലിയ ബോട്ടുകൾ അവിടെ പോയിട്ടാണ് ആഴക്കടലിൽ നിന്ന് ഈ കണവയും കട്ടൽ വിഷും സ്കിഡും ഒക്കെ പിടിച്ചുകൊണ്ടുതന്നെ കിനാവള്ളി ഒക്ടോപസ്, കിനാവള്ളി എന്ന് പറഞ്ഞ ഒക്ടോപസ് ഇതൊക്കെ പിടിക്കുന്നത്. അതാണ് അതിന്റെ ഇപ്പോഴത്തെ സാഹചര്യം. അവിടെ ആ ഫിഷിങ്ങിന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സുരക്ഷിതമായ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകണുണ്ടായാലെ അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ആധുനിക സജ്ജീകരണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിലെ തൊഴിലാളികൾക്കും അത് ഉപകാരമാകും. കാരണം അവരുടെ ജീവന് സുരക്ഷിതമായ രീതിയായും. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ, നമ്മൾക്ക് ലോക്കലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ലൈഫ് ജാക്കറ്റ്, ഈ ബോയ. പിന്നെ നമ്മളിപ്പോ ഈ സീ ഫോൺ എന്ന് പറഞ്ഞ പഴയ നേരത്തെ ഇറങ്ങിയതാണ്. അന്ന് ഇപ്പത് അങ്ങനെ വിപണിയിലില്ല ശരിക്കും. വന്ന അതൊരു കമ്പനി പിന്നെ വേറൊരു രീതിയിലൊന്നും ഇറക്കിയിട്ടില്ല. ആ സീ ഫോൺ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പൈസ കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എത്ര ഇതിലാണെങ്കിലും നമുക്ക് കിട്ടും. സാറ്റലൈറ്റ് മുഖാന്തരമുള്ള കമ്മ്യൂണിക്കേഷനാണ്, ഇതാണ് പറയാനുള്ളത്. അപ്പൊ സർക്കാർ അതിനകത്ത് ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും സുരക്ഷിതത്വം അല്ലെങ്കിൽ സീ ഫോണൊക്കെ പോലുള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും അപകടം ഉണ്ടായ കരക്കലൊക്കെ അറിയിക്കാൻ ഫോണിലേക്ക് ബന്ധപ്പെടാനുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ഒരു സാഹചര്യം അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതോ കണ്ടീഷനൊക്കെ ഉണ്ടാക്കണം. ശരിക്കും സർക്കാർ നമ്മുടെ ഇരുന്ന് ഇപ്പൊ രജിസ്ട്രേഷൻ ഫീസ്, ലൈസൻസ് ഫീസ് ആയിട്ടും മറ്റിപ്പോ ചെറുമീന്റെ പേര് പറഞ്ഞ് ഇഷ്ടംപോലെ പൈസകൾ, ഫൈൻ 2 ലക്ഷം രൂപ ഫൈൻ, പിന്നെ മീൻ ഉണ്ടാകുന്ന മീനും കണവയും കൂന്തലും ഒക്കെ വിറ്റ് കാശ് മേടിച്ചിട്ട് ആ കാശി 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ അതൊക്കെ എടുത്ത് പൈസ ഫിഷറീസിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് ബോട്ടിന്റെ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിയണമല്ലോ, അവരെ സുരക്ഷിതത്വം നോക്കണമല്ലോ. ഇതൊക്കെയാണ് പറയാനുള്ളത്.
1: മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുമ്പോൾ മറൈൻ എൻഫോഴ്സ്മെന്റ് കൈക്കൊള്ളുന്ന നടപടികൾ വിശദീകരിക്കുന്നു മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് സൂപ്രണ്ട് ജെ കിഷോർ കുമാർ.
3: നമുക്ക് ഈ 9 ജില്ലകളിലായിട്ടാണ് സീ ഫ്രണ്ടേജ് ഉള്ളത്. 9 ജില്ലകളിലും ഫിഷറീസിന്റെ ഓഫീസുകളുണ്ട്. ഫിഷറീസിന്റെ ഓഫീസ് മത്സ്യത്തൊഴിലാളികളുടെ വെൽഫെയർ ആണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത്. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ഡിസ്ട്രസ് മെസ്സേജ് വരുമ്പോഴത്തേക്കും അത് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല. അതിന് നമ്മൾ ഈ 9 ജില്ലകളിലും ബോട്ടുണ്ട്, പിന്നെ സീ റെസ്ക്യൂ ഗാർഡുമാര് ഫിഷർമെൻ കമ്മ്യൂണിറ്റിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥര് നോമിനലായിട്ട് ഈ 9 ജില്ലകളിലും

0: ഉണ്ട്. പോലീസ് സി റെസ്ക്യൂ ഗാർഡും ചേർന്നിട്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ബോട്ടുകളിൽ കടലിൽ പോകുന്നത്. ഇപ്പൊ നിലവിലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പരാതികളൊന്നും ഇല്ല. നമുക്കിപ്പോ അടുത്തവരെ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരെ തിരയുന്നതിന് വേണ്ടി കാര്യമായ പ്രവർത്തനം മറൈൻ എൻഫോഴ്സ്മെന്റ് ഭാഗത്തു നിന്നും കോസ്റ്റ് ഗാർഡ് നേവി എല്ലാവരുടെയും ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ കോർഡിനേഷനിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മള് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ വരുമ്പോഴത്തേക്ക് അത് ഡ്യൂവായിട്ട് ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എല്ലാ ബോട്ടുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ഈ ബോട്ടുകളെ ട്രാക്ക് ചെയ്യുന്ന സംവിധാനം ഇപ്പൊ അവിടെ സൗണ്ട് സിസ്റ്റം അങ്ങനത്തെ ഉണ്ടെന്ന് പറയുന്നു. അത് എല്ലാ ബോട്ടുകൾക്കും ഇല്ലതാനും. അപ്പൊ അതൊരു വെല്ലുവിളി.
0: അത് നിയമം മൂലം നിർബന്ധം പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ബോട്ടുകളും അത് കംപ്ലൈന്റ് ചെയ്യുന്നില്ല. കംപ്ലൈന്റ് ചെയ്യാത്തവരുടെ കാര്യത്തിൽ നമ്മളത് കണ്ടുപിടിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് അതിന് ഫൈനൊന്നും ഈടാക്കാതെ തന്നെ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധത്തിലോ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യാത്ത ബോട്ടുകാർക്ക് നൽകി വരുന്നത്. അങ്ങനെ ഒരു പ്രവണത ഉണ്ട്. കാരണം നമുക്ക് ട്രാക്കിംഗ് സിസ്റ്റം എല്ലാ ബോട്ടിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള ഒരു കാര്യങ്ങൾ കംപ്ലൈന്റ് ചെയ്യാത്തത് കൊണ്ട് അപ്പൊ ഈ രജിസ്ട്രേഷനും റിന്യൂവലും സമയത്ത് നമ്മളത് കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് റിന്യൂവൽ നടപടികൾ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അതിനകത്ത് ഉണ്ടാകും. പിന്നെ അതിനുശേഷം കേടാകുകയോ ഇനി വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ ഇല്ലാതാവുന്ന രീതി വരികയാണ് ചെയ്യുന്നത്.
1: മറൈൻ ആംബുലൻസിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും?
0: മറൈൻ ആംബുലൻസ് 2021-22 നമ്മള് വെള്ളത്തിലിറക്കിയത്, കടലിലിറക്കിയത്. അതിനകത്ത് മൂന്നെണ്ണം ഉള്ളതിൽ രണ്ടെണ്ണം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ബേപ്പൂരുള്ളത് പ്രവർത്തന രഹിതമായിട്ട് കിടക്കുകയാണ്. മറ്റു രണ്ടും ഫംഗ്ഷനിലാണ്. നമ്മള് ഡിസ്ട്രസ് വരുമ്പോ എന്തെങ്കിലും ബോട്ടിൽ നിന്ന് ആൾക്കാർ കടലിൽ പോകുന്ന സമയത്ത് അവരെ റെസ്ക്യൂ ചെയ്ത് ഒരു മെഡിക്കൽ അറ്റൻഷൻ കൂടെ അതോടൊപ്പം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ റോഡിലോടുന്ന ആംബുലൻസിലുള്ള മെഡിക്കൽ അറ്റൻഡൻസ് പോലെ തന്നെ അതിനകത്ത് മെഡിക്കൽ അറ്റൻഡൻസ് ഉണ്ട്. അതിലേക്കുള്ള സജ്ജീകരണങ്ങൾ ഇപ്പൊ ഉള്ളതാണ് ഈ മറൈൻ ആംബുലൻസ്. അപ്പൊ കടലിൽ വീഴുന്ന അബോധാവസ്ഥയിലൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് ഈ മറൈൻ ആംബുലൻസില് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള മെഡിക്കൽ അറ്റൻഡൻസ് കേപ്പബിൾ ആണ്. അങ്ങനെ സജീവമാനത്തുണ്ട്. ആലപ്പുഴയിലുള്ള ബോട്ട് മറ്റേ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി നിരന്തരം ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. പൈപ്പിന്റെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ട് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അത് ഉടനെ ശരിയാകുമെന്നുള്ളതാണ് പ്രതീക്ഷ.
2: കാലാവസ്ഥാ വ്യതിയാനം മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതപൂർണമായ ദിനങ്ങളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കടലിൽ അപകടം സംഭവിച്ചാൽ ആദ്യ മണിക്കൂറുകൾ നിർണായകമാണ്. അവിടെ ആക്ഷേപങ്ങൾക്കിടയില്ലാത്ത വിധം രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഏകോപനമാണ് പ്രധാനം. ഓരോ കാലത്തും വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന മത്സ്യത്തൊഴിലാളി ജീവിതത്തെ സംരക്ഷിക്കുന്ന നടപടികൾ അതിവേഗത്തിൽ കൈക്കൊള്ളുന്ന സമീപനമായിരിക്കണം ക്ഷേമതൽപരരായ ഏതൊരു സർക്കാരും കൈക്കൊള്ളേണ്ടത്. വലയിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. നിർവഹണം റിയ. സഹകരണം ഹസീന ഇബ്രാഹിം.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക. കൂട്ടായി കൂടെയുണ്ട് വനം.
5: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
6: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്. പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
7: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
7: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
8: ഓണത്തിന് ബിഗ് സ്ക്രീൻ TV വാങ്ങാൻ പറ്റിയില്ലേ?
9: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് വൈറ്റി ഫീച്ചറിലേക്ക് പോരൂ. ഇന്നും നാളെയും നോൺ സ്റ്റോപ്പ് ഫോർ തിയേറ്റർ ബസേൽ
8: 75% വരെ ഡിസ്കൗണ്ടും മികച്ച EMI
9: ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
10: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
11: FM ഈവനിംഗ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി

0: എനിക്ക് തീക്കാളിയെയാണ് ഇഷ്ടം. തീക്കാളിയോ? അതാര് പറഞ്ഞു മോളെ? അത് അച്ഛൻ കാണിച്ചു തന്നതാ മൊബൈലിൽ. ചുമന്ന ചിറകോടെ തീ നിറം, പിന്നെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ഓറഞ്ച് നിറത്തിൽ ഏറ്റവും ചെറിയ ഒരിനം ചിത്രശലഭമുണ്ടമ്മേ. മൊണാർക്കെന്ന ആ സുന്ദരിയുടെ പേര്. ദേശാടനം നടത്തുന്നവരാണത്. എന്തമ്മേ ദേശാടനം? അതെന്തിനാ അമ്മേ ഈ പക്ഷികളും പൂമ്പാറ്റകളുമൊക്കെ ദേശാടനം ചെയ്യുന്നത്? അതിന് കാലാവസ്ഥ പറ്റാതെ വന്ന ചിലപ്പോൾ ഭക്ഷണം തേടിയും മുട്ടയിടാൻ സൗകര്യമുള്ള ഇടങ്ങൾ തേടിയും അവ ഒരു ദേശത്തുനിന്നും മറ്റൊരു ദേശത്തേക്ക് സുരക്ഷിതമായ ഇടം തേടി പോകും. ചിലപ്പോൾ രാജ്യങ്ങൾ കടന്ന് ദൂരദേശങ്ങളിലേക്കും സഞ്ചരിക്കും. അതാണ് ഈ ദേശാടനം എന്ന് പറയുക. അതെ അതെ, ഇവിടെ ഒരുത്തി സ്കൂളിൽ പോകാൻ മടിയായിട്ട് ദേശാടനം നടത്തുന്നത് കണ്ടില്ലേ? ഉണ്ണിമോൾ അത് കേട്ട് ചിരിച്ചു. നേരെ എന്താ എന്നാ? മുത്തശ്ശി തിരക്ക് കൂട്ടാൻ തുടങ്ങി. വരൂ ഉണ്ണിമോളെ, ഇനിയൊക്കെ വൈകിട്ട് വന്ന് കാണാം. ഉണ്ണിമോൾ റെഡിയായി സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ജാനൂട്ടിയും പിറകെ ചെന്നു. ജാനൂട്ടിക്കും സ്കൂൾ ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ കൊതിയായി. അപ്പോഴും നമ്മുടെ മൗനി ബാബ മോളിലേക്ക് നോക്കി വേറൊരു മരച്ചുവട്ടിൽ ധ്യാനിച്ചിരിപ്പുണ്ട്. ഉണ്ണിമോൾ ജാനൂട്ടിക്കും അപ്പൂച്ചിക്കും ടാറ്റ പറഞ്ഞ് യാത്രയായി. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഗേറ്റ് കടന്നതും അവളുടെ പേരമരം ഒടിഞ്ഞു വീണ് കിടക്കുന്നതാണ് കണ്ടത്. ജാനൂട്ടിക്ക് സങ്കടം സഹിച്ചില്ല. അവൾ കരഞ്ഞുകൊണ്ട് ബാഗ് താഴെയിട്ട് അതിനടുത്തേക്ക് ഓടി. ഉണ്ണിമോൾ കരച്ചിലോട് കരച്ചിൽ. ആരാ ഇത് ചെയ്തത്? എന്തോരം പേരയ്ക്ക തന്ന മരമായിരുന്നു. അതിനടുത്ത മൾബറിയും പ്ലാവിൻ്റെ കൊമ്പും ഒക്കെ വീണ് കിടക്കുന്നു. ഉണ്ണിമോൾക്ക് സങ്കടം സഹിക്കണില്ല. ഈ പ്ലാവിൽ അച്ഛൻ എനിക്ക് ഊഞ്ഞാൽ കെട്ടാറുള്ളതാ, അവൾ വിതുമ്പി കരഞ്ഞു. ഉണ്ണിമോളെ എന്ന് വിളിച്ച് മുത്തശ്ശി വന്നു. മോളെ, വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പ് വെട്ടി മാറ്റിയില്ലെങ്കിലേ അപകടമാ. പേരയിലും മൾബറിയിലും കൊമ്പുകൾ ഒടിഞ്ഞു വീണത് വെട്ടുകാർ മനഃപൂർവ്വം ചെയ്തതല്ല മോളെ. എന്നാലും ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ മുത്തശ്ശി? സാരല്ലേ മോളെ, അത് കിളിർത്ത് വന്നോളും. എന്താ അവര്? കാട്ടുകള്ളന്മാരാ മരം വെട്ടാൻ വന്നിരിക്കണോ? എന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ, മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, അതിൽ പക്ഷികൾക്ക് കൂടുവെക്കാനുള്ളതാ. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കട്ടിൽ കവിതയിലും മരം മുറിക്കുന്ന കഥയുണ്ട്. അതിലെ പക്ഷിക്കൂട് താഴെ വീണു, പക്ഷിക്കുഞ്ഞിന് കൂടില്ലാതായി. പാവം, അതിന്റെ അമ്മ കരഞ്ഞു കരഞ്ഞു സങ്കടപ്പെട്ടു. മോളെ, മനുഷ്യരായാലും തമ്മിത്തമ്മി വേദനിപ്പിക്കരുത്, ദ്രോഹിക്കരുത് എന്നൊക്കെ ഉണ്ട്. എന്നിട്ടാണോ മരങ്ങൾ മഴ നനഞ്ഞും വെയിൽ കൊണ്ടു നിന്നാലും അവ മനുഷ്യരുടെയും പക്ഷികളുടെയും വിശപ്പ് മാറ്റാൻ പഴങ്ങൾ തരാറില്ലേ? തണല് തരുന്നു, ചൂടുകാലത്ത് കാറ്റ് തരുന്നു, എന്നിട്ടും വെറുതെ വെട്ടി നശിപ്പിക്കുന്നു. മുത്തശ്ശി കാട്ട് കള്ളത്തിയാ. മുത്തശ്ശിക്ക് ഉണ്ണിമോളുടെ ആ ചോദ്യവും ദേഷ്യവും വാശിയും കണ്ടിട്ട് വിഷമവും ചിരിയും വരുന്നുണ്ട്. പക്ഷെ ചിരി ഒതുക്കി കുട്ടി പറയുന്നതിൽ കാര്യമുണ്ട്. ഇനി ഈ കുട്ടി എങ്ങനെ സമാധാനിപ്പിക്കും? മോളെ ഉണ്ണി, നമുക്ക് മോളുടെ പിറന്നാളിന് പേരച്ചെടിയും നല്ല ചക്കര മാമ്പഴത്തിന്റെ തയ്യും നടാം. മുത്തശ്ശി മോളെക്കൊണ്ട് തന്നെ വയ്പ്പിക്കാം. അതുപോലെ ഇനി മുത്തശ്ശി നല്ലോ സൂക്ഷിച്ചോളാം. അപ്പൂച്ചി വന്ന് ഉണ്ണിമോളുടെ കാലിൽ ഉരസി. മ്യാവ് മ്യാവ്. വാ ഉണ്ണിമോളെ, ഇവിടുന്ന് എണീക്ക് എണീക്ക് എന്ന് വാശി പിടിച്ചു അപ്പൂച്ചി. കാലിലുരുമിയപ്പോ അവക്ക് ഇക്കിളി വന്നു. ചിരിച്ചോണ്ട് അപ്പൂച്ചിയും എടുത്ത് ഉണ്ണിമോൾ വീട്ടിലേക്ക് ഓടിപ്പോയി.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.

0: സമയം 8 മണി കഴിഞ്ഞ് 36 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ചികിത്സാരീതി തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ടെന്നും അലോപ്പതിക്കൊപ്പം ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സാ ശാഖകൾക്കും തുല്യ പരിഗണന നൽകി സർക്കാർ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി OJ ജനീഷ്. ഓണക്കാലത്തെ അധിക സർവീസുകളിലൂടെ KSRTC വരുമാനത്തിൽ വൻകുതിപ്പ്. പൊതു അവധി ദിവസങ്ങളിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും യാത്രക്കാരുടെ വർദ്ധിച്ച പങ്കാളിത്തവുമാണ് വരുമാന വർധനയ്ക്ക് സഹായകമായത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലാന്റ് പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.

0: സുമേഷേ, എടെ സുമേഷേ, ഡേ ഓടണ്ട, വണ്ടി വന്നിട്ടില്ല.
1: ഇല്ലേ? ഓ, ഞാൻ ഓടി ചാവാറായി.
0: ഓ, യു ആർ പാന്റിങ്. റിലാക്സ്, റിലാക്സ്.
1: നേരാ സാറേ, ഓട്ടത്തിന്റെ ഇടയിലെ പാന്റ് അഴിഞ്ഞുപോയി, ഒന്ന് കയറ്റി വിടട്ടെ.
0: അതല്ലടേ പാന്റിങ്, PANTING. നീ വല്ലാതെ കിതയ്ക്കുന്നുണ്ടെന്ന്. നീ വീട് മുതൽ സ്പ്രിന്റ് ചെയ്യുമായിരുന്നല്ലേ?
1: ഏയ് ഇല്ല സാറേ, ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പാഞ്ഞു വരിക. അതിന്റെ ഇടയില്?
0: ആ, അത് തന്നെ സ്പ്രിന്റ്, വേഗത്തിൽ ഓടുക.
1: ഓ, അപ്പൊ പയ്യെ ഓടുന്നതിന് വേറെ വാക്കുണ്ടോ?
0: ഓ യെസ്, വേഗതയനുസരിച്ച് വാക്ക് മാറും. സ്പീഡ് ഏറ്റവും കുറഞ്ഞതെന്ന് തുടങ്ങാം. നമ്മൾ ഈ മടി പിടിച്ച് കാലഴച്ചഴച്ച് നടക്കത്തില്ലയോ?
1: തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ ചെന്ന് കയറുമ്പോഴുള്ള ആ നടപ്പ്.
0: ആ, ഇതിലും നല്ല ഉദാഹരണം സ്വപ്നങ്ങളിൽ മാത്രം. ആ നടപ്പാണ് ഷഫ്ലിംഗ്. SHUFFLING, ഷഫ്ലിംഗ്. പിന്നെ നമ്മൾ ചിലപ്പോ വലിയ ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ അലസമായി നടക്കാറില്ലേ?
1: ആ, ഈ പാർക്കിലും ബീച്ചിലും പൂരപ്പറമ്പിലൊക്കെ നടക്കണ പോലെ.
0: എക്സാക്ട്ലി, ദാറ്റ്സ് കോൾഡ് സ്ട്രോളിംഗ്. STROLLING.
1: അങ്ങനെയാണെങ്കിലേ, പണ്ട് നമ്മളൊക്കെ ഈ തേരാപ്പാര നടന്ന് സെക്കൻഡ് ഷോ ഒക്കെ കണ്ടിട്ട് അച്ഛനും അമ്മയും അറിയാതെ പമ്മി പമ്മി വീട്ടിൽ കയറൂലേ? ഈ കാലിന്റെ പെരുവരൽ മാത്രം നിലത്ത് കുത്തി, അതിനെന്ത് പറയും?
0: മനസ്സിലായി, മനസ്സിലായി. അത് കൃത്യമായി പറയാൻ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ടിപ്റ്റോ. TIPTOE.
1: കള്ളു പിടിച്ചിട്ട് കാലിറക്കാതെ നടക്കുന്നതിന് വല്ല പേരും ഉണ്ടോ?
0: ഉണ്ടല്ലോ, അതാണ് സ്റ്റാഗർ. STAGGER.
1: കുറച്ച് മുടന്തി നടക്കുന്നതിനാ?
0: ലിംപ്, LIMP. മുടന്തുന്നതിന് ലിംപ് എന്ന് പറയും.
1: അപ്പൊ കുറച്ച് വേഗത്തിൽ നടക്കുന്നതിനോ? ഫോർ എക്സാമ്പിൾ, മൂത്തൊഴിക്കാനൊക്കെ മുട്ടിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലൂല്ലേ?
0: ആ, അതാണ് ബ്രിസ്ക് വാക്കിംഗ്. BRISK. പിന്നെ വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ്.
1: കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാ എന്ത് പറയും?
0: ഇനി കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാ ഓട്ടോ ആയി പോകും. അങ്ങനെ

0: മെല്ലെ ഒരു വേഗത്തിൽ ഓടുന്നതിന് ജോഗിംഗ് എന്ന് പറയും. JOGGING. മിക്കവാറും വ്യായാമത്തിന് വേണ്ടിയാണ് ആ ഓട്ടം.
1: ഓ ഐ സി. എന്നാ കുറച്ചും കൂടെ സ്പീഡ് കൂട്ട, നല്ല വേഗത്തിൽ ഓടിയാലോ.
0: നിന്റെ ബസ് ഇപ്പൊ പോവും, അല്ലെങ്കിൽ വിസ്തരിച്ച് പറയായിരുന്നു.
1: അയ്യാ പോലേ, ഞാൻ ഓടട്ടെ.
0: ആഹാ, നല്ല വേഗത്തിലുള്ള ഓട്ടം, ഇതാണ് അസൽ സ്പ്രിന്റ്.
2: English matters.

0: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
0: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
1: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
0: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
2: ഇന്ന് ഈ പരിപാടിയിൽ സ്റ്റെം സെൽ ദാനവും ട്രാൻസ്പ്ലാന്റും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി അഭിമുഖം.
3: ഇന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് സ്റ്റെം സെൽ ഡൊണേഷനെ കുറിച്ചും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുമാണ്. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, കുട്ടിക്ക് എപ്ലാസ്റ്റിക് അനീമിയാണെന്നും എത്രയും പെട്ടെന്ന് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് വേണമെന്നും എല്ലാം പറയുന്നുണ്ട്. നമുക്ക് കൃത്യമായി എന്താണ് എപ്ലാസ്റ്റിക് അനീമിയ, എന്തുകൊണ്ടാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് ഈ ഒരു അവസ്ഥയിൽ പറയുന്നത് എന്നൊന്ന് വിശദമാക്കാമോ?
4: നമ്മുടെ എല്ലാം രക്തത്തിൽ മൂന്ന് തരം സെല്ലുകളാണ് ഉള്ളത്, ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ഈ മൂന്ന് സെല്ലുകളും ഉണ്ടാകുന്നത് നമ്മുടെ എല്ലുകൾക്കുള്ളിലെ ബോൺ മാരോ എന്ന സ്പേസിനകത്തു നിന്നാണ്. അതിലുള്ളിലെ സ്റ്റെം സെല്ലിൽ നിന്നാണ് ഈ മൂന്ന് സെല്ലുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ സ്റ്റെം സെല്ലിനുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അത് ജന്മനാ ഉള്ള ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മൾ ബോൺ മാരോ ഫെയിലിയർ എന്ന് പറയും. അത് ജന്മനാ നോർമൽ ആണ്, അത് കുറച്ച് കഴിഞ്ഞ് കാലക്രമേണ ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയും. അവരുടെ പൂർണ്ണമായ സ്റ്റെം സെൽ നശിച്ചു പോയിട്ട് അവരുടെ പ്രവർത്തനം, ബോൺ മാരോ പ്രവർത്തനം യൂഷ്വലായിട്ട് നടക്കാതെ വരുന്നതിനെയാണ് നമ്മൾ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നടക്കാതെ വരുമ്പോൾ ചുമന്ന രക്താണുക്കൾ കുറയുകയും നമ്മുടെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരികയും നമ്മളുടെ വളരെയധികം ക്ഷീണം, തളർച്ച അതൊക്കെ ഉണ്ടാകുകയും, വൈറ്റ് സെൽസ് കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി കുറയുകയും, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾക്ക് ബ്ലീഡിങ്ങിനുള്ള ചാൻസ് കൂടുകയും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ഒരു നോർമൽ ലൈഫ് നമുക്ക് പോസിബിൾ അല്ല. ഇത് റിവേഴ്സ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഏറ്റവും ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ, ട്രാൻസ്പ്ലാന്റ് മാത്രമാണ്. വേറൊരാളുടെ സ്റ്റെം സെൽസ് നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത് വഴി ആ സ്റ്റെം സെല് അയാളുടെ ബോൺമാരോയ്ക്കകത്ത് പോയി ഈ നോർമൽ ആയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. എപ്ലാസ്റ്റിക് അനീമിയയ്ക്ക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ്.
3: നമുക്ക് ആർക്കൊക്കെ ഈ സ്റ്റെം സെൽ ഡോണർ ആകാൻ കഴിയും? നമുക്ക് ആരുടെ കയ്യിൽ നിന്നെല്ലാം ഇത് സ്വീകരിക്കാൻ കഴിയും?
4: ഒരു രോഗിക്ക് ട്രാൻസ്പ്ലാന്റ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് രോഗിയുടെ വീട്ടിലുള്ള സിബ്ലിംഗ്സിനെയാണ്. അപ്പം സഹോദരങ്ങളിൽ ഒരു നാലിലൊന്ന് ചാൻസ് ഉണ്ട് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ച് ആയിട്ടുള്ള ഒരു ഡോണറെ കിട്ടാനായിട്ട്. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത പുറത്തുനിന്നുള്ള ഒരു ഡോണർ, ഫുൾ മാച്ച് ആയിട്ടുള്ള ഒരു ഡോണർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അതും കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ പേരൻസോ അല്ലെങ്കിൽ മക്കളോ അവരെ കൺസിഡർ ചെയ്യുക. അപ്പൊ പേരൻസ് ആണെങ്കിൽ നമ്മൾ അവരുടെ പകുതി ജീൻ മാത്രമേ ഇൻഹെറിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് പകുതി മാച്ചേ മിക്കവാറും ഉണ്ടാകുകയുള്ളൂ. വളരെ റെയർ ആയിട്ട് മാത്രമാണ് പേരൻസ് ഫുൾ മാച്ച് ആയിട്ട് വരുന്നത്. മക്കളാണെങ്കിലും നമുക്ക് ഹാഫ് മാച്ച് ആയിരിക്കും. ഇവർക്കെല്ലാം ഡോണേഴ്സ് ആകാൻ സാധിക്കും.
3: ഡോക്ടർ ഇപ്പൊ പറയണ്ടായി, നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഫുൾ മാച്ച് കിട്ടിയേക്കാം. അപ്പോൾ ഇത് ബ്ലഡ് ഡൊണേഷൻ അതല്ലെങ്കിൽ നമ്മൾ രക്തം സ്വീകരിക്കുന്ന പോലെ തന്നെയാണോ?
4: ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് സെയിം അല്ല, പ്രൊസീജിയർ ഡിഫറെന്റ് ആണ്. നമ്മൾ ആദ്യം ഒരു മാച്ചിങ് നോക്കാറുണ്ട്. മാച്ചിങ് എന്ന് പറഞ്ഞാൽ HLA, ഹ്യൂമൻ ലുക്കോസൈറ്റ് ആന്റിജൻ, അതാണ് നമ്മുടെ ഐഡന്റി കാർഡ്. നമ്മുടെ എല്ലാ സെല്ലുകളിലും നമ്മളുടേതും മറ്റുള്ള ഒരാളുടേതും തമ്മിൽ വേർതിരിച്ച് കാണുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, മറ്റു പുറത്തുനിന്നുള്ള ഒരു അന്യമായ ഒരു ഇതിനെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആന്റിജൻസ് ആണ് HLA. അത് നമ്മളുടെ ഒരു ഐഡന്റിറ്റി കാർഡായിട്ട് നമുക്ക് എടുക്കാം. ബ്ലഡ് ഗ്രൂപ്പ് അല്ല, HLA മാച്ച് ആയിട്ടുള്ള നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോണർ വന്നു കഴിഞ്ഞാൽ, ഡോണർ പല മെഡിക്കൽ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അതെല്ലാം കഴിഞ്ഞ് സക്സസ്ഫുൾ ആയിട്ട് ഡോണർ കൺസെന്റ് തരുവാണ്, എല്ലാം കഴിഞ്ഞതിന് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ഡോണറിനെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഡോണറിന്റെ കയ്യിൽ നിന്ന് സ്റ്റെം സെൽസ് എടുത്ത് രോഗിക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന പ്രക്രിയ

0: മാത്രമാണ് ബ്ലഡ് സ്വീകരിക്കുന്ന പോലെ തന്നെ സെയിം പ്രൊസീജിയർ. ബാക്കി ഇതിന് മുമ്പത്തെ കുറെ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്, അത് രണ്ടും ഡിഫറെന്റ് ആണ്. കാരണം രക്തദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ബാങ്കിൽ പോയി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നു. സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ കുറെ പ്രിപ്പറേഷൻസും കുറെ കാര്യങ്ങളും ചെയ്യാനുണ്ട്. സോ ആഴ്ചകളുടെ ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഉണ്ടാവും.
1: നമുക്കിപ്പോ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി, എ ബി ഒ, ഈ ബ്ലഡ് ഗ്രൂപ്പുകൾ എല്ലാവർക്കും പരിചിതമാണ്. പക്ഷേ ഹ്യൂമൻ ലുക്കോസ് ആന്റിജൻ എന്താണ് നിങ്ങളുടെ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് അറിയാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ മാച്ചിങ് ആയ ഒരു ഡോണറെ കണ്ടെത്തുന്നത്, അഥവാ കുടുംബത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ?
0: നമ്മൾക്ക് അന്യമായ ഒരു വ്യക്തിയുടെയാണ് നമ്മൾ മാച്ചിങ് നമ്മൾ നോക്കേണ്ടതെങ്കിൽ നമുക്ക് രജിസ്ട്രീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രിയാണ് ധാത്രി. പക്ഷേ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഡി കെ എം എസ് എന്ന് പറഞ്ഞ വേറൊരു രജിസ്ട്രി, ഒരു ഇന്റർനാഷണൽ രജിസ്ട്രിയും ഉണ്ട്. ഈ രജിസ്ട്രികളിലൊക്കെ ഒരുപാട് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ അവരുടെ എച്ച് എൽ എയുടെ അവരുടെ സാമ്പിളും കാര്യങ്ങളും ആ ഡേറ്റ ഫുൾ ഉണ്ട്. അപ്പൊ അതുമായിട്ട് നമ്മുടെ എച്ച് എൽ എ മാച്ചിങ് ആണോ എന്ന് രജിസ്ട്രീസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എവിടെയെങ്കിലും ഒരു ഇന്റർനാഷണൽ ലെവലിൽ, അത് ഇന്ത്യയിൽ തന്നെ ആവണമെന്നില്ല, ഏത് ഒരു ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ പോലും എവിടെ ഒരു ഡോണർ ഒരു വോളണ്ടിയർ ആയിട്ട് ഇത് ഇതിന് സമ്മതം അറിയിച്ചിട്ടുള്ള ഒരു ഡോണർ എവിടെ ഉണ്ടെങ്കിലും അവര് നമ്മൾ കാണിച്ചു തരും. ആ ഡോണറിനെ നമ്മൾ പിന്നെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയറും കാര്യങ്ങളും പ്രൊസീഡ് ചെയ്യാനായിട്ട്. ആ ഒരു മാച്ച് ഉള്ള ഒരു ഡോണർ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യും, അവർ സമ്മതമാണെങ്കിൽ പിന്നെ അങ്ങനെ പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
1: അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മാച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രാൻസ്പ്ലാന്റ് നടക്കാനുള്ള സാധ്യതയുണ്ടോ?
0: ഒരു മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ആ ഡോണറെ കോൺടാക്ട് ചെയ്ത് ഡോണർ വില്ലിംഗ് ആണോ എന്നാണ്. കാരണം ഈ ഡോണർ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, ആ ഡോണറിന്റെ ഇപ്പത്തെ സാഹചര്യം നമുക്ക് അറിയില്ല. അപ്പൊ അവര് വില്ലിംഗ് ആണോ ഇല്ലയോ എന്ന് ഫസ്റ്റ് നമ്മൾ രജിസ്ട്രിയിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്, അവരെ അന്വേഷിക്കും. അതിനുശേഷം ഡോണർ സ്റ്റിൽ കൺസെന്റ് തരികയാണ്, ഡോണർ എഗ്രി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ നീങ്ങുകയാണ്. അതായത് നമ്മൾ കൺഫേം ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഒരു ഡോണർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡോണറിന്റെ എച്ച് എൽ എ ടെസ്റ്റ് ചെയ്യുന്നത് അവര് ചീക്ക് സാമ്പിളിൽ നിന്നാണ്, നമ്മൾ ബ്ലഡിൽ നിന്നല്ല. അവർ കിറ്റ് തരും, അത് നമ്മൾ സ്വാബ് എടുക്കുക ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് കൺഫേം ചെയ്യാനായിട്ട് ഡോണറിന്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് നമ്മുടെ എച്ച് എൽ എയുമായിട്ട് മാച്ച് ആണോ എന്നൊന്നുകൂടെ കൺഫേം ചെയ്യും സ്പെഷ്യൽ ടെസ്റ്റ് വഴി. അതിനുശേഷം നമ്മൾ ഡോണർ മെഡിക്കലി ഫിറ്റ് ആണോന്നോ ഡോണറിന് പകർച്ചവ്യാധികളോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടോ, ബേസ് ലൈൻ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഡോണർ ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡോണറിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെം സെൽസ് ബോൺമാരോ സ്പേസിനകത്തോളം ഉള്ളത്, അത് നമ്മൾ ബ്ലഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഡോണറിന് ഇഞ്ചെക്ഷൻസ് കൊടുക്കും. ഒരു 5 ഡേയ്സ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ആ ഇഞ്ചെക്ഷന് ശേഷമാണ് നമ്മൾ സ്റ്റെം സെൽസ് കളക്ട് ചെയ്യുക.
1: ഇതിനായിട്ട് ഡോണർക്ക് ശരിക്കും ഒരു ഹോസ്പിറ്റലൈസേഷൻ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമോ?
0: ആശുപത്രിയിൽ കിടക്കേണ്ടി വരില്ല. ഈ സ്റ്റെം സെൽ കളക്ഷൻ എവിടെയാണോ നടത്തുന്നത് അതിന് അടുത്തായിട്ട് ഈ രജിസ്ട്രീസിന് ഒരുപാട് ഹോസ്പിറ്റൽസ് ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിനടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ലാബ് അസോസിയേറ്റഡ് ആയിട്ട് ഉണ്ടാവും. അവിടെ പോയിട്ടാണ് ഡോണറിന് ഇഞ്ചെക്ഷൻ എടുക്കുക. നമ്മൾ GCSF എന്ന് പറയും. ആ ഇഞ്ചെക്ഷൻ വളരെ സേഫ് ആയിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ ആണ്. യൂഷ്വലി കോംപ്ലിക്കേഷൻസ് വരാറില്ല. ചിലർക്ക് തലവേദന, മേലുവേദന, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ വരാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലൈസേഷൻ ഒരിക്കലും ആവശ്യം വരാറില്ല. സ്റ്റെം സെൽ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് ഒരു കുറച്ച് മണിക്കൂറുകളുടെ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് റുട്ടീൻ OPD ബേസിസിൽ ചെയ്യാവുന്നതേ ഉള്ളൂ.
1: ഏത് വ്യക്തിക്കും ഇങ്ങനെ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ പലർക്കും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാം, പ്രമേഹം, അതല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്കും ഈ സ്റ്റെം സെൽ ഡൊണേഷൻ ചെയ്യാൻ കഴിയുമോ?
0: നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോണറെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. നമ്മൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ മാച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ ഡോണറിന് എല്ലാ പകർച്ചവ്യാധികളും അസുഖങ്ങളുണ്ടോ, ഡോണർ ഫിറ്റ് ആണോ, എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ ഒരു മെഡിക്കൽ ബോർഡ് ഇതെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയറൻസ് കൊടുത്തതിന് ശേഷം മാത്രം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോണറെയാണ് നമുക്ക് രജിസ്ട്രി വഴി കിട്ടുക. അവർക്ക് ഇതുപോലെ നമ്മളുടെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഡോണേഴ്സിനെ മാത്രമാണ് പ്രിഫർ ചെയ്യുകയുള്ളൂ.
1: പ്രായം ഇതിനൊരു ഘടകമാണ്.
0: 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഒരു വോളണ്ടറി സ്റ്റെം സെൽ ഡോണർ ആകാവുന്നതാണ്.
1: ഒരു വ്യക്തിക്ക് ഒരു സ്റ്റെം സെൽ ഡോണർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഞാൻ പറഞ്ഞ പോലെ രണ്ട് തരം രജിസ്ട്രീസ് ആണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ ബേസ്ഡും ഇന്റർനാഷണൽ ആയിട്ടുള്ള രജിസ്ട്രിയും ഉണ്ട്. സോ അപ്പം ധാത്രി ആണ് ഇന്ത്യൻ രജിസ്ട്രി, DKMS ആണ് ഇന്റർനാഷണൽ ആയിട്ടുള്ള രജിസ്ട്രി. അപ്പം ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നമുക്ക് ഡോണേഴ്സിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ രജിസ്ട്രിയിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ അതിൽ നമ്മുടെ അഡ്രസ്സിൽ കൊടുക്കുന്നത് അനുസരിച്ച് അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമുക്ക് കിറ്റ് അയച്ചു തരും. ഈ നമ്മളുടെ സ്വാബ് എടുക്കാനുള്ള കിറ്റ്, അതായത് സ്വാബ് എടുക്കുന്നത് നമ്മൾ നമ്മളുടെ ഗംസിൽ നിന്നും ഓറൽ ക്യാവിറ്റിക്ക് അകത്തു നിന്നും അത് എങ്ങനെയാണ് എക്സാക്ട്ലി സ്വാബ് എടുക്കേണ്ടത് അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള അതിനകത്ത് നോട്ട്സ് ഉണ്ട്. അതനുസരിച്ചിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ സ്വാബ് കളക്ട് ചെയ്യേണ്ടത്.
1: വായിക്കുള്ളിൽ നിന്നാണ്,
0: വായിക്കുള്ളിൽ നിന്നാണ് എടുക്കുന്നത്, ബ്ലഡ് ഒന്നും അല്ല. അപ്പൊ നമ്മൾ അങ്ങനെ സ്വാബ് കളക്ട് ചെയ്തതിനു ശേഷം അതൊന്ന് എയർ ഡ്രൈ ചെയ്തതിനു ശേഷം ആ കിറ്റിനകത്ത് തന്നെ സീൽ ചെയ്ത് നമ്മൾ അവർക്ക് തിരിച്ചു

0: അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ചെലവും ഒരു എമൗണ്ടും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും ആ എമൗണ്ട് സാമ്പിൾ കളക്ട് ചെയ്യുന്നതും എല്ലാം രജിസ്ട്രിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്തത് അവരുടെ ആ ഡേറ്റയും കാര്യങ്ങളും എല്ലാം രജിസ്ട്രിയിൽ ഉണ്ടാവും. ഒരു പേഷ്യന്റിന് ഇങ്ങനെ ഒരു എച്ച് എൽ എ അവർ മാച്ചിങ് ആയിട്ടുള്ള ഡോണറെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മാച്ച് ആണ് എന്ന് നമ്മൾ ഒരു ലിസ്റ്റ് കിട്ടും.
1: ഈ മാച്ച് എങ്ങനെയാണ് നോക്കുന്നത്? കാരണം ഇത്രയും അധികം ആളുകൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിടുമ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? കമ്പ്യൂട്ടറിന്റെ സഹായം,
0: ഇതെല്ലാം ഡേറ്റയാണ്. കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഡേറ്റയുണ്ട്, അതിന്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു എച്ച് എൽ എ വന്നു കഴിയുമ്പോൾ അതിന് സ്യൂട്ടബിൾ മാച്ചിങ് നോക്കാനുള്ള ആപ്ലിക്കേഷൻസും പ്രോഗ്രാംസും ഈ രജിസ്ട്രീസും ഉണ്ട്. അപ്പം ഈ ലോകത്ത് എവിടെ ഇരുന്നുള്ള ആളാണെങ്കിലും നമുക്ക് മാച്ച് ആയിട്ടുള്ള ഡോണേഴ്സ് നമ്പേഴ്സ് അടക്കം അവര് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന നമുക്ക് ഡേറ്റ കിട്ടുന്നതാണ്. അപ്പം അതിൽ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഡോണറെ നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. ആ ഡോണർ നമ്മളുടെ ഇതുപോലെ സ്റ്റെംസെൽ ഡൊണേറ്റ് ചെയ്യാൻ ആ സമയത്ത് വില്ലിംഗ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ രജിസ്റ്റർ വഴി ഡോണറോട് നമ്മൾ ചോദിക്കുകയും ഡോണർ വില്ലിംഗ് ആണെങ്കിലാണ് ഫർദർ എന്താണ് മെഡിക്കൽ ക്ലിയറൻസ്, മെഡിക്കൽ ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുക.
1: സാധാരണ ഒരു ഡോണർ ഇതിന് തയ്യാറായി വന്നു, സ്റ്റെം സെൽ നമ്മൾ എടുത്തു കഴിഞ്ഞു, പിന്നെ അടുത്ത ഘട്ടം എന്താണ്? ശരിക്കും
0: ഒരു വോളണ്ടറി ഡോണറിന്റെ സ്റ്റെം സെൽ കളക്ട് ചെയ്തതിനു ശേഷം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ആവശ്യമുള്ള പേഷ്യന്റ് അടുത്ത് എത്തിക്കാം. നമ്മൾ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഡോണേഴ്സ് ആണെങ്കിൽ അധികം ഡിലേ ഇല്ലാതെ തന്നെ ഈ രജിസ്ട്രി തന്നെയാണ് ഇതെല്ലാം മുൻകൈ എടുത്ത് നടത്തുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് എത്തിക്കുന്നതെല്ലാം രജിസ്ട്രി വഴിയാണ്. അത് ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ക്രയോ പ്രിസർവ് ചെയ്തിട്ടായിരിക്കും സാമ്പിൾ നമ്മുടെ അടുത്ത് എത്തിക്കുക.
1: നമ്മൾ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർക്ക് കഴിയും,
0: രജിസ്ട്രിക്ക് കഴിയും.
1: ഇതൊരു ശരിക്കും ഒരു ഓപ്പറേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇതൊരു സർജറി അങ്ങനെ ആൾ തെറ്റിദ്ധരിക്കാറുണ്ട്, പലപ്പോഴും സ്റ്റെം സെൽ എന്ന് പറഞ്ഞ ബോൺമാരയുടെ ഉള്ളിലാണ്, അപ്പൊ ഇതൊരു സർജറി ആയിട്ടാണോ അതിന്റെ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ട്രാൻസ്പ്ലാന്റ് എന്ന് തന്നെ പറയുന്നത്?
0: അതാ ഈ ടേമിന്റെ ഒരു ഒരു പ്രശ്നമാണ് അത്. നമ്മൾ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ മറ്റേ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പോലെ വലിയൊരു ഓപ്പറേഷൻ ആണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും. പക്ഷെ അങ്ങനെ ഇതൊരു ഓപ്പറേഷനേ അല്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പ്രിപ്പറേറ്ററി പ്രൊസീജിയർ തുടക്കത്തിലേ ഉണ്ട്. ഒരു 4 ഡേയ്സ് ഒരു ഇഞ്ചക്ഷൻ മാത്രമാണ് നമ്മൾ ഡോണറിന് കൊടുക്കുക. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് OPD ബേസിൽ നമ്മൾ ഒരു 5 ദിവസത്തേക്ക് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ദിവസമാണ് സ്റ്റെം സെൽസ് കളക്ട് ചെയ്യുക. സ്റ്റെം സെൽ കളക്ട് ചെയ്യുക എന്ന് പറയുന്ന FRSS ാണ് ആ പ്രൊസീജിയറിനെ വിളിക്കുക. അതിന് നമുക്ക് പ്രത്യേകം മെഷീനുണ്ട്. അത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ ആ മെഷീനിൽ നമ്മളുടെ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡിലേക്ക് നമ്മളെ ഇഞ്ചക്ഷൻ വഴി ബോൺമാരോയിൽ നിന്ന് വരുന്ന സ്റ്റെം സെല്ലുകൾ ബ്ലഡിലുണ്ടാവും. ആ സ്റ്റെം സെല്ലിനെ നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റെം സെൽ അല്ലാത്ത ബാക്കിയുള്ള രക്തം നമുക്ക് തന്നെ തിരിച്ച് ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് വഴി ഈ ഒരു ഡോണറിന് യാതൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഈ പ്രൊസീജിയറിന്റെ സമയത്ത് ഉണ്ടാകാറില്ല. ഇതൊരു രക്തം ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ കളക്ഷൻ ഡേ നടക്കുന്നത്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള സ്റ്റെം സെൽ ാണ് നമ്മൾ ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് സെൽസ് ഡൊണേറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകില്ല. ഇതിനെ നമ്മൾ പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ കളക്ഷൻ എന്നാണ് പറയുന്നത്. പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ വേണ്ട, ബോൺമാരോ ഹാർവെസ്റ്റ് മതി എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. വളരെ റെയർ ആയിട്ട് നമ്മൾ അങ്ങനെയും കളക്ട് ചെയ്യാറുണ്ട്.
1: സാധാരണ ഇങ്ങനെ ഈ സ്റ്റെം സെൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ആവശ്യമുള്ള വ്യക്തിയുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ്?
0: അത് നമ്മൾ ബ്ലഡ് കയറ്റുന്നത് പോലെ തന്നെയാണ്. നമ്മൾ യൂഷ്വലി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. അപ്പം അത് ഓരോ അസുഖത്തിന്റെ അനുസരിച്ച് നമ്മൾ ഒരു കീമോ കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള ക്യാൻസർ സെല്ലിനെ ആണെങ്കിൽ പോലും അതിനെ നശിപ്പിച്ച് നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് വേറൊരാളുടെ സ്റ്റെം സെല്ല് നമ്മൾ കയറ്റുന്നത്. കയറ്റുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കയറ്റുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അവിടെ വേറെ കോംപ്ലിക്കേഷൻസും ഒക്കെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബോഡി ഈ സ്റ്റെം സെല്ലിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ബോഡീനെ പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് ഈ സ്റ്റെം സെല്ല് ഇൻഫ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റെം സെല്ല് അയാളുടെ ബോൺമാരോ സ്പേസിൽ പോയിട്ട് പുതിയ പുതിയ സെല്ല് ഉണ്ടാക്കാനുള്ള ഒരു താമസം വരും. അതുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റ് വളരെ സേഫ് ആയിട്ടും വളരെ സെക്യൂർ ആയിട്ടും ചെയ്യുന്നത്.
1: ഒരു വ്യക്തി ഒരു സ്റ്റെം സെൽ ഡൊണേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ ആകെ മാറുകയല്ലേ? എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? കാരണം കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രതിരോധ ശേഷി നേടാൻ സാധിക്കുമായിരിക്കും അല്ലേ?
0: നമ്മൾ ഈ സ്റ്റെം സെൽ കൊടുക്കുന്നത് ഇപ്പം ഒരു ക്യാൻസർ സെൽ ഉള്ള പേഷ്യന്റിനാണെങ്കിൽ ആ ക്യാൻസറിനെ മൊത്തത്തോടെ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്ത് നമുക്കൊരു ക്യൂർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ക്യാൻസർ പേഷ്യൻസിന്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റെം സെല്ല് ബാക്കിയുള്ള മോളിക്കുലാർ ലെവലിൽ ആ ക്യാൻസർ സെല്ലിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന് പുതിയൊരാളുടെ സ്റ്റെം സെല് നമ്മുടെ ബോഡിയിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ സെൽസിനെതിരെയും അത് റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ 100% മാച്ചിങ് അല്ല എടുക്കുന്നത്. നമ്മൾ ഏറ്റവും നമ്മുടെ ബോഡി റിജക്ട് ചെയ്യാതിരിക്കാനുള്ള മാച്ചിങ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറിയ മൈനർ ലെവലിലുള്ള മിസ്മാച്ചുകൾ വരും. അത് വെച്ചിട്ട് നമ്മുടെ നോർമൽ സെല്ലുകളെയും ഈ സ്റ്റെം സെല്ല് വഴി ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മൾ GVHD എന്ന് പറയും. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ ഇപ്പോൾ ഒരു ക്യാൻസറിന് വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ക്യാൻസർ തിരിച്ച് വരാതെയും, എന്നാൽ ജി വി എച്ച് ഡി അതായത് നമ്മുടെ ഈ സ്റ്റെം സെല്ല് നമ്മളുടെ സെല്ലിനെ അറ്റാക്ക് ചെയ്യാതെ നോക്കുകയും അതിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയർ എന്ന് പറയുന്നത്.
1: ശരിക്കും ജി വി എച്ച് ഡി വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇത് ഫെയിലിയർ ആവും അങ്ങനെ വിചാരിക്കും.
0: അതിനാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു

0: നമ്മൾ ഡോണറിനെ സെലക്ട് ചെയ്യുന്നത്. ഒരു ഫുൾ മാച്ച് ആയിട്ടുള്ള ഒരു ഡോണറെ കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജി വി എച്ച് ഡി റിസ്ക്കും കാര്യങ്ങളും നമുക്ക് കുറവായിരിക്കും. പക്ഷേ നമ്മളൊരു പകുതി മാച്ച് ആയിട്ടുള്ള ഒരു ഹാപ്ലോ ട്രാൻസ്പ്ലാന്റ് അങ്ങനത്തെ ട്രാൻസ്പ്ലാന്റ് നമുക്ക് വേറെ വഴിയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ജി വി എച്ച് ഡി റിസ്ക് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ജി വി എച്ച് ഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് ഒരു ഫാക്ടർ മാത്രമല്ല. അപ്പം ആ ട്രാൻസ്പ്ലാന്റ് സമയത്ത് ഉണ്ടാകുന്ന പല കോംപ്ലിക്കേഷൻസും ലേറ്റർ ജി വി എച്ച് ഡി അതിനുള്ള റിസ്ക് കൂട്ടാറുണ്ട്. അപ്പം ഒരു ഫാക്ടർ മാത്രം പറയാൻ പറ്റില്ല ഡോണറെ കിട്ടാത്തതുകൊണ്ടാണ് ജി വി എച്ച് ഡി വന്നു എന്നും അർത്ഥമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെല്ലാം ബാലൻസ് ചെയ്ത് വെക്കുകയാണ് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് പീരീഡിൽ ചെയ്യുക.
1: ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫെക്ഷൻ റിസ്ക് കൂടുന്നോ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
0: പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സ്റ്റെം സെല്ല് ഒരു പേഷ്യന്റിന്റെ ബോൺമാരോ സ്പേസിൽ പോയി പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കണം. അതിനുള്ള സമയമെടുക്കും. കാരണം ഒരു 2 weeks അല്ലെങ്കിൽ 2.5 എടുക്കാറുണ്ട് ഒരു സ്റ്റെം സെല്ല് പോയി പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കി അവരുടെ ബോഡി നോർമൽ ഇതിലോട്ട് വരാനിടും. അതുവരെ നമ്മൾ ബ്ലഡ് കയറ്റുകയും ട്രാൻസ്ഫ്യൂഷൻ പ്ലേറ്റ്ലെറ്റ് കയറ്റുകയും ഒക്കെ വേണ്ടി വരും. ബ്ലീഡിംഗ് റിസ്ക് ഒക്കെ ഉണ്ട്. സോ ഒരു 2 weeks ഒക്കെ കഴിയുമ്പോഴേക്കും അവര് നമ്മൾ കൊടുത്ത സ്റ്റെം സെല്ല് വഴി പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കുറയും. അപ്പൊ അതിനനുസരിച്ച് ഇൻഫെക്ഷന്റെ റിസ്ക് കുറയും. അതുവരെ നമുക്ക് കൗണ്ട് എല്ലാം വളരെ കുറവായിരിക്കും, ഇൻഫെക്ഷൻ റിസ്ക് ഉണ്ട്. എൻഗ്രാഫ്റ്റ്മെന്റ് എന്ന് പറയും, നമ്മൾ കൊടുക്കുന്ന സ്റ്റെം സെല്ല് ആ പുതിയ ബോൺമാരോ സ്പേസിൽ പോയി അതിന്റെ ആക്ഷൻ തുടങ്ങുന്നതിനെയാണ് നമ്മൾ എൻഗ്രാഫ്റ്റ്മെന്റ്. അത്യാവശ്യം നല്ല പോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ എൻഗ്രാഫ്റ്റ്മെന്റ് എന്ന് പറയും. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എൻഗ്രാഫ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇൻഫെക്ഷൻ റിസ്ക് കുറയുകയാണ്. പക്ഷേ നമ്മൾ ജി വി എച്ച് ഡി വരാതിരിക്കാനായിട്ട് കുറച്ച് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ പീരീഡിൽ. ആ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ റിസ്ക് സ്റ്റിൽ ഉണ്ട്. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോർമൽ രീതിയിൽ വരാൻ കുറെ കൂടെ ടൈം എടുക്കും.
1: ഏകദേശം ഇത് എത്ര കാലം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ശരിക്കും ഒരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ഈ മെഡിക്കേഷനും അതിന്റെ ഫോളോ അപ്പും എല്ലാം
0: നമ്മൾ ഏത് കണ്ടീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്നനുസരിച്ചിരിക്കും.
1: നമ്മൾ ഈ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് രക്തക്കുറവ് അനുഭവപ്പെടും, അതല്ലെങ്കിൽ എന്തെങ്കിലും ബലക്ഷയം ആരോഗ്യത്തിൽ പ്രശ്നം വരും, അങ്ങനെ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്?
0: ഡോണറിന് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്തതിനു ശേഷം യാതൊരുവിധ പ്രോബ്ലംസും യൂഷ്വലി ലേറ്റർ ലൈഫിൽ ഉണ്ടാകാറില്ല. കാരണം നമുക്ക് ഈ സ്റ്റെം സെൽസ് റീജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അത് നമ്മൾ ഡൊണേറ്റ് ചെയ്തെന്ന് വെച്ച് നമുക്ക് അതിന്റെ ആ സ്റ്റെം സെല്ല് കുറവ് വരികയോ നമുക്ക് ലേറ്റർ ലൈഫിൽ ഈ ഡൊണേഷൻ വഴി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല.
1: നമ്മളിപ്പോ ഈ സ്റ്റെം സെൽ ഡൊണേഷനെ കുറിച്ചും അതിന്റെ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും സംസാരിച്ചു. ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്കുള്ള ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്ന ഒരു സന്ദേശം എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
0: നമ്മള് ഒരു രോഗിയോട് അലോജനിക് ട്രാൻസ്പ്ലാന്റ് വേണം, ഒരു ട്രാൻസ്പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ രോഗാവസ്ഥയിൽ നിന്ന് ഒരു ക്യൂർ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ സിബ്ലിംഗ്സോ അവർക്ക് ഫുൾ മാച്ച് ആയിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു യാതൊരു ബന്ധവും ഇല്ലാത്ത വേറൊരു ഡോണർ വേണം അവരെ സഹായിക്കാനായിട്ട്. സോ അപ്പം നമ്മൾ രജിസ്റ്ററി വഴി അവർക്കൊരു മാച്ച് ആയിട്ടുള്ള ഡോണറെ കിട്ടിയാലും ഡോണർ വില്ലിംഗ് അല്ല, ആ സമയത്ത് ഡോണറിന് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സിറ്റുവേഷനിൽ ഈ രോഗിക്ക് പകുതി മാച്ച് ആയിട്ടുള്ള ഡോണറെയോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു മോഹം തന്നെ അവർ ഉപേക്ഷിക്കേണ്ടി വരുമോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം ഒരു നമ്മൾക്ക് യാതൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും ഒരു ചെലവും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഹെൽപ്പാണ് ഒരു വോളണ്ടിയർ ആയിട്ട് നമ്മൾ സ്റ്റെം സെൽ ഡോണർ ആവുക. നമുക്ക് ഒരു ഫുൾ മാച്ച് ആയിട്ടുള്ള ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ തന്നെ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യുക. അതുകൊണ്ട് അവർക്കൊരു പുതിയൊരു ജീവിതവും പുതിയ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈഫുമാണ് അവർക്ക് കിട്ടുക.
1: ശരിക്കും ഒരു വ്യക്തിയുടെ ഇത്തരം സ്റ്റെം സെൽ ഡൊണേഷൻ കൊണ്ട് എത്ര പേർക്ക് പ്രയോജനം കിട്ടും അങ്ങനെ പറയാൻ കഴിയുമോ?
0: ഒരു രോഗിക്ക് നമ്മളുടെ ജീൻസുമായിട്ട് മാച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ പല രോഗികൾക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഓരോ പേഷ്യന്റിന്റെയും ഐഡന്റിറ്റി അല്ലേ. ഇത് ലൈഫിൽ ഒരു തവണയൊക്കെയാണ് സ്റ്റെം സെൽ ഡൊണേഷൻ യൂഷ്വലി എല്ലാവരും ചെയ്യുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യേണ്ടി വരാറില്ല.
1: സാധാരണ നമ്മൾ ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഫെയിലിയർ അതല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടാകാറുണ്ടോ?
0: ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോണറെ സെലക്ട് ചെയ്തു, അങ്ങനെയൊക്കെ നമ്മൾ പ്രൊസീഡ് ചെയ്തെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി തന്നെ ആ സ്റ്റെം സെല്ലിനെ റിജക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അത് കൂടുതലും നമ്മൾ കാണുന്നത് നമ്മൾ ബിനൈൻ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് താലസീമിയ, പ്ലാസ്റ്റിക് അനീമിയ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ആ രോഗി ഈ ട്രാൻസ്പ്ലാന്റ് മുമ്പ് ഒരുപാട് രക്തദാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ അല്ലോ ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുണ്ടാവും, ആന്റിബോഡീസ് ഉള്ളത് കൊണ്ട് റിജക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് കണ്ടീഷനിങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോലും ചില സാഹചര്യങ്ങളിൽ റിജക്ട് ആയി പോകാറുണ്ട്. അത് നമ്മൾ കൂടുതലും കാണുന്നത് താലസീമിയ, പ്ലാസ്റ്റിക് അനീമിയ അങ്ങനത്തെ കണ്ടീഷൻസിലാണ്.
1: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരത്തിൽ വന്ന് സ്റ്റെം സെൽ ഡൊണേഷനെ കുറിച്ചും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും ഇത്രയും സമയം വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: സ്റ്റെം സെൽ ദാനവും ട്രാൻസ്പ്ലാന്റും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം.

0: എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
1: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
2: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
1: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
2: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
1: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
3: ഡ്രീം ഫോൺ ഇനി വിഷ്ലിസ്റ്റിൽ കിടക്കേണ്ട.
4: മികച്ച ഓഫർ പ്രൈസിൽ ഫോൺ സ്വന്തമാക്കാൻ മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
3: ഗംഭീര EMI ഓഫറുകൾക്കൊപ്പം മൈ ജി ഓണം, മാസ ഓണം സമ്മാനങ്ങളും നേടാം.
4: ഇന്നും നാളെയും മാത്രം ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 hours വരെ.
5: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈ ജി ഓണം, മാസ ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈ ജി ഓണം, മാസ ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
9: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
10: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
11: ചേട്ടാ ചായ എടുക്കട്ടെ?
10: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
11: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 lakh വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
10: അപ്പോ കാത്തിരിപ്പില്ലേ?
11: ഇല്ല.
12: മൈ ജി ഓണം, മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
13: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
14: എന്നും രാവിലെ 10:30
13: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
14: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: നാളെ രാവിലെ 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.
15: ഈ ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
16: 20 cars,
15: 25 scooters,
16: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
15: 1 lakh rupees വീതം 100 people
16: ബമ്പർ സമ്മാനമായി BMW കാർ,
15: അങ്ങനെ 30 crore രൂപയുടെ
16: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
17: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
18: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
17: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
19: കിച്ചൺ അപ്ലയൻസസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ?
2: മിക്സർ, അവൻ, എയർ ഫ്രൈയർ തുടങ്ങി എല്ലാം മികച്ച ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
19: ഈ വമ്പൻ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
2: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 hours വരെ.
19: ചാർജർ പിന്നീട് വാങ്ങാം, ഇയർ ബഡ്സ് അടുത്ത മാസം.
2: ഇനി പോസ്റ്റ്പോൺ ചെയ്യണ്ട. 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
19: ഇന്നും നാളെയും മാത്രം.
2: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 hours വരെ.
6: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
19: അതെങ്ങനെ?
6: മൈ ജി ഓണം, മാസ ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം, മാസ ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
19: ഓഗസ്റ്റ് 29-30 നൈറ്റ് ഷോപ്പിംഗ് ചെയ്താലോ?
18: എവിടെ?
19: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 hours നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
2: കിടിലൻ EMI ഓഫറുകളും 30 crore മൈ ജി ഓണം, മാസ ഓണം സമ്മാനങ്ങളും
19: ഇന്നും നാളെയും മാത്രം.
9: FM ഈവനിംഗ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 8:30:05. FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി കേൾക്കാം. ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ

FM ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ കേൾക്കാം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് വായ്പയ്ക്കെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവർക്ക് വായ്പ കുടിശ്ശിക തിരിച്ചടവിൽ ഈ മാസം 31 വരെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 പ്രകാരം ഇളവ് നൽകിയിരിക്കുന്നു.

0491 2970203. സാമൂഹ്യ നീതി വകുപ്പ്, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0491 2505791. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491 2505791. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. FM ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. പുക്കാർ എന്ന ചിത്രത്തിൽ സോനു നിഗം, അനുരാധ പൊദ്വാൾ ഇവർ ആലപിച്ചത്.

0: എഫ് എം ഈവനിംഗ് തുടരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: വീട്ടിലെത്തിയപ്പോൾ കല്യാണി കോലായിൽ തന്നെ ഉണ്ടായിരുന്നു. പറമ്പിൽ തേങ്ങാപ്പണി എടുക്കുന്നവർക്ക് എന്തോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും തോന്നി. നിറവയറോടെ അവൾ ഇങ്ങനെ കോലായിൽ വന്നു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനിടയിൽ മകൻ അവളുടെ അടുത്തു വന്ന് എന്തോ ആവശ്യപ്പെടുന്നതും കണ്ടു. മോനെന്താ ചെവിയിൽ പറയുന്നത്? രാമർ ചോദിച്ചു. അച്ഛനോട് പറയാൻ മടിയുള്ളതുകൊണ്ട് ഓൻ എന്നോട് പറയായിരുന്നു. എന്താത്? ഓനൊരു കുതിരവണ്ടിമാണോത്രേ. കുതിരവണ്ടിയോ? പതിവില്ലാത്തൊരാവശ്യമാണല്ലോ അത്. രാമർ അത്ഭുതപ്പെട്ടു. അച്ഛൻ്റെ കാറ്റ് പാഞ്ഞതാകാം. അച്ഛൻ പണ്ട് കുതിരപ്പന്തിയിൽ പണിയെടുത്തിരുന്ന കാര്യം ഓനും കേട്ടിട്ടുണ്ടല്ലോ. കല്യാണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം അവളുടെ നിറവയർ കുലുങ്ങി. ഈ മാസാവസാനം പേറുണ്ടാകുമെന്നാണ് മന്ത്രിയമ്മ പറയുന്നത്. വയർ തൊട്ടൊഴിഞ്ഞ് പിന്നെ അതിന്മേൽ തന്നെ നോക്കി നിന്നുകൊണ്ട് മന്ത്രിക്കുന്ന സ്വരത്തിൽ മന്ത്രിയമ്മ പറയുന്നത് കേട്ടിരുന്നു. ഇതൊക്കെ പടച്ചോന്റെ ഓരോരോ കളികള്. ഏത് പത്തായത്തിൽ ഏത് വിത്താ ഇടേണ്ടതെന്ന് മൂപ്പര് നേരത്തെ വിചാരിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരു വിത്തും മുള പൊട്ടൂല. കണ്ടില്ലേ രാമറെ, പെറൂലാന്നെല്ലാരും പറഞ്ഞ കല്യാണി നിന്റെ കയ്യിൽ എത്തിയപ്പോ പിന്നെയും പിന്നെയും പെറുന്നത്. അങ്ങനെ വേണമെന്നായിരിക്കും മൂപ്പര് വിചാരിച്ചത്. ആദ്യം കാണുന്നത് പോലെ രാമർ കല്യാണിയെ തന്നെ നോക്കി നിന്നു. അത് കണ്ട് കല്യാണി ചോദിച്ചു, കുതിരവണ്ടീൻ്റെ കാര്യം കേട്ടപ്പോ നിങ്ങളെന്താ അന്തം വിട്ട പോലെ നിൽക്കുന്നത്? നിങ്ങൾ മോനോട് എന്തെങ്കിലും പറ. അപ്പോൾ മുമ്പത്തെ ഒരാഗ്രഹത്തിലൂടെ രാമർ കടന്നു പോവുകയായിരുന്നു. ഒരുപക്ഷെ അത് സാധിച്ചെടുക്കുവാൻ വേണ്ടിയാണോ മകൻ ഇങ്ങനെയൊരാഗ്രഹം പ്രകടിപ്പിച്ചത്? അയാൾ സംശയിച്ചു. കുതിരപ്പന്തിയിൽ നിൽക്കുന്ന കാലത്ത് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുതിരവണ്ടിയിലിരുന്ന് തക്ഷൻകുന്നിലൂടെ പോവുക എന്നതായിരുന്നു. ഒരിക്കലും നടക്കില്ലെന്നറിയാമായിരുന്നിട്ടും താനൊരു കുതിരവണ്ടിയുടെ ഉടമസ്ഥനാകുന്നതും മറ്റും വെറുതെ സങ്കല്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കുതിരവണ്ടി വാങ്ങുകയെന്നത് താൻ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി താൻ മുമ്പ് ആഗ്രഹിച്ചതുപോലെ സ്വന്തം വണ്ടിയിലിരുന്ന് തക്ഷൻകുന്നിലൂടെ അങ്ങനെ പോകണം. മകൻ അതിനൊരു നിമിത്തമാവുന്നു. വെയിലത്ത് നിന്നും കോലായിലേക്ക് കയറുന്ന തീരെ ചെറിയ സമയത്തിനുള്ളിൽ കുതിരവണ്ടി വാങ്ങണമെന്ന തീരുമാനം രാമർ എടുത്തു കഴിഞ്ഞിരുന്നു. വെയിലത്ത് നിന്നും പെട്ടെന്ന് കയറിയതുകൊണ്ടാകാം കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞുവെങ്കിലും പിന്നെ തുറന്നത് വെളിച്ചത്തിന്റെ സമൃദ്ധമായ ലോകത്തിലേക്കായിരുന്നു. മുമ്പിൽ കല്യാണി നിൽക്കുന്നു. രാമർ പറഞ്ഞു, ഇമ്മക്കൊരു കുതിരവണ്ടി വാങ്ങിക്കളയാന്ന് അപ്പോ മോനോട് പറഞ്ഞേക്ക്. കഴിഞ്ഞ മാസം തേങ്ങ പറിക്കുവാൻ വന്ന മൈനർ ബാലൻ പറഞ്ഞിരുന്നു, ഇമ്പിച്ചൻ കുതിരവണ്ടി ഒഴിവാക്കുകയാണെന്ന്. യുദ്ധം കാരണം യാത്രക്കാർ കുറഞ്ഞു. എന്നാലോ കുതിരയെ പോറ്റുന്ന ചെലവിൽ ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇമ്പിച്ചന്റെ കുതിരയെ തന്നെ വാങ്ങിക്കളയാമെന്ന് രാമർ തീരുമാനിക്കുകയായിരുന്നു. താൻ വളരെ കാലം നിന്ന കുതിരപ്പന്തിയിലേക്ക് ഒരിക്കൽ കൂടി രാമർ തിരിച്ചുപോയി. അതേ പരിസരം, അതേ ഗന്ധം. വേണ്ടത്ര പരിചരണമില്ലാത്തതുകൊണ്ട് കുതിര ക്ഷീണിച്ചിരിക്കുന്നു. കറുകപ്പുല്ലുകൾ പന്തിയിൽ കാണാനേയില്ല. അതിൻ്റെ ഒരു ഭാഗത്ത് കുതിരവണ്ടി ചുമരോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. എടുക്കാത്തതുകൊണ്ടാകാം വണ്ടിക്കുള്ളിൽ മാറാലകൾ ചാഞ്ചാടി കളിക്കുന്നു. കുതിരയെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്ന വ്യഗ്രതയായിരുന്നു ഇമ്പിച്ചനുള്ളതെന്ന് തോന്നി. വിലപേശലൊന്നുമില്ലാതെ ഇഞ്ഞെന്റെ പഴയ ആളല്ലേ എന്ന് പറഞ്ഞ് കുതിരയെ ഏൽപ്പിക്കുകയായിരുന്നു.

0: തിക്കോടിക്കാരനായ റസാക്കാണ് കുതിരക്കാരൻ. അനുസരണയുണ്ടെന്ന് തോന്നി. സ്കൂൾ വിട്ട സമയമായിരുന്നു അത്. മകനോടൊപ്പം കുതിരവണ്ടിയിൽ കയറി കിഴക്കോട്ടേക്ക് തിരിക്കുമ്പോൾ രാമരന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. മുമ്പ് ആഗ്രഹിച്ചതൊക്കെ കയ്യിലേക്ക് വന്നു വീഴുമ്പോൾ കണ്ണുകളറിയാതെ നിറഞ്ഞു പോകും. അമ്മ കിടക്കുന്ന സ്ഥലം കണ്ണച്ചൻ ചാർത്തി തന്നപ്പോഴും കല്യാണിയുടെ കഴുത്തിൽ മാലയിടുമ്പോഴുമെല്ലാം രാമരന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിരുന്നു. വണ്ടി നിരത്തിലേക്കെടുത്തപ്പോൾ പാക്കനാർപുരത്തേക്ക് പോകുന്ന കുട്ടികളെ കണ്ടു. അവരെ വണ്ടിയിൽ കയറ്റിയാൽ എന്താണെന്ന് തെല്ലിട ഓർത്തു. കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തിലുമായിരുന്നു. ഈ സന്തോഷത്തിനു വേണ്ടിയായിരുന്നുവല്ലോ കേളപ്പൻ കുറെ കഷ്ടപ്പെട്ടത്. എഡിസൺ മാഷ് പടിഞ്ഞാറോട്ടേക്ക് വരുന്നത് കണ്ടു. മാതാമ്മ ഹോട്ടലിന്റെ കോലായിൽ കൂനിക്കൂടിയിരിക്കുന്നു. അവർ വല്ലാതെ മുന്നോട്ടേക്ക് വളഞ്ഞിരിക്കുന്നു. പ്രായം ഒരുപാട് വർദ്ധിച്ചതുപോലെ. വണ്ടിയിലിരുന്ന് തക്ഷൻകുന്നിനെ ആദ്യമായി കാണുകയായിരുന്നു. പെൺകുട്ടികളുടെ സ്കൂളും ജുമാഅത്ത് പള്ളിയും നിരന്നു നിൽക്കുന്ന പീടികകളും കോടതിയും ചെമ്പകമരവും ബാങ്കും രജിസ്റ്റർ ഓഫീസും എല്ലാം ഒറ്റ നോട്ടത്തിൽ രാമർ കണ്ടു. മകനും വലിയ സന്തോഷത്തിലായിരുന്നു. അയാൾ മകന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ജുമാഅത്ത് പള്ളിക്ക് മുമ്പിൽ ചേക്കു നിൽക്കുന്നു. നിസ്കരിച്ചിറങ്ങിയതാവും. രാമറെ, നീ കുതിരവണ്ടി വാങ്ങിയോ? ഹാ, രാമർ ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോഴാണ് രാമർ ഓർത്തത് തന്നെ ചേക്കുവിനോടോ കുഞ്ഞിക്കേളുവിനോടോ അടിയോടിയോടോ വാങ്ങുന്ന കാര്യം താൻ പറഞ്ഞിട്ടില്ല. അത് മോശമായി പോയെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്തു. വണ്ടിയുടെ കിലുക്കത്തിൽ രാമർ പറഞ്ഞു, ഞാൻ വന്നിട്ട് പറയാം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
4: പുരക്ഷേപണം. സാമാന്യത്തിൽ നിന്ന് സവിശേഷത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഷാപ്രവർത്തനമാണ് പുരക്ഷേപണമെന്ന് പറയാം. കാവ്യകലയുടെ അടിസ്ഥാനവുമാണിത്. നിത്യജീവിതത്തിലെ ഭാഷാവ്യവഹാരങ്ങളിൽ സാമാന്യ ഭാഷയ്ക്കാണ് പ്രാമാണ്യമെങ്കിലും കവിതയിൽ ഭാഷ പ്രയോഗസജ്ജമാകുന്നത് പുരക്ഷേപണത്തിലൂടെയാണ്. വർണ്ണവൈചിത്ര്യമാണ് അതിനുള്ള ഒരു മാർഗം. യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം എന്ന് കുഞ്ഞുണ്ണിമാഷ് എഴുതുമ്പോൾ ആത്മീയ കച്ചവടത്തെയാണ് അവിടെ വിമർശിക്കുന്നതെങ്കിലും അവിടത്തെ ശബ്ദ സംവിധാനവും അതോടൊപ്പം ശ്രദ്ധേയമാകുന്നു. രാപ്പകലില്ലൊരു വിശ്രാന്തി, വിളകാപ്പതിനെന്തൊരു ശുഷ്കാന്തി എന്ന് ഇടശ്ശേരി എഴുതുമ്പോഴും സാമാന്യ വ്യവഹാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ശില്പഭംഗിയാണ് ആകർഷകമാകുന്നത്. ആവർത്തനമാണ് മറ്റൊരു പുരക്ഷേപണ മാർഗം. ഇല്ല ഇല്ല ഇല്ലായ്മകളുടെ പല്ലവി കേട്ടുമടുത്തു, കടമനിട്ടയുടെ കാട്ടാളനിലെ വരിയാണിത്. ഇവിടെ ഇല്ല എന്ന ആവർത്തനം കേവലം താളപൂർത്തിക്കു മാത്രമുള്ളതല്ല, വനശോഷണത്തിൻ്റെ തീവ്രത ധ്വനിപ്പിക്കാൻ ആ ആവർത്തനം സഹായകമാകുന്നു. സമയമായി സമയമായി എന്ന് ഇടശ്ശേരിയും നേരം പോയി എന്ന് വിനയചന്ദ്രനും ആവർത്തിക്കുമ്പോൾ അവിടെ കാലപ്രയാണത്തിൻ്റെ അനുഭവമാണ് ആവിഷ്കൃതമാകുന്നത്. കാവ്യശീർഷകങ്ങളിലും പുരക്ഷേപണകലയുടെ പ്രവർത്തനം കാണാം. എസ് ജോസഫിൻ്റെ ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു. സുധീഷ് കോട്ടേമ്പ്രത്തിൻ്റെ ശരീരസമേതം മറൈൻ ഡ്രൈവിൽ സെബാസ്റ്റ്യൻ്റെ ഇരുട്ടു പിഴിഞ്ഞ് തുടങ്ങിയവയൊക്കെ ഉദാഹരണമാണ്. ഇവിടെയെല്ലാം സാമാന്യ വ്യവഹാരം അപ്രസക്തമാണ്. പഴയകാല ഗ്രന്ഥനാമങ്ങളിലും സാമാന്യത്തിൽ നിന്ന് സവിശേഷ ചാരുത സൃഷ്ടിക്കുന്ന സമീപനം കാണാം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, അരനാഴിക നേരം തുടങ്ങി പാറപ്പുറത്തിൻ്റെ നോവൽ ശീർഷകങ്ങളും എം ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവും മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണവും എല്ലാം ഉദാഹരണങ്ങളാണ്. പഴഞ്ചൊല്ലുകളിലും പുരക്ഷേപണ ഘടകങ്ങളുണ്ട്. അടുക്കു പറയുന്നവൻ അഞ്ഞാഴി, മുട്ടം വെട്ടുന്നവന് മുന്നാഴി, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം, സമ്പത്തുകാലത്തു തൈപത്തു വെച്ചാൽ ആപത്തുകാലത്തു കാപത്തു തിന്നാം തുടങ്ങിയ ചൊല്ലുകളിൽ വർണ്ണങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതോടൊപ്പം തന്നെ അർത്ഥഗരിമയും സംരക്ഷിച്ചിട്ടുണ്ട്. പുരക്ഷേപണ കലയുടെ സ്വഭാവം ചിലപ്പോൾ സാമാന്യ വ്യവഹാരത്തിലും കടന്നുവരാം. ക്രിസ്ത്യൻ മിഷണറിമാർ താഴ്ത്തപ്പെട്ട സമുദായത്തിനിടയിൽ പ്രവർത്തിച്ചത് സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നു. ക്രിസ്ത്യൻ ശവസംസ്കാര ചടങ്ങിന് ശേഷം നൽകുന്ന ലഘു ചായ സൽക്കാരത്തെ പരാമർശിച്ചുകൊണ്ട്

0: പറയുന്നുണ്ട്, ചത്തവൻ്റെ വായിൽ മണ്ണും ജീവിച്ചിരിക്കുന്നവൻ്റെ വായിൽ ബണ്ണും എന്ന് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞതിലും പുരക്ഷേപണ കലയുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

0: മൻ കി ബാത്ത്.
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും കേൾക്കാം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏത് ഭക്ഷ്യവിളയുടെ വിവിധ അത്യുത്പാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീകനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ? ഉത്തരം കപ്പ, മരിച്ചീനി.

ഇനി നാളത്തെ ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഷേർലി സോമസുന്ദരം. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ കാവാലം നാരായണ പണിക്കരുടെ പിറന്നാളിൽ എന്ന കവിത കേൾക്കാം. 7 മണിക്ക് മഹിതം മലയാളം ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ ആരോഗ്യക്കുറിപ്പുകൾ ദീപസ്തംഭം മഹാശ്ചര്യം. നാളെ സമകാലികത്തിൽ ഡോക്ടർമാർ ഇല്ലാതാകുന്ന സർക്കാർ ആതുരാലയങ്ങൾ. രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ തമനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. രാവിലെ 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. ഡോക്ടർ റജി റഷീദ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ഓർമ്മചിന്ത. വൈകിട്ട് 6:50 കാർഷിക ജീവനം, ഇത്തിരി മുറ്റത്തൊരുക്കാം പഴവർഗ വിളകളുടെ മിയാവാക്കി തോട്ടം. മിയാവാക്കി മാതൃകയിൽ പഴവർഗ തോട്ടം എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് കർഷകനും

മുൻ വിദ്യുത് ശക്തി വകുപ്പ് എഞ്ചിനീയറുമായ വൈറ്റില സ്വദേശി അശോക് കുമാർ സംസാരിക്കുന്നു. പ്രേരിതോടുകൂടി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഈവനിംഗ് വീണ്ടും നാളെ വൈകുന്നേരം 7:35 കേൾക്കാം.

പ്രിയരെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സ്നേഹമേക്കത്തുണ്ട് എന്ന നാടകത്തിൽ അഭിജിത്ത് കൊല്ലം പാടിയത്, രാജീവ് ആലുങ്കൽ എഴുതി, സെബി നായരമ്പലം സംഗീതം പകർന്നത്.

നാടകം പഞ്ചനക്ഷത്ര സ്വപ്നം. അനു വി കടമ്മനിട്ട പാടിയ ഗാനം. രചന രാജീവ് ആലുങ്കൽ. സംഗീതം ആലപ്പി വിവേകാനന്ദൻ.

ലക്ഷപ്രഭു എന്ന നാടകത്തിലെ ഈ ഗാനത്തോടെ നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:30 മിനിറ്റും 20 സെക്കൻഡും.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൂത്രധാരൻ ഈ ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ആദ്യം. എ കെ ലോകേതദാസ് എഴുതി, രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയത്.

കപിൽ കപിലൻ നിത്യ മാമൻ ഇവർ ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ, രഞ്ജിൻ രാജിൻ്റെ സംഗീതം. ചിത്രം നൈറ്റ് ഡ്രൈവ്. ഇനി 916 ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ, ഗായിക ശ്രേയ ഘോഷാൽ.

ചിത്രം ഗൗരീശങ്കരം. പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ സംഗീതം പകർന്ന ഗാനം.

എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ. ഈ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ.

0: ഡോക്ടർ മണ്ടപ്പാക്ക ശാരദാക്കി അഗ്ലി പ്രസ്തുതി ഹേ മായാമാളവഗോള രാഗമേ ശ്യാമശാസ്ത്രിക്ക് രചന നീലായ താക്ഷി ജോ കി മിശ്ര ചാപ്പു താൽമിനെ ബദ്ധ ഹെ.
1: ഷി നെക്സ്റ്റ് പ്രസന്റ്സ് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി ഇൻ മായാമാളവഗോള രാഗം മിശ്ര ചാപ്പു താലം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 11 കഴിഞ്ഞ് 10 9 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.